ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 10, കൊല്ലവർഷം 1201, മിഥുനം 17, 2026 ജൂലൈ 1, ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:48. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം, സുപ്രഭാതം.

0: ഒന്നുകിൽ ഇട്ടെറിഞ്ഞു പോവുക, അല്ലെങ്കിൽ കൂടുതൽ ശക്തിയോടെ മുന്നേറുക. ആദ്യ വഴി വളരെ എളുപ്പമാണ്, തോറ്റു പിന്മാറൽ. രണ്ടാമത്തേത് കൂടുതൽ ശ്രമകരവും, പൊരുതി മുന്നേറൽ. ഒരു പുതിയ തുടക്കം, അതിൻ്റെ മൂലധനം ഉൾക്കരുത്താണ്. ക്ഷമയും സ്ഥിരോത്സാഹവുമുള്ള ഉൾക്കരുത്ത്. ശക്താനാം ഭൂഷണം ക്ഷമ എന്ന് കേട്ടിട്ടില്ലേ? ഒന്നോ രണ്ടോ തോൽവികൾക്ക് നമ്മെ നിരുത്സാഹപ്പെടുത്താനാവില്ല. പ്രലോഭനങ്ങൾക്ക് മുൻപിൽ മനസ്സ് ചഞ്ചലമാകാതിരിക്കാൻ നമുക്ക് വേണ്ടത് ഇച്ഛാശക്തി തന്നെയാണ്. ഒരു ശക്തിക്കും തോൽപ്പിക്കാനാവാത്ത കരുത്താണ് ഇച്ഛാശക്തി. അത് കിട്ടാൻ വേണ്ടി നാം ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിനെ ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ചരിത്ര സത്യങ്ങളായ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ ഇത്തരം ധാരാളം ഇച്ഛാശക്തരെ കാണുന്നുണ്ട്. ആ ഇച്ഛാശക്തിക്കുള്ള മറ്റൊരു പേരാണ് തപസ്. ഒരു സാധാരണ ക്ഷത്രിയ രാജാവായിരുന്ന വിശ്വാമിത്രൻ ബ്രഹ്മർഷിയായി മാറിയതിൻ്റെ പിന്നിൽ നിശ്ചയദാർഢ്യം തന്നെയായിരുന്നു. പല പല പ്രലോഭനങ്ങൾ കൊണ്ട് പലപ്പോഴും മാർഗവിഘ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒടുവിൽ അദ്ദേഹം തൻ്റെ ലക്ഷ്യം നേടി. എന്ന് മാത്രമല്ല, തൻ്റെ നേട്ടം തൻ്റെ ആദർശ പുരുഷനായിരുന്ന വസിഷ്ഠ ബ്രഹ്മർഷിയെക്കൊണ്ട് അംഗീകരിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഇതുപോലെ മറ്റൊരു കഥാപാത്രമാണ് വീരപരാക്രമിയായ അർജുനൻ. നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുക്കാൻ വേണ്ട ധർമ്മയുദ്ധമായിരുന്നു അർജുനന്റെ ലക്ഷ്യം. ആ ലക്ഷ്യസാധ്യത്തിനു വേണ്ടി അദ്ദേഹം അഭ്യസിച്ച പരിശീലനങ്ങൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും ഒരു മാർഗദർശനം തന്നെയാണ്. ഇരുട്ടിൽ ആഹാരം കഴിക്കാൻ ഇടവന്നതിലൂടെ ഇരുട്ടിൽ പൊരുതി ജയിക്കാൻ അദ്ദേഹം പരിശീലിച്ചു. എല്ലാവരും ഉറങ്ങുമ്പോൾ ഉണർന്നിരുന്ന് പരിശീലനം നേടി. വലങ്കയ്യും ഇടങ്കയ്യും ഒരുപോലെ ഉപകാരപ്പെടുത്തി. ഉറക്കത്തെ കീഴടക്കിയ അർജുനൻ ഗുഡാകേശൻ എന്ന് പ്രസിദ്ധനായി. ഇരു കൈകൾ കൊണ്ടും പ്രാവീണ്യം തെളിയിച്ചതുകൊണ്ട് സവ്യസാചിയും. വനവാസകാലത്തും പ്രലോഭനങ്ങൾ അദ്ദേഹത്തെ വഴിതെറ്റിച്ചില്ല. ഉർവശീശാപത്തെ ഉപകാരമാക്കി തീർക്കാനുള്ള പരിശീലനവും അദ്ദേഹം നേടിയിരുന്നു. ഇനി തോറ്റുതോറ്റു മുന്നേറിയ മറ്റൊരു രാജാവുണ്ട്, ഭഗീരഥൻ. ഭഗീരഥ പ്രയത്നം എന്ന ചൊല്ലിലൂടെ നാം ഇന്നും അദ്ദേഹത്തെ കൊണ്ടാടുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ ഒരു പാഠമുണ്ട്. വിജയിക്കുന്നവരെക്കാൾ ഉത്സാഹവും ഊർജവും വാശിയുമൊക്കെ തോറ്റുതോറ്റു മുന്നേറുന്നവർക്കായിരിക്കും ഉണ്ടാകുന്നത്. കാരണം പ്രതിബന്ധങ്ങളോട് കൂടുതൽ കരുത്തോടെ എതിരിടാനുള്ള അനുഭവ സമ്പത്തും ഉൾക്കരുത്തും അവർ നേടിക്കഴിഞ്ഞു. വീണുരുണ്ടും തട്ടിത്തടഞ്ഞും പരുക്കുപറ്റിയുമാണ് കുഞ്ഞുങ്ങൾ നടക്കാൻ പഠിക്കുന്നത്. ഒഴുകുന്ന നദിയെ അണകെട്ടിത്തടഞ്ഞാലും അതിൻ്റെ ശക്തിയിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സ്ഥിരോത്സാഹം കൊണ്ട് ലക്ഷ്യത്തിലെത്തിയവരുടെ സാമാന്യ സ്വഭാവം എന്തായിരിക്കും? കൃത്യമായ ഒരു ലക്ഷ്യം തന്നെയാണ് അത്. ആ ലക്ഷ്യത്തിലെത്താനുള്ള ഉത്തരവാദിത്വം അവർ സ്വയം ഏറ്റെടുക്കും. വിജയം പങ്കുവെച്ചാലും തോൽവി ആർക്കും വിട്ടുകൊടുക്കില്ല. ആരെയും കുറ്റപ്പെടുത്താൻ തയ്യാറാകില്ല. വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും തികഞ്ഞ അച്ചടക്കം പാലിക്കും. ഇങ്ങനെ തോറ്റുതോറ്റു മുന്നേറിയ പ്രതിഭാധനന്മാരാണ് ലോക പ്രശസ്തരായ മഹാപുരുഷന്മാർ. ഉന്നത വിജയവും പരാജയവുമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരം മഹാന്മാരുടെ ലക്ഷ്യബോധവും സ്ഥിരപ്രയത്നവും ഇച്ഛാശക്തിയുമൊക്കെ ഉൾക്കൊണ്ട് മുന്നേറട്ടെ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് പ്രൊഫസർ പി. അംബുജാക്ഷി.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
1: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോൺ

0: സുഭാഷിതം.
1: ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നമുക്കൊക്കെ പലപ്പോഴും തോൽവി സംഭവിച്ചിട്ടുണ്ടാകാം. ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ടാകാം. ഇട്ടെറിഞ്ഞോ ഉപേക്ഷിച്ചോ പോയിട്ടുണ്ടാകാം. വളരെ പ്രതീക്ഷയോടെ വിജയത്തിന്റെ അവസാന പടിയിൽ എത്തുമ്പോഴായിരിക്കും ഒരു വീഴ്ച. ഒന്നുകിൽ കാലു തെറ്റി വീഴാം, അല്ലെങ്കിൽ കാലിടറി വീഴാം, അതുമല്ലെങ്കിൽ ആരെങ്കിലും തള്ളിയിട്ടതാകാം. നമ്മൾ ഒന്ന് ഞെട്ടി സ്തംഭിച്ചു നിൽക്കും. പിന്നെ രണ്ടു വഴിയാണുള്ളത്, ക്വിറ്റ് ഓർ ഫൈറ്റ്.

0: സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഇന്നു മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. കോഴിക്കോട്ട് നിപ്പ ഭീതി ഒഴിഞ്ഞു. സമ്പർക്ക പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ ആ ചെന്താമര പൊയ്ക എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7 മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, ലഹരി വ്യാപനത്തിലെ പെൺമറ ആശാസ്യമോ, തുടർന്ന് നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, എന്ത് പഠിക്കണം, എന്താകണം. 8 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:30 സ്പോൺസർഡ് പ്രോഗ്രാം ഹലോ VPS ലെക്ചർ. 9 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10 സ്പോൺസർഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ഓർമ്മച്ചിന്ത്. 1:00 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭകയായ M സജിനയുമായി അഭിമുഖം, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, സമ്മിശ്ര ജൈവകർഷകനായ കുണ്ടന്നൂരിലെ ജോസ് ആൻഡോ സംസാരിക്കുന്നു. നെല്ലുകൃഷിയിലെ ഓർമ്മകളും വാഴകൃഷിയുടെ നേട്ടങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി തേവർമഠം സ്വദേശി ഔസേപ്പ്. 7:20 വിപണി, 7:35 FM ഈവനിംഗ്. സമകാലികം, ലഹരി വ്യാപനത്തിലെ പെൺമറ ആശാസ്യമോ, ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:05 FM ഹെൽത്ത് ലൈൻ, കുട്ടികളിലെ ഡെങ്കിപ്പനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കൺസൾട്ടൻ്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിമിഷയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. ശ്രോതാക്കൾ കേട്ടത് നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ.
4: ദിസ് ഇസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ ഷഗുൻ ചോപ്ര. വിക്സിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. വിക്സിത് ഭാരത് ജി റാംജി ആക്ട് 2025 വിൽ കം ഇൻ ടു ഫോഴ്സ് അക്രോസ് റൂറൽ ഇന്ത്യ വിത്ത് ഇഫക്ട് ഫ്രോം ടുഡേ. ദ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി സെഡ് ദാറ്റ് ദി ആക്ട് വിച്ച് ഗ്യാരണ്ടീസ് 125 days of wage employment in every financial year will empower rural India. Our correspondent reports that a provision of 95,692 crore rupees has been made in the current financial year for operationalization of the new framework.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഗായിക ചിത്ര, ഗാനരചന രാജീവ് ആലിങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: പ്രഭാതഗീതത്തിലടുത്തതായി പി ജയചന്ദ്രൻ പാടിയ ഗാനം, രചന എസ് രമേശൻ നായർ, സംഗീതം കേശവൻ നമ്പൂതിരി.

0: പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 57 മിനിറ്റും 55 സെക്കൻഡും. കാർഷിക വാർത്തകൾ. തൃക്കാക്കര നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഇന്നും നാളെയും തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. പച്ചക്കറികളിലെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചുള്ള സൗജന്യ ക്ലാസും പച്ചക്കറി വിൽപ്പനയും പ്രദർശനവും ഉണ്ടായിരിക്കും.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക്. താൽപ്പര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വയനാട് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്ലവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ സഹകരണത്തോടെ മൈക്രോഗ്രീൻ കൃഷിയെന്ന വിഷയത്തിൽ ഈ മാസം 2-ന് അതായത് നാളെ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 75 58 03 86 32 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 75 58 03 86 32. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് വെള്ളനാട് ബ്ലോക്കിൽ ആരംഭിക്കുന്ന കൃഷിഭദ്ര FPO എന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം കൃഷിഭദ്ര FPO ചായ്ക്കുളം വീരണകാവ് വെച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് വെള്ളനാട് ബ്ലോക്ക് പ്രസിഡന്റ് നിർവഹിക്കും. കേരപദ്ധതി ഫേസ്ബുക്ക് ലൈവിലൂടെ ഇന്ന് രാവിലെ 11 മണിക്ക് കർഷക കൂട്ടായ്മകൾ എങ്ങനെ രൂപീകരിക്കാമെന്നതിനെക്കുറിച്ച് കൃഷി ഓഫീസറും SFAC പ്രോജക്ട് മാനേജറുമായ ഡോക്ടർ രേഷ്മ മുരുകൻ ഫേസ്ബുക്ക് ലൈവിലൂടെ ക്ലാസ് നയിക്കുന്നു.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: റബ്ബർ തോട്ടങ്ങളിൽ മണ്ണ് ജല സംരക്ഷണം എങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ച് അറിയുന്നതിന് റബ്ബർ ബോർഡ്

0: കോൾ സെൻ്ററിൽ വിളിക്കാം ഇത് സംബന്ധമായ ചോദ്യങ്ങൾക്ക്. ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ റബ്ബർ ബോർഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഡോക്ടർ രാജീവ് എം തോമസ് ഫോണിലൂടെ മറുപടി പറയും. താല്പര്യമുള്ളവർക്ക് 04-81-2-57-66-22 എന്ന കോൾ സെൻ്റർ നമ്പറിൽ വിളിക്കാവുന്നതാണ്. 04-81-2-57-66-22. നെല്ല്, തെങ്ങ്, വാഴ, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, റബ്ബർ, പച്ചക്കറികൾ ഉൾപ്പെടെ 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയേകാൻ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ്, വന്യജീവി ആക്രമണം തുടങ്ങി 11 തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെ സംരക്ഷണം. ഓൺലൈനായി എളുപ്പത്തിൽ AIMS പോർട്ടൽ www.AIMSNEW.Kerala.gov വഴി അപേക്ഷിക്കാം. നഷ്ടം സംഭവിച്ചാൽ ഉടൻ കൃഷിഭവനെ അറിയിക്കുക. 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അതത് കൃഷിഭവനുകളുമായോ കാർഷിക വിവര സങ്കേതം 1800-425-1661 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടുക. വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 22,200 രൂപ, കൊപ്ര ക്വിൻ്റലിന് 12,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,300, കുരുമുളക് അൺഗാർബിൾഡ് 70,300, റബ്ബർ RSS 4 26,800, RSS 5 26,400 രൂപ. ശ്രദ്ധകൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി:
1: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം
2: പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ:
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ. പുതിയ തൊഴിലുറപ്പ് നിയമം ഇന്നു മുതൽ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായുള്ള വിബി ജി റാംജി പദ്ധതി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാനത്ത് സെൻസസ് 2027 എന്യൂമറേഷൻ ജോലി, ചുമതലപ്പെട്ട അധ്യാപകർ, ജൂലൈയിലെ ശനി, ഞായർ എന്നിങ്ങനെ 8 അവധി ദിനങ്ങളിൽ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം ഈ മാസം 20 പ്രഖ്യാപിക്കുമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ അറിയിച്ചു. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം വിഴിഞ്ഞം തുറമുഖത്തേക്ക്. അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ 49% ഓഹരി MSC കമ്പനിക്ക്. ജന്മാവകാശ പൌരത്വം അംഗീകരിച്ച് കോടതി. US ജനിക്കുന്നവരെല്ലാം US പൌരർ. ട്രംപിന്റെ ഉത്തരവിന് സാധുതയില്ല. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കനത്ത മഴ സാധ്യതയെ തുടർന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പാരഗ്വേയും മൊറോക്കോയും പ്രീ ക്വാർട്ടറിൽ. ജർമ്മനിയും നെതർലൻഡ്സും പുറത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: കാവ്യധാര.
9: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
8: പ്രിയ ശ്രോതാക്കളെ, പി കുഞ്ഞിരാമൻ നായരുടെ ആ ചെന്താമര പൊയ്ക എന്ന കവിതയാണ് ഇന്ന് കാവ്യധാരയിൽ.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ ആ ചെന്താമര പൊയ്ക എന്ന കവിത. ആലാപനം മുട്ടറ ബി എൻ രവീന്ദ്രൻ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ.

0: കോതമംഗലം.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
2: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
7: ഗാനത്താലവനീപതേ മധുരമം ചെമ്മുന്തിരിച്ചാറിനാലാനന്ദക്കതിർവീശിടുന്നു.
6: അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.
8: തെണ്ടേണം പലദിക്കിൽ നാഥനു തുണയ്ക്കെന്നാലുമെന്നു കോൽ കൊണ്ടേറെ പ്രഹരം.
6: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
9: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
10: നാടകത്തിനായി യഥാർത്ഥ ആഭരണങ്ങൾ, അതായത് മുത്ത്, പവിഴം തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നടീ നടന്മാർ ഉപയോഗിക്കില്ല. പൈശാചിക ശക്തികൾ ഈ ആഭരണങ്ങളിൽ ആകൃഷ്ടരായി വരുമെന്നും അത് കിട്ടാഞ്ഞാൽ അഭിനേതാക്കളുടെ വസ്ത്രങ്ങൾ കീറിക്കളയുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു.
9: തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.

ഇന്ന് രാവിലെ FM ഡയറിയിൽ 7:35 സമകാലികം. ലഹരി വ്യാപനത്തിലെ പെൺമറ ആശാസ്യമോ? 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ

വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായി. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ കയറ്റുമതി പ്രത്യേക അധിക എക്സൈസ് തീരുവ 12.50 രൂപയിൽ നിന്ന് 7.50 രൂപയായി കുറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉപഭോഗത്തിന് അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലെ എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ല. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയെ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. വ്യോമസേനാ ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 16th നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് അവസാനിക്കും. കേന്ദ്രത്തിന്റെ FCRA ചട്ട ഭേദഗതിക്കെതിരെ സഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം കൊണ്ടുവരും. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർകോട് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി N ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മുഖംമൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് KS സുധാകരൻ MP
ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകൾ

0: ആണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഫ്രാൻസ് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെയും നോർവേ 1-2 ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് സ്വീഡനെ നിലം പരിശീലിക്കുകയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ ഇരട്ടഗോൾ മികവിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയോട്ടം ലക്ഷ്യം കണ്ടത്. മത്സരത്തിന് ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിനോ തിരിച്ചടിക്കോ സാധ്യമാകാത്ത വിധം സ്വീഡനുമായി വ്യക്തമായ ആധിപത്യം ഫ്രാൻസിനുണ്ടായിരുന്നു. 45-74 മിനിറ്റുകളിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഗോളുകൾ. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോൾ നേടി എംബാപ്പയും മുന്നിലെത്തി. 53 മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കാളയും ഫ്രാൻസിന് വേണ്ടി സ്വീഡിഷ് വലകുലുക്കി പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിനെ നോർവേയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവീജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് തന്നെ. 1 ഗോൾ നേടുകയും 1 ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റ്

0: പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിനെ നോർവേയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവീജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് തന്നെ. ഒരു ഗോൾ നേടുകയും ഒരു ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റിനെ നോർവേക്ക് ഒപ്പം എത്തിക്കാൻ പരമാവധി പ്രവർത്തിച്ചെങ്കിലും 86 മിനിറ്റിൽ സമനില പൊട്ടിച്ച് ഐവറിയുടെ വലയിൽ എർലിൻ ഹാലണ്ട് പങ്കെത്തിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നോർവേയുടെ വൈക്കിംഗ് റോസ് സെലിബ്രേഷൻ ആർത്തിരമ്പി. പ്രീ ക്വാർട്ടറിൽ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.
1: മെക്സിക്കോ ഇക്വഡോർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. രാത്രി 9:30 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 20 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 wicketsന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. രണ്ടാം സെമി ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 ചെസ്റ്ററിലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. രണ്ടാം മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3rd മത്സരം ഈ മാസം 7 നോട്ടിംഗ്ഹാമിലും 4th മത്സരം 9 ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11 സതാംപ്ടണിലാണ് അവസാന മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. കോഴിക്കോട്ട് നിപ ഭീതി ഒഴിഞ്ഞു. സമ്പർക്ക പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ 1 ആഴ്ചക്കുള്ളിലെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവാണ്. തുടർ ചികിത്സാ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 വീതവും തൃശൂരും മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 205 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 281 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ വിവിധതരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക OP പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന OPയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗനിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൌകര്യങ്ങളും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 3 ദിവസത്തിനിടെ 185171 കുട്ടികൾക്ക് പോളിയോ രോഗ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി. 3rd ദിനമായ ഇന്നലെ 8830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു, ക്ഷമിക്കണം, പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം BBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ +1 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 10 സെക്കൻഡും.

0: ചിന്താശകലം. നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കൂ, അപ്പോൾ തന്നെ നിങ്ങൾ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കൂ, അപ്പോൾ തന്നെ നിങ്ങൾ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. തിയോഡോർ റൂസ്വെൽറ്റ്. ഇനി ഇന്നത്തെ ചോദ്യം. ലോകത്തിന്റെ വജ്രതലസ്ഥാനമായി അറിയപ്പെടുന്ന നഗരം ഏത്? ലോകത്തിന്റെ വജ്രതലസ്ഥാനമായി അറിയപ്പെടുന്ന നഗരം ഏത്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് പറയാം, 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷം. ചേരാനല്ലൂർ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാലയിൽ വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് 5 നെരൂദ ജീവിതം കവിത വിപ്ലവം അനുസ്മരണ പ്രഭാഷണം. തൃക്കാക്കര നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷകസഭയും ഞാറ്റുവേലച്ചന്തയും ഇന്നും നാളെയും തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. പച്ചക്കറികളിലെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചുള്ള സൌജന്യ ക്ലാസും പച്ചക്കറി വിൽപ്പനയും പ്രദർശനവും ഉണ്ടായിരിക്കും. നാടാകെ വായനക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ പഴങ്ങനാട് സെന്റ് അഗസ്റ്റിൻ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ പുക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല സന്ദർശനം രാവിലെ 10:00. പുക്കാട്ടുപടി കോൺഫിഡന്റ് വില്ലയിൽ വായനക്കൂട്ടം വൈകിട്ട് 6:30. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: July 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: സേവന വാർത്തകളുമായി എഫ് എം ഡയറി തുടരുന്നു. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വർക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 3-4 തീയതികളിൽ. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 70-34-08-89-99. നമ്പർ ഒരിക്കൽ കൂടി, 70-34-08-89-99. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന IIT NIT എൻട്രൻസ് പരിശീലനം നൽകുന്നു. 1 എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 15. അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭിക്കും. സേവന വാർത്തകൾ തുടരും എഫ് എം ഡയറിയിലൂടെ.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
4: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
5: കളനാടി എന്ന വാക്കിനെക്കുറിച്ച്: നാട്ടറിവുകളാണ് നാട്ടറിവിൻ്റെ കളങ്ങളാണ് വാക്കുകളുടെ ഈറ്റില്ലങ്ങൾ. കൃഷി, വീട്, കളി, വിനോദം, ആരാധന, ഉത്സവം, കരവിരുത്, കല, ഇതിനൊക്കെ അതതിൻ്റേതായ കളങ്ങളുണ്ട്. ഉദ്ദിഷ്ടഭാവം ആരോപിതമായ ഇടങ്ങളാണ് അവ. ജീവനോപാധിയും ആസ്വാദനത്തിൻ്റെ ഉപാധിയുമാണ് അവ. ഉടൽ അനേകം കളങ്ങളുടെ സമുച്ചയമാണ്. ആത്മാവിൻ്റെ കളങ്ങളും അതിൽ തന്നെയാകുന്നു. കളങ്കാവലിന് ഭൗതികമോ ഭൗതികാതീതമോ ആയ മൂർത്തികളെയാണ് കൊണ്ടാടുന്നത്. ഈ സന്ദർഭത്തിലാണ്

0: അറിവും ആനന്ദവും പകരുന്ന എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: കളനാടി എന്ന അല്ലെങ്കിൽ കളനാടി എന്ന വാക്കിനെക്കുറിച്ച് ആലോചിക്കുന്നത്. വടക്കൻ കേരളത്തിലെ കളനാടി എന്നൊരു വിഭാഗക്കാർ പാടുന്ന പാട്ട് ഇങ്ങനെയാണ്: ആരു നിനക്കു പാട്ടുപഠിപ്പിച്ചു പക്ഷി ചിലച്ച പോലെ, ആരു നിനക്കു ചോടു പഠിപ്പിച്ചു പക്ഷി പറന്ന പോലെ. ഇവിടെ വാമൊഴിക്കവിതയുടെ തെളിമയിൽ മനം കുളിർക്കുന്നു. കളനാടി എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി അഥവാ നിരുക്തി എന്താണ്? മറ്റനേകം പദങ്ങളുടേതെന്ന പോലെ അതിൻ്റെ നിരുക്തിയും തേടിച്ചെല്ലേണ്ടത് മാനവ വർഗ ചരിത്രത്തിലാണ്. കാവുകളുടെയും കഴകങ്ങളുടെയും തിരുമുറ്റത്തെ കളം എന്ന് പറയാറുണ്ട്. വയനാട്ടിലെ ആദിമ വർഗത്തിൽപ്പെട്ടവരും തിറയാട്ടം നടത്തുന്നവരുമായ വിഭാഗമാണ് കളനാടികൾ. ഈ വർഗനാമം ഉണ്ടായത് അവർ കളങ്ങളിൽ ആടുന്ന, അതായത് തിറയാട്ടം നടത്തുന്നവർ ആയതുകൊണ്ടാണ് എന്ന് ഒരു പ്രബലമായ ധാരണയുണ്ട്. ആടുക എന്ന തൊഴിലിനെയോ ധർമ്മത്തെയോ അടിസ്ഥാനമാക്കിയുള്ള ഒരു നിഷ്പത്തി അഥവാ നിരുക്തിയാണ് അത്. എന്നാൽ ഇത്തരം പദചിന്തയിൽ വേണ്ടത് പാണ്ഡിത്യം മാത്രമല്ല, ചരിത്രബോധം കൂടി ആവണം. കളനാടിപ്പാട്ടിൻ്റെ കാര്യം: വയനാട്ടിലെ കൃഷിയിടങ്ങളിൽ ഏറുമാടങ്ങൾ കാണാം. രാത്രികാലങ്ങളിൽ അവിടെയാണ് കാവൽക്കാർ ഇരിക്കുക. ഒരു ഏറുമാടത്തിൽ നിന്ന് പാടുന്ന പാട്ട് മറ്റൊരു ഏറുമാടത്തിലേക്കുള്ളതാണ്. ഇത് കേട്ട് അവിടെയുള്ളവർ മറുപാട്ട് പാടുന്നു. പുരാണ കഥകളും പാടാറുണ്ട്. അപ്പോൾ മനസ്സിൽ തോന്നിയത് നിശ്ചിതമായ കെട്ടുമുറകളിൽ തൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അവയിൽ ശകാരവും മറ്റു പലതും ഉണ്ടാകാം. രാവൊടുങ്ങുവോളം പാട്ടും മറുപാട്ടും തുടരും അത്രേ. ജീവനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ദുർഘട സാഹചര്യങ്ങളിൽ നിന്ന് തോറ്റി ഉണർത്തപ്പെടുന്ന ജനവർഗ സംസ്കാരത്തെ നാം വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ ഭാഷയുടെയും കാവ്യശാസ്ത്രത്തിൻ്റെയും വേരുകൾ അതിലാണെന്നും മറന്നുകൂടാ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: KSEB അറിയിപ്പ്. മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ പൂന്തോട്ടത്തുപാറ, പാലസ് സ്ക്വയർ, പൈനുങ്കൽപ്പാറ എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. കുഴൽമന്ദം മങ്കര റോഡിൽ അറ്റകുറ്റപ്രവൃത്തികൾ നടത്തേണ്ടതിനാൽ ഇന്നു മുതൽ ഈ വഴി വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കൂടുതൽ അറിയാൻ ഫോൺ നമ്പർ 75 94 97 11 65, 75 94 97 11 65. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ് പരിശീലനം നൽകുന്നു. 1 വർഷത്തെ റെസിഡൻഷ്യൽ എൻട്രൻസ് കോച്ചിംഗ് ആണ് സർക്കാർ ധനസഹായം നൽകുന്നത്. അപേക്ഷാ ഫോറവും വിശദ വിവരങ്ങളും മത്സ്യഭവനുകളിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോറം ഈ മാസം 13 അതത് മത്സ്യഭവനുകളിൽ സമർപ്പിക്കണം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് 85% മാർക്കോടെ വിജയിച്ചതോ മുൻവർഷം നടത്തിയ നീറ്റ് പരീക്ഷയിൽ 41% മാർക്ക് ലഭിച്ചവരോ ആയ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. ഒരു വിദ്യാർത്ഥിക്ക് 1 തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാവുകയുള്ളൂ. ചക്കുപള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. വിവരങ്ങൾക്ക് 04 8 6 8 28

0: 22 60 എന്ന നമ്പറിൽ വിളിക്കുക. 04 8 6 8 28 22 60. ഇമെയിൽ വിലാസം phc.chakkupallam@gmail.com.
1: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് കിഡ്സിൽ PG ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ് ഇൻ ടൂറിസം കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകും. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 7. വിവരങ്ങൾക്ക് 04 7 1 2 32 94 68 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 04 7 1 2 32 94 68. വായന മാസാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന വിവിധ മത്സരങ്ങൾ ഈ മാസം 11 തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ നടക്കും. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരം, പദ്യപാരായണം എന്നിവയിൽ പങ്കെടുക്കാം. UP വിദ്യാർത്ഥികൾക്കായി പദ്യപാരായണവും LP വിദ്യാർത്ഥികൾക്ക് ചിത്രരചനാ മത്സരവുമാണ് സംഘടിപ്പിക്കുന്നത്. 3 വേദികളിലായി രാവിലെ 11 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുക. ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 വിദ്യാർത്ഥികൾക്ക് വീതം പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ കത്തുമായി 11 മണിക്ക് മുമ്പ് വേദിയിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 94 47 33 04 13 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 94 47 33 04 13. തൊടുപുഴ കട്ടപ്പന മുനിസിപ്പൽ ഏരിയകളിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊതുകുജന്യ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ SSLC യോഗ്യതയുള്ളവരും 18-നും 40-നും മധ്യേ പ്രായമുള്ളവരുമായിരിക്കണം. തൊടുപുഴ കട്ടപ്പന മുനിസിപ്പാലിറ്റികളിൽ താമസിക്കുന്നവർക്കും മുൻപരിചയമുള്ളവർക്കും മുൻഗണന. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 രാവിലെ 10:30 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04 8 6 2 23 30 30. 04 8 6 2 23 30 30. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പ്രൊഫസർ NR മാധവ മേനോൻ ഇന്റർ ഡിസിപ്ലിനറി സെന്റർ ഫോർ റിസർച്ച് എത്തിക്സ് ആൻഡ് പ്രോട്ടോകോൾസിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. BE, BTech, BS, ME, MTech, MS അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഇന്റഗ്രേറ്റഡ് MTech, MCA അല്ലെങ്കിൽ നെറ്റ് PhDയോടുകൂടി കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. PhD യോഗ്യത അഭികാമ്യം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 20 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്ന വിലാസത്തിലേക്ക് ഈ മാസം 27 മുൻപായി ലഭിക്കത്തക്ക വിധം അയയ്ക്കുക. വിവരങ്ങൾക്ക് 80 78 01 98 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 80 78 01 96 88. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 10:53. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.

0: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
1: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മൗൺ കറിമസാലകൾ.

0: കറിമസാലകൾ പ്രകൃതിയുടെ രുചി.
1: രഘുനാഥ് പല്ലേരി തിരക്കഥ എഴുതി സി ബി മലയിൽ സംവിധാനം ചെയ്ത് 1995 പുറത്തിറങ്ങിയ ചിത്രമാണ് സിന്ദൂരരേഖ. സുരേഷ് ഗോപി, ശോഭന, രഞ്ജിത, നരേന്ദ്ര പ്രസാദ്, ദിലീപ് തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ശരത്, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യ കുറിപ്പുകൾ, പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
3: ഫോൺ 8129110087.
4: കോമൺലി പേരൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ടോൺസിൽ ആൻഡ് അഡിനോയിഡ് സർജറിക്ക് ശേഷം ഇമ്മ്യൂണിറ്റി കുറയാനൊരു സാധ്യതയുണ്ട്? അങ്ങനെ ഇല്ല, ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമിന്റെ പാർട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ വേറെ പല സിസ്റ്റംസും ഉണ്ട് ഇമ്മ്യൂണിറ്റിയെ നോക്കുന്നത്. സോ അഡിനോയിഡ്സ് ആൻഡ് ടോൺസിൽ എടുത്തതിന് ശേഷം പഠനങ്ങൾ കാണിക്കുന്ന ഇമ്മീഡിയറ്റ്ലി കുറച്ച് ദിവസങ്ങൾക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഡ്രോപ്പ് ആകുന്നുണ്ട്. പക്ഷെ ലോങ് ടേം വലിയ എഫക്ട്സ് ഇല്ല. അതിനുശേഷം നമ്മുടെ ബോഡിയിലെ മറ്റ് അവയവങ്ങൾ ആ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂൺ സിസ്റ്റം അങ്ങ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അത് കാരണം വേറെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയില്ല. ശബ്ദത്തിന് നോർമലി ചേഞ്ച് വരാറില്ല, ബിക്കോസ് നമ്മുടെ സൗണ്ട് വരുന്നത് നമ്മുടെ തൊണ്ടയ്ക്കുള്ളിൽ ലാറിങ്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്ന് പറയുന്ന അവിടെ നിന്നാണ് സൗണ്ട് വരുന്നത്. ടോൺസിൽ ആൻഡ് അഡിനോയിഡിന് ശേഷം സൗണ്ടിന് പേരൻസ് ഉദ്ദേശിക്കുന്ന പോലത്തെ ചേഞ്ച് അല്ല, നോർമലി സൗണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ആവുന്നുണ്ട്. ടോൺസിൽ അഡിനോയിഡ്സ് വരുന്നതുകൊണ്ട് നമ്മുടെ മൂക്ക് അതേമാതിരി തൊണ്ടയുടെ ഏരിയ കുറയുകയാണ്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് കുട്ടികൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഒരടഞ്ഞ ശബ്ദമാണ്, മഫിൾഡ് സൗണ്ട് എന്ന് പറയും. ടോൺസിൽ സർജറി അതേമാതിരി അഡിനോയിഡ് സർജറി കഴിഞ്ഞതിന് ശേഷം സൗണ്ട് കുറച്ചും കൂടെ ഓപ്പൺ ആവും, ആക്ച്വലി വോയിസ് ക്വാളിറ്റി ഇംപ്രൂവ് ആവും സർജറിക്ക് ശേഷം. മോസ്റ്റ്ലി ചെറിയ കുട്ടികളിൽ മെയിനായിട്ട് നോക്കേണ്ടത് രാത്രി ഉറങ്ങുമ്പോൾ വാതുറന്ന് ശ്വാസം എടുക്കുന്നുണ്ട്, കൂർക്കമ്മലി വരുന്നുണ്ട്, പിറകുന്ന് വിളിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും സ്കൂൾ ടീച്ചേഴ്സ് പറയാറുണ്ട് പഠിപ്പിക്കുന്നത് കേൾക്കുന്നില്ല, പേര് വിളിക്കുമ്പോൾ കേൾക്കാറില്ല. ഇതെല്ലാം യൂഷ്വലി ഹിയറിംഗ് ലോസിൻ്റെ ഒരു തുടക്കമാണ്. ആൻഡ് 4 വയസ്സിന് ശേഷമുള്ള ഹിയറിംഗ് ലോസ് മോസ്റ്റ് കോമൺലി ഇതേപോലെ ഓട്ടൈറ്റിസ് മീഡിയ അല്ലെങ്കിൽ ചെവിയുടെ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ കാരണമുള്ള ഹിയറിംഗ് ലോസ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടോൺസിൽസും അഡിനോയിഡ്സ് ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ്. അഡിനോയിഡ്സ് വന്ന് മൂക്ക് അടയുമ്പോൾ വായു വഴി ശ്വാസം എടുക്കാൻ തുടങ്ങും. അത് കറക്റ്റ് ചെയ്യില്ലെങ്കിൽ അതൊരു ഹാബിറ്റാണ് ഡെയിലി വായു വഴി ശ്വാസം എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് വരും, പല്ല് വെളിയിലേക്ക് ഉന്തി വരും, അതേപോലെ കുട്ടിയുടെ മുഖത്തിന്റെ ഷേപ്പ് മാറും. അഡിനോയിഡ് ഫേസീസ് എന്ന് പറയും. പല്ല് വെളിയിലേക്ക് വന്ന നമ്മൾ ഡെയിലി വായു വഴി ശ്വാസം എടുക്കുമ്പോൾ പല്ലിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. സോ നോർമൽ നമ്മൾ കുറേ പേഷ്യൻസ് കാണാറുണ്ട്, അവർ പല്ല് വെളി ഉന്തിയിട്ട് കറക്ഷൻ ബ്രേസസ് വെക്കാൻ പോകുമ്പോൾ അവിടെ നിന്നുള്ള ഡെന്റിസ്റ്റ് നോർമലി ഒരു എക്സ്റേ എടുക്കുമ്പോൾ പറയാം അഡിനോയിഡ്സ് ഉണ്ട്, അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബ്രേസസ് വെക്കാൻ പറ്റൂ. ബിക്കോസ് അത് ബ്രേസസ് വെച്ച് കറക്റ്റ് ചെയ്താൽ അഡിനോയിഡ്സ് കറക്റ്റ് ചെയ്യില്ലെങ്കിൽ വീണ്ടും മൗത്ത് ബ്രീതിങ് കാരണം വീണ്ടും ആ പല്ല് ഉന്തി വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ പല്ലിലും ഒരു എഫക്റ്റ് ഉണ്ട് അഡിനോയിഡ്സിന്. നോർമലി അഡിനോയിഡ്സ് വരുമ്പോൾ ഒരു കുട്ടിക്ക് രാത്രി കൂർക്കമ്മലി ഉണ്ടായിരിക്കും, അതേപോലെ മൗത്ത് ബ്രീതിങ് വരും. ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കാരണം, പൊതുവെ ഉറക്കക്കുറവ് കാരണം ഒരു പുവർ കോൺസെൻട്രേഷനിൽ നമ്മൾ കാണാറുണ്ട് ഒരു ഡൾ ഫേഷ്യസ്. അത് ഈ അഡിനോയിഡ് ഫേഷ്യസിൻ്റെ ഒരു ഭാഗമാണ്. ഒരു ഡൾ ലുക്ക് എപ്പോഴും കാണും, പഠിക്കാൻ ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ടി കോൺസെൻട്രേഷൻ. അതേപോലെ അഡിനോയിഡ്സ് കാരണം ഈ ചെവിനകത്ത് ഫ്ലൂയിഡ് കിട്ടും, ഓട്ടൈറ്റിസ് മീഡിയ കാരണം ഹിയറിംഗ് പലപ്പോഴും എഫക്റ്റഡ് ആയിരിക്കും. അത് അവർ മനസ്സിലാക്കുന്നില്ല, ബട്ട് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കേൾക്കാൻ ബുദ്ധിമുട്ട്, അതേപോലെ ടീച്ചർ വിളിക്കുമ്പോൾ കേൾക്കുന്നില്ല, അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് പൊതുവെ ഒരു അക്കാഡമിക്സിലും ലോ പെർഫോമൻസ് കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ നമുക്ക് നല്ല ഇംപ്രൂവ്മെന്റ് കാണാൻ സാധിക്കും.
5: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ENT കൺസൾട്ടന്റ് ഡോക്ടർ ഗൗതം രഘു.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
7: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.

0: 8129110887.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
0: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
0: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
2: അറിയിപ്പ്: കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, തെറ്റായ ഭക്ഷണശീലങ്ങൾ, ക്രമരഹിതമായ ജീവിതശൈലി, ഇവയെല്ലാം മൂലം അസന്തുലിതമായ ശരീരത്തെ എങ്ങനെ സാധാരണ നിലയിലേക്ക് എത്തിക്കാം എന്നതിന് ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. അതിനാൽ തന്നെ കർക്കിടക മാസത്തിൽ പിന്തുടരേണ്ട ഭക്ഷണക്രമവും ജീവിതശൈലിയും എങ്ങനെയായിരിക്കണം എന്നറിയുന്നത് വളരെ ഉചിതമാണ്. ആരോഗ്യകരമായ ജീവിതം കർക്കിടക മാസത്തിൽ എങ്ങനെ ശീലിക്കാമെന്നറിയാൻ ഈ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളിക്കാം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ വിജയൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9446455888, 0484-2426-397, 0484-2426-387. ഈ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിലെ വിഷയം ആരോഗ്യകരമായ ജീവിതം കർക്കിടക മാസത്തിൽ.
3: തലമുറകൾ പിന്നിട്ട യാത്ര,
4: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
4: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: പട്ടികവർഗ വികസന ഓഫീസിന് കീഴിലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ 1 മുതൽ 4 വരെ ക്ലാസുകളിലേക്ക് മെന്റർ ടീച്ചർമാരെ നിയമിക്കുന്നതിലേക്ക് അപേക്ഷിച്ചവരുടെ എഴുത്തു പരീക്ഷ ഈ മാസം 7 രാവിലെ 11 മുതൽ 12:30 വരെ മലമ്പുഴ ആശ്രമം സ്കൂളിൽ നടക്കും. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491-2-50-53-83, 0491-2-50-53-83. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 25 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം സമാപിക്കുകയാണ്. FM ഡയറി തുടരും 7:35. അല്പസമയത്തിനകം വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവേയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഇതോടെ വർദ്ധിപ്പിക്കും. ഒരു റിപ്പോർട്ട്.

0: ബി ബി ജി റാംജി നടപ്പിലാക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് വി ബി ജി റാംജി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് വി ബി ജി റാംജി നിയമം കൊണ്ടുവന്നത്. സമയബന്ധിതവും സുതാര്യവുമായ വേതനം ഉറപ്പാക്കാൻ ഈ നിയമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും യോജിച്ച് നിയമം സുഗമമായി നടപ്പിലാക്കാൻ സാമ്പത്തികവും സാങ്കേതികവുമായ തയ്യാറെടുപ്പുകൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ ധാരണയിലെത്തിയതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോ കെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ എൽ പി ജി ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട എഫ് സി ആർ എ 2.0 പോർട്ടലും ഇ ഒ സി ഐ കാർഡും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. എഫ് സി ആർ എ പോർട്ടൽ വഴി സംഭാവനകൾ സ്വീകരിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതിലൂടെ പരിഹാരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തുടങ്ങി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ ആശയവിനിമയം നടത്തി. ബിസിനസ് സുഗമമാക്കുന്നതിനും ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമായി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, ആത്മനിർഭർ ഭാരതിന്റെ ശാക്തീകരണം തുടങ്ങിയവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തൈകാച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയായ ശേഷമുള്ള തൈകാച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. നാളെ നടക്കുന്ന 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. 2000 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ 48.17 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവുമായി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ 5-ാമത്തെ രാജ്യമാണ് ജപ്പാൻ. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗത കണക്ടിവിറ്റി, സമുദ്രമേഖല, വ്യോമയാനം തുടങ്ങിയവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രിയുമായും ശ്രീ ഗോയൽ ചർച്ച നടത്തി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് സഭ പാസാക്കും. വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയായിരുന്നു ഈ സമ്മേളനത്തിലെ സുപ്രധാന കാര്യപരിപാടികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകൾ തോറുമുള്ള വിവരശേഖരണത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സെൻസസിന്റെ ഭാഗമായുള്ള ഫീൽഡ് വെരിഫിക്കേഷനാണ് ഇന്ന് മുതൽ കേരളത്തിൽ തുടക്കമാകുന്നത്. സെൽഫ് എന്യൂമറേഷൻ ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു. സെൻസസ് പോർട്ടലിലൂടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന പ്രക്രിയയായിരുന്നു ഇത്. ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള

0: രേഖകളുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് എന്യൂമറേറ്റർ പരിശോധിക്കുകയും അല്ലെങ്കിൽ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വീഡനെതിരെ ഫ്രാൻസിന് ഉജ്ജ്വല ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെ പരാജയപ്പെടുത്തി ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇരട്ട ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 18 ഉയർത്തി. ഇതോടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന എംബാപ്പെ ലയണൽ മെസ്സിക്ക് പിന്നിലെത്തി. മെക്സിക്കോ ഇക്വഡോർ മത്സരം പുരോഗമിക്കുകയാണ്. നേരത്തെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. ന്യൂഡൽഹിയിൽ നടന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 198-ാമത് യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിച്ചു. ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തികൾക്കായുള്ള തൊഴിലില്ലായ്മ വേതന പദ്ധതിയായ അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന 1 വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ESICയുടെ ആരോഗ്യ പരിപാലന സംവിധാനത്തിനുള്ളിൽ ആയുഷ് സേവനങ്ങളുടെ സംയോജനം, പ്രചാരണം, ശേഷി വികസനം എന്നിവയ്ക്കായി സംയുക്ത ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് ESICയും ആയുഷ് മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സൌത്ത് നേമം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ പുതിയ റോഡ് ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള റോഡ് ഓവർബ്രിഡ്ജ് ജൂലൈ 6 മുതൽ പൂർണ്ണമായി അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചു. പാപ്പനംകോട് മലയങ്കീഴ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നേമം സ്റ്റുഡിയോ റോഡ് വഴി തിരിച്ചുവിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ സഭ പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവേയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35:25. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: ലഹരി വ്യാപനത്തിലെ പെൺമറ ആശാസ്യമോ?
2: ഒരു കാലത്ത് ലഹരിക്കടത്ത് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വന്നിരുന്നത് പുരുഷന്മാരുടെ മുഖങ്ങളായിരുന്നു. ലഹരി വ്യാപനത്തിന് എതിരായുള്ള നടപടികൾ കർക്കശമാക്കിയതിനു ശേഷം പെൺകുട്ടികളെ മറയാക്കി ലഹരിക്കടത്ത് വ്യാപകമാക്കി അധികാരികളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമം ഉണ്ടാകുന്നു. യുവതലമുറയെ ലക്ഷ്യമിട്ട് ലഹരി മാഫിയ പുതിയ വഴികൾ തേടുകയാണ്. ചില സമീപകാല കേസുകളിൽ പെൺകുട്ടികളെ ലഹരിക്കടത്തിന്റെ കാരിയർമാരായി ഉപയോഗിക്കുന്നുവെന്ന വിവരങ്ങൾ നിയമപാലകരെ കൂടുതൽ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്.

0: വിശ്വാസത്തെയും സാമൂഹിക ധാരണകളെയും മറയാക്കി പ്രവർത്തിക്കുന്ന ഇത്തരം ശൃംഖലകൾ പോലീസിനും എക്സൈസിനും പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടോ?
1: ഒരു അമ്മയുടെ സ്വപ്നമാണ് മകൾ, ഒരച്ഛന്റെ അഭിമാനമാണ് മകൻ. അവരുടെ ചിരിയാണ് ഒരു കുടുംബത്തിന്റെ സന്തോഷം.
0: പെൺകുട്ടികളെ ആരും സംശയിക്കില്ല എന്ന ധാരണയിലാണ് ലഹരി ശൃംഖല കാരിയേഴ്സായി ഇവരെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു എറണാകുളം ജില്ലയിലെ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അനില പോൾ.
1: പക്ഷെ ഇന്ന് ആ ചിരി കവർന്നെടുക്കാൻ കാത്തിരിക്കുന്ന ഒരു വലിയൊരു ഒരു ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ലഹരി മാഫിയ. അവരൊരിക്കലും ലഹരി ഉപയോഗിക്കൂ എന്ന് പറഞ്ഞായിരിക്കില്ല കുട്ടികളുടെ മുമ്പിൽ എത്തുന്നത്. അവര് ഒരു ചെറിയ സഹായം ചെയ്താൽ മതി, ഈ പാഴ്സൽ ഒന്ന് കൊടുത്താൽ മതി, ആർക്കും അറിയില്ല, നല്ല പണം കിട്ടും, ഇങ്ങനെയൊക്കെ ആയിരിക്കും തുടക്കം. പക്ഷെ ഇന്ന് ലഹരി മാഫിയ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സിനെയാണ്, നമ്മളുടെ യുവാക്കളെ യുവതികളെയൊക്കെയാണ്, പ്രത്യേകിച്ചും കോളേജ് സ്റ്റുഡൻസ്. അതിൽ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവരൊരു മറയായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പെൺകുട്ടികളെ ആരും സംശയിക്കില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാം, അത് മുതലെടുത്താണ് അവർ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ഒരു ആക്ടിവിറ്റിയിലേക്കൊക്കെ നടത്തുന്നത്. പക്ഷെ പിടിക്കപ്പെടുമ്പോൾ ആക്ച്വലി രക്ഷപ്പെടും, അവരുമായി ഈ പറഞ്ഞ നെറ്റ്വർക്കും ഈ പറഞ്ഞ മാഫിയയും ഒക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. അവിടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത് കുട്ടികൾക്കാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ്. ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു കേസ് വന്നാൽ അവർക്ക് നഷ്ടമാകുന്നത് അവരുടെ വർഷങ്ങളുടെ അധ്വാനം, പഠനം, ഒരു നല്ല ജോലി, മാതാപിതാക്കളുടെ വിശ്വാസം, അല്ലെങ്കിൽ അവരുടെ തന്നെ ഡ്രീംസ്, അവരുടെ സ്വപ്നങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓരോ യുവതിക്കും യുവാവിനും ഓരോ സ്വപ്നങ്ങളുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്. എന്നാൽ ഒരു ഒരു തീരുമാനം, ഒരു തെറ്റായ ഒരു തീരുമാനം മതി ആ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളയാൻ. സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഈ സംഘടിത ലഹരി സംഘങ്ങൾ സംശയം ഒഴിവാക്കാൻ വേണ്ടി ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ യുവതികളെയൊക്കെ മറയാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഇപ്പോഴത്തെ വാർത്തകളിലെല്ലാം നിറഞ്ഞു കാണുന്നുണ്ട്. ഇപ്പൊ ചെറിയൊരു പൊതി കൈമാറാനോ അല്ലെങ്കിൽ അറിയാതെ ലഹരി വസ്തുക്കൾ കൊണ്ടുപോകാനോ പുതിയ ആളുകളെ പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങളുടെ ഒരു ഭാഗമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അങ്ങനെ തിരിച്ചറിയുമ്പോഴേക്കും തന്നെ ഒത്തിരി വൈകിപ്പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് തന്നെ അവരുടെ പഠനം, ജോലി, കുടുംബജീവിതം, അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ ഒരു അംഗീകാരം അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് എല്ലാം അപകടത്തിലായിട്ടുണ്ടായിരിക്കും.
0: എറണാകുളം ജില്ലയിലെ ഒരു സ്കൂൾ PRO അഡ്വക്കേറ്റ് ജോഷി വർഗീസ്.
2: നാല് പ്രധാന കാരണങ്ങളാണ് ഞാൻ ഇതിൽ കാണുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ലഹരി കടത്തി വിറ്റ് പണമുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന വലിയൊരു കൂട്ടം. അതുകൂടാതെ ഇതിന്റെ അടിമകളായിട്ട് കാരിയറുകളായി മാറിയിരിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുടെയും ഒരു ചെറുപ്പക്കാരുടെയും ഒരു സമൂഹം. പിന്നെ ചെറുപ്പത്തിന്റെ ചുറുചുറുക്കും ധൈര്യവും പ്രകടിപ്പിക്കുവാൻ വേണ്ടി കൂട്ടുകാരുമായി ചേർന്ന് ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ പങ്കാളികളാകുന്ന ഒരു പ്രവണത. അത് നമ്മൾ ഏറ്റവും കണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വലിയ സ്കൂട്ടറുകള് ബൈക്കുകളിലൊക്കെ അന്യ സംസ്ഥാനത്തേക്ക് 10-20 പേരടങ്ങുന്ന വലിയ സംഘം യാത്രയാകുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പരിധിവരെ ഇതിന്റെ കാരിയറുകളായി മാറുന്നവരാണ് കണ്ടിരിക്കുന്നത്. ആ കൂടെ പെൺകുട്ടികളും ഉണ്ടെന്നുള്ളതാണ് വലിയൊരു അത്ഭുതമായ കാര്യം. ജെൻഡർ ഇക്വാളിറ്റിയുടെ കാലമാണ്, ഇപ്പൊ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒന്നുമില്ല. ആൺകുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ തന്നെ ചെയ്യുവാൻ ഞങ്ങൾക്കും അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നുള്ള വലിയൊരു തർക്കമാണ് ആ വിഷയത്തിൽ നടക്കുന്നത്. പക്ഷേ അത് നമ്മളുടെ പോലീസിനോ മറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോ കാര്യമായി പരിശോധിക്കുവാൻ ഒന്നും സാധിക്കാത്തൊരവസ്ഥയാണ്. ഇവർക്ക് ഇതെല്ലാം വളരെ ചെറിയ അളവിൽ കൊണ്ടു നടന്നാൽ പോലും വലിയ തുക കിട്ടുകയോ വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവർക്ക് ഇത് ഹാൻഡ് ബാഗുകളിലോ ഒക്കെ കൊണ്ടു നടക്കാവുന്ന ഒരു അവസ്ഥയാണ്.
0: വിമുക്തി ജില്ലാ മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ അനില ഡേവിഡ്.
3: പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണ്ടേ ലഭിച്ചിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരു ആനുകൂല്യമുണ്ട്. അവരാരും പെട്ടെന്ന് അങ്ങനെ സംശയിക്കില്ല, അതല്ലെങ്കിൽ പരിശോധിക്കില്ല എന്നൊരു ധൈര്യത്തിന്റെ പുറത്താണ് അവർ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ പോകുന്നത്. ഉദാഹരണത്തിന്, പഴയൊരു കാലത്താണെങ്കിൽ ഒരു ബാഗ് പരിശോധന ഉണ്ടായാൽ ഒരു ക്ലാസ്സിൽ 3 റോയുണ്ട്. അതിൽ 2 റോയിൽ ആൺകുട്ടികളാണ്, അവസാനത്തെ റോയിൽ പെൺകുട്ടികളാണെങ്കിൽ ആദ്യത്തെ 2 റോയിലുള്ള കുട്ടികളുടെ മാത്രം ബാഗുകൾ പരിശോധിച്ച് പെൺകുട്ടികളുടെ ബാഗുകളിൽ നിന്ന് എന്ത് കിട്ടാനാണ് എന്നുള്ള ആത്മവിശ്വാസത്തിലും അല്ലെങ്കിൽ ധൈര്യത്തിലും അത് അവസാനിപ്പിച്ച് പോകുന്ന അധ്യാപകരുള്ള ഒരു സമയം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ഥിതി അതല്ല. ആൺകുട്ടികളെക്കാൾ, അതല്ലെങ്കിൽ ആൺകുട്ടികൾക്കൊപ്പം തന്നെ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിന്, അതിന്റെ കാരിയേഴ്സായി മാറുന്നതിന്, അതിന് മീഡിയേഷൻ വഹിക്കുന്നതിന് പെൺകുട്ടികൾ വളരെ കൂടുതലായി മുന്നോട്ട് വരുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. സ്കൂൾ ബാഗുകളിൽ തുടങ്ങി യൂണിഫോമുകളിലും ലഞ്ച് ബോക്സുകളിലും വരെ വളരെ അനായാസമായി ലഹരി കടത്തുന്നതിന് വേണ്ടി തയ്യാറായി വരുന്ന പെൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും എളുപ്പത്തിൽ ഇവരിത് ചെയ്യാൻ പ്രാപ്തരാക്കുന്നത് ഈ പറയുന്ന ലഹരി മരുന്ന് മാഫിയ തന്നെയാണ്. അവർക്കറിയാം ഏത് രീതിയിലാണ് ഇവരെ സമീപിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഇവരെ ഈ രീതിയിൽ കൊണ്ടുവരേണ്ടത് എന്ന് നല്ല ധാരണയുള്ള ആളുകളാണ് നേരെ എതിർദിശയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ പണം നൽകിയിട്ടാകാം, അതല്ലെങ്കിൽ കുട്ടികൾ കുറേ നാളായി വേണം എന്ന് ആഗ്രഹിച്ച സാധനങ്ങളോ സമ്മാനങ്ങളോ നൽകിയിട്ടാകാം, അതല്ലെങ്കിൽ സൗജന്യമായി ഇത്തരത്തിൽ മയക്കുമരുന്ന് സാമ്പിളുകൾ കുട്ടികൾക്ക് നൽകിയിട്ടാകാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്നേഹം നടിച്ചോ

0: ായം നടിച്ചോ, റൊമാൻറ്റിക് മാനിപ്പുലേഷൻ നടത്തി ഈ രീതിയിൽ ഒരു ബന്ധത്തിൽ കൊണ്ടെത്തിച്ച് എനിക്ക് ഇനി സഹായം ചെയ്യാതെ വേറെ വഴിയില്ല എന്ന് തോന്നുന്ന തരത്തിൽ കുട്ടികളെ കൊണ്ടെത്തിക്കുന്ന തരത്തിലാകാം. അതുമല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാകാം, ഭീഷണിപ്പെടുത്തിയോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ആകാം. ഒരു തവണ ഒരു കുട്ടി ഇത്തരത്തിൽ ഒരു മയക്കുമരുന്ന് പാക്കറ്റ് ഒരു സ്ഥലത്ത് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു സമയത്ത് നോ പറയുന്ന സമയത്ത് അത് നോ ആക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ത്രെറ്റുകൾ കുട്ടികളുടെ മുൻപിലേക്ക് വെച്ചിട്ടോ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടോ ആകാം. അങ്ങനെ ഏത് തരത്തിലും കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതല്ലെങ്കിൽ കുട്ടികളെ ചേർത്ത് നിർത്താനും നല്ല ധാരണയുള്ള ആളുകളാണ് ഈ മയക്കുമരുന്ന് വിൽപ്പനയുടെ അതല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നത് എന്നുള്ളതാണ്. താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ, താല്പര്യമില്ലാത്ത ഇടങ്ങളിൽ നോ പറയുന്നതിനും ഇതെനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നതിനും പ്രാപ്തിയുള്ള ആളുകളായി നമ്മുടെ കുട്ടികളെ മാറ്റി തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ടെലി കൗൺസിലിങ്ങിനും മറ്റ് സഹായങ്ങൾക്കുമായി വിമുക്തി മിഷന്റെ ടോൾ ഫ്രീ നമ്പറായ 1-4-4-0-5 എന്ന നമ്പറിലും ഇത്തരത്തിൽ ലഹരി ദുരുപയോഗം നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ ഒരു ഇൻഫർമേഷൻ, ഒരു വിവരം നിങ്ങൾക്ക് പാസ് ഓൺ ചെയ്യാൻ ഉണ്ട് എങ്കിൽ 9447-17-8-0-0-0 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്.
1: എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശൻ കെ എസ്.
2: ഈ ഓപ്പറേഷൻ തുഫാൻ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു വരികയാണ്. നിരവധി കേസുകള്, NDPS കേസുകള് നമ്മൾ രജിസ്റ്റർ ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം കേസുകൾ കണ്ടുപിടിക്കുന്ന സമയത്ത് പലപ്പോഴും ഇത്തരം കേസുകളിൽ പ്രതികളെ സഹായിക്കുന്നതിനും കേട്ട് പെൺകുട്ടികളും കൂടെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. അത് പലതരത്തിലും ഇത്തരം റാക്കറ്റ്സ് ഈ പെൺകുട്ടികളെ മാർഗത്തിലൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ടുള്ള രീതിയിൽ ചൂഷണം ചെയ്യുകയാണ്. പരസ്ഥലങ്ങളിൽ നിന്നും വന്ന് എറണാകുളം ജില്ലയിലൊക്കെ താമസിക്കുന്ന പെൺകുട്ടികളെ ജോലികൾക്ക് കേട്ടു വരുന്നതാണ്. പക്ഷെ അവര് എങ്ങനെയോ ഈ ലഹരിയ മാഫിയ സംഘത്തിന്റെയൊക്കെ ഗ്രൂപ്പിൽപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്നും സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ കടത്തിക്കൊണ്ടുവരുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പെൺകുട്ടികളെ ഇതിനെ ഉപയോഗിക്കുമ്പോൾ സംശയം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും അങ്ങനെ ചെയ്യുന്നത്. കാറിലെ പെൺകുട്ടികൾ വീട്ടു വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഫാമിലിയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ചെക്കിംഗ് പലപ്പോഴും രാത്രി സമയങ്ങളിലൊക്കെയാണെങ്കിൽ അധികം അങ്ങനെ ഫാമിലിയെ ശല്യപ്പെടുന്നുണ്ടെന്നുള്ള രീതിയിൽ പലപ്പോഴും ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ പരസ്യമായിട്ട് ചെക്ക് ചെയ്യുന്നതിനും പരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആ സിറ്റുവേഷൻ സിറ്റുവേഷൻ ചെയ്തുകൊണ്ടാണ് ഇത്തരം മാഫിയകളെ പെൺകുട്ടികളെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗം ചെയ്യുന്നത്. അത് പോലീസ് അതിനെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കുട്ടികളുടെയും യുവാക്കളുടെയും ഒക്കെ ഇടയിൽ ഒരുപാട് ബോധവൽക്കരണ പരിപാടികളും പോലീസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായിട്ട് നിരവധി സ്കൂളുകളിൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഉണർവ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി, ഇതിനെ സ്പെഷ്യലൈസ്ഡ് ടീമിനെ നമ്മൾ നിയോഗിച്ചിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ. ഒരുപാട് 2.5 ലക്ഷത്തോളം കുട്ടികളിലേക്ക്
1: എറണാകുളം ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സതീഷ് പി കെ.
3: ലഹരിക്കെതിരെ കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിലും കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിലും വ്യാപകമായ റെയ്ഡുകളും അന്വേഷണങ്ങളും ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഓപ്പറേഷൻ തണ്ടർ എന്ന ലഹരിക്കെതിരെയുള്ള മാസീവ് എൻഫോഴ്സ്മെന്റ് റെയ്ഡ് സംഘടിപ്പിച്ചതിന് ശേഷം ഒരു മാസ കാലയളവിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എക്സൈസ് വകുപ്പ് മാത്രം 1400 മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആ കൂട്ടത്തിൽ പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നൊരു ആശങ്ക ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പൊതുവെ കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. ഇത്തരം പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്ത് ഓഫീസിൽ കൊണ്ടുവന്ന് മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പല പെൺകുട്ടികളും പ്രത്യേകിച്ച് അവരുടെ ആൺ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിനോ തമാശയ്ക്കോ സൗഹൃദത്തിനോ വഴങ്ങിയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികൾക്ക് ആർക്കും തന്നെ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ലഹരി നിയമങ്ങളെക്കുറിച്ചോ അതിന്റെ ശിക്ഷയെക്കുറിച്ചോ നടപടിക്രമങ്ങളെക്കുറിച്ചോ കോടതി സംവിധാനത്തെക്കുറിച്ചോ അറിയുന്നില്ല എന്നുള്ള ഭീതിപ്പെടുത്തുന്ന ഒരു സത്യവും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊതുവെ രക്ഷിതാക്കളോടും സമൂഹത്തോടും പ്രധാനമായിട്ടും പറയുവാൻ ഉള്ളത്, ഈ കാലഘട്ടത്തിൽ നിർബന്ധമായും നമ്മുടെ കുട്ടികൾക്ക് നിയമസാക്ഷരത, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെക്കുറിച്ച്, ലഹരി നിയമങ്ങളെക്കുറിച്ച് ഉള്ളൊരു പൊതുധാരണ അവർക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരുപാട് നിയമങ്ങളിൽ വളരെ ശക്തിമത്തായ പവർഫുള്ളായ ഒരു നിയമമാണ് ഇന്ത്യൻ മയക്കുമരുന്ന് നിരോധന നിയമം 1985. ഇന്ത്യൻ പാർലമെന്റിൽ 1985 പാസാക്കിയെടുത്ത ഈ നിയമം ഒരു കേന്ദ്ര നിയമമാണ്. ഇത് ഹോൾ ഇന്ത്യ ബാധകമാണ്. എറണാകുളം ജില്ലയിൽ മയക്കുമരുന്ന് പിടിച്ചാലും കാശ്മീരിൽ മയക്കുമരുന്ന് പിടിച്ചാലും ഒരേ ശിക്ഷയും ഒരേ നടപടിക്രമവും ഒരേ കോടതികളുമാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. റീസെന്റ് ആയിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത

0: കുട്ടികളുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 20-21 വയസ്സാണ്. തീർച്ചയായിട്ടും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ വരെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നത് നിയമസാക്ഷരത ബോധവൽക്കരണം ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് അത്യാവശ്യമാണ്. പലർക്കും ഇത് അറിയാറില്ല. അവരുടെ സുഹൃത്തുക്കളുടെ അവരുടെ ആൺസുഹൃത്തുക്കളുടെയും മറ്റും നിർബന്ധത്തിനും തമാശയ്ക്കും സൗഹൃദത്തിനും മറ്റും വഴങ്ങിയാണ് പല പാർട്ടികളിലും അല്ലെങ്കിൽ പല കൂട്ടായ്മകളിലും ഇത്തരം സാധനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നത്. തുടക്കത്തിൽ തന്നെ ഇതിനുള്ള കൗൺസിലിംഗ് ട്രീറ്റ്മെൻറ്റ് നൽകിയാൽ അവരെ പൂർണ്ണമായും നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിനുള്ള സംവിധാനം എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള സൗജന്യ കൗൺസിലിംഗും ചികിത്സയും സൗജന്യമായി ലഭിക്കുന്നതിന് 144-05 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ആ സേവനം 24 മണിക്കൂറും 365 ദിവസവും ലഭിക്കുന്നതാണ്. എറണാകുളം ജില്ലയിൽ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലെ 10 ബെഡുള്ള സംവിധാനം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചികിത്സ പൂർണ്ണമായും സൗജന്യമാണ്. പ്രൈവറ്റ് ആശുപത്രികളിൽ 1 ലക്ഷവും 2 ലക്ഷവും രൂപ ഈടാക്കുന്ന ചികിത്സയാണ് എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിലെ ഇത്തരം സ്ഥാപനങ്ങളിലൂടെ സൗജന്യമായി നൽകുന്നത്. 14 ജില്ലകളിലും ഈ സേവനം സൗജന്യമായി ലഭിക്കുന്നതിന് 144-05 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ സേവനം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരം ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്ന, സൂക്ഷിക്കുന്ന, കടത്തുന്ന, ഉപയോഗിക്കുന്ന, വിൽക്കുന്ന, അതിനൊത്താശ ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ സമൂഹത്തിലോ ചുറ്റുപാടിലോ അയൽവീട്ടിലോ ബന്ധുവീട്ടിലോ പരിചയക്കാരായോ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഏജൻസിയായ പോലീസ്, എക്സൈസ് എന്നീ വിഭാഗങ്ങളെ സഹായിക്കാൻ കഴിയും. അത്തരം പരാതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ധൈര്യപൂർവ്വം കേരള എക്സൈസ് വകുപ്പിൻ്റെ, കേരള ഗവൺമെൻറ്റിൻ്റെ ലഹരി സംബന്ധമായ പരാതികൾ അറിയിക്കുവാനുള്ള ടോൾ ഫ്രീ മൊബൈൽ നമ്പർ പരാതിപ്പെട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ പരിഹാരം കിട്ടുന്ന സത്വര നടപടികൾ ഗവൺമെൻറ് ഈ മേഖലയിൽ കൈകണ്ടിട്ടുണ്ട്. എക്സൈസ് കമ്മീഷണറുടെ ഔദ്യോഗിക മൊബൈൽ നമ്പർ ഇന്ന് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് പരാതിപ്പെടുവാനായിട്ട് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 9447178000 എന്ന ഈ ടോൾ ഫ്രീ മൊബൈൽ നമ്പറിൽ ലഹരി സംബന്ധമായ പരാതികൾ 24 മണിക്കൂറും നിങ്ങൾക്ക് വിളിച്ചു പറയാം.
1: ലഹരിയുടെ വ്യാപനം തടയാൻ നിയമ നടപടികൾ ശക്തമാകണം. എന്നാൽ അതിനൊപ്പം യുവാക്കളും യുവതികളും ഇത്തരം സംഘങ്ങളുടെ വലയിലകപ്പെടാതിരിക്കാൻ കുടുംബത്തിന്റെയും അധ്യാപകരുടെയും സമൂഹത്തിന്റെയും കരുതൽ അനിവാര്യമാണ്. ആരെയും മുൻവിധിയോടെ കാണാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടപടികൾ സ്വീകരിക്കണമെന്നും ഓർക്കണം. ലഹരിയുടെ കണ്ണിയിൽ നിന്ന് നമ്മുടെ യുവതലമുറയെ നഷ്ടപ്പെടുത്താതിരിക്കുകയാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം.
2: ലഹരി വ്യാപനത്തിലെ പെൺമറ ആശാസ്യമോ? നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം ജിത സുധീർ.
3: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: 71 വർഷങ്ങൾ,
3: തലമുറകൾ പിന്നിട്ട യാത്ര,
4: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
4: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
5: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
6: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
5: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
7: സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 37 സെക്കൻഡും. FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
8: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
9: അപ്പോഴേക്കും കണ്ണച്ചന്റെ ഭാര്യയ്ക്ക് ബോധം തെളിഞ്ഞിരുന്നു. അവർ നിലവിളിച്ചുകൊണ്ട് കുഞ്ഞിനെ തിരക്കി. രാമർ കുഞ്ഞിനെ അവരോട് ചേർത്ത് നിർത്തി. അന്നേരമാണ് അവർക്ക് ആശ്വാസമായത്. നിന്നെ ആരാ രാമറെ ഇപ്പോ കൊളക്കരയിൽ എത്തിച്ചത്? ആരോ ചോദിച്ചു. പടച്ചോൻ, രാമർ പറഞ്ഞു. കണ്ണച്ചനെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. കോലായിൽ നോക്കിയപ്പോൾ ഓറില്ലാന്ന് തോന്നി. പിന്നെ വിചാരിച്ചു കുളക്കരയിലുണ്ടാവുമെന്ന്. അങ്ങനെ വന്നപ്പോഴല്ലേ ഞാനീ കാഴ്ച കാണുന്നത്. കുറച്ച് വൈകിയിരുന്നെങ്കിൽ. കണ്ണച്ചന്റെ ഭാര്യയെ മോളെ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ചുകൊണ്ടിരിക്കുകയാണ്.

കണ്ണച്ചൻ എവിടെയാണ് പോയത്? പോക്കർ ഹാജിക്ക് എന്തോ സുഖമില്ലെന്ന് കേട്ടപ്പോൾ കാണാൻ പോയതാണെന്ന് പറമ്പിലെ പുറംജോലി ചെയ്യുന്ന വേലുനായർ പറഞ്ഞു. ആൺമക്കൾ രണ്ടും അപ്പോഴും ഒന്നും അറിയാത്ത ഭാവത്തിൽ കുളക്കടവിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവിടെ നടക്കുന്നതൊന്നും അവർ അറിഞ്ഞിട്ടേയില്ല. ഞാനൊന്ന് പടിഞ്ഞാറേ മുറിയിലേക്ക് പോയ തഞ്ചത്തിന് കുട്ടികളും മോളെയും കൂട്ടി ഇങ്ങോട്ട് ഓടിപ്പോന്നതാ. ആരും കണ്ടുമില്ല. ഓറ് വന്നാൽ ഞാൻ എന്താ പറയുക എന്റെ പഠിച്ചോന്മാരെ? കണ്ണച്ചൻ വന്നാൽ എന്താണ് പറയേണ്ടതെന്നറിയാതെ അവർ കുഴങ്ങുകയാണ്. കണ്ണച്ചന് മൂക്കത്താണ് ദേഷ്യം. എന്താ ചെയ്യുകയെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. അതിനിടയിലാണ് കുളപ്പുരയുടെ അപ്പുറത്ത് കണ്ണച്ചന്റെ ശബ്ദം കേട്ടത്. ശബ്ദമല്ല, നിലവിളി. അത്രയും നേരം ഓടിയതിന്റെ കിതപ്പ് അദ്ദേഹത്തിന്റെ നിലവിളിയെ അപ്പാടെ കീറി മുറിച്ചതായും തോന്നി. എന്റെ കുഞ്ഞുമോൾക്ക് എന്താ പറ്റിയത്? രാമർ ഉടൻ തന്നെ കണ്ണച്ചന്റെ ഭാര്യയുടെ അടുത്തുനിന്നും മോളെയെടുത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, കണ്ണച്ച, നിങ്ങളെ മോക്കൊന്നും പറ്റിയിട്ടില്ല. ഇതാ നോക്ക്. കണ്ണച്ചൻ മകളെ ഇരു കൈകൾ കൊണ്ടും തടവിയ ശേഷം വിശ്വാസം വരാൻ വേണ്ടി

0: ഊറ് വന്നാൽ ഞാൻ എന്താ പറയുക എൻ്റെ പഠിച്ചോന്മാരെ? കണ്ണച്ചൻ വന്നാൽ എന്താണ് പറയേണ്ടതെന്നറിയാതെ അവർ കുഴങ്ങുകയാണ്. കണ്ണച്ചന് മൂക്കത്താണ് ദേഷ്യം. എന്താ ചെയ്യുകയെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. അതിനിടയിലാണ് കുളപ്പുരയുടെ അപ്പുറത്ത് കണ്ണച്ചന്റെ ശബ്ദം കേട്ടത്. ശബ്ദമല്ല, നിലവിളി. അത്രയും നേരം ഓടിയതിന്റെ കിതപ്പ് അദ്ദേഹത്തിന്റെ നിലവിളിയെ അപ്പാടെ കീറി മുറിച്ചതായും തോന്നി.
1: എന്റെ കുഞ്ഞുമോൾക്ക് എന്താ പറ്റിയത്?
0: രാമർ ഉടൻ തന്നെ കണ്ണച്ചന്റെ ഭാര്യയുടെ അടുത്തുനിന്നും മോളെയെടുത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു,
1: കണ്ണച്ചാ, നിങ്ങളെ മോക്കൊന്നും പറ്റിയിട്ടില്ല. ഇതാ നോക്ക്.
0: കണ്ണച്ചൻ മകളെ ഇരു കൈകൾ കൊണ്ടും തടവിയ ശേഷം വിശ്വാസം വരാൻ വേണ്ടിയെന്നോണം അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് രാമറെ കെട്ടിപ്പിടിച്ചു.
1: രാമറെ, നീയാ എന്റെ മോളെ രക്ഷിച്ചത്, നീയാ രക്ഷിച്ചത്.
0: വളരെ ഉച്ചത്തിൽ അതുതന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. കണ്ണച്ചന്റെ കൈകൾക്കകത്തു നിന്നും എങ്ങനെ പുറത്തു കടക്കണമെന്നറിയാതെ രാമർ കുഴങ്ങി. എങ്കിലും അതയാളെ സന്തോഷിപ്പിച്ചു. അതിന് സ്നേഹത്തിന്റെ ഉറപ്പും മിനുപ്പുമുണ്ടായിരുന്നു. കണ്ണച്ചന്റെ മനസ്സിലെ സ്നേഹത്തിന്റെ ആഴവും വ്യക്തമായിരുന്നു. സ്നേഹത്തിന്റെ വിയർപ്പ് ഗന്ധവും അയാൾ അറിഞ്ഞു. മറ്റു മക്കൾ രണ്ടുപേരും അപ്പോഴും അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ കുളത്തിന്റെ ആഴങ്ങളിലേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരിപ്പായിരുന്നു. കണ്ണച്ചൻ അവരെ ദീനമായി ഒന്ന് നോക്കിയ ശേഷം അവരുടെ കൈകൾ പിടിച്ച് അവരെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. വൈകിട്ട് അങ്ങാടിയിലെത്തിയപ്പോൾ എല്ലാവരും രാമറിനെ പൊതിയുകയായിരുന്നു. എന്തോ ഒരു വലിയ കാര്യം ചെയ്തതുപോലെയാണ് പലരും തന്നെ നോക്കുന്നതെന്നും അയാൾക്ക് തോന്നി. എന്നാൽ താൻ ചെയ്ത വലിയ കാര്യം എന്താണെന്നും രാമറിന് ഒട്ടും ബോധ്യമായതുമില്ല. വെള്ളത്തിൽ മുങ്ങാൻ പോകുന്ന ഒരാളെ ആരും രക്ഷിക്കും? അതുമാത്രമേ താനും ചെയ്തുള്ളൂ. അതേസമയം മറ്റുള്ളവർക്ക് അത് വളരെ ധീരമായ ഒന്നാണ്. കാരണം നടുക്കുളത്തിൽ വീണ ആരും ഇതുവരെ അവിടെ രക്ഷപ്പെട്ടിട്ടില്ലത്രേ. വീഴുന്നവരെ താഴേക്ക് ആകർഷിക്കുന്ന ഏതോ ഒരു യക്ഷി അതിനുള്ളിൽ കുടികൊള്ളുന്നുണ്ട്. കുളത്തിൽ വീഴുന്നയാളെ യക്ഷി താഴത്തേക്ക് കൊണ്ടുപോകും, പിന്നെ പൊങ്ങാൻ സമ്മതിക്കില്ല. ഈ കുളത്തിൽ വീണ ആരും രണ്ടാമതൊരു പ്രാവശ്യം മുകളിൽ പൊങ്ങി വന്ന് വെള്ളം കുടിച്ച ചരിത്രമില്ല. അവിടെയാണ് രണ്ടുപേരും രക്ഷപ്പെട്ടത്. അത് രാമറിന്റെ ദൈവാധീനമോ ഭാഗ്യമോ കൊണ്ടാണ്. ഒടുവിൽ രാമറിനും അത് നിശബ്ദമായി അംഗീകരിക്കേണ്ടി വന്നു. രാമറിനെ ഏറ്റവും അധികം വിസ്മയപ്പെടുത്തിയത് മീൻ കച്ചവടക്കാരൻ മൂസയുടെ സ്നേഹപ്രകടനമായിരുന്നു. വളരെ പിശുക്കനായ മൂസയെ അറക്കീസൻ മൂസ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. മീനിന് ഒറ്റ പൈസ കുറച്ചു കൊടുക്കില്ല, ആർക്കും കടവും അനുവദിക്കില്ല. സന്ധ്യ കഴിഞ്ഞ് മീൻ ബാക്കി വരുമെന്ന് കണ്ടാൽ പോലും വില കുറച്ച് വിറ്റൊഴിവാക്കില്ല. ബാക്കി വരുന്ന മീൻ കക്കുഴിയിൽ കൊണ്ട് കളയും. മൂസ ഒരു പ്രത്യേക കൊട്ടയിൽ ഏറ്റവും നല്ല കുറേ അയില എടുത്തുവെച്ചിട്ട് രാമറെ വിളിച്ചു.
1: രാമറെ, നിങ്ങൾ ഇങ്ങോട്ട് വരി.
0: എന്താ മൂസ?
1: ഇത് നിങ്ങളോടുള്ള എന്റെ ഒരു സ്നേഹത്തിന്. സുവർക്കത്തിൽ വേണ്ട കാര്യമല്ലേ നിങ്ങൾ ചെയ്തത്? ഇത് വാങ്ങിക്ക്.
0: ആളുകൾ അത്ഭുതത്തോടെ ചുറ്റും കൂടി. അർക്കീസൻ മൂസ ഒരാൾക്ക് വെറുതെ ഒന്ന് കൊടുക്കുന്നു. ആൾക്കൂട്ടത്തിന് നടുവിൽ രാമർ ചിന്താക്കുഴപ്പത്തിലായി. മൂസ നിർബന്ധമായും മീൻകൊട്ട കയ്യിൽ പിടിപ്പിക്കുകയാണ്. ഗോവിന്ദൻ അടിയോടി പിറകിൽ നിന്നും ഉച്ചത്തിൽ പറഞ്ഞു,
1: ഓന്റെ ഒരു സ്നേഹമല്ലേ, ഇനി അത് വാങ്ങിക്കോ.
0: മൂസ വീണ്ടും നിർബന്ധിക്കുന്നു,
1: ഇതെന്റെ ഒരു സക്കാത്ത, നിങ്ങളിത് വാങ്ങിക്ക്.
0: ഈ സ്നേഹത്തിന് മുന്നിൽ എങ്ങനെയാണ് പുറന്തിരിഞ്ഞ് നിൽക്കുക? രാമർ മൂസയുടെ കൈകളിൽ ആദ്യം പിടിച്ചു. മീൻ ചെതുമ്പലുകൾ വീണ കൈകൾ പുറകോട്ട് വലിക്കാൻ മൂസ ശ്രമിച്ചെങ്കിലും രാമർ അനുവദിച്ചുമില്ല. കൈകളിൽ പിടിച്ചമർത്തി. അതിനുശേഷമാണ് അയാൾ കൊട്ടയിൽ കൈവച്ചത്. മീൻകൊട്ടയുമായി കുഞ്ഞിക്കേളുവിന്റെ പീടികയിലേക്ക് കയറിയപ്പോൾ ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു,
1: ഇങ്ങനെയാണ് ജനങ്ങൾ. നല്ലത് കണ്ടാല് ഓലി സ്നേഹിച്ചു കൊല്ലും, ഇല്ലെങ്കിൽ ഓടിച്ചു കൊല്ലും. ഇമ്മൾ മരുതനോട് ചെയ്തതുപോലെ.
0: മീൻ കുറേയുണ്ട്, കുറച്ച് നിങ്ങൾക്ക് എടുക്കട്ടെ? രാമർ തിരക്കി.
1: അത് വേണ്ട. ഓരോരുത്തരും ചെയ്യുന്ന പുണ്യത്തിന്റെയും പാപത്തിന്റെയും ഫലങ്ങൾ സ്വയം അനുഭവിക്കണമെന്നാണ് പ്രമാണം. ഏതായാലും വേഗം പുരയിലേക്ക് പൊയ്ക്കോ, മീൻ ചീഞ്ഞു പോകൂ.
2: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
4: തലമുറകൾ പിന്നിട്ട യാത്ര,
5: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
4: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
5: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
4: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BCom ഫിനാൻസ്, BA ഇംഗ്ലീഷ്, BSc മാത്തമെറ്റിക്സ്

മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ സ്പോർട്സ് ക്വാട്ട വിഭാഗത്തിൽ സീറ്റൊഴിവ്. താൽപ്പര്യമുള്ളവർ ഇന്ന് ഉച്ചയ്ക്ക് 12 അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ നമ്പർ 0466227335, 0466227335. പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ LP UP വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുന്നതിന് പാർട്ട് ടൈം ട്യൂട്ടറെ നിയോഗിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7 രാവിലെ 10:30 നടക്കും. കണക്ക്, സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയാണ് വിഷയങ്ങൾ. പുതുപ്പരിയാരം ഹോസ്റ്റലിലേക്ക് പാലക്കാട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും മാത്തൂർ, പട്ടഞ്ചേരി, മീനാക്ഷിപുരം ഹോസ്റ്റലുകളിലേക്ക് ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും സുങ്കം, മുതലമട, ഐലൂർ ഹോസ്റ്റലുകളിലേക്ക് കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലുമാണ് കൂടിക്കാഴ്ച. യോഗ്യത, TTC ബിരുദം, ബന്ധപ്പെട്ട വിഷയത്തിലുള്ള BEd, ബിരുദാനന്തര ബിരുദം എന്നിവ അധിക യോഗ്യതയായി കണക്കാക്കും. പാലക്കാട് ഫോൺ നമ്പർ 0491291 0366, ചിറ്റൂർ 0492329915, കൊല്ലങ്കോട് 0492329155.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ
3: സാറേ, എന്റെ പേര് ആനന്ദ്, സ്ഥലം പെരുമ്പാവൂരാണ്. ഞാൻ പഠിച്ചത് പ്ലസ് ടു കൊമേഴ്സ്, അത് കഴിഞ്ഞിട്ട് ഐ ടിയില് പ്ലംബിംഗ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് വാട്ടർ അതോറിറ്റിയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തു. ചെയ്തപ്പോ കുറച്ച് കഴിഞ്ഞുള്ളൂ. അപ്പൊ അടുത്ത കോഴ്സിന്
2: എന്താ ബേസിക് ക്വാളിഫിക്കേഷൻ? പ്ലസ് ടു ആണോ?
3: അതെ.
2: ഏതാ സ്ട്രീം? ഏതാണ്? ബയോമാത്സ് ആണോ കമ്പ്യൂട്ടർ മാത്സ് ആണോ?
3: പിന്നെ
2: വേറൊന്നും പഠിച്ചിട്ടില്ല? പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സും ഐ ടിയിലാ പോയത്? അതൊക്കെ ഡിപ്ലോമ കോഴ്സ് അല്ലേ, അതിൽ നിന്നും ഫർദർ പഠിത്തം ഇല്ല ഇന്ത്യയില്. അപ്പൊ നമുക്ക് ഇന്നിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡിഗ്രിക്ക് പോവാം. അപ്പൊ അതിനെക്കാട്ടും നല്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പ്ലസ് ടു പഠിച്ചില്ലേ, അത് ഓൺലൈൻ ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് കൊമേഴ്സുകാർക്കും ബി സി എ പഠിക്കാം. ചില യൂണിവേഴ്സിറ്റികളിൽ, ചില യൂണിവേഴ്സിറ്റി പറ്റില്ല, അപ്പൊ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ട് കമ്പ്യൂട്ടറിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ബി സി എ കോഴ്സ് പഠിക്കുക പ്രൈവറ്റ് ആയിട്ട് ഓൺലൈൻ ആയിട്ട്. മോന് സ്കില്ലുണ്ട്, പക്ഷെ ഡിഗ്രി ഇല്ല. അപ്പൊ മോന്റെ അവസ്ഥയാണ് നല്ലത് ജോലിക്ക്, ശരിയല്ലേ? അപ്പൊ ഇപ്പോഴുള്ള ജോലി ഇതേമാതിരിയുടെ ഒക്കെ വാട്ടർ അതോറിറ്റി അതിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ഒക്കെ ആ ഡിപ്ലോമ വെച്ചുകൊണ്ട് ചെറിയൊരു ജോലി തുടരുക, 3 കൊല്ലത്തെ ബി സി എ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുക, എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഫർദർ എന്ത് ചെയ്യണം കേട്ടോ.
3: ഓക്കെ,
2: ഓൾ ദി ബെസ്റ്റ്.
4: ഇപ്പോൾ സമയം 8:12.
5: ആകാശവാണി FM വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് സാമ്പത്തിക ധനകാര്യമന്ത്രിയുമായി ഗ്രീസിൽ കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന സൗകര്യ വികസനം, ഗതാഗതം, സമുദ്രമേഖല, വ്യോമയാനം, സുസ്ഥിര മൊബിലിറ്റി എന്നിവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗതമന്ത്രി ക്രിസ്റ്റോസ് ദിമാസുമായും ഗോയൽ ചർച്ച നടത്തി. ഇന്ന് മുതൽ 2 ആഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഇന്ത്യൻ നാവിക കപ്പലുകളായ ഉദയഗിരി, കവരത്തി, ശക്തി എന്നിവ തായ്ലൻഡിലെ തുറമുഖ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പുറപ്പെട്ടു. ഇരു നാവികസേനകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഉഭയകക്ഷി നാവിക സഹകരണം, പരസ്പര പ്രവർത്തനക്ഷമത എന്നിവ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 വീതവും തൃശൂരും മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജനസംഘം അധ്യക്ഷനായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ 120

0: 25-ാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രവർത്തക സമ്മേളനം ചേരും. മാരാർജി മന്ദിരത്തിൽ പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: മഴയുടെ വരവോടെ ടിവിയിലും പത്രങ്ങളിലുമൊക്കെ സ്ഥിരമായി പറഞ്ഞു കേൾക്കാറുള്ള ഒരു വാക്കാണ് ന്യൂനമർദ്ദവും അതേ തുടർന്ന് ഉണ്ടാവാറുള്ള ചുഴലിക്കാറ്റും. മാത്രമല്ല, ഇങ്ങനെയുണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ നാം പൊതുവെ സൈക്ലോൺ, ടൈഫൂൺ, ഹരിക്കെയിൻ എന്നിങ്ങനെ വിവിധ പേരുകളിൽ വിളിക്കുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ന്യൂനമർദ്ദം എന്താണെന്ന് അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലാദ്യത്തേതാണ് മർദ്ദം. ഏതൊരു വസ്തുവിലും അന്തരീക്ഷ വായു ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. നാം വെറുതെ നിൽക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ വായു ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. ഉയരം കൂടിയ പ്രദേശങ്ങളിലാണെങ്കിൽ മർദ്ദം കൂടുതലും താഴ്ന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവുമായിരിക്കും. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതിനനുസരിച്ച് മർദ്ദത്തിൻ്റെ തോതും കൂടിക്കൊണ്ടിരിക്കുമെന്ന ശാസ്ത്രതത്വമാണ്. ഇനി നമുക്ക് ന്യൂനമർദ്ദത്തിലേക്ക് വരാം. കടലിൻ്റെ മുകളിലാണല്ലോ ഇവ രൂപപ്പെടുന്നത്. പ്രധാനമായും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നത്. അവിടെയാണല്ലോ സൂര്യൻ്റെ താപം ഏറ്റവും അധികം ലഭിക്കുന്നത്. ചൂട് കൂടുന്നതിനനുസരിച്ച് അവിടെയുള്ള മർദ്ദം കുറയുകയും അടുത്തുള്ള മറ്റ് മർദ്ദം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് വായുവിൻ്റെ ഒരു ഒഴുക്കുണ്ടാവുകയും ചെയ്യുന്നു. ഇനി അത് എങ്ങനെയാണ് ഒരു ചുഴലിക്കാറ്റാവുന്നതെന്ന് നമുക്ക് സംശയം തോന്നാം. ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കൻ ദിശയിലേക്ക് ഭ്രമണം ചെയ്യുന്നത് നമുക്കറിയാം. ഇത്തരത്തിൽ ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് ഭൂമിയിലെ ചലിക്കുന്ന വസ്തുക്കളിൽ ഉണ്ടാകുന്ന ഒരു നേരിയ ചെരിവാണ് കോറിയോലിസ് ബലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന്, കന്യാകുമാരിയിൽ നിന്ന് നാം ഒരു കല്ലെടുത്ത് കാശ്മീരിലേക്ക് എറിയുന്നു എന്ന് കരുതുക. ഭൂമിയുടെ നിശ്ചലാവസ്ഥയിൽ ആ കല്ലിൻ്റെ പാത നേർരേഖയിൽ തോന്നുമെങ്കിലും ഭൂമി ഭ്രമണം ചെയ്യുന്നതുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പാത ഒരു വളഞ്ഞ പാതയായി നമുക്ക് തോന്നും. ഇത് ഉത്തരാർദ്ധ ഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇടത്തോട്ടുമാണ് ചലിക്കുന്നത്. ഈ ബലമാണ് ന്യൂനമർദ്ദത്തെ ചുഴലിക്കാറ്റാക്കി മാറ്റുന്നത്. ഇനി വേനൽക്കാലത്ത് രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങൾ എങ്ങനെയാണ് മഴയ്ക്ക് കാരണമാകുന്നത് നോക്കാം. കടലിന് മുകളിൽ വായുവിൽ സാധാരണയായി ജലാംശം വളരെ കൂടുതലായിരിക്കും. അവിടെയുള്ള വായു ചൂട് കൂടുന്നതനുസരിച്ച് ആ ജലാംശം നീരാവിയായി മുകളിലേക്ക് പൊങ്ങുകയും അവ ഘനീഭവിച്ച് വലിയ കാർ മേഘങ്ങളായി മാറുകയും ചെയ്യുന്നു. അവയാണ് ന്യൂനമർദ്ദത്തിൻ്റെയും ചുഴലിക്കാറ്റിൻ്റെയും അകമ്പടിയോടെ ഉണ്ടാകുന്ന മഴയായി കണക്കാക്കുന്നത്. എന്നാൽ ഈ ചുഴലിക്കാറ്റ് കര തൊടുന്നതോടെ അതിൻ്റെ ശക്തി കുറയുകയും മഴയുടെ തീവ്രത ഇല്ലാതാവുകയും ചെയ്യുന്നു. കടലിലെ പോലെ തന്നെ കരയിൽ ഈർപ്പം നിറഞ്ഞ വായു ഇല്ലാത്തതിനാൽ മഴയുടെ ശക്തി കുറഞ്ഞു വരികയും ഒടുവിൽ അതില്ലാതാവുകയും ചെയ്യുന്നു. ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ നൽകുന്ന കാര്യം പറഞ്ഞല്ലോ. സൈക്ലോൺ, ടൈഫൂൺ, ഹരിക്കെയിൻ എന്നിങ്ങനെ പേരുകൾ നൽകുന്നത് അവ രൂപപ്പെടുന്ന സമുദ്രത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് രൂപപ്പെടുന്നതെങ്കിൽ അവയെ സൈക്ലോൺ എന്നും, ചൈന ഉൾക്കടലിലാണെങ്കിൽ ടൈഫൂൺ എന്നും, കരീബിയൻ പ്രദേശങ്ങളിലാണെങ്കിൽ ഇവയെ ഹരിക്കെയിൻ എന്നുമാണ് വിളിക്കുന്നത്. വിവിധ സമയങ്ങളിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾക്ക് വിവിധ പേരുകളാണല്ലോ നാം നൽകുന്നത്. ഇതിൻ്റെ മാനദണ്ഡം എന്താണ്? വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും ഐക്യരാഷ്ട്ര സംഘടനയുടെ എക്കോസോക് എന്ന വിഭാഗത്തിൻ്റെ ഏഷ്യ പസഫിക് ചാപ്റ്ററുമായി ചേർന്നുകൊണ്ടാണ് ഇവയ്ക്ക് പേരുകൾ നൽകുന്നത്. ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 13 രാജ്യങ്ങൾ ചേർന്നാണ് ഇവിടെ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത്. ഈ 13 രാജ്യങ്ങൾ ചേർന്ന് 13 പേരുകൾ വീതം നിർദ്ദേശിക്കുകയും അത്തരം 169 പേരുകളടങ്ങിയ ഒരു പട്ടിക തയ്യാറാക്കുകയും ചെയ്യുന്നു. ആ പട്ടികയിൽ നിന്നാണ് ചുഴലിക്കാറ്റുകളുടെ പേരുകൾ ക്രമമായി നാം നൽകുന്നത്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി അയച്ചിരിക്കുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ്. നമുക്ക് പരാതി എന്താണെന്ന് നോക്കാം.
1: എന്റെ അമ്മയ്ക്ക് ഞങ്ങൾ 4 മക്കളാണ്. അച്ഛന്റെ മരണശേഷം അമ്മയെ നോക്കിയത് ഇളയ മകളാണ്. അമ്മ ഏതാനും മാസം മുമ്പ് മരണപ്പെട്ടു. അമ്മയ്ക്ക് അമ്മയുടെ വീതത്തിൽ നിന്ന് കിട്ടിയ വസ്തു ഇളയ മകൾക്ക് ധനനിശ്ചയ ആധാരപ്രകാരം രജിസ്റ്റർ ചെയ്തു കൊടുത്തു.

0: എനിക്കറിയേണ്ടത് അമ്മയുടെ ഈ വസ്തുവിന് എല്ലാ മക്കൾക്കും തുല്യ അവകാശമില്ലേ എന്നാണ്. അവകാശമുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട വസ്തു ലഭിക്കുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
1: ഈ പരാതിക്ക് മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ.
2: ഈ കത്തിൽ ചോദ്യകർത്താവിന് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വീതമായി കിട്ടിയതും അമ്മ ധനനിശ്ചയം ചെയ്ത് ഇളയ മകൾക്കും നൽകിയതുമായ സ്വത്തിൽ മറ്റു മക്കൾക്കും തുല്യ അവകാശം ഇല്ലേ എന്നതാണ്. ഒരുവന്റെ സ്വത്ത് അത് സ്വയാർജിതമാണെങ്കിലും പാരമ്പര്യമായി കിട്ടിയതാണെങ്കിലും അയാൾ ജീവിച്ചിരിക്കെ അയാളുടെ ഇഷ്ടാനുസരണം കൈമാറ്റം ചെയ്യാനുള്ള എല്ലാ അധികാരവും അവകാശവും അയാൾക്കുണ്ടായിരിക്കും. ഒരുവൻ ജീവിച്ചിരിക്കെ അവന്റെ സ്വത്തുവകകളെ സംബന്ധിച്ച് യാതൊരുവിധ കാരണങ്ങളും ജനിപ്പിക്കാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ ആ സാഹചര്യത്തിലാണ് അവകാശം സംബന്ധിച്ച് ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാവുകയുള്ളൂ. അത്തരം സാഹചര്യങ്ങളിലാണ് വ്യക്തി നിയമത്തെ അടിസ്ഥാനമാക്കി സ്വത്തുക്കൾ ഭാഗം ചെയ്യുന്നത്. ഈ കേസിൽ അമ്മ ജീവിച്ചിരിക്കെ തന്നെ അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അമ്മ ധനനിശ്ചയം ചെയ്ത് വകകൾ ഇളയ മകൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വാലിഡ് ഡോക്യുമെന്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു മക്കൾക്ക് അതിൽ യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല.
1: ഇനി രണ്ടാമത്തെ പരാതി, അതും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
0: ഞാൻ കിഡ്നി സംബന്ധമായ അസുഖത്തിന് കഴിഞ്ഞ 6 വർഷമായി ചികിത്സയിലാണ്. 2023 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിച്ചിരുന്നു. എനിക്ക് ഇനിയും ധനസഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ടോ?
1: കിഡ്നി സംബന്ധമായ അസുഖത്തിന് 2023 ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം ലഭിച്ചിരുന്നു എന്നും ഇനിയും ധനസഹായം ലഭിക്കുമോ എന്നതിനെക്കുറിച്ച് നിയമവേദി തിരുവനന്തപുരം ദുരിതാശ്വാസ നിധി ഓഫീസിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ നിയമവേദിക്ക് ലഭിച്ച മറുപടി ഇങ്ങനെയാണ്. ഒരിക്കൽ ധനസഹായം ലഭിച്ച് 2 വർഷം കഴിഞ്ഞാൽ ധനസഹായം ലഭിക്കാൻ അർഹതയുണ്ട്. അതിനായി പരാതിക്കാരൻ ബന്ധപ്പെട്ട രേഖകൾ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി എന്നിവ സഹിതം 6 മാസത്തിൽ കുറയാത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റും, സർട്ടിഫിക്കറ്റിൽ ആശുപത്രിയുടെ സീലും ഡോക്ടറുടെ സീലും ഉണ്ടായിരിക്കണം. 1,00,000 രൂപയിൽ കൂടുതലാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഉള്ളതെങ്കിൽ അതിൽ ഡിസ്ചാർജ് സമ്മറി, ബില്ലുകളുടെ കോപ്പികളും ട്രീറ്റ്മെന്റ് ഡോക്യുമെന്റ്സും എല്ലാം ഉണ്ടാവണം. ഇത് അക്ഷയ വഴി അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പരാതി ചേർത്തലയിൽ നിന്ന് മുരളിയുടേതാണ്. പരാതി വായിക്കാം.
0: ഞാൻ 7 പഞ്ചായത്തിലെ 9 വാർഡിലാണ് താമസിക്കുന്നത്. എന്റെ അടുത്ത് താമസിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഒടിഞ്ഞു വീഴാറായ ഒരു തെങ്ങും കുറെ പാഴ്മരത്തിന്റെ ഇലകളും കായകളും എന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ വീണ് മലിനപ്പെട്ട് കിടക്കുകയാണ്. അതിനാൽ തന്നെ കൊതുകു ശല്യം പെരുകിയിരിക്കുകയാണ്. കൂടാതെ പകർച്ചവ്യാധികൾ ധാരാളമുള്ള സമയവുമാണ് ഇപ്പോൾ. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പും ഈ കാര്യത്തെക്കുറിച്ച് 7 ഗ്രാമപഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പ്രസ്തുത മരങ്ങൾ വെട്ടിമാറ്റാൻ ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതുകൊണ്ടും പരാതിക്ക് പരിഹാരമാവാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലം സന്ദർശിക്കുകയും പരാതി സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിനും പരിഹാരമുണ്ടായില്ല. 2026 ഏപ്രിൽ 21 ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഞാൻ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി പരിഹാര അദാലത്തിൽ പരിഗണിക്കുകയും പ്രസ്തുത സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സന്ദർശിക്കുകയും ഈ മരങ്ങൾ 1 വെട്ടിമാറ്റാൻ ഈ വ്യക്തിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. ആയതിനാൽ ഇനി ഇതിനെതിരെ ഞാൻ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്?
1: ഈ പരാതിക്ക് മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷ്.
3: ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥൈര്യവും സമാധാനപൂർണവുമായ ജീവിതത്തിന് വിഘാതം വരുത്തുവാൻ മറ്റൊരു വ്യക്തിക്ക് അധികാരമില്ല. ഇവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചോദ്യകർത്താവ് ഇക്കാര്യത്തിൽ പരാതിയുമായി പോകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തിരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം സ്ഥലം RDOക്ക് പരാതി കൊടുക്കുകയും RDO സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ വില്ലേജ് ഓഫീസർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുകയും മരം വെട്ടിമാറ്റുന്നതിനും തുടർന്ന് മാലിന്യമിടുന്നതിന് തടയുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയും. ഒരു 2 ശേഷവും RDOക്ക് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായില്ലായെങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സിവിൽ കോടതിയെ സമീപിക്കുവാനും ഇത്തരത്തിലുള്ള മാലിന്യം നിക്ഷേപിക്കുന്നതിൽ നിന്നും മരക്കൊമ്പിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും ഈ സ്ഥലം ഉടമസ്ഥനെ അല്ലെങ്കിൽ എതിർകക്ഷിയെ വിലക്കിക്കൊണ്ട് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിക്കുവാനും നമുക്ക് ഇതുവരെ സംഭവിച്ച നഷ്ടത്തിന് നഷ്ടപരിഹാരം ഈടാക്കുവാനും സാധിക്കും. ഇതാണ് ഇക്കാര്യത്തിൽ അഭികാമ്യമായി ചെയ്യാനുള്ളത്. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ഥലം സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാനും ഇത് ഒരു പൊതുശല്യം എന്ന നിർവചനത്തിൽ പെടുത്തിക്കൊണ്ട് ഒരു ക്രിമിനൽ കുറ്റമായി ഇതിനെ മാറ്റുവാനും സാധിക്കും. ആ മാർഗവും ഇവിടെ അവലംബിക്കാവുന്നതാണ്.

0: കേരള റെന്റ് കൺട്രോൾ ആക്ട് നിലവിലെ വാടക നിയമങ്ങളെക്കുറിച്ചും വാടക നിയമത്തിൽ പുതുതായി വന്നിട്ടുള്ള ഭേദഗതികളെക്കുറിച്ചും സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷക ലക്സി ടി എ.
1: 2025 കേരളത്തിൽ പുതിയ വാടക നിയമം നിലവിൽ വന്നു എന്നും അതിലെ പ്രൊവിഷൻസ് എല്ലാം പഴയ നിയമത്തിൽ നിന്ന് അടിമുടി വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത് എന്നും മറ്റും പറഞ്ഞുകൊണ്ടുള്ള ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. എന്നാൽ പറഞ്ഞുകൊള്ളട്ടെ, 1965 നിലവിൽ വന്ന കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് തന്നെയാണ് ഇന്നും കേരളത്തിലെ വാടക നിയമ വ്യവസ്ഥയെ പരിപാലിക്കുന്നത്. 1965 കെട്ടിടങ്ങളുടെ എണ്ണം വളരെയേറെ കുറവായിരിക്കുകയും കെട്ടിട ഉടമസ്ഥന്മാരുടെ ചൂഷണത്തിന് വാടകക്കാർ വളരെ അടിമപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വാടകക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമം തന്നെയാണ് ഇന്ന് ബിൽഡിംഗ് ജംഗിളിൽ താമസിക്കുന്ന കേരളത്തിലും പ്രാബല്യത്തിലുള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ കാലാനുസൃതമായ വ്യത്യാസങ്ങൾ അമെൻമെന്റുകൾ വരുത്തേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. ആ ഒരു ദിശയിൽ കേന്ദ്ര ഗവൺമെന്റ് 2021 ഒരു മോഡൽ ടെനൻസി ആക്ട് ഡ്രാഫ്റ്റ് ചെയ്യുകയുണ്ടായി. അത് പേര് പറയുന്ന പോലെ തന്നെ ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഈ മോഡൽ ടെനൻസി ആക്ടിന്റെ അകത്തുള്ള പ്രൊവിഷൻസിന്റെ അകത്തുനിന്ന് ഓരോ നിയമങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് പുതിയ കാലാനുസൃതമായ നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം കേന്ദ്ര ഗവൺമെന്റിന് ഇത് ഒരു പാർലമെന്റ് വഴി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നിയമമല്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് വാടക നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. കാരണം ഇതൊരു സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട നിയമമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു കോമൺ ആക്ട് വാടക നിയമത്തെ സംബന്ധിച്ച് ഉണ്ടാക്കുകയില്ല. ഇനി എന്തൊക്കെയാണ് വാടക നിയമത്തിൽ പ്രാബല്യത്തിലുള്ള കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിയമം പറയുന്നത് 8-ാം ഖണ്ഡികയിൽ പറയുന്ന പ്രകാരം വാടക കൊടുത്തിരിക്കുന്ന കെട്ടിടത്തിലെ വാടക എമൗണ്ട് അതിൽ നിന്ന് ഒരു പൈസ പോലും കൂടുതലായി വാടക കെട്ടിടത്തിന്റെ ഉടമസ്ഥന് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. തിരിച്ച് കൊടുക്കേണ്ട ഒരു അഡ്വാൻസ് എമൗണ്ട് മേടിക്കാം, അതിൽ കൂടുതലായിട്ട് ഒന്നും മേടിക്കാൻ സാധിക്കുകയില്ല. ഇനി നിയമപരമായി അനുശാസിക്കുന്ന പ്രവർത്തികളിലൂടെ അല്ലാതെ, അതായത് കോടതി നടപടികളിലൂടെ അല്ലാതെ ഒരു വാടകക്കാരനെയും കെട്ടിട ഉടമസ്ഥന് ഒഴിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുക, വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യുക തുടങ്ങിയ പല കാര്യങ്ങളിലൂടെയും വാടക കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് ഉള്ള നടപടികൾ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതെല്ലാം സെക്ഷൻ 13 പ്രകാരം നിയമപരമായി കുറ്റകരമാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു വാടകക്കാരൻ ഫേസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇതെല്ലാം പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി വാടക നിയമത്തിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന റെന്റ് കൺട്രോൾ കോടതികൾ നമ്മുടെ കേരളത്തിൽ ഉടനീളം പ്രാബല്യത്തിലുണ്ട്. ഈ റെന്റ് കൺട്രോൾ കോടതികളിലാണ് വാടക സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സമർപ്പിക്കേണ്ടത്. ഇനി ഏതെല്ലാം നടപടിക്രമങ്ങളിലൂടെ വാടകക്കാരനെ ഒഴിപ്പിക്കാനായിട്ട് നിയമപരമായി അവകാശം കെട്ടിട ഉടമസ്ഥന് കൊടുത്തിട്ടുണ്ട് എന്ന് നോക്കാം. അതിൽ ഒന്നാമതായി പറയുന്നത് തന്നെ വാടക കുടിശ്ശിക വരുത്തുന്ന ഒരു വാടകക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയച്ച് താങ്കൾ എത്രയും പെട്ടെന്ന് വാടക കുടിശ്ശിക കൊടുത്തു തീർക്കൂ എന്ന് അറിയിച്ചതിന് ശേഷവും വാടക കുടിശ്ശിക നിലനിർത്തുന്ന അവസരത്തിൽ അക്കാരണം പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിനെ കെട്ടിടത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ, അതായത് എവിക്ഷൻ നടപടികളിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കെട്ടിട ഉടമസ്ഥനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ ഈ വാടക കൊടുത്തിരിക്കുന്ന കെട്ടിടം സ്വന്തം ആവശ്യത്തിന് ആവശ്യമായി വരികയാണെങ്കിൽ ആ കാരണം കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒഴിപ്പിക്കൽ നടപടികൾ എടുക്കാം. മൂന്നാമത്, കെട്ടിട ഉടമസ്ഥൻ അറിയാതെ അനധികൃതമായി വാടകക്കാരൻ ഈ കെട്ടിടം പുനർവാടകയ്ക്ക് കൊടുക്കുക, അതായത് സബ്ലീസിന് കൊടുക്കുന്ന ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തിയും അദ്ദേഹത്തിനെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാവുന്നതാണ്. നാലാമത്, കെട്ടിടത്തിന് കേടുപാടുകൾ വരുത്തുന്ന രീതിയിലോ കെട്ടിടത്തിന്റെ വാല്യു നഷ്ടപ്പെടുന്ന തരത്തിലോ ഉള്ള ഏതെങ്കിലും പ്രവൃത്തികൾ വാടകക്കാരന് ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടായിട്ട് എത്രയും പെട്ടെന്ന് കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിന് ഒഴിപ്പിക്കാവുന്നതാണ്. അഞ്ചാമത്, വാടകക്ക് എടുത്തിരിക്കുന്ന ആ വാടകക്കാരന് സ്വന്തമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശത്തിൽ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് പര്യാപ്തമായ കെട്ടിടം ഉണ്ടായിരിക്കുകയും എന്നിട്ടും ഈ വാടക കെട്ടിടത്തിൽ വന്ന് ഒക്യുപ്പേഷൻ എടുക്കുകയാണ് എന്ന് കോടതിയെ ധരിപ്പിക്കുന്ന മുറയ്ക്കും കോടതിയിൽ നിന്ന് ഒഴിപ്പിക്കൽ നടപടികൾ എടുക്കാവുന്നതാണ്. ആറാമതായിട്ട്, ഈ കെട്ടിടത്തിന് ഒരു പുനരുദ്ധാരണ പ്രവർത്തികൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് വാടകക്കാരനെ തൽക്കാലത്തേക്ക് ഒഴിപ്പിക്കാനുള്ള നടപടികളും കോടതി വഴി എടുക്കാം. പക്ഷേ പുനരുദ്ധാരണത്തിന് ശേഷം ഇതേ വാടകക്കാരന് തന്നെയാണ് ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അത് എൻഹാൻസ്ഡ്

0: വാടകയിലായിരിക്കാം എന്ന് മാത്രം. ഇനി ഏഴാമത് പറയുന്നത്, ഈ വാടകക്കാരൻ 6 മാസത്തിൽ കൂടുതലായ കാലയളവിൽ വാടക കെട്ടിടം ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉപജീവനത്തിന് ആ വാടക അല്ലെങ്കിൽ താമസത്തിന് ആ വാടക കെട്ടിടം ആവശ്യമില്ല എന്ന ബോധ്യത്തിലും കോടതി ഒഴിപ്പിക്കൽ നടപടികൾക്ക് മുന്നോട്ട് പോകാം. എട്ടാമതായിട്ട് പറയുന്നത്, ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനായി വരുന്നയാൾ ഒരു പബ്ലിക് സ്ഥാപനമാണ്, അതായത് മത ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ സ്ഥാപനമായി വരികയും അവരുടെ പ്രവർത്തനത്തിനായിട്ട് അതായത് പൊതുവായ പ്രവർത്തനത്തിനായിട്ട് ഈ വാടക കെട്ടിടം കൂടെ ആവശ്യമായി വരികയും ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടായിട്ടും അദ്ദേഹത്തിന് ഒഴിപ്പിക്കാവുന്നതാണ്. ഒമ്പതാമത് പറയുന്നത്, വാടക കെട്ടിടത്തിന്റെ അകത്തെ ഒരു ഭാഗം കെട്ടിട ഉടമസ്ഥന്റെ ഓക്യുപ്പേഷനിൽ അദ്ദേഹത്തിന്റെ കൈവശത്തിൽ അദ്ദേഹത്തിന്റെ ഉപയോഗത്തിലുമായിരുന്നു എന്നൊരവസരത്തിൽ ഈ വാടക കൊടുത്തിരിക്കുന്ന കെട്ടിട ഭാഗങ്ങൾ കൂടെ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ വ്യവസായവസ്ഥനോ അല്ലെങ്കിൽ താമസാവസ്ഥനോ ഒന്ന് എക്സ്പാൻഷൻ നടത്തണം എന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തിയും വാടകക്കാരനെ ഒഴിപ്പിക്കാവുന്നതാണ്. പക്ഷെ പറയുന്നു, ഒരു സ്പെസിഫിക് കാലയളവിലേക്കായിട്ടാണ് വാടക കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മുൻപുള്ള കാലത്ത് വാടകക്കാരനെ ഒഴിപ്പിക്കാൻ സാധിക്കുന്നതല്ല. മറ്റൊന്ന്, എസൻഷ്യൽ സർവീസസിനായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വാടകക്കാരനാണ് എന്നുണ്ടെങ്കിൽ കെട്ടിടത്തിന്റെ ഉടമസ്ഥനും അത്തരത്തിൽ ഒരു എസൻഷ്യൽ സർവീസ് നടത്തുന്ന ഒരു ബിസിനസ് നടത്തുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ ഒഴിപ്പിക്കാൻ സാധിക്കുകയില്ല. ഈ ഒഴിപ്പിക്കൽ നടപടികൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര വാടകക്കാരനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. പക്ഷെ അതേ നിയമം തന്നെ ഖണ്ഡിക 12 കെട്ടിട ഉടമസ്ഥനെ വാടക എമൗണ്ട് ലഭിക്കുന്നതിനുള്ള അവകാശത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്നതായി കാണാം. അതായത് വാടകയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് കോടതി വ്യവഹാരത്തിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിയിൽ കെട്ടിടത്തിന്റെ വാടക കൃത്യമായി ഈ കോടതി വ്യവഹാരം നടക്കുന്ന സമയത്ത് കെട്ടിട ഉടമസ്ഥനെ കൊടുത്ത് ബോധിപ്പിക്കുന്ന ഒരവസരത്തിലോ അല്ലെങ്കിൽ കോടതിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടല്ലാതെയോ വാടകക്കാരന് കേസ് നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കുടിശ്ശിക വരുത്തുന്ന അവസരത്തിൽ കോടതി നിയമ നടപടികളെല്ലാം നിർത്തിവെച്ച് വാടകക്കാരനോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായി ആജ്ഞാപിക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി വാടക കെട്ടിടത്തിന്റെ അകത്തു നിന്ന് കുടിശ്ശിക വരുത്തുന്ന ഒരാളെ കുറിച്ചിട്ട്, ഒഴിപ്പിക്കൽ നടപടികളിലെ ആദ്യത്തെ ഖണ്ഡികയെ പറഞ്ഞ കാര്യം. അതിൻ്റെ അകത്ത് ഈ കോടതിയിൽ നിന്നൊരു ഓർഡർ, ഒരു എവിക്ഷൻ ഓർഡർ കിട്ടിയതിനു ശേഷവും വാടകക്കാരൻ ആ വാടക കുടിശ്ശിക തന്നു തീർക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് അവിടെ രണ്ടാമത് കയറി താമസിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 12 ഹട്ടിക പ്രകാരം കോടതി നടപടികളുടെ ഇടയിൽ വാടകക്കാരന് ഇതുപോലെ വാടക കുടിശ്ശിക വരുത്തുന്ന അവസരത്തിലാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ വാടക കൊടുത്തു തീർത്ത് തിരിച്ചു കയറാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് 2024 നവംബർ 7 കേരള ഹൈക്കോടതിയിലെ 5 ബെഞ്ചിന്റെ വിധിന്യായത്തിൽ പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും കാലാനുസൃതമായി വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കേണ്ട, പുതിയ അമെൻമെന്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു നിയമമാണ് കേരളത്തിലെ വാടക നിയമം. അതിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു പുതിയ നിയമം ഉണ്ടാക്കുമെന്നും അത് വാടകക്കാരനും കെട്ടിട ഉടമസ്ഥനും സമഭാവനയോടെ കാണുന്ന ഒരു നിയമമായിരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.
1: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായം

0: ഉള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
2: ഗാനത്താലവനീപതേ മധുരമം ചെമ്മുന്തിരിച്ചാറിനാലാനന്ദക്കതിർവീശിടുന്നു.
1: അങ്കമാലി കാവ്യശ്രീ അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.
3: തെണ്ടേണം പല ദിക്കിൽ നാഥനു തുണയ്ക്കെന്നാലുമന്നു കോൽ കൊണ്ടേറെ പ്രഹരം.
1: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
0: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
4: നാടകത്തിനായി യഥാർത്ഥ ആഭരണങ്ങൾ, അതായത് മുത്ത്, പവിഴം തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നടീനടന്മാർ ഉപയോഗിക്കില്ല. പൈശാചിക ശക്തികൾ ഈ ആഭരണങ്ങളിൽ ആകൃഷ്ടരായി വരുമെന്നും അത് കിട്ടാഞ്ഞാൽ അഭിനേതാക്കളുടെ വസ്ത്രങ്ങൾ കീറിക്കളയുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു.
0: തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു ഫീല്. അന്നത്തെ കാലമൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മ ചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.

0: ഇന്ന് രാവിലെ 8:30 സ്പോൺസേഡ് പ്രോഗ്രാം ഹെലോ വി പി എസ് ലേക്ക് ഷോർ. 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര. ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർ ബി പത്മകുമാർ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
2: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഉച്ചയ്ക്ക് 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടകാല പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ സഹയാത്രിക സംരംഭകയായ എം സജിനയുമായി അഭിമുഖം. വൈകിട്ട് 6:50 കാർഷിക ജീവനം. സമ്മിശ്ര ജൈവകർഷകനായ കുണ്ടന്നൂരിലെ ജോസ് ആൻഡോ സംസാരിക്കുന്നു. നെല്ലുകൃഷിയിലെ ഓർമ്മകളും വാഴകൃഷിയുടെ നേട്ടങ്ങളും.

0: അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി തേവർമഠം സ്വദേശി ഔസേപ്പ്. 7:35 FM ഈവനിംഗ് സമകാലികം. ലഹരി വ്യാപനത്തിലെ പെൺമറ ആശാസ്യമോ? 8:05 FM ഹെൽത്ത് ലൈൻ, കുട്ടികളിലെ ഡെങ്കിപ്പനി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിമിഷയുമായി അഭിമുഖം. 10:30 ചില്ലുജാലകം.
1: ചില്ലുജാലകം നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ഇനി FM ഡയറിയുടെ തുടക്കത്തിലെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു: ലോകത്തിന്റെ വജ്രതലസ്ഥാനമായി അറിയപ്പെടുന്ന നഗരം ഏത്? ഉത്തരം: ബെൽജിയത്തിലെ ആന്റ്വെർപ്പ്. ലോകത്തെ പരുക്കൻ വജ്രങ്ങളുടെ ഏകദേശം 80% മിനുക്കിയ വജ്രങ്ങളുടെ 50% സെൻട്രൽ സ്റ്റേഷന് സമീപമുള്ള നഗരത്തിലെ 2.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഡയമണ്ട് ഡിസ്ട്രിക്ട് വഴിയാണ് കടന്നുപോകുന്നത്. ആഗോള വ്യാപാരത്തിലും വിലയേറിയ കല്ലുകളുടെ സർട്ടിഫിക്കേഷനിലും ആന്റ്വെർപ്പ് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഇന്ത്യയിലെ സൂററ്റ് അടക്കം മറ്റ് പ്രധാന ആഗോള കേന്ദ്രങ്ങൾ വിതരണ ശൃംഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. ലോകത്തിന്റെ വജ്രതലസ്ഥാനമായി അറിയപ്പെടുന്ന നഗരം ബെൽജിയത്തിലെ ആന്റ്വെർപ്പ്. ചിന്താശകലം: നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കൂ, അപ്പോൾ തന്നെ നിങ്ങൾ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. തിയോഡോർ റൂസ്വെൽറ്റിന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇന്നത്തെ FM ഡയറി സമാപിക്കുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സമാധാനം നിറഞ്ഞ ഒരു ദിനം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി FM 102.3 പ്രഭാത പരിപാടികൾ തുടരുകയാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 23 സെക്കൻഡും. സ്പോൺസർ പ്രോഗ്രാം ഹലോ VPS ലേക്ക് ഷോർ.

ഹലോ, VPS ലേക്ക് ഷോർ. ഹായ്, ഹലോ, നമസ്കാരമുണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കേട്ടിട്ടുണ്ട് ഈ പേര്? ലോകമൊരിക്കലും വിസ്മരിക്കാത്ത ഒരു മഹാത്മാവാണ്. തത്വചിന്ത, രാഷ്ട്രമീമാംസ, ശാസ്ത്രം, സാഹിത്യം തുടങ്ങിയവയിലെല്ലാം ഇദ്ദേഹം നൽകിയ സംഭാവനകൾ ഇന്നും ലോകം വാഴ്ത്തുന്നു. അദ്ദേഹം അധിക കാലവും താമസിച്ചത് ഫിലാഡൽഫിയയിലായിരുന്നു. വൈദ്യുതി കണ്ടുപിടിച്ചിട്ടില്ലാത്ത അക്കാലത്ത് സൂര്യാസ്തമയം കഴിഞ്ഞ തെരുവ് മുഴുവൻ കോരിരുട്ടാണ്. ഇടവഴി പോലുള്ള റോഡ് മുഴുവൻ കുണ്ടും കുഴിയുമാണ്. രാത്രികാലങ്ങളിൽ കാൽനടക്കാർ പോലും

0: അപകടത്തിൽപ്പെടുക എന്നത് സ്ഥിരം കാഴ്ചയാണ്. ഫ്രാങ്ക്ലിൻ തന്റെ വീടിന് മുൻപിൽ കൂടി പോകുന്നവർക്ക് വെളിച്ചം നൽകാനായി രണ്ട് റാന്തൽ വിളക്ക് കത്തിച്ചു വെക്കുമായിരുന്നു. മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് വീണ് പരിക്ക് പറ്റി വരുന്നവർക്ക് ഫ്രാങ്ക്ലിന്റെ വീടിനടുത്തെത്തുമ്പോൾ ഒരാശ്വാസ. വീട്ടുടമയോട് സ്നേഹവും ആദരവും തോന്നി അത് പ്രകടിപ്പിക്കാൻ വരുന്നവരോട് അദ്ദേഹം നിങ്ങളും ഇങ്ങനെ ചെയ്യണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കും. കേട്ടറിഞ്ഞ എല്ലാവരും നല്ല ഈ മാതൃക പിന്തുടർന്നപ്പോൾ ഇരുട്ട് ഘനീഭവിച്ചു കിടന്ന ഫിലാഡൽഫിയയിലെ തെരുവുകൾ പ്രകാശപൂരിതങ്ങളായി. ഫിലാഡൽഫിയ എന്ന വാക്കിന്റെ സഹോദര സ്നേഹം എന്ന അർത്ഥം അങ്ങനെ അന്വർത്ഥമായി. വഴിവിളക്കുകൾ എന്ന തത്വം അവിടെ പ്രാവർത്തികമാക്കുവാനും സാധിച്ചു. നമുക്കുമാകും പല രീതിയിലുള്ള ഇത്തരം പ്രകാശങ്ങൾ തീർക്കാൻ. ഓർമ്മിപ്പിച്ചതിലൂടെ എന്റെ കാര്യം കഴിഞ്ഞോട്ടോ, ഇനിയുള്ളത് നിങ്ങളുടെ ജോലിയാണ്. തുടങ്ങുന്നു ഇന്നും ഹലോ വി പി എസ് ലേക് ഷുവർ, സ്പോൺസേർഡ് ബൈ വി പി എസ് ലേക് ഷുവർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ് വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക്ഷർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഹലോ
2: അശ്വതി, നമസ്കാരം.
0: നമസ്കാരം, ജ്യോതിഷാണോ?
2: അതെ അതെ അതെ അതെ.
0: എന്തുണ്ട് ജ്യോതിഷ വിശേഷം?
2: നല്ല വിശേഷം, നല്ല വിശേഷം.
0: എന്ത് ചെയ്യുന്നു ആള്?
2: ഞാനിവിടെ ഹിറ്റാച്ചിയുടെ സർവീസ് സെന്ററിലാണ്. ടൂൾസ് ഇല്ലേ?
0: ഓക്കെ.
2: അവിടെ ഇപ്പോഴത്തെ നെയിം ഹൈക്കോക്കിൽ നിന്നാണ്. അപ്പൊ അവിടെ ടൂൾസിൽ സർവീസ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതാണത് തന്നെ.
0: അത് ശരി. ഹിറ്റാച്ചി എന്ന് കേട്ടപ്പോ ഞാൻ എവിടേക്കോ പോയി. ഞാൻ എന്റെ റേഡിയോ ജീവിതം ആരംഭിക്കുമ്പോ എടുത്ത ആദ്യത്തെ ബ്രാൻഡാണ് ഹിറ്റാച്ചി, ദുബായിൽ വെച്ചിട്ട്. അവിടെയാണല്ലോ ഞാൻ എന്റെ കരിയർ തുടങ്ങിയത്, ആർ ജെ എന്നുള്ള. അപ്പൊ ആ ഒരു പ്രോഗ്രാമിന് ഞാൻ ഇട്ട പേര് ഹിറ്റാച്ചി ഗാനതരംഗം എന്നായിരുന്നു. അപ്പൊ ഹിറ്റാച്ചി എന്ന് കേട്ടപ്പോ ഉണ്ടല്ലോ വല്ലാത്തൊരു ആത്മബന്ധം തോന്നി എനിക്ക്. അടിപൊളി. അവിടെ പക്ഷേ ഹോം അപ്ലയൻസസ് ആയിരുന്നു കേട്ടോ കൂടുതലും. എനിക്ക് തോന്നുന്നു ഞാനൊരു 10 ഹോം അപ്ലയൻസസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ജിംഗിൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല നല്ല പാട്ടുകൾ. അതൊക്കെ എനിക്ക് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നു. പിന്നെന്താ ജ്യോതിഷിനെ ഓർക്കും? ഞാൻ ഹിറ്റാച്ചി എവിടെയെങ്കിലും കാണുമ്പോ ഞാനിങ്ങനെ പഴയ കാലം ഓർക്കും കേട്ടോ. കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. അപ്പൊ പറഞ്ഞ മോനെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് അമ്മ, അച്ഛൻ, വൈഫ് ഉണ്ട്, 2 കുട്ടികളുണ്ട്. ഒരാള് ഡിഗ്രി 1st year, ഒരാള് 9th പഠിക്കുന്നു ഇവിടെ കടവന്ത്രയില്.
0: അപ്പൊ
2: അങ്ങനെ കുഴപ്പമില്ലാതെ
0: ഓടിക്കുന്നു. വൈഫ് ജോലി ചെയ്യുന്നുണ്ടോ?
2: വൈഫ് ഉണ്ട്, വൈഫ് ഇവിടെ ഭവൻസ് വിദ്യാമന്ദിർ.
0: ഓ, ടീച്ചറാണ്?
2: ടീച്ചറല്ല, ടീച്ചറല്ല, അവിടുത്തെ ഓഫീസ് സ്റ്റാഫാ.
0: ഓഫീസ് സ്റ്റാഫാണ്, ശരി മോനെ. അപ്പൊ പറഞ്ഞു, നമ്മുടെ ലതാ വേണുഗോപാലാണ് ജ്യോതിഷനെ വിളിക്കണം എന്ന് പറഞ്ഞത് കേട്ടോ.
2: അതെ അതെ, എന്റെ അമ്മയുടെ അനിയത്തിയാണ് അത്.
0: ആന്റി സ്ഥിരമാണല്ലേ നമ്മുടെ പ്രോഗ്രാമിന്റെ.
2: ലെറ്റർ വായിച്ച ഓർമ്മയുണ്ട്.
0: അതെ അതെ അതെ അതെ,
2: അശ്വതിക്ക് വായിച്ചതൊക്കെ.
0: ഓ,
2: സ്ഥിരം.
0: അല്ലാതെ ഇങ്ങനെ പലരെയും നമ്മളെ വിളിക്കാനായിട്ട് പറയാറുണ്ട്.
2: അതെ അതെ,
0: ലത നല്ലൊരു ലിസ്റ്റ്
2: കേൾക്കാറുണ്ട്. ഞാൻ രാവിലെ ചായ കുടിക്കുന്ന സമയത്ത്, ജോലിക്ക് പോകാൻ വേണ്ടി ചായ കുടിക്കണ ഇരിക്കുമ്പോഴാണ് തുടങ്ങുന്നത്. 8:30 എല്ലാ ദിവസവും കേട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത്. 9 അശ്വതി കഴിയുമ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്.
0: ശരി ശരി ശരി.
2: അമ്മയ്ക്കൊക്കെ ഞാൻ കാണിച്ചു, അമ്മയ്ക്കൊന്നും ആൾ കണ്ടിട്ടില്ലല്ല വീട്ടിലെ, ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. വീട്ടിലായാലും വൈഫും ആയാലും എന്റെ ജോലിയെ കാണിച്ചു കൊടുക്കണതൊക്കെ.
0: ശരി മോനെ, അപ്പൊ പാട്ട് ഏതാ വേണ്ടത് പറഞ്ഞോളൂ.
2: അശ്വതി പെട്ടെന്നൊരു പാട്ട് പറയുക. പാട്ട് അശ്വതിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാ. അശ്വതി പാടിയ പാട്ട് തന്നെ ആയിക്കോട്ടെ.
0: ഞാൻ പാടിയതില്ല, ഞാൻ വേറൊരാള് പാടിയത് വെച്ചുതരാം. അതല്ല, ഇപ്പൊ പുതിയ പുതിയ പാട്ടിടണ്ടേ നമുക്ക്? പഴയത് തന്നെ ഇങ്ങനെ ഒരേ സാധനം കേൾപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ പുതിയ പടത്തിലൊന്നും പാടുന്നില്ലല്ലോ. സംഭവം ശരിയാണ്, പക്ഷേ നമുക്ക് ആറ്റിക്കുറുക്കി നല്ലത് മാത്രം എടുക്കാം, എന്നിട്ടിടാം.
2: ശരി
0: മോനെ, താങ്ക് യു. അപ്പൊ നന്നായിരിക്കൂ, ബൈ ബൈ.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: നമസ്കാരം ആശച്ചി.
3: ഗുഡ് മോർണിംഗ് വാലേട്ട.
2: നമ്മുടെ സ്വന്തം ഹലോ VPS ലേക് ഷോറിൽ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നു.
3: തീർച്ചയായിട്ടും.
2: ബാലേട്ടൻ ഡാനി ഗവൺമെന്റ് പോളിടെക്നിക് കളമശ്ശേരിയിൽ പഠിച്ച കാലം. ഞങ്ങൾ രണ്ടുപേരും അല്ല ഈ കത്തെഴുതിയാല്. ഞാൻ എന്ന വ്യക്തിയെ അധികം പരിചയപ്പെടുത്തുന്നില്ല, കാരണം എന്റെ ചെറിയ രീതിയിൽ കൂട്ടുകൂടുന്ന അന്നത്തെ സ്വഭാവം കൊണ്ട് ഒരു ചെറിയ ഹിന്റ് കിട്ടിയാൽ തന്നെ ഈ ഞാൻ ആര് എന്നൊരുപാട് പേരറിയും. എന്തായാലും എഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യം അറിയുമ്പോൾ കുറെ പേരെന്നെ മനസ്സിലാകും. ഞങ്ങൾ ഇലക്ട്രോണിക്സ് ബാച്ച് രണ്ടാം വർഷമാവുമ്പോൾ തന്നെ എന്റെ ക്ലാസ്സിലെ മിക്ക കുട്ടികളും പഠിപ്പിസ്റ്റ് എന്ന നിലയിലേക്കായി മാറിയിരുന്നു. അവർ സ്വയം മെഷീനുകളാവാനുള്ള തയ്യാറെടുപ്പാണ് എന്ന് തോന്നും വിധം ടീച്ചർമാരെ അനുകരിക്കുന്ന, എപ്പോഴും ശരിയായ മറുപടി പറയുന്ന കുറെ പരബ്രഹ്മങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ കുറച്ചു വേറെ കോഴ്സൊക്കെ ചെയ്ത്

0: സീനിയറായ ഒരു സുന്ദരൻ വന്നു എന്ന് കേൾക്കുന്നതും എപ്പോഴും സുന്ദരിമാരും സുന്ദരന്മാരാലും ചുറ്റപ്പെട്ട് ഒരു വലയത്തിലാണ് പുള്ളി പേര് മഹേഷ്. പണ്ടൊക്കെ പാടും, പിന്നെ പറയാനുണ്ടോ, അവരുടെ ക്ലാസ് ആകെ ഒരു അടിച്ചു പൊളിക്കൽ മയം. അങ്ങനെ ഇരിക്കെ പോളിടെക്നിക് കലോത്സവം വന്നു. ഞങ്ങളുടെ ഇലക്ട്രോണിക്സ് ബാച്ചിൽ നിന്ന് മാത്രം ഒരു സ്റ്റേജ് ഗ്രൂപ്പ് പ്രോഗ്രാമിനാളില്ല. എന്തിനെങ്കിലും ചേരാം എന്നോർത്ത് ഡംഷർ ആർട്സ് പോലുള്ള ഒരു ഗ്രൂപ്പ് ഐറ്റം അഭിനയിച്ച് സിനിമ പേര് പറയണം, പാട്ടും പാടണം. ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ ആര് പാടും? അപ്പാണ് ഫസ്റ്റ് ഇയർ സുന്ദരന്റെ ഓർമ്മ വന്നത്. ഒന്ന് മുട്ടി നോക്കി ഉള്ള കാര്യം പറഞ്ഞു, പുള്ളി ഓക്കെ. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. പുള്ളി പാടി. ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അഭിനയിച്ച് തെറ്റിച്ചു. പിന്നെ ലാസ്റ്റ് റൗണ്ട് സിനിമാ പാട്ടിന് പകരം പുള്ളിക്കാരൻ വേറെ സോങ് പാടി. അങ്ങനെ സെക്കൻഡ് സ്ഥാനം കൊണ്ട് തൃപ്തിയായി. പിന്നെ കാണുമ്പോൾ എല്ലാം എന്നോട് ഓടി വന്ന് സംസാരിക്കുമെങ്കിലും എന്റെ എപ്പോഴുമുള്ള സമാധാനക്കേട് പിടിച്ച തിരക്ക് കൊണ്ട് ഞാൻ അങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ഫൈനൽ ഇയർ ആയപ്പോൾ മഹേഷ് സെക്കൻഡ് ഇയറായി. പോളിടെക്നിക് എഡിറ്റർ സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചു. അന്ന് വോട്ട് അഭ്യർത്ഥിക്കാൻ വരുമ്പോൾ ക്ലാസ്സിൽ ഒരു പാട്ട് പാടണം എന്ന് ഞാൻ പറയുമ്പോഴേക്കും പാട്ട് വരും. വോട്ട് അധികം ചോദിക്കേണ്ട, വോട്ട് ഉറപ്പ്. എന്നാലും വന്നതുകൊണ്ട് ഒരു മുതലെടുപ്പ്. അത് മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരം എന്നുള്ള പാട്ടാണ്. ഞാൻ അപ്പോഴും ശ്രദ്ധിക്കാത്ത പോലെ ഇരിക്കുമ്പോൾ ടേബിളിൽ ഒരു കൊട്ട് തരും. പിന്നെ ഞങ്ങൾ രണ്ടു കൂട്ടരും അവരവരുടെ തിരക്കിലേക്ക് മാറിയപ്പോൾ വല്ലപ്പോഴും കാണുമ്പോൾ ചിരിക്കുക മാത്രമേ ഉണ്ടായുള്ളൂ. അവസാന വർഷം ഞങ്ങളുടെ പഠിപ്പിസ്റ്റ് കൂട്ടം പഠിപ്പിലേക്ക് മാറി. കോഴ്സ് നന്നായി അവസാനിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ 3-4 പേരുടെ ഫോട്ടോ മഹേഷ് എഡിറ്ററായ മാഗസിനിൽ അച്ചടിച്ചു വന്നു. എന്നാൽ ഞാൻ അറിഞ്ഞുമില്ല. ഒരു ദിവസം എന്തിനോ വേണ്ടി പോളിയിൽ പോയപ്പോ മഹേഷിന്റെ ഒരു സുഹൃത്ത് ആ മാഗസിൻ എനിക്ക് തന്നു. അവർ ഞാൻ അറിയാതെ ക്ലാസ് ടീച്ചറോട് ചോദിച്ചു വാങ്ങിച്ചിരുന്നു. എങ്ങനെയോ ഞാൻ വന്നതറിഞ്ഞ് പെട്ടെന്ന് മാഗസിൻ എന്റെ കയ്യിൽ എത്തിക്കുക എന്നൊരു സൗഹൃദത്തിന്റെ ഉത്തരവാദിത്തം കാണിച്ചതിന് നന്ദി പറയാൻ എന്നോർത്ത് കത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള കത്താണ്. മഹേഷിന് ചുറ്റുമുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള സുന്ദര ഗാങ്ങിനെ നേരിടാൻ ശക്തിയില്ലാത്തത് കൊണ്ട് പിന്നെ നേരിട്ട് കാണുമ്പോൾ ആവാം എന്നോർത്തു. പിന്നെ ജോലി അന്വേഷണം ഒക്കെ ഒന്ന് സെറ്റായപ്പോ അവരുടെ ഫൈനൽ ഇയർ തീരും മുൻപ് പോളിടെക്നിക്കിൽ മഹേഷിനെ കാണാൻ സാധിക്കും എന്ന് തോന്നിപ്പോയെങ്കിലും സ്റ്റഡി ലീവാണ് എന്നറിയുന്നത് അപ്പോഴാണ്. ആളിക്കത്തിയ പോലെ നിറഞ്ഞ ഇത് ഇംഗ്ലീഷ് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്താണ്. ആളിക്കത്തിയ പോലെ നിറഞ്ഞ പോളിടെക്നിക് അന്ന് പതിവിലും കൂടുതൽ നിശബ്ദരായിരുന്നു. മഹേഷിനെ കാണാതെ മടങ്ങിയെന്ന് മാത്രമല്ല, ചോദിക്കാനും അന്വേഷിക്കാനും ബാച്ചിലെ ഒരു കുട്ടിയെ പോലും കണ്ടില്ല. എന്റെ വിവാഹം കഴിഞ്ഞ് കുറേ വർഷമായി ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് പഴയ കൂട്ടുകാരെയും പരിചയക്കാരെയും കിട്ടിയെങ്കിലും മഹേഷിനെ തപ്പിയിട്ടും കിട്ടിയില്ല. അപ്പോഴാണ് ഒരു പേജ് കാണുന്നത് മഹേഷിന്റെ മെമ്മറിക്ക് വേണ്ടി എന്ന്. മനസ്സിൽ ഒരു കൊള്ളിയാൻ പോലെ ഒരു നല്ല സൗഹൃദം വളരാൻ കൂടെ ഉണ്ടായില്ലല്ലോ എന്ന സങ്കടം അപ്പോഴൊക്കെ എന്റെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടി നിന്നു. അടുത്ത ഒരുപാട് കൂട്ടുകാർ ഉണ്ടായിട്ട് പോലും മഹേഷിന്റെ മരണം ആരും എന്നോട് ഷെയർ ചെയ്തില്ലല്ലോ എന്ന വേദനയും എനിക്കുണ്ടായി. പിന്നെ വിശദമായി പലരുടെയും അടുത്ത് മഹേഷിനെ കുറിച്ച് ചോദിച്ചറിയുകയായിരുന്നു. ഒരു ബൈക്ക് ആക്സിഡന്റ്, അതും വീടിനടുത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് പോയി പോസ്റ്റിലിടിച്ചു. കോമയിൽ ഒരു കൊല്ലം കിടന്ന കാര്യം പിന്നീടാണ് അറിഞ്ഞത്. അന്ന് ബോധമില്ലാത്ത അവസ്ഥയിൽ ഒരു കൊല്ലം അവനെ ശുശ്രൂഷിക്കാൻ ഒരുപാട് സുഹൃത്തുക്കൾ തന്നെ വീണ്ടും ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞു. അവന്റെ വിരൽ അനങ്ങുമ്പോൾ ഉടനെ ടീച്ചറെ വിളിച്ച് പറഞ്ഞവർ ഇന്ന് എന്റെ ക്ലാസ് ടീച്ചർ എന്നോട് പറയുമ്പോൾ ആ മാസ്മരിക സൗഹൃദം എത്രമാത്രം വിലപിടിച്ചതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. നെയിം പറയാൻ ആഗ്രഹിക്കാത്തത് പഴയ ആരും അധികം തിരിച്ചറിയേണ്ട എന്ന് ഉള്ളത് കൊണ്ടാണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്.
1: അത് ശരി, നമുക്ക് അന്നും ഇന്നും ആരും അറിയുന്ന ഇഷ്ടമല്ല അല്ലേ. അന്നും നമ്മള് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞില്ല. ഇവൻ മഹേഷിനോട് പോലും നീ എന്റെ നല്ലൊരു സുഹൃത്താണെന്ന് പറയാനുള്ള ഒരു സമയം കിട്ടിയില്ലേ. ഇപ്പൊ ഏതാ സ്വന്തം പേരും പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയണമെന്നുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു.
0: നമ്മളൊന്നും മാറ്റിവെക്കാൻ പാടില്ലാത്തൊരു കാലത്താണ് നിൽക്കുന്നത്. ഒരാളെ കാണണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അടുത്ത മാസം പോയി കാണാം എന്ന് പലപ്പോഴും തീരുമാനിക്കും. അങ്ങനെയൊന്നും നമ്മൾ മാറ്റിവെക്കരുത്. നമ്മുടെ ഒരു മനസ്സിന് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് നിർവഹിക്കാൻ ബാക്കിയുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതായ ഇടങ്ങളിലെല്ലാം അതാത് സ്ഥലങ്ങളിൽ പോവുക. നമ്മൾ വിളിക്കേണ്ട കാര്യം പോലും ഫോണിൽ ഒരാളോട് സംസാരിക്കാം, നാളെ വിളിക്കാം എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ലോകത്തിന്റെ അനിശ്ചിതത്വം എത്രത്തോളം വലുതാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാനുള്ള കർമ്മങ്ങൾ, നമുക്ക് പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്വങ്ങൾ, നമുക്ക് പെയ്തു തീർക്കാനുള്ള സൗഹൃദത്തിന്റെ പെരുമഴ, അതെല്ലാം അതാത് സമയത്ത് ചെയ്തു തീർക്കാനും പെയ്തു തീർക്കാനും സാധിക്കട്ടെ എന്ന് മാത്രമാണ് പ്രത്യേകിച്ചും പറയാനുള്ളത്.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: റഷീദ് മുഹമ്മദ് ആണ് അടുത്ത കത്തയച്ചിരിക്കുന്നത്. ഹലോ VPS ലേക് ഷോർ, ഈ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ ഉണ്ടല്ലോ, നമ്മളെ പോലെയുള്ള പാവം ഉപഭോക്താക്കളെ വലയിലാക്കാൻ അവർ പ്രയോഗിക്കുന്ന ചില തന്ത്രങ്ങൾ കണ്ടാൽ ആരും വീണുപോകും. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഒരു പ്രമുഖ ഷോപ്പിംഗ് ആപ്പിന്റെ പരസ്യത്തിൽ ഞാനും വീണുപോയത്. മൊബൈലിൽ തെളിഞ്ഞ ആ പരസ്യം ഇങ്ങനെയായിരുന്നു: കറുത്ത സ്ട്രാപ്പും LED സ്ക്രീൻ, ഹൃദയമിടിപ്പ് വരെ അളക്കാൻ പറ്റുന്ന സകല ഫീച്ചറുകളുമുള്ള ഒരൊന്നാം തരം ലക്ഷ്വറി സ്മാർട്ട് വാച്ച്. വില നോക്കിയപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി. വെറും 299 രൂപ. സാധാരണ വിപണിയിൽ 5000-10000 വില വരുന്ന സാധനമാണ് ഈ തക്കാളി വിലയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ തക്കാളിക്ക് സങ്കടാവും കേട്ടോ. ഓഫറുകൾ പരിമിതം, സ്റ്റോക്ക് തീരാൻ ഇനിയൊരു ദിവസം മാത്രം. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. എന്റെ തലയിലെ ബുദ്ധിയൊക്കെ അപ്പാടെ പണയം വെച്ച് ക്യാഷ് അപ്പോൾ തന്നെ ഓൺലൈനായിട്ട് അടച്ച് അപ്പൊ തന്നെ വാച്ച് ഓർഡർ ചെയ്തു. 3 ദിവസത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇതാ വരുന്നു കൊറിയറുകാരൻ. വലിയൊരു കാർഡ്ബോർഡ് ബോക്സാണ് പുള്ളി എന്റെ കയ്യിലേക്ക് തന്നത്. ഒരു സ്മാർട്ട് വാച്ചിന് എന്തിനാണ് ഇത്ര വലിയ ബോക്സ് എന്നെനിക്ക് തോന്നിയെങ്കിലും, കമ്പനിക്കാരുടെ ഓരോ ആഡംബരങ്ങളെ പറഞ്ഞ സാധനം തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ അയാൾ പറഞ്ഞെങ്കിലും വിശാല മനസ്കയായി സ്വയം അവരോധിച്ച് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അയാൾ പോയതും ഞാൻ ആവേശത്തോടെ കത്രികയും എടുത്ത് പെട്ടി പൊട്ടിക്കാൻ തുടങ്ങി. വലിയ പെട്ടിക്കകത്ത് ഇതായിരിക്കുന്നു മറ്റൊരു ചെറിയ പ്ലാസ്റ്റിക് കവർ. അതും പൊട്ടിച്ച് ഞാൻ ആ വാച്ച് കയ്യിലേക്കെടുത്തു. പക്ഷെ വാച്ച് കയ്യിൽ കിട്ടിയ നിമിഷം എന്റെ ഉള്ളിലൊരു മിന്നൽ പാഞ്ഞു. വാച്ചിന് ഭയങ്കര കനക്കുറവ്. തൂവൽ പോലെ അതിന്റെ ഒരു കറുത്ത ഡിസ്പ്ലേയിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ഞാൻ അന്തം വിട്ടുപോയി. പരസ്യത്തിൽ കണ്ട ആ തിളങ്ങുന്ന LED സ്ക്രീൻ യഥാർത്ഥത്തിൽ വെറും പ്ലാസ്റ്റിക് സ്റ്റിക്കർ മാത്രമായിരുന്നു. വാച്ചിന്റെ ടൈം കാണിക്കുന്ന ഭാഗത്ത് 10:10 എന്ന് കറുത്ത മഷിയിൽ പ്രിന്റ് ചെയ്ത ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ആകെ തരിച്ചു നിൽക്കുമ്പോഴാണ് വാച്ചിന്റെ വശത്ത് ഒരു ചെറിയ ചുവന്ന ബട്ടൺ കണ്ടത്. ഇനി വല്ല സ്വിച്ചുമാണോ എന്ന് കരുതി ഞാൻ അതിലൊന്ന് അമർത്തി. ദൈവമേ, അത് അമർത്തിയ പാടെ ആ വാച്ചിന്റെ ഉള്ളിൽ നിന്നും ദാ വരുന്നു ഒരലർച്ച.

0: ഹാച്ചിന്റെ ഉള്ളിൽ നിന്നും ചുവപ്പും പച്ചയും നീലയും ലൈറ്റുകൾ ഒന്നിച്ച് ഡിസ്കോ ലൈറ്റ് പോലെ കത്താൻ തുടങ്ങി. പരസ്യത്തിൽ കണ്ട ലക്ഷറി സ്മാർട്ട് വാച്ച് അല്ലാതെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ കയ്യിൽ കെട്ടി നടന്ന് കളിക്കുന്ന വെറും ഒരു കുട്ടിക്കളിപ്പാട്ടം. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓൺലൈൻ പണിയായിരുന്നു അത്. സ്മാർട്ട് വാച്ചിന്റെ പേരിൽ 299 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയത് ഒരു കളിപ്പാട്ട വാച്ചാണ്. അവസാനം പെങ്ങളുടെ കൊച്ചിന് കളിക്കാൻ അത് കൊടുത്തിട്ട് അവനെങ്കിലും ഉപകാരപ്പെട്ടല്ലോ എന്നോർത്ത് ഞാൻ ആശ്വസിച്ചു. ഇപ്പോഴും ഓൺലൈനിൽ 50%, 80% ഡിസ്കൗണ്ട് എന്നൊക്കെ കാണുമ്പോ എന്റെ ഉള്ളിൽ ഒരു ചുവന്ന ലൈറ്റ് കത്തും, ഒപ്പം കാതുകളിൽ ആ പഴയ പാട്ടും മുഴങ്ങും. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, 299 രൂപയ്ക്ക് സ്മാർട്ട് വാച്ച് വാങ്ങാൻ നോക്കിയ ഒടുവിൽ നിങ്ങളും ധൂമച്ചാലെ പാടേണ്ടി വരും. തീർച്ച. റഷീദ് മുഹമ്മദ്.
1: റഷീദെ, ഓൺലൈനിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അവിശ്വസിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അവിശ്വസനീയമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേത് ഗണത്തിലാണ്
0: വന്നത്
1: എന്ന് ചോദിച്ചാൽ അവിശ്വസനീയമാണ്. കാരണം ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുന്നോ, ഇങ്ങനെ ഒരു സംഭവം ആയിരിക്കുന്നോ ഒന്നും ഒരിക്കലും ചിന്തിച്ചതല്ലല്ലോ. കണ്ടും സ്പർശിച്ചും അനുഭവിച്ചും വാങ്ങിക്കും.

0: അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അവിശ്വസനീയമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേത് ഗണത്തിലാണ് വന്നത് എന്ന് വെച്ചാൽ അവിശ്വസനീയമാണ്. കാരണം ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുന്നോ, ഇങ്ങനെ ഒരു സംഭവം ആയിരിക്കുന്നോ ഒന്നും ഒരിക്കലും ചിന്തിച്ചതല്ലല്ലോ. കണ്ടും സ്പർശിച്ചും അനുഭവിച്ചും വാങ്ങിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പർച്ചേസിന്റെ കാര്യത്തിൽ നല്ലത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ എപ്പോഴും നമുക്കറിയാം ഓൺലൈനെ ആശ്രയിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓൺലൈൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാനിപ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റുഡിയോ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഓൺലൈൻ വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ വാങ്ങിക്കേണ്ട ഒരു സാധനത്തിന്റെ ഓൺലൈനിലെ റേറ്റ് നോക്കിയതിന് ശേഷമാണല്ലോ നമ്മൾ അവരോട് സംസാരിക്കുന്നത്. അപ്പൊ അതിനേക്കാളും കുറഞ്ഞ് കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നത്. സ്വാഭാവികമായിട്ടും ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ട് വലിയ നഷ്ടമായിരിക്കും. കാരണം പണ്ടത്തെ പോലെ വലിയ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കള്ളക്കച്ചവടമൊന്നും നടത്താൻ പറ്റാതിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഓൺലൈൻ തന്നെയാണ്. അതുകൊണ്ട് ഓൺലൈനിനെ നമുക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാം. ചില ചില തെറ്റുകളും ചില ചില പോരായ്മകളും അതെല്ലാത്തിനും ഒരു പോരായ്മ ഈ പ്രോഗ്രാമിൽ ഒരു പോരായ്മ ഉണ്ടല്ലോ.
1: രണ്ടുപേരും ഡാനിയാണോ?

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം. അശജി, ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഹലോ VPS ലേക്ഷ്യൂറിലേക്ക് കത്തുകൾ അയക്കാനുള്ള വിലാസം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും കൃത്യമായിട്ട് അറിയാം എങ്കിലും ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കാനായി പറയട്ടെ. ഹലോ VPS ലേക്ഷ്യൂർ സൗണ്ട് പാർക്ക് അക്കാദമി, തൃക്കാക്കര PO.
1: മെയിൽ ID ഹലോ VPS ലേക്ഷ്യൂർ @gmail.com.
0: നമ്പർ 8157000888. അപ്പൊ നിങ്ങളുടെ ഹൃദയം കവരാൻ നിങ്ങളുടെ സ്നേഹനിർഭരമായ കത്തുകൾ വായിക്കാൻ, സ്നേഹത്തോടെ നിങ്ങൾ വിളിക്കുന്ന കോളുകൾക്ക് കാതോർത്തിരിക്കാൻ ഞങ്ങൾ വീണ്ടും വരും നാളെ. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
1: വലിയൊരു നമസ്കാരവും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷ്യൂർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.

0: സമയം 9 മണി കഴിഞ്ഞ് 9 സെക്കൻഡ്.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സ്നേഹപൂർവ്വം സ്വാഗതം. FM മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യം ഒരു സ്പോൺസേർഡ് ഗാനം.
2: ചിത്രം വടു, രചന മുരളി നീലാംബരി, സംഗീതം PD സൈഗാൾ, പാടിയത് മധു ബാലകൃഷ്ണൻ. ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദപുരി ലോട്ടസ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. വേദപുരി ലോട്ടസ് പ്രോപ്പർട്ടീസ് തൃപ്പൂണിത്തുറയുടെ സ്വന്തം ബിൽഡർ.

ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേഡ് ഗാനം. എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം യേശുദാസ്, സുജാത എന്നിവർ പാടിയത്. ചിത്രം പട്ടാളം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: ചിത്രം തിളക്കം. ഗായകൻ പി ജയചന്ദ്രൻ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

തിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ. അടുത്ത ഗാനം ശ്രേയാ ഘോഷാൽ പാടിയത്, ചിത്രം ബനാറസ്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഈണം എം ജയചന്ദ്രൻ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനി MG ശ്രീകുമാർ നയിച്ച ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ചിത്രം മനസ്സിനക്കരെ.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: പി ജയചന്ദ്രൻ, കെ ജെ ജീമോൻ എന്നിവർ നയിച്ച ഗാനം. ചിത്രം ഗ്രാമഫോൺ. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഈണം വിദ്യാസാഗർ.

0: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: ഗാനത്താലവനീപതേ മധുരമം ചെമ്മുന്തിരിച്ചാറിനാലാനന്ദ കതിർവീശിടുന്നു.
0: അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.
2: തെണ്ടേണം പല ദിക്കിൽ നാഥനു തുണയ്ക്കെന്നാലുമന്നു കോൽ കൊണ്ടേറെ പ്രഹരം.

0: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: സമയം 9:32. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ്. അടുത്ത ഗാനം വിനീത് ശ്രീനിവാസൻ, സുജാത എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് M. ജയചന്ദ്രൻ. ചിത്രം ചക്കരമുത്ത്.

0: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
0: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം അമൃതം. മധുബാലകൃഷ്ണൻ, സുജാത എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന കൈതപ്പുറം, സംഗീതം എം ജയചന്ദ്രൻ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ദേവാനന്ദ്, സുജാത എന്നിവർ രസികൻ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

0: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, തെറ്റായ ഭക്ഷണശീലങ്ങൾ, ക്രമരഹിതമായ ജീവിതശൈലി, ഇവയെല്ലാം മൂലം അസന്തുലിതമായ ശരീരത്തെ എങ്ങനെ സാധാരണ നിലയിലേക്ക് എത്തിക്കാം എന്നതിന് ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. അതിനാൽ തന്നെ കർക്കിടകമാസത്തിൽ പിന്തുടരേണ്ട ഭക്ഷണക്രമവും ജീവിതശൈലിയും എങ്ങനെയായിരിക്കണം എന്നറിയുന്നത് വളരെ ഉചിതമാണ്. ആരോഗ്യകരമായ ജീവിതം കർക്കിടകമാസത്തിൽ എങ്ങനെ ശീലിക്കാം എന്നറിയാൻ ഈ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളിക്കാം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ വിജയൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9446455888, 0484-24-26-397, 0484-24-26-387. ഈ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിലെ വിഷയം ആരോഗ്യകരമായ ജീവിതം കർക്കിടകമാസത്തിൽ. FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം മേഘമൽഹാർ. ONV യുടെ വരികൾക്ക് ഈണം നൽകിയത് രമേഷ് നാരായണൻ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 1268 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. നാളെ ഇന്ത്യ ജപ്പാൻ 16th വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതികവിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി

0: ശ്രീ പീയൂഷ് ഗോയൽ. ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വിനീത് ജോഷിക്ക് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകി. നിയമനം കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സ്മാം പദ്ധതിയിൽ ആനുകൂല്യങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിക്കും. കാർഷിക യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ന് ജി എസ് ടി ദിനം. 2017 രാജ്യത്തെ നികുതി സമ്പ്രദായത്തെ ഏകീകരിച്ച ചരക്ക് സേവന നികുതിയുടെ തുടക്കത്തിന്റെ സ്മരണയ്ക്കാണ് ദിനാചരണം. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് രണ്ടാം സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. സമ്മിശ്ര ജൈവകർഷകനായ കുണ്ടന്നൂരിലെ ജോസ് ആൻഡോ സംസാരിക്കുന്നു. നെല്ലുകൃഷിയിലെ ഓർമ്മകളും വാഴകൃഷിയുടെ നേട്ടങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി തേവർമഠം സ്വദേശി ഔസേപ്പ്. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ. സമയം 9 കഴിഞ്ഞ് 59:49. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
2: ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി നാം ആചരിക്കുകയാണ്. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി നൽകുന്ന ആശംസാ സന്ദേശം കേൾക്കാം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. പ്രശസ്ത ചികിത്സകനും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവും ആയ ജൂലൈ 1 നമ്മൾ ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെ ഓർക്കാനും അവരെ ആദരിക്കാനുമുള്ള ഒരു ദിനമാണിത്. കേരളത്തിന്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഡോക്ടർമാരും അവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുമാണ്. നിപ്പയും ഡെങ്കിയും എലിപ്പനിയും ഷിഗലയും പോലെയുള്ള പകർച്ചവ്യാധി ഭീഷണികളെയും വർഷകാലത്തുണ്ടാകുന്ന പകർച്ചപ്പനികളെയും നേരിട്ടുകൊണ്ട് നമ്മുടെ മെഡിക്കൽ സംഘം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. സ്വന്തം സുഖസൗകര്യങ്ങളും കുടുംബത്തോടൊപ്പമുള്ള സമയവും മാറ്റിവെച്ച് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് ഓരോ ഡോക്ടറും. കോവിഡ് കാലം മുതൽ ഇന്ന് വരെ നമ്മൾ കടന്നു പോകുന്ന കഠിനമായ വഴികളിലെല്ലാം ആ ദൗത്യം അവർ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നിർവഹിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഈ ജീവൻ രക്ഷകർക്ക് സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജോലി

0: ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത് സമൂഹത്തിന്റെ കടമയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ്. ഡോക്ടർമാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമം ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങൾക്ക് സേവനം നൽകാൻ അവർക്ക് കഴിയുന്നത്. ഏവർക്കും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് കേരള സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ നമ്മുടെ ഡോക്ടർമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമർപ്പണത്തിനും കാരുണ്യത്തിനും മുന്നിൽ ആരോഗ്യവകുപ്പിൻ്റെ നന്ദിയും ആദരവും ഞാൻ രേഖപ്പെടുത്തുന്നു. രോഗാതുരമായ മനസ്സുകൾക്കും ശരീരങ്ങൾക്കും പ്രത്യാശയുടെ വെളിച്ചം പകരാൻ നിങ്ങൾക്ക് തുടർന്നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ആരോഗ്യപൂർണമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അടുത്തതായി നമുക്ക് തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചും അതിന്റെ പരിശോധനാ രീതികളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ കെ ഗോപാൽ.
4: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മുകളിൽ ഇരിക്കുന്ന ചിത്രശലഭത്തിന്റെ ഷേപ്പുള്ള ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ്. ചെറിയ ഗ്രന്ഥിയാണെങ്കിലും അതിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളിലും നിയന്ത്രണമുണ്ടെന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ സത്യം. തൈറോയ്ഡ് ഗ്രന്ഥി എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ അത് വിവിധ തരത്തിലുള്ള രോഗങ്ങളിലേക്കും രോഗലക്ഷണങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് T3 T4. ഈ ഹോർമോണുകളുടെ രക്തത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്നും, ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കുറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയുന്നുണ്ട്. ഇതിന് രണ്ടിനും വിപരീത രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തിൽ T3 T4 അളവ് വളരെ കൂടുതലും പിറ്റ്വിറ്ററി ഉൽപ്പാദിപ്പിക്കുന്ന TSH അളവ് കുറവുമായിരിക്കും. അതിൻ്റെ രോഗലക്ഷണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഇറിറ്റബിൾ ആവാനും ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവാനും ഭയങ്കര ആശങ്കാകുലരാകാനും ഉള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രക്രിയ കൂടുന്നുണ്ട്. അതുപോലെ നമുക്ക് വളരെ കൂടുതലായിട്ട് നമ്മൾ വിയർക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ശരീരത്തിൻ്റെ ഭാരം യാതൊരു കാരണവുമില്ലാതെ കുറയുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ നഖങ്ങളൊക്കെ വളരെ തിന്നാവാനും അത് പൊടിയാനുമൊക്കെ ഉള്ള സാധ്യത. മുടിയും അതുപോലെ തന്നെ, മുടിയും വളരെയേറെ തിന്നായിട്ട് അതും മുടി പൊട്ടിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത. ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഹോർമോണിൻ്റെ കൂടുതൽ കൊണ്ട് നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിനെ അത് ബാധിക്കാറുണ്ട്. ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ഉറക്കക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മസിൽ ക്രാമ്പുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വിവിധങ്ങളായ രോഗലക്ഷണങ്ങളാണ് നമുക്ക് ഈ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് ഇതിൻ്റെ അളവ് കുറയുക എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു ഗ്രന്ഥി കൂടി ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നു.

ഉണ്ട്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിലിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് നമ്മുടെ രക്തത്തിലെ തൈറോയ്ഡിനെ നിയന്ത്രിക്കുന്നത്. ഈ TSH അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മുടെ റണ്ണിങ് തൈറോയ്ഡിൻ്റെ T3-ൻ്റെയും T4-ൻ്റെയും അളവ് രക്തത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാറുണ്ട്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ നേരെ വിപരീതത്തിലാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഭയങ്കര നമ്മൾ ക്ഷീണിതരായിരിക്കും, നമുക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്ക് കാണത്തില്ല. എപ്പോഴും നമുക്ക് തണുപ്പിനോട് ഭയങ്കരമായ ഒരു അവേഷനായിരിക്കും, തണുപ്പത്ത് നമുക്ക് ഇരിക്കാനേ പറ്റില്ല. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്, മലബന്ധം. പിന്നെ അതുപോലെ സ്കിൻ എപ്പോഴും വളരെ ഡ്രൈ ആയിരിക്കും, ഉണങ്ങി നമുക്ക് ഒരു എപ്പോഴും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. നമുക്ക് ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ശരീരഭാരം കുറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. വീക്ക് മസിൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മെൻസ്ട്രൽ സൈക്കിളിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനസിക നില പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ആങ്സൈറ്റിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിൽ നമുക്ക് ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഒരു ജോലിയും ചെയ്യാനുള്ളൊരു ഉത്സാഹം കാണത്തില്ല. എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ മൂടി പുതച്ചിരിക്കുന്ന ഒരു പ്രകൃതിയിലാണ്, ഒരു സ്ഥിതി വിശേഷമാണ് ഹൈപ്പോ തൈറോയിഡിസത്തിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും ശരീരത്തിന് ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തൈറോയിഡിനെ പറ്റിയുള്ള തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായിരിക്കണം. തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു വശത്തേക്ക് മാത്രമല്ല, അത് ഹൈപ്പർ തൈറോയിഡുമാകാം, അത് ഹൈപ്പോ തൈറോയിഡുമാകാം. അതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ നേരത്തെ പരിശോധനകൾക്ക് വിധേയമാകുക, അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് മുന്നിട്ട് വരിക. ഇതിലൂടെ നമുക്ക് തൈറോയിഡ് രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും. തൈറോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ പല മെറ്റബോളിസത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. തൈറോയിഡ് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ലെവലിൽ മാറ്റം വരുന്നുണ്ട്, നമ്മുടെ ലിവറിനെ അത് ബാധിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ ലെവലിനെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം, തൈറോയിഡ് ഹോർമോണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഏതൊരു വ്യക്തിയുടെയും അത് അവരെ സ്വയം ശാക്തീകരിക്കുകയും അവർ സ്വയം ഇതിലൊരു പരിശോധനയ്ക്കായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുക. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് തൈറോയിഡ് രോഗങ്ങൾ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രക്തത്തിലെ പരിശോധനയാണ്. അപ്പൊ നമുക്ക് T3 നമുക്ക് പരിശോധിക്കാൻ പറ്റും, T4 പരിശോധിക്കാൻ സാധിക്കും, TSH പരിശോധിക്കാൻ. ഈ ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് തൈറോയിഡിന്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഒരു തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും വീക്കമോ അല്ലെങ്കിൽ ഒരു നോഡ്യൂളോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അത് പരിശോധിക്കാനായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കഴുത്ത് തൊട്ട് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും തൈറോയിഡിൽ വീക്കമുണ്ടോ, ഗ്രന്ഥിയിൽ എന്തെങ്കിലും നോഡ്യൂൾസ് വല്ലതും വന്നിട്ടുണ്ടോ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് സ്കാനിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും, റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ നമുക്കിൻ്റെ അത് ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും. പിന്നെ നമുക്ക് തൈറോയിഡിൽ വരുന്ന മറ്റ് അസുഖങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തൈറോയിഡൈറ്റിസ് ആണ്, അത് തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വരാം. അതുപോലെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി വരുന്ന ഗോയിറ്റർ പോലെയുള്ള അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രേവ്സ് ഡിസീസൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് തൈറോയിഡ് ക്യാൻസർ. ഇന്ന് കേരളത്തിൽ വളരെ പ്രാബല്യത്തിൽ നമ്മൾ കാണുന്ന ഒരു തരം ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസേഴ്സ്. അപ്പോൾ അതിൽ തന്നെ ബിനൈനും മാലിഗ്നൻ്റുമായിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പം അതിൽ മാലിഗ്നൻ്റായിട്ടുള്ള ക്യാൻസർ സ്ത്രീകളുടെ ക്യാൻസേഴ്സിൻ്റെ ഇടയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുഴ അല്ലെങ്കിൽ നോഡ്യൂൾ അതിന് വരുന്ന സൈസ് വ്യത്യാസത്തിലൂടെയാണ് പലപ്പോഴും അത് ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പം ഇതിനെതിരെയും നമ്മൾ ജാഗരൂകരായിരിക്കണം. നമുക്ക് വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ ഇതിനെല്ലാം തന്നെയുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് തൈറോയിഡിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് അമ്മമാർ തൈറോയിഡ് രോഗികളാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ രോഗമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ തൈറോയിഡ് പരിശോധിച്ച് നോക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുഴപ്പം

0: കാണുകയാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ തന്നെ തൈറോയിഡിന്റെ മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ കുട്ടികളുടെ ബുദ്ധിക്ക് വരെ ഐക്യു ലെവൽസിന് വരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ ചികിത്സ എന്തൊക്കെയാണ്? തൈറോയിഡിന്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് തൈറോയിഡ് ഗുളി, തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകളുണ്ട്. തൈറോയിഡ് കുറയുകയാണെങ്കിൽ തൈറോയിഡിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എൽട്രോക്സിൻ പോലെ അല്ലെങ്കിൽ തൈറോയിനം പോലെയുള്ള ടാബ്ലറ്റുകളുണ്ട്. ഇനി അഥവാ തൈറോയിഡ് കൂടുതലാണെങ്കിൽ, ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകൾ നമുക്കുണ്ട്. പിന്നെ ക്യാൻസേഴ്സിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നതെങ്കിൽ അതിന് സർജിക്കൽ കറക്ഷൻ തന്നെയാണ്. അത് തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ടോ അല്ലെങ്കിൽ നോഡ്യൂൾ മാത്രമായിട്ടോ ഒക്കെ മാറ്റുന്ന സർജറികളുണ്ട്. അത് ഡോക്ടർമാരാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പൊ ആകെക്കൂടെ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കൊച്ചു ഗ്രന്ഥിയാണ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ, തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലാൻഡിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും നല്ല ആരോഗ്യത്തിന്, നമ്മുടെ ബുദ്ധിപരമായും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ചുമതലയാണ്. അപ്പൊ അത് അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അതിൻ്റെ രോഗങ്ങളെക്കുറിച്ച്, അതെങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ അവബോധമുള്ളവരായി മാറുക. നമുക്ക് നല്ല ഒരു ആരോഗ്യമുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 17 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം ദേവദൂതൻ, ഗായകർ P. ജയചന്ദ്രൻ, ചിത്ര എന്നിവർ, ഗാനശില്പികൾ കൈതപ്രം, വിദ്യാസാഗർ.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി. ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. പാടിയത് ജ്യോത്സന രാധാകൃഷ്ണൻ, ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ശ്രോതാക്കൾ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 26 സെക്കൻഡും. സേവന വാർത്തകൾ. അസാപ്പിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയാകണം. 5 ദിവസമാണ് പരിശീലനം. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിക്കും. അസാപ്പിൻ്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 10. ഫോൺ നമ്പർ 94 95 99 96 67.
1: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പുതുതായി പണികഴിച്ചിട്ടുള്ള പോസ്റ്റ് മെട്രിക് ബോയ്സ് ഹോസ്റ്റൽ കെട്ടിടം 2023 വർഷത്തിൽ വകുപ്പ് നിർമ്മാണ ഏജൻസിയിൽ നിന്നും ഏറ്റെടുത്തിരുന്നുവെങ്കിലും വിവിധ കാരണങ്ങളാൽ ഹോസ്റ്റൽ പ്രവർത്തനം ആരംഭിക്കാത്തതാണ്. ഹോസ്റ്റൽ പൊടിയും മാറാലയും പിടിച്ച അവസ്ഥയായതിനാൽ ഹോസ്റ്റൽ പൂർണ്ണമായും ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിന് തയ്യാറായ അംഗീകൃത സ്ഥാപനങ്ങൾ, ഏജൻസികൾ എന്നിവരിൽ നിന്നും ക്വട്ടേഷനുകൾ ക്ഷണിക്കുന്നു. ഡീപ്പ് ക്ലീനിംഗ് സർക്കാർ അല്ലെങ്കിൽ BIS അംഗീകൃത കെമിക്കലുകൾ ഉപയോഗിച്ച് ഇനി പറയുന്ന പ്രവൃത്തികൾ ചെയ്യണം. കെട്ടിടത്തിൻ്റെ നിലം, ഭിത്തികൾ, ജനാലകൾ, ഗ്ലാസ് പാനലുകൾ എന്നിവ വൃത്തിയാക്കണം. ടോയ്ലറ്റ്, വാഷ് ബേസിൻ, സാനിറ്ററി ഫിറ്റിംഗ്സ് എന്നിവ ക്ലീൻ ചെയ്യണം. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ക്ലീൻ ചെയ്യണം. കറകൾ, പാടുകൾ, ചിലന്തി വലകൾ, പൊടി എന്നിവ നീക്കം ചെയ്യണം. വർക്ക് ഓർഡർ ലഭിച്ചതിന് ശേഷം 7 ദിവസത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കണം. യോഗ്യത, രജിസ്റ്റർ ചെയ്ത ഡീപ്പ് ക്ലീനിംഗ് സ്ഥാപനം, GST രജിസ്ട്രേഷൻ വേണം, ഡീപ്പ് ക്ലീനിംഗ് ലൈസൻസ്, സമാന പ്രവൃത്തികളിൽ പരിചയം. സീൽ ചെയ്ത ക്വട്ടേഷനുകൾ. കാക്കനാട് സിവിൽ സ്റ്റേഷൻ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഈ മാസം 10-ാം തീയതി 3 മണിക്കുള്ളിൽ സമർപ്പിക്കണം. ക്വട്ടേഷനുകൾ അന്നേ ദിവസം 4 മണിക്ക് ഹാജരുള്ള ക്വട്ടേഷണർമാരുടെ സാന്നിധ്യത്തിൽ തുറന്ന് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും.
2: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
3: നാടകത്തിനായി യഥാർത്ഥ ആഭരണങ്ങൾ, അതായത് മുത്ത്, പവിഴം തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നടീനടന്മാർ ഉപയോഗിക്കില്ല. പൈശാചിക ശക്തികൾ ഈ

0: ആഭരണങ്ങളിൽ ആകൃഷ്ടരായി വരുമെന്നും അത് കിട്ടാഞ്ഞാൽ അഭിനേതാക്കളുടെ വസ്ത്രങ്ങൾ കീറിക്കളയുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു.
1: തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
2: പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഗവൺമെന്റ് ITIയിൽ NCVT അംഗീകാരമുള്ള NSQF ലെവൽ 4 നിലവാരത്തിലുള്ള 2 വർഷത്തെ സർവയർ ട്രേഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 10 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 96 54 66 23 94 96 54 66 23.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ആലത്തൂർ LBS ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന വിവിധ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ 94 47 43 01 71 94 47 43 01 71. ചക്കുപള്ളം ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിലേക്ക് ആശാ വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഈ മാസം 6 രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് ഇന്റർവ്യൂ. യോഗ്യതാ 10-ാം ക്ലാസ്, പ്രായപരിധി 25 മുതൽ 45 വയസ്സുവരെ. ഫോൺ നമ്പർ 04 868 28 22 60 04 868 28 22 60. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 10:30:30
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 115 രൂപ കുറഞ്ഞ് 12,905 രൂപ നിരക്കിലും പവന് 1,03,240 രൂപ നിരക്കിലുമാണ് റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണവില. ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓർമ്മച്ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്, ഒപ്പം
1: ഞാൻ എം വി ശശികുമാർ.
0: സാർ, നമ്മുടെ ആകാശവാണി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ എപ്പോഴും ഈ ആകാശവാണിയെ താരതമ്യം ചെയ്യുന്നത് നല്ല ഭാഷയായിട്ടാണ്, അല്ലെ? മാനകമായ ഒരു ഭാഷ, നല്ല മലയാളം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആകാശവാണി കേൾക്കണം എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. നമുക്ക് അഭിപ്രായവേദിയിൽ കത്തുകൾ തന്നെ വരാറുണ്ട്, നിങ്ങളുടെ ചില അനൗൺസർമാരുടെ ഉച്ചാരണം ശരിയായില്ല. കഴിഞ്ഞ അഭിപ്രായവേദി തന്നെ വന്നു, അവര് അടയ്ക്കുക എന്ന് പറയുന്നതിന് പകരം അടക്കുക എന്ന് പറഞ്ഞു. അത്രയും വളരെ സഹൂതം കേൾക്കുന്ന ശ്രോതാക്കളാണ് നമ്മുടേത്. നമ്മളൊരു തെറ്റ് വരുത്തിയാൽ അവര് സഹിക്കില്ല.
1: അവർ പ്രത്യേകിച്ച് പറയും, പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല.
0: അതെ,
1: അതാണ് നമുക്ക് പഴയ കാലവുമായിട്ട് എപ്പോഴും നമ്മളെ താരതമ്യം ചെയ്യും.
0: പ്രത്യേകിച്ച് മലയാളം പറയുമ്പോൾ പ്രാദേശികമായി അതിന് ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇതൊന്നും വരാത്ത രീതിയിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മലയാളം പോലെയാണ് അവർ നമ്മളെ ആകാശവാണിയുടെ ഭാഷയെ കരുതുന്നത്.
1: തീർച്ചയായും ഇപ്പോൾ ഇത്തരത്തിൽ നമ്മളിങ്ങനെ

0: സംസാര ഭാഷയിൽ അവതരിപ്പിക്കുന്ന പരിപാടികളിൽ മാത്രമേ നമ്മൾ ഈ ഒത്തിരി പോലും ഉപയോഗിക്കൂ.
1: അതെ അതെ,
0: ശ്രദ്ധിച്ചിട്ടുണ്ടോ?
1: തീർച്ചയായും തീർച്ചയായും.
0: ഒത്തിരി എന്ന് പറയില്ല, അല്ലെങ്കിൽ അതൊരു പ്രാദേശിക പ്രയോഗമായിട്ട് വേണം അത്തരത്തിൽ കാണാൻ.
1: പക്ഷേ ഈ ഭാഷയിൽ തന്നെ രസകരമായ ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് നമുക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, പക്ഷെ അതിന് ഉപയോഗിക്കുന്ന വാക്കുകളോ സാങ്കേതികമായി ആ അർത്ഥമായിരിക്കില്ല. വളരെ രസകരമായിട്ടൊരു കാര്യം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു എ സി ഉള്ള ഒരു മുറിയിലിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചില മഴയുണ്ടെങ്കിൽ ഇടയ്ക്ക് ചൂട് കൂടുന്നതിനാൽ എ സി ഇട്ട് ഇരിക്കുന്ന, ചിലപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ എ സി ഉണ്ട്, ചിലപ്പോൾ നമുക്കതിൽ കുറച്ചുകൂടി തണുപ്പാവണം എന്ന് തോന്നും. നമ്മൾ ആ അടുത്തിരിക്കുന്ന ആളോട്, റിമോട്ടുള്ള ആളോട് പറയുന്നത് എ സി കുറച്ച് കൂട്ടി വെക്കാവുന്നതാണ്. എ സി കുറച്ച് കൂട്ടി വെക്കാവോ എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവും ഒക്കെ തണുപ്പ് കൂട്ടാനാണ് എന്ന് മനസ്സിലാവും. പക്ഷേ റിമോട്ടെടുത്ത് നമ്മൾ ചെയ്യുന്നത് 23-ന്ന് അതിനെ 22 അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ച് 18-ലേക്ക് കൊണ്ടുവന്ന് തണുപ്പ് കൂട്ടുകയാണ് ആളുകൾ ചെയ്യുന്നത്. പക്ഷേ സാങ്കേതികപരമായി സംഭവിക്കുന്നത് ശരിക്കും തണുപ്പ് കുറയുകയാണ്, ടെമ്പറേച്ചർ ആ ഡിഗ്രി കുറഞ്ഞു കുറഞ്ഞ് അക്കം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. പക്ഷേ ഇതൊരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട ആവശ്യമില്ല. എ സി കുട്ടിവെക്ക് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും ഏത് സ്വിച്ചിലാണ് പിടിച്ച് വെക്കേണ്ടതെന്ന്.
0: നേരെ മറിച്ച് നമ്മൾ താപനില കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ പറയുന്ന ആളുകൾ സംശയിക്കുകയും ചെയ്യും. കാരണം നമ്മളത് അങ്ങനെ പറയാറില്ല,
1: ഉപയോഗിക്കാറില്ല. അത് മാത്രമല്ല അതൊരു ഒരു തമാശ പോലെയാവും. നമ്മൾ ബഷീർ പറഞ്ഞ പോലെ മാതാവിയെ കുറിച്ച് ശുദ്ധജലം തന്നാലും എന്ന് അബ്ദുൽ ഖാദർ പറയുമ്പോൾ ബഷീർ പറയുന്നുണ്ടല്ലോ, അത് ഉമ്മ കേട്ടതോടെ അടി വെച്ച് കൊടുത്തു എന്നാണ് പാത്തുമ്മയുടെ അടി പറയുന്നത്. അതുപോലെ ആയിപ്പോ കുറച്ച് താപനില
0: കൃത്രിമമായി പോകും.
1: അതെ, വളരെ കൃത്രിമമായി പോകും. ഇതുപോലെ തന്നെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മരുന്ന് കൊടുക്കുമ്പോൾ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇത് വന്നാൽ ഒരു ഗുളിക എടുത്തു കൊടുത്തിട്ട് പനിക്ക് നല്ലതാ, പനി പിടിച്ച് ചൂട് പിടിച്ച് വിറച്ച് കിടക്കുകയായിരിക്കും ആള്, പിന്നെയും പനി കൂട്ടാനാണ് ഇത് എനിക്ക് തന്നെയെന്ന് വിചാരിച്ച രോഗി നമ്മളോട് ചൂടാകാറില്ല. പകരം പനിക്ക് നല്ലതാന്ന് വെക്കുമ്പോ ഇത് പനി മാറാൻ നല്ലതാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും.
0: അതെ, പനി വരാനായിട്ട് നമ്മൾ ഗുളിക കഴിക്കുന്ന പതിവും ഇല്ലല്ലോ,
1: ഇല്ല.
0: അങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പൊ ഇത്തരം ചില പ്രയോഗങ്ങൾ നമ്മുടെ എല്ലാ ഭാഷകളിലും ഉണ്ടായിരിക്കാം. മലയാളത്തിൽ പ്രത്യേകിച്ച് ഇത്തരം ഒരുപാട് പ്രയോഗങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല, എങ്കിലും ഇത്തരത്തിൽ രസകരമായ പല പ്രയോഗങ്ങളുണ്ട്. മാത്രമല്ല ഈ നമ്മൾ സംസാര ഭാഷയിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ടോണ് അതല്ലെങ്കിൽ ചില മൂളല് ഒക്കെ വെച്ചിട്ട് വിപരീതാർത്ഥ ആവും. ഇപ്പൊ നമുക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ ഒരു പരീക്ഷ പേപ്പർ ഒരു അധ്യാപകൻ തരികയാണ്, 50-ൽ 4 മാർക്കേ ഉള്ളൂ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-ൽ 4 മാർക്ക് വാങ്ങിയത് വളരെ നന്നായി എന്നല്ല, ആ ഒരു പ്രയോഗത്തിലൂടെ തന്നെ ഒരേ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഈ യന്ത്രങ്ങൾക്ക് AI ഒക്കെ അറിയാതെ പോകുന്ന എനിക്ക് തോന്നുന്നത്. കാരണം യന്ത്രൻ സിനിമയിൽ കണ്ടിട്ടില്ലേ, കൈമുറിക്കാൻ പറയുമ്പോൾ കൈമുറിക്കും. അതാണ് മനുഷ്യനും ഭാഷയുമായുള്ള ബന്ധമെന്ന് പറയാൻ. അവരുടെ അതിൻ്റെ ടോണിൽ അതല്ലെങ്കിൽ ഒരു ഇരുത്തി മോളിൽ ഒക്കെ ഒരുപാട് അർത്ഥങ്ങൾ വരും. ചിലപ്പോൾ അത് വിപരീതാർത്ഥാവും. ഈ നന്നായിട്ടുള്ളതും അതല്ലെങ്കിൽ മോശമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു, കേമായി എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ വിപരീതാർത്ഥത്തിലായിരിക്കും കേമായിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണ് സന്ദർഭം എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി വേണം ആളുകൾ പ്രയോഗിക്കാനെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.
1: ഇങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ന്യൂആൻസസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, ആ സാധനം എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു കൃത്രിമ ബുദ്ധിക്കും അതിലേക്കൊക്കെ ഉള്ളിടാനൊക്കെ ഇനിയും അല്ലെ, നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കുള്ളൂ, ഇനിയും കുറച്ച് ജന്മം കൂടി ജനിക്കേണ്ടി വരുന്നതാണ്, കുറച്ചുകൂടി ജന്മമൊക്കെ ജനിച്ചു കഴിഞ്ഞാലേ കൃത്രിമബുദ്ധിയൊക്കെ അത്രയൊക്കെ ആവുള്ളൂ.
0: ഒരു 4 ഓണം ഇനി ഉണ്ണണം.
1: അതെ, ഒരു 400 ഓണം ഇനി ഉണ്ണണം എന്ന് തോന്നുന്നു. അപ്പൊ ഇതുപോലെ തനിമയാർന്ന മനുഷ്യന്റെ അനുഭവങ്ങൾ നമുക്ക് കത്തുകളായി ധാരാളം വന്നിട്ടുണ്ട്. ഓർമ്മച്ചിന്തയിലൂടെ നമുക്ക് അത് ആസ്വദിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓർമ്മച്ചിന്തയിലേക്ക് സ്വാഗതം.
0: നമ്മുടെ ആദ്യത്തെ കത്ത്, ഈ കത്ത് വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്, വേണു വെണ്ണറ കൊടുങ്ങല്ലൂർ. അദ്ദേഹം എഴുതുന്നു, പ്രിയ ആകാശവാണി ഓർമ്മച്ചിന്ത, 10-ാം ക്ലാസ് പഠിപ്പ് കഴിഞ്ഞുള്ള അവധിക്കാലം, ആ ഓർമ്മകളിലേക്കാണ് അദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൂട്ടുകാരൊത്ത് പല കളികളിലും ഏർപ്പെട്ട് സമയം ചെലവഴിക്കുക പതിവായിരുന്നു. പൊതുവെ ഇക്കാലങ്ങളിലാണ് സൈക്കിൾ ചവിട്ട് പഠിക്കാനുള്ള ആഗ്രഹം ജനിക്കുന്നത്. കൂട്ടുകാരായ ഷാജിയും ബാബുവും ഹരിഹരനും ഞാനും ഒന്നിച്ച് ഒരു ദിവസം സൈക്കിൾ വാടകയ്ക്കെടുത്തു. വിശാലമായ ചേരമാൻ പറമ്പിൽ സൈക്കിൾ ചവിട്ടി തുടങ്ങി. ഒരാൾ ചവിട്ടുമ്പോൾ രണ്ടുപേർ രണ്ടു സൈഡിൽ പിടിക്കും. അങ്ങനെ ഒരുവിധം സൈക്കിൾ ചവിട്ടൽ പഠിച്ചു. എങ്കിലും ഇതൊന്ന് പരീക്ഷിക്കണം. അങ്ങനെ ഒരു ദിവസം സൈക്കിൾ ചവിട്ടി. മൈതാനത്തിന്റെ തെക്കുഭാഗത്ത് തെക്കോട്ട് തന്നെയായി ഒരു ചെരുവുണ്ട്. ആ ചെരുവിൽ സ്വയം സൈക്കിൾ ചവിട്ടി ഇറക്കി ചവിട്ടി തന്നെ കയറ്റി അതേ സ്ഥലത്ത് എത്തിച്ചാൽ സൈക്കിൾ ചവിട്ട് പഠിച്ചതായി കരുതാം. നമ്മുടെ ഇപ്പോൾ ഈ 2-വീലർ എഴുതുമ്പോൾ 8 എഴുതുന്നതും 4-വീലർ ആണെങ്കിൽ H എടുപ്പിക്കുന്ന പോലെ സൈക്കിൾ ചവിട്ടിൻ്റെ അവിടുത്തെ ഒരു പരീക്ഷണം അതല്ലെങ്കിൽ ഒരു മാനകം ഇതായിരിക്കാം. ആ ചെരുവിലൂടെ ചവിട്ടി ഇറക്കണം, ചവിട്ടി കയറ്റണം. എന്തായാലും നല്ല തിരക്കുള്ള വാഹനങ്ങൾ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന വഴിയാണത്. ഏതാണ്ട് 4 മണി സമയം. 2 സൈക്കിൾ എടുത്ത് ചവിട്ടി കൊടുങ്ങല്ലൂരിലെത്തി. തിരികെ പഠിച്ചു വരുന്ന ഞാൻ ഒരു സൈക്കിളിലും മറ്റുള്ളവർ സൈക്കിളിൽ ലോഡുമിരുന്ന് ശൃംഗപുരത്തെത്തി. സൈക്കിൾ ചവിട്ട് പരിചയമുള്ള സുഹൃത്തുക്കൾ ആ തിരക്കിലൂടെ സൈക്കിൾ വേഗത്തിൽ ചവിട്ടി മുന്നോട്ട് നീങ്ങി. റോഡിൽ നല്ല തിരക്ക്. ഒരു ചരക്കു ലോറി എതിരെയും ബസ് കുറുകയും പോകുന്നു.

0: സുഹൃത്തുക്കൾ മറുവശമെത്തി. എനിക്ക് നടുവിലൂടെ തന്നെ പോരണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞാൽ വാഹനത്തിനിടയിൽപ്പെടും, അതുറപ്പാണ്. കാലുകുത്തി നിൽക്കാൻ ഇടവുമില്ല. കൂട്ടുകാർ ഈ തിരക്ക് കണ്ട് തെക്ക് ഭാഗത്തു നിന്ന് എന്നെയും നോക്കി നിൽപ്പാണ്. എടാ വേണു, നേരെ വിട്ടോ എന്ന് പറഞ്ഞ് കൂട്ടുകാർ അലമുറയിട്ടു. ഇത് കേട്ട് ആളുകൾ ചുറ്റും കൂടി. ആരുടെ ഭാഗ്യം കൊണ്ടാണാവോ ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ സൈക്കിൾ ചവിട്ടി ഇപ്പുറമെത്തി. എനിക്ക് തോന്നുന്നു രണ്ട് വാഹനങ്ങൾക്കിടയിലൂടെ അല്പനേരം ഓടിക്കേണ്ടി വന്നു തോന്നുന്നു. കൂട്ടുകാർ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നീ എങ്ങനെ രക്ഷപ്പെട്ടടാന്ന് ചോദിച്ചു. കുറച്ചുനേരം അവിടെ ഇരുന്ന് നാട്ടുകാരുടെ ചില നിർദ്ദേശം ഒക്കെ കേട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ഇക്കാര്യം വീട്ടിൽ പറയാൻ ആരും തയ്യാറായില്ല. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, മരണം എത്തിയിട്ടില്ല, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന്. ഇത് അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് അപ്പോൾ പറയുന്നത്. സൈക്കിളൊക്കെ പൂർണ്ണമായും പഠിക്കാതെ റോട്ടിലിറങ്ങിയപ്പോൾ ഉള്ള ഒരു അനുഭവം കൂടിയാണ്. 10-ാം ക്ലാസ്സിൻ്റെ അവധിക്കാലമാണ് അദ്ദേഹം ഈ കത്തിലൂടെ ഓർമ്മിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഓർത്ത് പറയാൻ റിയാസിനുണ്ടോ? 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവധിക്കാലം എന്ത് ചെയ്തു? എന്തായിരുന്നു ശരിക്കും 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ ദിവസം ചെയ്തത്?
1: ഈ 10-ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം കുട്ടിക്കാലത്തെ പറഞ്ഞു വെക്കുന്ന ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആണല്ലോ. അതായത് 10-ാം ക്ലാസ്സാണ് നിന്റെ ഭാവിയെ നിശ്ചയിക്കാൻ പോകുന്ന ഒരു പരീക്ഷ,
0: ആദ്യത്തെ പൊതുപരീക്ഷയാണ്.
1: അതെ. അപ്പോൾ ആ ഒരു പൊതുപരീക്ഷ നമ്മൾ മുതിർന്നു എന്ന് നമുക്ക് തന്നെ തോന്നുന്നു. കാരണം നമുക്കൊരു ഹോൾ ടിക്കറ്റൊക്കെ, ഫോട്ടോ ഒട്ടിച്ച ഹോൾ ടിക്കറ്റും ഇൻവിജിലേറ്റേഴ്സും, അങ്ങനെ വലിയൊരു ബഹളമാണല്ലോ ഈ 10-ാം ക്ലാസ് പരീക്ഷ, SSLC. പിന്നെ ആ സമയത്താണ് നമ്മൾ ഒപ്പിടാൻ പഠിക്കുന്നത് ആദ്യമായിട്ട്. നിന്റെ ഒപ്പിന് ഇനി മുതൽ ഒരു വിലയുണ്ട്, ഇത് മാറ്റാൻ പാടില്ല എന്നൊക്കെ മുതിർന്നവർ നമ്മളെ നിർദ്ദേശിക്കുന്നു. അങ്ങനെ സ്വയം മുതിർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സമയമാണ്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള അവധിക്ക് കുറച്ചുകൂടി മാധുര്യം വരും. കാരണം അടുത്ത കൊല്ലത്തേക്ക് ഇനി ഉള്ളത് +2 ആണ്. അപ്പം അതിന് കുറച്ച് വലിയൊരു നീണ്ട ഇടവേളയുണ്ട്. നമുക്ക് ഒന്നും പഠിക്കണ്ട, അല്ലെങ്കിൽ 9-ാം ക്ലാസ്സിലാണെങ്കിൽ അടുത്തത് 10-ാം ക്ലാസ്സാണ് പോയിരുന്നു പഠിക്കുന്നു പറഞ്ഞു. നമ്മളെ കളിക്കാനൊന്നും വിടില്ല. ഇത് അങ്ങനെയല്ല, ഇനി അടുത്തത് ഭാവി നമുക്ക് നിശ്ചയിക്കണം. അപ്പോൾ +2 എന്ത് വേണമെന്ന് ആലോചിക്കാൻ ഇനി സമയമുണ്ട്. 10-ാം ക്ലാസ് റിസൾട്ട് വരുന്ന വരെയുള്ള ആ ഒരു സമയമാണ് ശരിക്കും നമ്മൾ സുരഭില സുന്ദരമായ അവധിക്കാലം. ആ സമയത്ത് ഇതുപോലെ തന്നെ സൈക്കിളിലോട്ട് ഞാൻ അതിനു മുമ്പേ പഠിച്ചിരുന്നു, 7-ാം ക്ലാസ്സിലെ പഠിച്ചിരുന്നു. അപ്പോൾ സൈക്കിൾ ചവിട്ടുക എന്ന് തന്നെയായിരുന്നു വിനോദം. ഞാൻ അതിപ്പോഴും പലപ്പോഴും ആലോചിക്കും. അന്ന് ഞാനും കൂട്ടുകാരും സൈക്കിളും എടുത്ത് രാവിലെ എങ്ങോട്ടോ ഇറങ്ങി പോകുന്നു, വൈകുന്നേരം എപ്പോഴോ വേർത്ത് വിളിച്ച് കയറി വരുന്നു. ഇപ്പോഴത്തെ മാതാപിതാക്കന്മാരുടെ ഒരു ഒരു ടെൻഷനൊന്നും അന്ന് കണ്ടിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും. ഇവനെ എപ്പോഴെങ്കിലും എത്തിക്കോളും എന്നുള്ളൊരിതായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തു വിടാൻ പേടിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ഡെലിവറിയോ അല്ലെങ്കിൽ കടയിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് നമ്മളാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക, മുതിർന്ന ആളുകളാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കുട്ടികളെ ഒരു 10 രൂപയും കൊടുത്ത് വിടുന്ന ആ ഒരു സമ്പ്രദായം തന്നെ ഇല്ലാണ്ടായി പോയി.
0: മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ ഇതിൽ ഈ കൂട്ടുകാരുടെ പേര് പറയുന്നുണ്ട്, സൈക്കിൾ ചോട്ട് പഠിക്കുമ്പോൾ രണ്ടുപേർ അപ്പുറം ഇപ്പുറം നിന്ന് പിടിക്കുന്നു. ഇന്നങ്ങനെ പിടിക്കാൻ കൂട്ടുകാരില്ലാതായിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ മോളൊക്കെ സൈക്കിൾ ചോട്ട് പഠിക്കാൻ ബാലൻസ് വീല് വെച്ചിട്ടാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം അവൾക്ക് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടുകാർ ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ എന്നെ ശരിക്കും സൈക്കിൾ ചോട്ട് പഠിപ്പിച്ച ഉസ്മാൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അവൻ എൻ്റെ കൂടെ നിന്ന് എന്തിനായിരുന്നു അതൊക്കെ ചെയ്തതെന്ന് എനിക്കറിഞ്ഞൂട. അയാൾക്കത് മുമ്പേ അറിയായിരുന്നു സൈക്കിൾ ചോട്ട്. പക്ഷേ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു രസം കൂടെ പിന്നാലെ പിടിച്ചോടുക, വീഴുമ്പോൾ എഴുന്നേൽപ്പിക്കുക, എന്നിട്ട് ഒരു റൗണ്ട് അവൻ ഓടിച്ച് കാണിക്കും ഇങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന്. അതാണ് ആകെ ആനന്ദം അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക അതിൽ നിന്ന്.
1: അല്ല, അന്ന് ഈ കൂട്ടത്തിൽ ഒരു മുതിർന്ന, അല്ല ഇതെല്ലാം അറിയാവുന്ന ഒരു ആശാൻ എല്ലാ കുട്ടിക്കൂട്ടത്തിലും ഒരാളുണ്ടാവും. അത്ര മുതിർന്നതാണെന്നല്ല, നമുക്ക് അങ്ങ് തോന്നും ഇയാളാണ് അതിൻ്റെ ഗ്രൂപ്പിൻ്റെ നേതാവ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹമായിരിക്കും മിക്കവാറും പഠിപ്പിക്കുക. അപ്പം ഞങ്ങൾക്കും ഇങ്ങനെ സൈക്കിൾ ഓടിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. കുറച്ച് തണ്ടും തടിയുള്ള ഒരാൾ വേണമല്ലോ ഒരാളെ പിടിക്കാനും ഇതുപോലെ ഉന്തിക്കൊണ്ട് നടക്കാൻ, എഴുന്നേൽപ്പിക്കാനും ഒക്കെ. അപ്പോൾ അവരാണ് നിർദ്ദേശം തരിക, ഈ സൈഡിൽ കൂടെ ഓടിക്കണം, അങ്ങോട്ട് പോകരുത്, കാല് നീട്ടു. അപ്പോൾ അതും കൂടെ ഉണ്ടെന്ന് തോന്നുന്നത്, അതായത് ഞാനൊരു നേതാവാണ് എന്ന് ആ ഒരു സന്തോഷം കൂടെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇതുപോലെ തന്നെ സൈക്കിൾ വാടക എടുക്കുക എന്നൊരു വലിയൊരു പരാതി.
0: പല സൈസിലുള്ള വണ്ടികളുണ്ട്, അരവണ്ടി, കാൽവണ്ടി, മുക്കാൽ വണ്ടി.
1: ആദ്യം ഞാൻ ഓർക്കണ്ടായി ഇതിന്റെ മെഷീൻ കമ്പി എന്നാണല്ലോ നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന പേര്, അതാണ് ആ ത്രികോണാകൃതിയിലുള്ള, അതിന്റെ ഇടയിലൂടെ കാലിട്ടിട്ട് പെഡലിൽ ചവിട്ടി അരച്ചവിട്ട് എന്നൊക്കെയാണ് പറയുന്നത്.
0: ഒരു സൈഡിൽ മുഴുവൻ ഭാരം ബാലൻസ് ചെയ്തിട്ട്,
1: അത് ബാലൻസ് ചെയ്ത് പഠിച്ചാലാണ് എനിക്ക് കാല് കയറ്റി സീറ്റിൽ വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയായിരുന്നു. പല തലത്തിലായിരുന്നു അന്ന്, ഇതുപോലെ ഒരു നാടൻ തിയറികളാണ് ഇത് മൊത്തം.
0: അതെ, മാത്രമല്ല ഈ സൈക്കിൾ ബാലൻസ് എന്ന് പറഞ്ഞാലേ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഓടിച്ചു കാണിക്കാം എന്താണ് ഈ ബാലൻസ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചു മുമ്പേ നമ്മൾ ഭാഷയുടെ പ്രയോഗം പറഞ്ഞ പോലെ നമ്മളത് സ്വയം ആർജിച്ചെടുക്കണം. അതാണ് സൈക്കിൾ ബാലൻസ്.
1: പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൂട്ടുകാരൻ കാരിയറിൽ നിന്ന് പിടിവിട്ടു, നമ്മളാണ് ചവിട്ടുന്നതെന്ന് ആ തിരിച്ചറിയുന്ന ഒരു ആ ഒരു നിമിഷം വരെ നമുക്ക് ഈ ബാലൻസ് എന്താണെന്ന് മനസ്സിലാവില്ല. നമ്മൾ എത്ര നോക്കിയാലും ഇത് ഒരു സൈഡിലേക്ക് വീണുകൊണ്ടിരിക്കും.
0: എന്തായാലും സൈക്കിൾ ചവിട്ട് പഠിച്ചതിൻ്റെ ഓർമ്മയാണ് അദ്ദേഹം ഈ കത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലൊരു ഈ 10-ാം ക്ലാസ്സിൻ്റെ ആ കാലത്ത് സൈക്കിൾ ചവിട്ടി നടക്കുന്ന കുറെ കുട്ടികളുടെ ചിത്രങ്ങളുള്ള പാട്ടുകൾ ഒരുപാടുണ്ട് മലയാള സിനിമയിൽ. കൊച്ചു കുട്ടികളായിട്ട്
1: അവരെല്ലാവരും, അവർ പൊതുവെ അവർ പോകുന്നതെല്ലാം സൈക്കിളിലാണല്ലോ. അപ്പൊ സൈക്കിളിൽ പലയിടത്തും പോകുന്നു, കറങ്ങി നടക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഒരു ഫാന്റസിയാണ് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്.
0: ഇതേപോലൊരു ഇതാണ് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണ് വേനൽ കിനാവുകൾ.

അതിലിങ്ങനെ സൈക്കിൾ ചുറ്റി അടിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു പക്ഷേ എൻ്റേത് 10-ാം ക്ലാസ് സമയത്തല്ല, അതിന് മുമ്പാണെന്നാണ് സംശയം എനിക്ക്. രതി നിർവേദം എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്, അതിലൊരു പാട്ടുണ്ട്, എന്താ പറയുന്ന അവധിക്കാലത്തിൻ്റെയും സൈക്കിൾ ഓടിക്കുന്നതിൻ്റെയും എല്ലാ തിമർപ്പും ഓളവും ഒക്കെ ഉള്ളൊരു പാട്ട്, കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂശി, പി ജയചന്ദ്രൻ്റെ സംഘവും പാടിയ പാട്ട്. ആ പാട്ടിലേക്ക് പോകാം നമുക്ക് അല്ലേ. ഇങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാക്കിയതിന് വേണുവണ്ണർക്ക് പ്രത്യേകം നന്ദിയും പറയുന്നു.

അടുത്ത കത്തയച്ചിരിക്കുന്നത് ചേർത്തലയിൽ നിന്നും എ വി ബാബുവാണ്. വെള്ളിയാംകുളത്തെ യുഗ്മഗാനങ്ങൾ 50 വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു ഓർമ്മയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. റേഡിയോ അന്ന് വീടുകളിൽ ഇല്ലാത്ത കാലം, ഞങ്ങളുടെ

0: ഗ്രാമത്തിൽ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ നടന്നാൽ വെള്ളിയാകുളം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വലിയൊരു കുളമുണ്ട്. പേര് ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ, വെള്ളിയാംകുളം. കുളത്തിൻ്റെ വടക്കേ കരയിൽ വായനശാലയുണ്ട്. ഈ വായനശാലയിൽ പഞ്ചായത്ത് ഒരു റേഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2-3 കൂട്ടുകാർ എന്നും വൈകുന്നേരങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുവാൻ അവിടെ പോയി നിൽക്കും. കുളത്തിൻ്റെ പടിഞ്ഞാറേ കരയിൽ ഒരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ മുൻവശമാകട്ടെ നല്ലൊരു ചായക്കടയും. ആദ്യം ഞങ്ങൾ ചായക്കടയിൽ കയറി ഓരോ ചായ കുടിക്കും. നല്ല നാടൻ ദോശ, നാടൻ കപ്പക്കറി, പപ്പടം, തേങ്ങാച്ചമ്മന്തി, ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ഒരു സദ്യയുണ്ട പ്രതീതിയാണ്. കുളത്തിൻ്റെ തെക്കേ കരയിൽ വലിയൊരു മണൽക്കൂനയുണ്ട്. ഈ മണൽക്കൂന നിറയെ പുന്നമരങ്ങളുണ്ടായിരുന്നു. ചായ കൂടി കഴിഞ്ഞ് ഞങ്ങൾ മണൽക്കൂനയിൽ ചെന്നിരിക്കും. രാത്രി 7:30 അന്ന് റേഡിയോയിൽ ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടാവുക. 1.5 മണിക്കൂർ പാട്ട് കേട്ട ശേഷം ഞങ്ങൾ തിരിച്ചു പോരും. ഇതന്നത്തെ ഒരു പതിവായിരുന്നു. ഇന്നത്തെ വെള്ളിയാംകുളം പാടെ മാറിപ്പോയി. സ്കൂളിന് പുതിയ കെട്ടിടങ്ങളായി. ബാങ്ക്, കൃഷിഭവനും ആശുപത്രിയും എല്ലാം വന്നു. പഴയ ചായക്കടയും മണൽക്കൂനയും എല്ലാം എൻ്റെ മനസ്സിൽ മാത്രം. അങ്ങനെ എഴുതി അദ്ദേഹം നിർത്തിയിരിക്കുകയാണ്. മനസ്സിലുണ്ടായിരുന്ന ആ ഗ്രാമത്തിൻ്റെ ഒരു ചിത്രമാണ് അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചത്. പലപ്പോഴും നാം കുട്ടിക്കാലത്ത് നടന്ന വഴികൾ, കണ്ട കാഴ്ചകളൊക്കെ കോർ മെമ്മറി എന്നൊക്കെ പറയുന്നു, അല്ലാതെ ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ടാവും. ഈ സ്ഥലം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ വന്നപ്പോൾ. ചില സ്ഥലത്ത് റോഡ് പണി ഇപ്പം NH ഒക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ റോഡ് പണിയൊക്കെ നടന്നു കഴിയുമ്പോൾ സ്ഥലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. ഇങ്ങനെ ആയിരുന്നില്ല അത്. ഇവിടെ ഉണ്ട് ഒരു കുളമുണ്ടായിരുന്നു, ഒരു മരമുണ്ടായിരുന്നു. നമ്മൾ പണ്ട് അടയാളം വെച്ചിരുന്ന ഒന്നും പിന്നെ അവിടെ.
1: അതിപ്പോൾ ഗ്രാമത്തിന് മാത്രമല്ല കേട്ടോ, സിറ്റിക്കും ഉണ്ട്. ഈ മെട്രോ വന്നതോടെ ശരിക്ക് എറണാകുളം എനിക്കൊരു അപരിചിത നഗരമായി തോന്നി. കാരണം 86 കാലഘട്ടത്തിൽ കുറച്ച് കാലം ഞാൻ അവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പോഴേക്കും മെട്രോ ഒക്കെ വന്നു. മെട്രോ വന്നതോടെ എനിക്ക് ഈ നഗരമൊന്നും പരിചിതമല്ലാത്ത പോലെ അനുഭവപ്പെടുന്നു.
0: അതുമാത്രമല്ല, ഈ നടവഴികൾ പണ്ട് ഈ തൊണ്ടെന്നൊക്കെ വിളിക്കുന്ന രണ്ട് ഭാഗത്തും കയ്യാലയുള്ള പായലൊക്കെ പിടിച്ച കല്ലിട്ട വഴികളൊക്കെ ഉണ്ടാവും. അന്ന് കുട്ടിക്കാലത്ത് നമ്മൾ പൊക്കം കുറവാണ്, നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ വലിയ ഭീകര വഴികളും വലിയ നമ്മൾ നടന്നാലെത്താത്ത വീതിയുള്ള വഴികളായി തോന്നും. ഞാൻ എൻ്റെ കുട്ടിക്കാലം 5 വയസ്സിലൊക്കെ ഇരുന്ന ഒരു സ്ഥലത്ത് ഞാൻ കുറേ കാലം കഴിഞ്ഞ് അടുത്ത് പോവുകയുണ്ടായി. അപ്പോൾ എനിക്ക് കഷ്ടിച്ച് നടക്കാൻ പറ്റിയൊരു പാതയാണത്, പഴയ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇപ്പോഴാണ് അതിനത്രയും വലിപ്പമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത്. എൻ്റെ മനസ്സിലെ ആ വഴിക്ക് വലിയ വലിപ്പവും ഒത്തിരി ദൂരം നടക്കാനുള്ള ഒരു സ്ഥലമായിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ ഒരു കഷ്ടപ്പെട്ട ഒരാൾക്ക് പോകാനുള്ള വഴിയായിരുന്നു ഞാൻ ഇത്രയും കാലം നടന്നിരുന്നത്. പിന്നെ മുതിർന്നു കഴിഞ്ഞത് കാണേണ്ടി വന്നു. അപ്പോൾ നമ്മളെ കുട്ടിക്കാലത്തെ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ എപ്പോഴും ചെറുതാണ്. വലിയ മരങ്ങളും വലിയ ലോകമാണ്.
1: മാത്രമല്ല ഇത് പെട്ടെന്ന് മാറുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ഈ കുണ്ടൻ ഇടവഴി, അതല്ലെങ്കിൽ ഇട്ടിള എന്ന് പറയും. ഇട്ടിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് പിടിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഒരു പ്രാദേശിക പ്രയോഗമാണ്. അത് ഒരു വളരെ ചുരുങ്ങിയ ഒരു ഇടവഴി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് എന്താ പറയുന്നത്, കല്ലുകൊണ്ട് ഉയർച്ച താഴ്ചകളും ഉണ്ടായിരിക്കും. നമ്മൾ കയറി ഇറങ്ങിയൊക്കെ പോകുന്ന ഒരു വഴിക്കാണ് ഇട്ടിള എന്ന് പറയുന്നത്. ഇപ്പോൾ ഇട്ടിലൊന്നും ഇല്ലാതെ ആയിരിക്കുന്നു, എല്ലാം പാതകളായിരിക്കുന്നു. പണ്ട് പഞ്ചായത്ത് റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ടാർ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ റോഡുകളും ടാർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഗ്രാമത്തിൻ്റെ തന്നെ മോശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
0: പക്ഷേ ഇതൊക്കെ വികസനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. നമ്മളിതൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും പറ്റില്ല.
1: നമുക്കിത് പറഞ്ഞിരിക്കാനേ രസമുള്ളൂ, ഇട്ടിൽ കൂടെ നടക്കലത്ര രസകരമല്ല. അതല്ല, ഇതിലൊരു ചായക്കടയെ കുറിച്ച് പറയുന്നുണ്ട്. പണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഗൂഗിളൊന്നും ഇല്ലാത്ത കാലമാണ്. ഈ നമുക്ക് വഴി അല്ലെങ്കിൽ മാർഗനിർദ്ദേശം തരുന്ന ഇത്തരം ചായക്കടകളാണ്. അവിടെ ഇറങ്ങി ചോദിക്കും മിന്നാളുടെ വീട്ടിലേക്ക് എങ്ങനെ പോകണം. അപ്പോൾ ചായക്കടയിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ നമുക്ക് വഴി ഗൂഗിളിനെ പോലെ നിർദ്ദേശിക്കും. അങ്ങോട്ട് പോയി, വലത്തോട്ട് പോയി, ആ പാടം കയറിയാൽ മതി, ആ കുന്ന് കയറിയാൽ മതി. ഇന്ന് അത്തരം കാഴ്ചകൾ വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
0: അത് മാത്രമല്ല, ഇദ്ദേഹം പാട്ട് 1.5 മണിക്കൂർ കേൾക്കാൻ വേണ്ടിയാണ് ഈ അക്രമമെല്ലാം കാണിക്കുന്നത്. വീട്ടിൽ നിന്ന് പോയി, അവിടെ പോയി റിലാക്സ്ഡ് ആയിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചിരുന്ന ഒരു ചായക്കടയിലൊക്കെ കയറി ഇത്രയോ ഏതാണ്ട് മണിക്കൂറുകളോളം അദ്ദേഹം ചെലവഴിക്കുന്നത് ആ 1.5 മണിക്കൂർ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമുക്കിതൊക്കെ വിരൽത്തുമ്പിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് എന്ത് കേൾക്കണം എന്നുള്ള ഒരു ശങ്ക മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് അത്രയധികം കാണാനും കേൾക്കാനും ഇന്റർനെറ്റ് വഴിയുണ്ട്.
1: എല്ലാവർക്കും കയ്യിൽ മൊബൈലും
0: ഉണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആവശ്യമുള്ളപ്പോൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ ആളുകൾക്ക് തൃപ്തി കുറഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. കാരണം ഇതൊന്നും പോരാ, ഇത്രയും പോരാ എന്ന് പറയുന്നു. ആ 1.5 മണിക്കൂർ അത് കേൾക്കാനായി 7:30 പാട്ട് കേൾക്കാനായി നിന്നിരുന്ന ആ കാത്തിരിപ്പിന്റെ സുഖം ചിലപ്പോൾ ഇപ്പൊ വിരൽത്തുമ്പിൽ ഇതെല്ലാം കിട്ടുമ്പോഴുണ്ടാവില്ല.
1: എന്തായാലും നമുക്ക് അപ്പോൾ അത്തരത്തില് ഈ ചായക്കടയിൽ നിന്ന് കേട്ട ഒരു പാട്ടിനെ കുറിച്ച് ഗിരീഷ് പുത്തഞ്ചേരി ഒരിക്കൽ പറയേണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു മീൻ വാങ്ങിക്കാൻ വിട്ടപ്പോൾ അദ്ദേഹം അങ്ങനെ പോകുമ്പോൾ ചായക്കടയിൽ നിന്നൊരു പാട്ട് വരുന്നു. ആദ്യമായിട്ട് അയാൾ കേൾക്കുകയാണ്. ആ പാട്ട് അയാൾ അവിടെ നിന്ന് പഠിച്ചു എന്നാണ് പറയുന്നത്. പഴയ ഈ വ്യക്തികൾക്ക് ഇങ്ങനെ ചിലൊരു കഴിവ് കൂടി ഉണ്ടായിരുന്നു. കാരണം പാട്ട് റിവൈൻഡ് ചെയ്ത് കേൾക്കാൻ അന്ന് കാസറ്റ് അങ്ങനെ പ്രാപ്യമല്ല, അതല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബൊന്നുമില്ല. അപ്പോൾ കേൾക്കുന്ന മാത്രമേ തന്നെ പെട്ടെന്ന് കുറിച്ചെടുക്കുക അല്ലെങ്കിൽ ഹൃദ്യസ്ഥമാക്കുക. അങ്ങനെ അദ്ദേഹം കേട്ട് പഠിച്ച ഒരു പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പർവ്വതനന്ദിനി നീ താമസിക്കും, പച്ചില മാളിക ഞാൻ കണ്ടു. ആ പാട്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ് ആ പാട്ട്

പാടുകയുണ്ടായി ഒരിക്കൽ ആകാശവാണിയിൽ വന്നപ്പോൾ. എനിക്ക് പെട്ടെന്ന് ഈ ചായക്കടയിൽ നിന്ന് പാട്ട് കേൾക്കുന്നു അതിനുവേണ്ടി ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കാര്യവും കൂടിയാണ് ഓർമ്മ വന്നത്. നമുക്ക് അപ്പോൾ ഇനി ഒരു പാട്ടിലേക്ക് പോകാമല്ലേ. ഈ ഗിരീഷ് പത്തഞ്ചേരി കേട്ട പാട്ട് തന്നെ, പർവ്വതനന്ദിനി നീ താമസിക്കും.

0: ഓർമ്മചിന്തിലേക്കുള്ള ഈ കത്ത് അയച്ചിട്ടുള്ളത് വരുണൻ ടി കെ ആണ്, എസ് എൻ പുരത്ത് നിന്ന്. ഈ വർഷത്തെ ആദ്യത്തെ കത്താണ് ഓർമ്മചിന്തിലേക്ക് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. കൃത്യം 44 വർഷം മുമ്പാണ് എനിക്ക് അവസാനമായി വിശേഷപ്പെട്ട ഒരു ഇന്ത്യൻ ലെറ്റർ കിട്ടുന്നതെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 35 വയസ്സയുടെ ഇളം നീല ഇന്ത്യൻ്റിൽ വായിച്ചെടുക്കുവാൻ പ്രയാസമുള്ള അടുക്കും ചിട്ടയുമില്ലാത്ത കൈയക്ഷരത്തിൽ ചെറുപ്പത്തിൽ നാടുവിട്ടുപോയ എൻ്റെ അമ്മാവൻ്റെ കത്തായിരുന്നു അത്. പഴയൊരു കത്തിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. കളഞ്ഞുപോയ ഒരു നിധി കിട്ടിയതുപോലെ ഞാൻ ഇന്നും സൂക്ഷിക്കുന്ന ഒന്നാണത്. ചിതറിയ അക്ഷരങ്ങളെങ്കിലും ജീവൻ തുടിക്കുന്ന വാക്കുകളും അതിനു പുറകിൽ കണ്ടുമറന്ന തേജസ്സിട്ടൊരു മുഖവും. വാക്കിലെ അക്ഷരങ്ങൾ ബന്ധങ്ങളുടെ ദൃഢത വ്യക്തമാക്കുന്നതായിരുന്നു. കാലാന്തരത്തിൽ ഇൻലൻഡ് ലെറ്ററുകൾ കത്തെഴുതുന്ന രീതി എല്ലാം മാറി. വല്ലപ്പോഴും വരുന്ന മാസികകൾ കാർഡുകൾ ക്രമേണ ഓരോന്നും നിലച്ചു. ടെലഗ്രാഫിൻ്റെ കിടുകിടു ശബ്ദം മറന്നു. കമ്പി തീരെ ഇല്ലാതായി. മൊബൈൽ ഫോൺ സർവാധികാരിയായി. ക്ഷണനേരത്തിൽ വിവരങ്ങൾ അറിയാവുന്ന തരത്തിൽ സാങ്കേതികവിദ്യ വളർന്നു. AI കൂടി കൂടിച്ചേർന്ന് മനുഷ്യബുദ്ധിയെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു കൃത്രിമ ലോകത്തിലാണ് നാം ഇന്ന്. എങ്കിലും സ്നേഹമുള്ള അമ്മയ്ക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ജീവനവും ജീവിതവും തുടിക്കുന്ന വാക്കുകൾക്കിടയിലൂടെ ഹൃദയത്തിലേക്ക് എത്തി നോക്കുന്ന സ്ഥായിയായ അക്ഷരങ്ങൾ പകർന്നു തരുന്ന ആനന്ദം മറ്റേത് മാധ്യമത്തിന് പകർന്നു തരാനാകും? ഇന്നത്തെ സന്ദേശങ്ങൾ സമയം സെറ്റ് ചെയ്തു വച്ചാൽ അപ്രത്യക്ഷമാകുന്നവയാണ്. നേരിൽ കണ്ട് സംസാരിക്കുന്ന അനേകം രീതികളുമുണ്ട്. ഞൊടിയിടയിൽ മാറുന്ന ടെക്നോളജികൾ മനുഷ്യജീവിതത്തെ എക്കാലത്തേക്കാളും മുൻപന്തിയിൽ എത്തിക്കുന്നുണ്ട്. മനുഷ്യവിജ്ഞാനം സൗരയൂഥങ്ങൾക്കപ്പുറം ലക്ഷ്യം വെച്ച് മുന്നേറുന്നു. എങ്കിലും പ്രിയ സുഹൃത്തെ എന്ന് അഭിസംബോധന ചെയ്ത് കിട്ടുന്ന ഒരു കത്ത്, ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ഒരാൾ, എല്ലാം ഇനിയൊരു സ്വപ്നമായി തീരുമോ? ഇതൊരു നിരാശയിലെഴുതുന്ന കത്ത് പോലെയുണ്ട് അല്ലേ? ഇപ്പോൾ കത്തയക്കാൻ ആരുമില്ല, അതല്ലെങ്കിൽ അങ്ങനെ കത്തിനായി കാത്തിരിക്കുന്നവർ ഇല്ലാതാകുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.
1: അതെ, എനിക്കിപ്പോൾ ഒരു സിനിമ ഡയലോഗാണ് ഓർമ്മ വരുന്നത്.

0: ഞങ്ങളല്ലാതെ മറ്റാര് അല്ലേ? ആ കത്തുകളൊക്കെ അയക്കാൻ വായിക്കാനായി ഞങ്ങളിവിടെ ഓർമ്മ ചിന്ത പോയി ആകാശവാണി കൊച്ചി എപ്പോഴും റെഡി ആയിരിക്കുന്നുണ്ട്.
1: അപ്പോൾ
0: താങ്കൾക്ക് കത്ത് അയക്കാൻ ആരും ഇല്ലെന്ന് വിഷമിക്കരുത്, ആകാശവാണി കൊച്ചിയുണ്ട്.
1: ഓർമ്മ ചിന്തയിലേക്ക് എഴുതാം, അതുപോലെ നമ്മുടെ അഭിപ്രായ വേദിയിലേക്ക് എഴുതാം, മറ്റു പരിപാടികളിലേക്കും എഴുതാം അല്ലേ.
0: കത്തുകൾ കുറഞ്ഞു വരുന്നുവെന്ന് പറയുമ്പോഴും നമുക്കിപ്പോഴും അഭിപ്രായ വേദിയിലും ഗാനോത്സവത്തിൽ പാട്ടാവശ്യപ്പെട്ടും ഓർമ്മ ചിന്തയിലേക്കും ഒക്കെ കത്തുകൾ ഇപ്പോഴും വരുന്നുണ്ട്. ആളുകളെ എഴുതിക്കാനും കൂടി വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
1: തീർച്ചയായും, കാരണം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഈ വ്യക്തികളുടെ ഈ സന്ദേശങ്ങൾ, മറ്റുള്ള ഗാനങ്ങൾക്കുള്ള ആവശ്യങ്ങളൊക്കെ മറ്റു തരത്തിലും കിട്ടുന്നുണ്ടല്ലോ, ഇമെയിലായും വാട്സപ്പ് സന്ദേശം ആയി ഒക്കെ വരുന്നുണ്ട്. എങ്കിലും കത്തുകൾ നമ്മൾ നിലനിർത്തി പോരുന്നു. ഇദ്ദേഹം എഴുതിയ പോലെ കത്തുകൾക്കുള്ള ഒരു ഒരു അടുപ്പം മറ്റുള്ള മാധ്യമങ്ങൾക്ക് ഒരു പക്ഷേ ടെക്നോളജി കൊണ്ടായിരിക്കാം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. മറ്റേത് അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ ആത്മാവിഷ്കാരം തന്നെയാണല്ലോ. ഇപ്പോൾ റിയാസ് എഴുതുന്ന പോലെ എനിക്ക് എഴുതാൻ കഴിയില്ല, എൻ്റെ അക്ഷരം വ്യത്യസ്തമാണ്. എൻ്റെ ഭാഷ പോലെ തന്നെ എൻ്റെ ആത്മപ്രകാശനമാണ് എൻ്റെ അക്ഷരങ്ങൾ. അത് ഓരോ വ്യക്തിയും എഴുതുമ്പോൾ വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ ഒരു ലാവണ്യമോ സ്നേഹമോ ഒക്കെ കത്തിനുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇത് പറയുമ്പോഴും എനിക്ക് പഴയൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. കാരണം ഒരിക്കൽ ഗാനഗന്ധർവൻ യേശുദാസിന് മുമ്പ് കിട്ടിയപ്പോൾ ഞാൻ ചോദിക്കുകയുണ്ടായി കത്തുകൾക്ക് മറുപടി അയക്കാറുണ്ടോയെന്ന്. അപ്പോൾ അദ്ദേഹം ചിരിച്ച് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് പേർ കത്തുകൾ അയച്ച് മറുപടി കിട്ടാതെ നിരാശരായി ഇരുന്ന് കാണണം, പ്രത്യേകിച്ച് താങ്കൾക്ക്. ഞാനും സ്കൂൾ പഠിക്കുമ്പോൾ താങ്കൾക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിരിച്ചു, പക്ഷേ കത്ത് നിങ്ങളെപ്പോലെയാണ്, ആകാശവാണിയെപ്പോലെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. പ്രിൻ്റ് ചെയ്ത ഇൻവിറ്റേഷനൊക്കെ ഉണ്ടല്ലോ കല്യാണ കത്തൊക്കെ, അതൊക്കെ അയക്കുമ്പോഴും അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു വരി എഴുതും, നേരിട്ട് വരാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് നേരിട്ട് വന്നുള്ള ക്ഷണമാണ് എന്ന് കരുതണം, വരണം എന്ന് നമ്മൾ നമ്മുടെ അക്ഷരത്തിൽ എഴുതി വയ്ക്കുമ്പോൾ അതിനൊരു ഒന്നുകൂടി ഒരു ഹൃദ്യത കൈവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് വളരെ ശരിയാണ്. നമുക്ക് പറയാനുള്ളത് ഇതുപോലെ പറയുമ്പോൾ ഒരു കാലത്തും ഈ കത്തിൻ്റെ ടെക്നോളജി അതല്ലെങ്കിൽ കത്തിൻ്റെ ഒരു സ്വീകാര്യത കുറയുന്നില്ല, ആകാശവാണിയുടെ സ്വീകാര്യത അതുപോലെ കുറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്.
0: എന്തായാലും അതിലൊരു ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ. നമ്മൾ ഒരു വരിയാണെങ്കിലും എഴുതുമ്പോൾ നമ്മുടെ ഒരു തുണ്ടാണ് അത് അല്ലേ.
1: തീർച്ചയായും നമ്മൾ പേര് കൂടി അഭിസംബോധന ചെയ്യുമ്പോൾ അത് മറ്റത് പ്രിന്റഡ് മാറ്റർ എല്ലാവർക്കും ഉള്ളതാണ്. അതിൻ്റെ കൂടെ റിയാസ് തീർച്ചയായും വരണം എന്നൊരു വരി എഴുതുമ്പോൾ അതൊരു വ്യക്തിഗതമായ ഒരു സന്ദേശമായി മാറുകയാണ്.
0: ഇപ്പോൾ കത്തുകൾ തന്നെ പറയുമ്പോൾ ഒരാളുടെ കൈപ്പട അല്ലെങ്കിൽ കത്തുകൾ എഴുതുമ്പോൾ അതിലുണ്ടാകുന്ന തിരുത്തുകൾ, ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അത് ഒരാൾക്ക് വേണ്ടി നമ്മളൊരു പേനയും പേപ്പറും എടുത്ത് കുറച്ച് സമയം ചിലവഴിക്കുന്നു. ഒരാൾക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം അയാൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുക എന്നതാണ്. കാരണം അതാണ് നമുക്ക് തിരിച്ചെടുക്കാനാവാത്തത്. ബാക്കി എല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കത്ത് എന്ന് പറയുമ്പോൾ അതുകൂടിയാണ്, മറ്റൊരാളോടുള്ള കരുതൽ കൂടിയാണ് നമ്മൾ സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന കത്തുകൾ. പണ്ട് ഇതുപോലെ പെൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, കത്തുകൾ,
1: തൂലികാ സൗഹൃദങ്ങൾ. ഈ കത്തുകൾ എടുത്തു വയ്ക്കുന്ന സ്വഭാവം, കാരണം റിയാസിനൊന്നും അത്ര പ്രായമില്ലാത്തതുകൊണ്ട് അങ്ങനെ കത്തുകൾ വന്നു കാണില്ല. എൻ്റെ അമ്മയ്ക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയിൽ ഒരു 50 വർഷം മുമ്പത്തെ കത്തൊക്കെ ഉണ്ടായിരുന്നു. ആ കത്തുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ. കാരണം നമ്മുടെ ആ ബന്ധങ്ങളുടെ തീവ്രത, അന്ന് ആ നാട്ടിലെ ഒരു സംസ്കാരം, ചരിത്രമൊക്കെ. ഇപ്പോൾ കാരണം കുറച്ചു കാലം ഞാനും അമ്മയൊക്കെ അച്ഛൻ്റെ കൂടെ ജോലി സ്ഥലത്ത് നോർത്ത് ഈസ്റ്റിലായിരുന്നു. അപ്പോൾ നാട്ടിലെ പണി കഴിഞ്ഞു, കൊയ്ത്ത് കഴിഞ്ഞു, കൊയ്യാനായിട്ടില്ല, പൂരമായി, ഓരോ വിശേഷങ്ങളും ഇങ്ങനെ ചെറിയമ്മമാർ, അമ്മയുടെ അനിയത്തിമാർ എഴുതുന്ന കത്തുകൾ, അമ്മാവന്മാർ അയക്കുന്ന കത്തുകൾ, ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഭദ്രമായുണ്ട്.
0: അമൂല്യമായ ഒരു നിധി തന്നെയാണ്.
1: അതെ, ഒരു 50-60 വർഷം മുമ്പത്തെ കത്തുകളാണ്. 60 അല്ല, അതിലും കൂടുതൽ എന്ന് പറയാം. അമ്മയ്ക്ക് വന്നിട്ടുള്ള കത്തുകളാണ്.
0: ഞാനിതുപോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മൂമ്മ, മുതിർന്ന സ്ത്രീ, അവരിതുപോലെ മകന് അയച്ച, അദ്ദേഹത്തിൻ്റെ ഇളയ മകന് അയച്ച കത്തുകൾ ഇതുപോലെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഈ പോസ്റ്റ് കാർഡും ഇല്ലൻ്റും ഒക്കെയാണ്. അപ്പോൾ ഇദ്ദേഹം മുംബൈയിലുള്ള ഒരു കോളേജിൽ, അന്ന് ബോംബെയാണ്, അന്ന് കോളേജിൽ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അമ്മയ്ക്ക് അകത്തേക്കാണ്, അമ്മ വലിയ കോളേജാണ്, ഒരു സ്ഥലത്ത് നടന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല, എനിക്കൊരു സൈക്കിൾ വേണം, ഒരു ഇത്ര രൂപ അയച്ച് തരാമോ, 50 രൂപ, അന്നത്രയേ ഉള്ളൂ തുക. അപ്പോൾ തിരിച്ച് അതിനുള്ള മറുപടി. അപ്പോൾ അന്നത്തെ കാലത്തെ നമുക്ക് നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും നാട്ടിലെ സുഭിക്ഷതയും അവിടെ ഒന്നും കിട്ടാത്തതും എല്ലാം ആ വികാരവും കൂടി ചേർന്നിട്ടാണ് ആ കത്ത് വരുന്നത്. അപ്പോൾ ആ അമ്മ അത് വായിച്ച് മകൻ കഴിക്കുന്നതല്ലെന്ന് ആലോചിച്ച് വീണ കണ്ണുനീർത്തുള്ളികൾ ആ കത്തിൽ ഇപ്പോഴും കാണും.
1: അതെ, ഈ ബഷീറിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ അതിൻ്റെ വക്കിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഇതുപോലെ അവരുടെ ഭാഷാപ്രയോഗങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ മുത്തശ്ശൻ മരിച്ചതിനെക്കുറിച്ച് മുത്തശ്ശൻ്റെ അനുജൻ എൻ്റെ ഒരു അമ്മാവനെ അയച്ച കത്തിൻ്റെയിലുണ്ട്. അത് 70 വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുണ്ട്. എൻ്റെ സഹോദരൻ നിൻ്റെ വീട്ടിൽ വെച്ച് മരിച്ച വിവരം അറിഞ്ഞതിൽ ഞാൻ വ്യസനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ്.
0: അതിൽ കുറച്ച് സാങ്കേതികത്വമൊക്കെ വന്നു.
1: അതെ, എൻ്റെ സഹോദരൻ നിൻ്റെ വീട്ടിൽ വെച്ച്, അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. അവിടെ വെച്ച് മരിക്കേണ്ട വ്യക്തിയല്ല അദ്ദേഹം എന്നൊരു, കാരണം എൻ്റെ വീട്ടിലായിരുന്നു അദ്ദേഹം വരേണ്ടത്. അങ്ങനെ അവരുടെ വീടുകൾ തമ്മിലുള്ള വ്യത്യാസം പോലും, മരണത്തിൻ്റെ ഒരു വിവരം അറിഞ്ഞ് അയക്കുന്ന കത്തിൽ പോലും അങ്ങനെ ചില ആ കാലത്തെ ഭാഷാപ്രയോഗങ്ങൾക്ക്, അതല്ലെങ്കിൽ അന്നത്തെ ഒരു സാംസ്കാരിക പശ്ചാത്തലം

0: മനസ്സിലാക്കാൻ കഴിയും.
1: അല്ല മാത്രമല്ല, ഈ കത്തുകളൊക്കെ വരുന്നത് ഈ സംഭവമൊക്കെ നടന്ന് കുറെ കഴിഞ്ഞിട്ടായിരിക്കും, പെട്ടെന്ന് ഇന്നത്തെ പോലെ എല്ലാം ഇൻസ്റ്റന്റ് അല്ലല്ലോ. മരണമൊക്കെ കഴിഞ്ഞ
0: മരണവരൊക്കെ അറിഞ്ഞിട്ടാണ് കത്തയക്കുന്നത്. പലപ്പോഴും ഈ പ്രത്യേകിച്ച് ഈ ദൂരസ്ഥലങ്ങളിൽ അന്ന് പട്ടാളക്കാരാണ് കൂടുതലും ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ പലപ്പോഴും അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ മരണം അറിഞ്ഞിട്ട് എത്താൻ കഴിയാറില്ല.
1: ഈ ടെലഗ്രാമും ഇങ്ങനെയാണ്, പണ്ട് ടെലഗ്രാം അടിക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും മരണ വാർത്തയൊക്കെ അറിയിക്കാനുള്ള, കമ്പി കഴിച്ചിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്തോ സംഭവിച്ചു, ആളുകൾക്കൊരു പേടിയാണ് കമ്പി അടിച്ചു കമ്പി വന്നിട്ടുണ്ട് എന്ന് കേൾക്കും.
0: കമ്പി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒന്നില്ലെങ്കിൽ മരണ വാർത്ത അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായ വാർത്തയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരു കുട്ടി ഇപ്പോൾ അവൾ പ്രസവിക്കാരായിട്ടുണ്ട്, അങ്ങനെ ഒരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അല്ലാതെ വരുന്ന ഒരു പെട്ടെന്ന് വരുന്ന ഒരു കമ്പി ശരിക്കും എല്ലാവർക്കും ഒരു ഹൃദയഭേദകമാണ്, എന്താണെന്ന് അറിയുന്ന ഒരു വല്ലാത്തൊരു ആശങ്കയാണ്. പ്രത്യേകിച്ച് പലപ്പോഴും പണ്ട് ലീവൊക്കെ കിട്ടാൻ ഫാദർ സീരിയസ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി, ഇങ്ങനെയൊക്കെയാണ് ടെലഗ്രാം. ഇത് ഈ ടെലഗ്രാം കാണിച്ചിട്ട് വേണം ഈ സർക്കാർ ജോലിയിലുള്ളവർ ലീവ് മേടിക്കാൻ. പലപ്പോഴും ചില ആകാശവാണിക്കാർ തന്നെ എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഫാദർ സീരിയസ് എന്ന് പറഞ്ഞ് ഞാൻ ടെലഗ്രാം അടിപ്പിച്ചിട്ടുണ്ട് ലീവ് കിട്ടാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനൊരു കാലമായിരുന്നു അത്. എന്തായാലും അപ്പോൾ കത്തുകൾ കഥ പറയുന്നു എന്ന് പറഞ്ഞു അല്ലേ, നമ്മൾ കൂടുതൽ കഥ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു കത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന സ്നേഹവും അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ആകാംക്ഷയും ഉത്സാഹവും ഒക്കെ ദൃശ്യത്തിലൂടെ വ്യക്തമാക്കുന്ന ഒരു പാട്ടുണ്ട്. പക്ഷേ അത് ഹിന്ദി പാട്ടാണ്, ഓർമ്മയുണ്ട്, ബോർഡർ എന്ന് പറഞ്ഞ സിനിമയില്ല. അതെ,
1: അത് പണ്ട് എല്ലാ സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ഡേക്കും ടി വിയിൽ വരുമായിരുന്നു. ഇത് കണ്ട് കണ്ട് ആ പാട്ട് അത് നമ്മളെല്ലാം ഹൃദയസ്ഥമാക്കിയ ഒരു പാട്ടാണ്.
0: കാരണം എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, അവരുടെ ആരും അങ്ങനെ പട്ടാളത്തിലൊന്നുമില്ല, ജോയ്സ് ജേക്കബ് എന്ന് പറഞ്ഞു, അവരെന്നോട് പറഞ്ഞു ഈ പാട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പട്ടാളക്കാരോടൊരു സ്നേഹവും നമുക്ക് സ്വയം ഒരു വിഷമവും ഒക്കെ തോന്നുന്നു. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും അവരെത്രമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അവിടെ കിടന്നെന്ന് തോന്നും. എന്തായാലും നമുക്ക് ഇന്ന് ആ പാട്ട് തന്നെ കേൾക്കാം.

0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ശ്രീകുമാർ പുതിയിടമാണ്, വെണ്ണലയിൽ നിന്നും. പ്രിയ ഓർമ്മ ചിന്തേ, നമ്മുടെ ജീവിതയാത്രയിൽ ഉറക്കം കൊതിക്കുന്ന എത്രയെത്ര രാത്രികളും പകലും കടന്നുപോയിരിക്കുന്നു. പ്രത്യേകിച്ചും നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർ എപ്പോൾ ഉറക്കം കിട്ടിയാലും അനുഗ്രഹമായി കരുതും. കൊല്ലത്ത് ഒരു പത്രസ്ഥാപനത്തിൽ രാത്രി 8 മണി മുതൽ പുലർച്ചെ 4 മണി വരെ ഷിഫ്റ്റ് കഴിഞ്ഞാണ് ഞാൻ കായംകുളത്ത് വന്നുപോയിരുന്നത്. അദ്ദേഹം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് പ്രൂഫ് റീഡിംഗ് വിഭാഗമായിരുന്നുവെന്ന്. അത് ഈ കത്തിൽ ഉടനീളം കാണാം കേട്ടോ. അദ്ദേഹം കത്ത് നീലമഷിക്ക് എഴുതിയിട്ട് പിന്നെ ഒരു കറുത്ത മഷിപ്പേന ഉപയോഗിച്ചിട്ട് എവിടെയൊക്കെ തെറ്റുകളുണ്ടോ ആ തെറ്റുകളെല്ലാം അദ്ദേഹം തിരുത്തുകയും മാർജിനിൽ എന്താണ് ഞാൻ തിരുത്തിയെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു മികച്ച പ്രൂഫ് റീഡറാണെന്ന് ഈ കത്ത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നല്ലൊരു കൈയക്ഷരമാണ്. അപ്പോൾ രാത്രി ഡ്യൂട്ടിക്ക് 8 മണിക്ക് ഡ്യൂട്ടി കയറുന്ന അദ്ദേഹം ഉറങ്ങേണ്ട സമയമൊക്കെ എണീറ്റിരുന്ന് പത്രത്തിൽ തെറ്റുകളില്ലാതിരിക്കാൻ വേണ്ടി പ്രൂഫ് റീഡ് ചെയ്യുന്ന ഒരാളായിരുന്നു.
1: ഈ പ്രൂഫ് റീഡർമാരെ കുറിച്ച് പ്രത്യേകം പറയണം കേട്ടോ. കാരണം നമ്മുടെ വലിയ വലിയ എഴുത്തുകാർ പലരും പ്രൂഫ് റീഡർമാരായിരുന്നു.
0: അക്ഷരങ്ങളും അക്ഷര പിശാചികളിലൂടെയും കടന്നുപോയി ഇങ്ങനെ മലയാളത്തെ കൂടുതൽ ശക്തിമത്താക്കിയവരാണ് ഈ പ്രൂഫ് റീഡർമാരെല്ലാം.
1: തീർച്ചയായും ഇപ്പോൾ നമ്മുടെ പല എന്താ പറയുന്നത് മാഗസിനുകൾക്കും ഉള്ള ഒരു വീഴ്ച, അങ്ങനെ ഒരു പ്രൂഫ് റീഡിങ് നടക്കുന്നില്ല. ഒരാൾ തെറ്റെഴുതി കൊടുത്താൽ അതേപോലെ തന്നെ പ്രിന്റ് ചെയ്ത് വരും. അതാണ് ഒരു പ്രയാസം.
0: ഈ സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയുടെ ഒരു പ്രശ്നം കൂടെയാണെന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ ഉടനെ ഒരു ചുവന്ന വര വരും. അപ്പോൾ ഈ ചുവന്ന വര വിശ്വസിച്ച് നമ്മളത് എഡിറ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ്. പക്ഷെ ഒരു മനുഷ്യൻ അതിരുന്ന് ചെയ്യുമ്പോൾ
1: എഴുതുന്നുമില്ലല്ലോ. ഇപ്പോൾ കൈയക്ഷരത്തിലല്ലോ ഈ കൃതികളൊന്നും അയക്കുന്നത്. ആളുകൾ കവിതയാണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ അത് ടൈപ്പ് ചെയ്യിച്ചോ അതല്ലെങ്കിൽ ഡി ടി പി ചെയ്തൊക്കെ അയക്കുന്നു.
0: എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ കത്തിലേക്ക് തിരിച്ചു വരാം. പുലർച്ചെ 4:20 പാസഞ്ചർ ട്രെയിനിൽ കയറിയാൽ ഉടനെ ഒഴിവുള്ള ഒരു സീറ്റോ ബെർത്തോ നോക്കി കയറി കിടക്കും. പൊതുവെ തിരക്ക് കുറവായതിനാൽ ഉറങ്ങിയും ഉറങ്ങാതെയും അലാം വെച്ചുമൊക്കെയാണ് യാത്ര. ഓച്ചറ് കഴിഞ്ഞാൽ കായംകുളം. ചില ദിവസങ്ങളിൽ ഓച്ചിറയൊക്കെ അടുക്കാറാവുമ്പോഴേ അറിയാതെ കണ്ണടയും. ഉറക്കം നിയന്ത്രിക്കാൻ പറ്റുന്നതിലും അധികമായാൽ കായംകുളം എത്തിയതൊന്നും അറിയില്ല. അങ്ങനെ ഹരിപ്പാട്, തകഴി, ആലപ്പുഴ വരെയൊക്കെ പോയി ഇറങ്ങിയ ദിവസങ്ങളുണ്ട്. അവിടെ പോയിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വരും. കാരണം സമയം കഴിഞ്ഞു അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. തകഴിയുടെ ഗ്രാമീണ ഭംഗിയൊക്കെ തകഴി റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നാൽ തന്നെ ആസ്വദിക്കാം. തിരികെ ആലപ്പുഴ നിന്ന് വരുന്ന ട്രെയിനിൽ കയറി കായംകുളം ഇറങ്ങും. സീസൺ ടിക്കറ്റ് കായംകുളം വരെയേ ഉള്ളൂ. ആയതിനാൽ ഫൈൻ, റിട്ടേൺ ടിക്കറ്റ് ഒക്കെ യാത്രയിൽ കൊടുത്തിട്ടുണ്ട്. ചില ദിവസമാവട്ടെ തീരെ ഉറക്കം കിട്ടില്ല. ഇടയ്ക്ക് കയറുന്ന യാത്രക്കാർ, അതായത് നല്ലവണ്ണം ഉറക്കമൊക്കെ കഴിഞ്ഞു വരുന്നവർ, രാവിലെ മൊബൈൽ ഫോണിൽ ഭക്തിഗാനം, പാട്ട്, അല്ലെങ്കിൽ ഫാമിലിയായി വരുന്നവരുടെ ഉച്ചത്തിലുള്ള വിശേഷം പറച്ചിലുകൾ, ലഗേജ് വെക്കാനായി തട്ടി വിളിക്കുന്നവർ, പിന്നെ മോഷ്ടാക്കൾ, ഇവരൊക്കെ ഉറക്കത്തിന് വിഘ്നമാവും. ട്രെയിനിലെ ലൈറ്റും ഒരു

0: പ്രശ്നമാണ്. ഇതിന്റെ പരിഹാരമായി കറുത്ത ഒരു ഐ മാസ്ക് വെച്ചായിരുന്നു ബെർത്തിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അതായത് ഈ കണ്ണ് മൂടുന്ന, നമ്മൾ ഈ വിമാനത്തിലൊക്കെ പോകുമ്പോൾ ചിലർ വെച്ചിരിക്കുന്നത് കാണാറുണ്ട്, കൂളിംഗ് ഗ്ലാസ് പോലെ. പക്ഷേ നമുക്ക് അവിടെ ഇരുട്ട് വരും, ഇരുട്ട്
1: പ്രയാസമുണ്ടാവില്ല.
0: അങ്ങനെയുള്ള ഒരു ഐ മാസ്ക് വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഉറക്കം. ഒരിക്കൽ ഒരാൾ ലഗേജ് വെക്കുവാൻ തട്ടി വിളിച്ചു. ഞാൻ ഉറക്കച്ചടവിൽ ഐ മാസ്ക് മാറ്റാതെ തന്നെ എണീറ്റതും താഴെ നിന്നും ഒരു കുട്ടിയുടെ കരച്ചിൽ. അദ്ദേഹത്തിന്റെ ഈ ഐ മാസ്കും രൂപമൊക്കെ കണ്ടപ്പോൾ കുട്ടി പേടിച്ചു, അയ്യോ അമ്മേ പൂച്ചാണ്ടി. ഞാൻ ഐ മാസ്ക് മാറ്റിയിട്ടും കുട്ടിയുടെ കരച്ചിൽ തീർന്നില്ല.
1: ഫാൻറം പോലെ വിചാരിച്ചാണ്,
0: കണ്ണില്ലാത്ത ഒരു മനുഷ്യൻ പെട്ടെന്ന് എണീറ്റ് വരുന്ന ഇരുട്ടിൽ നിന്ന് അതാണ് പറ്റിയത്. സ്ഥിരം യാത്രയാണല്ലോ. ഒരിക്കൽ എറണാകുളത്തേക്ക് വീട് ഷിഫ്റ്റ് ചെയ്ത് തിരികെ ഡ്യൂട്ടിക്ക് വരികയാണ്. നല്ല ക്ഷീണം. ട്രെയിനിൽ ഒരു ബെർത്തിൽ കയറി കിടന്നതേ ഓർമ്മയുള്ളൂ, ഉറങ്ങിപ്പോയി. കുറച്ച് വീട്ടുജോലികളും ഷിഫ്റ്റിംഗ് സംബന്ധമായ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് യാത്ര. കോട്ടയം എത്തിയപ്പോൾ താഴെ ഒരു സീറ്റ് ഒഴിവ് വന്നു. ചാടി അതിലിരുന്നതും സീറ്റിലിരുന്നവർ എന്നെ നോക്കി ചിരിക്കുന്നു. കൂട്ടത്തിലൊരാൾ പറഞ്ഞു, ഇത്രയും നല്ല കൂർക്കംവലി അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. പിന്നെ കുശലാന്വേഷണത്തിൽ ഞാൻ കാര്യമൊക്കെ പറഞ്ഞു. നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുകയാണ് എന്നുകൂടി മനസ്സിലാക്കിയതോടെ അവർ സോറി പറഞ്ഞു. ഒരു സത്യം കൂടി പറയാം, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് സുഖമായി ഉറങ്ങാൻ പ്രയാസമാണ്. ഗേറ്റിൽ തട്ട്, കോളിംഗ് ബെല്ലടി, വീട്ടിലെ ചില അത്യാവശ്യ കാര്യങ്ങൾ, ചിലപ്പോൾ ഗസ്റ്റുകൾ വരും, കുട്ടികളുടെ കളി, കരച്ചിൽ, നാട്ടിലെ പിരിവ്, കല്യാണം, മരണം ഇത്യാദി കാര്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ ഉറക്കം കഷ്ടിയാണ്. ഒരു ഓഫ് ദിവസം, അത് അവധിയുള്ള ഒരു ദിവസം, ജോലി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പെങ്ങൾക്ക് വീടുപണി നടക്കുന്നതിനാൽ ഒരു സന്ദർശനം നടത്താൻ തീരുമാനിച്ചു. അന്ന് അവിടെ തങ്ങി രാത്രി പണി സൈറ്റിൽ സാധനങ്ങളൊക്കെ ഇറക്കി വച്ചിരിക്കുന്നതിനാൽ അളിയനൊപ്പം കൂട്ടുപോയി. മുൻപിലെ റൂമിലെ കൊതുക് വല ചാരി വെച്ച് ഞാനും പുറകിലെ റൂമിൽ അളിയനും കിടന്നു. കിടന്നവാടെ ഞാൻ ഉറങ്ങിപ്പോയി. രാത്രി വലിയ ശബ്ദത്തിൽ നായയുടെ കുര കേട്ട് അയൽവാസികളായ രണ്ടു മൂന്ന് പേർ ടോർച്ച് തെളിച്ച് വീട്ടിൽ വന്നു. അളിയനോട് പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചു വല്ല കള്ളന്മാരോ മറ്റോ ആയിരിക്കുമെന്ന്. താങ്ക്സ് പറഞ്ഞ അളിയൻ അവരെ യാത്രയാക്കി. പിറ്റേന്ന് ഒരു സത്യം കൂടി ഞാൻ അറിഞ്ഞു, എന്റെ ഉച്ചത്തിലുള്ള കൂർക്കമ്പലി കേട്ട് മുറ്റത്തെത്തി നായ്ക്കൾ കുര തുടങ്ങിയതാണെന്ന്. അളിയൻ ഈ കാര്യം അറിയാവുന്നതിനാൽ എന്നെ വിളിച്ചുണർത്തിയില്ല. ഇങ്ങനൊരു ഓളത്തിൽ ജീവിതം മുന്നോട്ട് പോകുമെങ്കിലും ശരീരം ചില ലക്ഷണങ്ങൾ ക്രമേണ കാണിക്കുമ്പോഴാണ് രാത്രിയിലെ ഉറക്കക്കുറവും ശരിയായ ഉറക്കത്തിന്റെ പ്രാധാന്യവും പലരും മനസ്സിലാക്കുന്നത്. വിരമിച്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ട്രെയിൻ യാത്രയിൽ പലരും ഉറങ്ങുന്നത് കാണുമ്പോൾ ചില ഓർമ്മകൾ ഇങ്ങനെ തെളിഞ്ഞു വരും. പാതി മയക്കത്തോടെ ശ്രീകുമാർ. നല്ലൊരു കത്തായിരുന്നു
1: തീർച്ചയായിട്ടും. കാരണം ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരുടെ അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അത് പ്രത്യേകിച്ച് ഈ കാവൽ നിൽക്കുന്നവർ, ഇപ്പോൾ പോലീസിലായാലും പട്ടാളത്തിലായാലും അവർക്ക് ഇരിക്കാൻ പോലും കഴിയില്ല. പലപ്പോഴും ഗാർഡായി നിൽക്കുന്ന ഫുൾ ടൈം നിൽക്കുകയാണ് രാത്രി. നമ്മൾ ആകാശവാണിയിലും നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാനെൻ്റെ ഒരു സുഹൃത്ത് റെയിൽവേയിലുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, രണ്ടു ദിവസമായി നൈറ്റ് ഡ്യൂട്ടി എന്നൊക്കെ പണ്ട് ഷിഫ്റ്റിലായിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്നോട് ചോദിക്കും എങ്ങനെയാണ് നൈറ്റ് ഡ്യൂട്ടി എങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 11:10 കഴിയുമ്പോൾ ഞങ്ങൾ ജയ് ഹിന്ദ് പറയും, അടയ്ക്കും, കട അടയ്ക്കും എന്ന് പറയും. അപ്പോൾ പറയും പുള്ളി ഇതോ നൈറ്റ് ഡ്യൂട്ടിയെന്ന്. നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ റെയിൽവേയിലെ നോക്കണം, റെയിൽവേയിലെ അദ്ദേഹം അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഫുൾ ടൈം രാത്രി ഉണർന്നിരിക്കണം. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ രാത്രി ഉറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയേ ഇല്ല. അത്തരത്തിലുള്ള സ്റ്റേഷനിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്.
0: എപ്പോഴും ട്രെയിൻ വരികയും ആളുകൾ വന്ന് സംശയം,
1: എന്തായാലും അവർ ഉണർന്നിരുന്നേ പറ്റുമോ? ഒന്ന് തലചായ്ക്കാൻ പോലും പറ്റില്ല. നമുക്കാണെങ്കിൽ 11 മണി വരെയുള്ള ഡ്യൂട്ടി പോലും വലിയ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഒരാഴ്ചയിൽ 3 നൈറ്റ് ഡ്യൂട്ടി വന്നു, വലിയ വിഷമമാണ്. ഇതായിരുന്നു നമ്മുടെ മാനസികാവസ്ഥ. പക്ഷേ റെയിൽവേയുടെ കാര്യം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി, കാരണം അവരുടെ നൈറ്റ് ഡ്യൂട്ടി അങ്ങനെയാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നമ്മുടെ കാര്യം പോട്ടെ, നമുക്കൊന്നും കസേരയിൽ ഇരിക്കാം, ഗാർഡായി നിൽക്കുന്നവരെ നോക്കി പോകുക, ബോർഡറിലോ ഈ പട്ടാളക്കാരോ അതിലെങ്കിൽ പോലീസൊക്കെ ആണെങ്കിൽ അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പ്രൂഫ് റീഡിങ് 4 മണി വരെ ഉള്ളൂ, ഞാൻ അങ്ങനെ ആലോചിച്ചു. പക്ഷേ റെയിൽവേയുടെ ഒന്നും സ്ഥിതി അതല്ല, കണ്ടിന്യൂസ് ആയ ഡ്യൂട്ടിയാണ് നൈറ്റ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നമ്മൾ വിട്ടുപോയൊരു വിഭാഗമുണ്ട് നഴ്സുമാർ. ഐ സി യുയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും കുറേ കഴിഞ്ഞാൽ പോയി ഉറങ്ങാമല്ലോ. ഈ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ പലപ്പോഴും വളരെ അലേർട്ടായിരിക്കേണ്ട അവസ്ഥയുണ്ട്.
0: അവരാണെങ്കിൽ ഒരു ബീപ് ശബ്ദം കേട്ടാൽ പോലും വളരെ ക്രിട്ടിക്കലായ രോഗികളുണ്ടാവും, അപ്പം തന്നെ അവരെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ.
1: മാത്രമല്ല ഈ അസുഖം വരുമ്പോൾ ആളുകളെല്ലാം വളരെ ഇറിറ്റേറ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ സഹിച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെയൊക്കെ ഓർമ്മയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കത്ത് ഉണ്ടാക്കുന്നത്.
0: ഈ നൈറ്റ് ഡ്യൂട്ടി പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഈ നൈറ്റ് ഡ്യൂട്ടിയുടെ കാര്യം, നമ്മുടെ നൈറ്റ് ഡ്യൂട്ടിയുടെ കാര്യമാണ് പെട്ടെന്ന് ഓർത്തത്. അപ്പോഴാണ് ഇദ്ദേഹം രാവിലെ 4 മണി വരെ, പക്ഷേ ഈ 4 മണി ആ സമയത്താണ് നമ്മുടെ മോർണിംഗ് ഡ്യൂട്ടി തുടങ്ങുന്നത്. മോർണിംഗ് ഡ്യൂട്ടി മിക്കവാറും നമുക്ക് ഈ ഓപ്പണിങ്ങിന് മുമ്പേ വരണം എന്നുള്ളതുകൊണ്ട് ഈ 4 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. എനിക്ക് ശരിക്കും നൈറ്റ് ഡ്യൂട്ടിയേക്കാളും ബുദ്ധിമുട്ട് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. കാരണം നമ്മൾ 4 മണിക്ക് എണീറ്റാലേ കൃത്യമായിട്ട് 5 മണിക്കൊക്കെ സ്റ്റേഷനിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഉറങ്ങാൻ കിടന്നാലും 4 മണിയായോ 4 മണിയോ എന്നുള്ള ടെൻഷൻ, ഇടയ്ക്ക് 1 മണിക്കൊക്കെ എണീറ്റ് 4 മണിയായോ അലാറം അടിച്ചോ, എങ്ങാനും അലാറം അടിച്ചത് കേട്ടില്ലെങ്കിലോ എന്നുള്ള പേടി കാരണം അന്നത്തെ ഉറക്കം മൊത്തം കൊള്ളാം.
1: മാത്രമല്ല ഇങ്ങനെ ഒരാൾ ഈ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഉറങ്ങാതിരിക്കുമ്പോൾ

0: വിചാരണം അത്രക്കം കൊളാക്കും, അതൊരു പ്രയാസമുണ്ട്. അപ്പോൾ മാത്രമല്ല, ഈ അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ്, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സ്ഥിരമായി ഷിഫ്റ്റ് ജോലിയിലിരിക്കുന്നവർക്ക് ഉണ്ടാകാൻ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല.
1: നമ്മുടെ എഫ് എം ഹെൽത്ത് ലൈനിൽ തന്നെ എത്രയോ പരിപാടികൾ ഈ ഉറക്കത്തിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്.
0: അതെ, മാനസികാരോഗ്യവും ഉറക്കവും ബന്ധമുണ്ട്. ശാരീരികാരോഗ്യവുമായിട്ട് വളരെ വ്യക്തമാണ് ഉറക്കത്തിന് ബന്ധമുണ്ട്. അപ്പോൾ ഉറക്കം വളരെ ഒരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ.
1: തീർച്ചയായും.
0: അത്
1: അത് മാത്രമല്ല, ഈ ഉറക്കം അനുഗ്രഹമാണെന്ന് പറയുന്നത് പോലെ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് രാത്രി കഴിഞ്ഞിട്ട് പകൽ ഇതുപോലെ കിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ആ ഇരുട്ടും ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് സ്വാഭാവികമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ ഉറക്കം ഇല്ലാതെ ആകുന്ന ഒരു ദിവസമാണ് മൈഗ്രെയിൻ വരികയും നമ്മൾ തന്നെ മൊത്തത്തിലൊരു അന്നത്തെ നമ്മുടെ സ്വഭാവം നന്നായിരിക്കില്ല. ആരെന്ത് ചോദിച്ചാലും നമ്മൾ തട്ടിക്കയറും, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു. ഇദ്ദേഹത്തിനാണെങ്കിൽ ശ്രദ്ധ കൂടുതലോ വേണ്ട ഒരു ജോലിയാണ്, പ്രൂഫ് റീഡിംഗ് ആണ്.
0: അതെ,
1: അപ്പൊ കൃത്യമായി വിശ്രമം കിട്ടിയില്ലെങ്കിൽ കാണാത്ത അക്ഷരങ്ങളൊക്കെ കണ്ടു എന്നൊക്കെ ഇരിക്കും.
0: അതെ, ഇവിടെ ഒരു സ്പൈൻ സർജൻ വന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾക്ക് വളരെ നിവർന്ന് നിൽക്കാൻ കഴിയുമോ, നിവർന്ന് നടക്കാൻ പറ്റുന്നുണ്ടോ, ഉറക്കം ശരിയായി കിട്ടുന്നുണ്ടോ, നിങ്ങളുടെ ശരീരത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് വേണം വിചാരിക്കാനാണ്. അപ്പോൾ ഉറക്കവും ആരോഗ്യവും തമ്മിൽ അത്രമാത്രം ബന്ധമുണ്ട്. ശരിയായി ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജോലിയും കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പറയേണ്ട, ഈ ഉറക്കം ഒരു അനുഗ്രഹമാണെന്ന്, നിദ്ര എന്ന് പറയുമല്ലോ ഉറക്കത്തിന്, നിദ്രയും സ്വപ്നവും ഒക്കെ അനുഗ്രഹം തന്നെയാണ്. നിദ്രതൻ നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി എന്ന് പറഞ്ഞൊരു ഗാനം പി ഭാസ്കരൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ പാട്ടിലേക്ക് പോവാം.

0: ഈ മനോഹര ഗാനം കേട്ട് ആരും ഉറങ്ങിയിട്ടില്ല എന്ന് വിശ്വസിക്കാം. കാരണം ഉറക്കത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ ഈ പാട്ടിലേക്ക് പോയത്. അപ്പോൾ സ്വപ്നത്തിൻ്റെ കളിയോടങ്ങളിലുള്ളവരെല്ലാവരും പുറത്തേക്ക് വരിക, നമ്മുടെ ഓർമ്മിച്ചതിൻ്റെ സമയം ഏതാണ്ട് തീരാറായി.
1: ഈ പാട്ടിനെക്കുറിച്ച് കൂടി ഒരു വാക്കുകൂടി പറയട്ടെ. ഈ നിദ്രിതൻ നീരാഴി നീന്തിക്കിടന്നപ്പോൾ, ഈ നിദ്രയിൽ നീന്തിക്കിടന്ന എങ്ങനെ സ്വപ്നം കാണാൻ പറ്റും എന്ന് ചിലർ ഈ വരികൾ എഴുതിയ പി ഭാസ്കരൻ എന്തോ തെറ്റുപറ്റിയോ എന്ന് ചോദിക്കാറുണ്ട്. സാധാരണ പറയാറുണ്ട് നിദ്രയ്ക്ക് തന്നെ പല അവസ്ഥകളുണ്ടെന്ന്. അപ്പോൾ അതിലെ ഒരു അവസ്ഥയാണ് സ്വപ്നാവസ്ഥ. അപ്പോൾ നിദ്രിതൻ നീരാഴി നീന്തിക്കിടന്നപ്പോൾ എന്ന് പറയുന്നതിൽ തെറ്റ്.

0: ഇല്ലെന്ന് വേണം കവി ഭാവനയെ കുറിച്ച് പറയാൻ. എന്തായാലും ഇന്നത്തെ ഓർമ്മ ചിന്ത നമുക്ക് 10-ാം ക്ലാസ് പരീക്ഷ മുതൽക്ക് സൈക്കിൾ ചവിട്ട് പഠിക്കൽ മുതൽ ഇങ്ങോട്ട് പ്രൂഫ് റീഡിങ്ങിലും ഉറക്കത്തിലൊക്കെ വന്ന് നിൽക്കുകയാണ്. ഈ ഓർമ്മ ചിന്ത നിങ്ങളെയും അത്തരം ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
1: ഓർമ്മ ചിന്തയിൽ നിങ്ങൾക്കും കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം ഇതാണ്: ഓർമ്മ ചിന്ത കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 68 20 21. നിങ്ങൾക്ക് ഓർമ്മകൾ വാട്സാപ്പ് സന്ദേശമായും അയക്കാം. മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓർമ്മ ചിന്ത എന്ന് എഴുതിയതിന് ശേഷം നിങ്ങളുടെ സന്ദേശം ടൈപ്പ് ചെയ്ത് അയക്കേണ്ട നമ്പർ 9444752212, 9447562212.
0: ഇന്ന് ഓർമ്മ ചിന്തയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ MV ശശികുമാർ,
1: ഒപ്പം റിയാസ്, സഹായം ബിശ്വാസ് ദാസ്.
0: എല്ലാവർക്കും നന്ദി, നമസ്കാരം.
2: ഓർമ്മ ചിന്ത സമയം 11:30 2 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 12 മണി കഴിഞ്ഞ് 1 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 3ാം ഗഡു നൽകാതിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകാത്തതുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിയമസഭയിൽ അടിയന്തര പ്രമേയ അവതരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി വിഹിതം വെട്ടിക്കുറിച്ചതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് ജി ആർ അനിൽ എംഎൽഎ. ഗ്രാമീണ മേഖലയെയും വലിയൊരു വിഭാഗം ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തെയും ഇത് ബാധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കൌണ്ടന്റുമാർക്ക് ആശംസ നേർന്നു. അവർ രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിച്ച് നിക്ഷേപകരിൽ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 31ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് നിയമനം. അന്തരിച്ച മുൻ മണലൂർ എംഎൽഎയും കോൺഗ്രസ് നേതാവുമായ പി എ മാധവന്റെ ഭൌതികദേഹം ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മുണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പി എ മാധവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 12 മണി കഴിഞ്ഞ 3 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. ദേശീയ ഡോക്ടേഴ്സ് ദിനം ഡോക്ടർ ബി പത്മകുമാർ സംസാരിക്കുന്നു. 12:40 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ സഹയാത്രിക സംരംഭകയായ എം സജിനയുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. 6:20 മധുരം ഗീതം ലളിതഗാനം. 6:25 സേവന വാർത്തകൾ. 6:30 പ്രാദേശിക

0: വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. സമ്മിശ്ര ജൈവ കർഷകനായ കുണ്ടന്നൂരിലെ ജോസ് ആൻഡോ സംസാരിക്കുന്നു. തുടർന്ന് നെല്ലിക്കൃഷിയിലെ ഓർമ്മകളും വാഴക്കൃഷിയുടെ നേട്ടങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി തേവർമഠം സ്വദേശി ഔസീപ്.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം TG രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
3: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
4: മീഡിയ വാണി
3: നമ്പർ മറക്കല്ലേ 90 20 620 630.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇന്ന് വൈകിട്ട് 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 7:35 FM Eveningൽ സമകാലികം. ലഹരി വ്യാപനത്തിലെ പെൺമറ ആശാസ്യമോ? 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 FM ഹെൽത്ത് ലൈൻ, കുട്ടികളിലെ ഡെങ്കിപ്പനി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിമിഷയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ.
2: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം TG രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
9: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
9: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
9: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
10: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി 9:00 News at 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ചില്ലു ജാലകം, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ:
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00. റേഡിയോ ഹെൽത്ത്.
2: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം TG രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: അറിയിപ്പ്: കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, തെറ്റായ ഭക്ഷണശീലങ്ങൾ, ക്രമരഹിതമായ ജീവിതശൈലി, ഇവയെല്ലാം മൂലം അസന്തുലിതമായ ശരീരത്തെ എങ്ങനെ സാധാരണ നിലയിലേക്ക് എത്തിക്കാം എന്നതിന് ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. അതിനാൽ തന്നെ കർക്കിടക മാസത്തിൽ പിന്തുടരേണ്ട ഭക്ഷണക്രമവും ജീവിതശൈലിയും എങ്ങനെയായിരിക്കണമെന്നറിയുന്നത് വളരെ ഉചിതമാണ്. ആരോഗ്യകരമായ ജീവിതം കർക്കിടക മാസത്തിൽ എങ്ങനെ ശീലിക്കാം എന്നറിയാൻ മറ്റന്നാൾ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:00 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളിക്കാം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ വിജയൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ: 9444554588, 04824 396, അല്ലെങ്കിൽ 0484 24 26 387.

മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോൺ പരിപാടിയിലെ വിഷയം ആരോഗ്യകരമായ ജീവിതം കർക്കിടകമാസത്തിൽ. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9446455888 മറ്റൊരു നമ്പർ 0484242697 0484242687 അറിയിപ്പ് കഴിഞ്ഞു. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ടോമി സെബാസ്റ്റ്യൻ പാടിയ ഗാനം കേൾക്കാം. ആദ്യം എസ് സതീദേവിയുടെ വരികൾ, പി ഡി തോമസിന്റെ സംഗീതം.

0: ലളിതഗാനം ഇനി കേൾക്കാം. 6:20 മധുരം ഗീതത്തിൽ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ 25 മിനിറ്റ്. ഇപ്പോൾ സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 3-4 തീയതികളിൽ. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 7034088999. നമ്പർ ഒരിക്കൽ കൂടി, 7034088999. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ITIകളിൽ NCVT പാഠ്യപദ്ധതി അനുസരിച്ച് പരിശീലനം നൽകുന്ന വിവിധ മെട്രിക് നോൺ മെട്രിക് ട്രേഡുകളിൽ 2026-27 അധ്യയന വർഷത്തിൽ ആരംഭിക്കുന്ന കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാം. ചിറ്റൂർ സർവേയർ, മംഗലം ഡി സിവിൽ സർവേയർ, പ്ലംബർ, പാലപ്പുറം വുഡ്വർക്ക് ടെക്നീഷ്യൻ എന്നീ ITIകളിലാണ് പ്രവേശനം. www.scdd.kerala.gov.in ITI അഡ്മിഷൻ 2026 എന്ന ലിങ്കിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 10. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം. 0495-2-37-14-51. 0495-2-37-14-51.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: പട്ടികജാതി വികസന വകുപ്പിനു കീഴിൽ പ്രവർത്തിക്കുന്ന തൃത്താല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ HSST ഇംഗ്ലീഷ് ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. അപേക്ഷകർ അധ്യാപക നിയമനത്തിന് സർക്കാർ നിശ്ചയിച്ച യോഗ്യതയുള്ളവരായിരിക്കണം. ഉയർന്ന യോഗ്യതയും ജോലി പരിചയവും ഉള്ളവർക്ക് SC ST വിഭാഗക്കാർക്കും മുൻഗണന ലഭിക്കും. താൽപര്യമുള്ളവർ അപേക്ഷയും പരിചയ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും SC ST വിഭാഗക്കാർ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സഹിതം ഈ മാസം 9 രാവിലെ 9:30 സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0491250505. 0491250505. പാലക്കാട് സഹകരണ പരിശീലന കോളേജിൽ HDC & BM കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെന്റ്, സഹകരണ സംഘങ്ങൾ എന്നിവയിലെ നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യതയാണ് HDC & BM. അപേക്ഷ SCU.kerala.gov.in ഓൺലൈനായി നൽകാം. SC ST വിഭാഗ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കും. അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0491252946. 0491252946. വണ്ണപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിനായുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 4 രാവിലെ 11 മണിക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഓഫീസിൽ നടത്തുന്നു. MBBS, കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ തുടങ്ങിയവയാണ് യോഗ്യതകൾ. പ്രായപരിധി 65 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. വിശദവിവരത്തിന് വിളിക്കേണ്ട നമ്പർ 0486224-7787. 0486224-7787. കാപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ അറ്റൻഡർ തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. 10-ാം ക്ലാസ് പാസ്സായവർക്കും രജിസ്റ്റേർഡ് ഹോമിയോ

0: മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. അവസാന തീയതി 8. വിളിക്കേണ്ട നമ്പർ 0466227 6067 0466227 6067. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:44. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനബിൽ പാസാക്കി 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല അടിസ്ഥാന സൌകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9 യോഗം ചേരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183.50 രൂപ കുറച്ച് എണ്ണ കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഈ വിഷയമുന്നയിച്ച് പ്രതിപക്ഷത്തിൽ നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് GR അനിൽ പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ധനബിൽ സഭ പാസാക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാരിടൈം മ്യൂസിയം അതിനുള്ള സാധ്യതകൾ തുറന്നിടുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പദ്ധതി വഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ 1/3 പ്രദേശവാസികൾക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
2: സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാനത്തിന് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകാൻ, കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകാൻ, സംസ്ഥാനത്തിന്റെ GST വരുമാനം വർദ്ധിപ്പിക്കാൻ, സംസ്ഥാനത്തിന് കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള നല്ല അവസരമാണ് ഈ പോർട്ടുള്ളത്. ഈ 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
1: ശബരിമലയിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി ഈ മാസം 9-ാം തീയതി ദേവസ്വം ബോർഡ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തും. ശബരിമല മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി RO GM ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിനായി തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പോലുള്ള പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്യുന്നതായും മന്ത്രി അറിയിച്ചു. PSC മൂല്യനിർണയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ അതീവ ഗൌരവതരമെന്ന് മന്ത്രി OJ ജനീഷ്. 3.5 ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കുന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ വിട്ടുപോയത് അംഗീകരിക്കാൻ കഴിയില്ല. KAS, PRD ഇൻഫർമേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പരീക്ഷകളിലും ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ ഇന്ന് കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തി.

0: പറ്റിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമാകും. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ച് പോകുന്നതാണോ എന്ന് പരിശോധിക്കുകയും അല്ലെങ്കിൽ എന്യൂമറേറ്റർ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 5 ലക്ഷം കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാകും.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുറഞ്ഞു. 19 കിലോഗ്രാമുള്ള വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183.50 രൂപയാണ് എണ്ണക്കമ്പനികൾ കുറച്ചത്. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഡോക്ടർമാർക്ക് ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യപരിപാലന വ്യവസ്ഥയുടെ നട്ടല്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഗ്രാമവികസന മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വേതന നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: BBG റാംജി പ്രാബല്യത്തിൽ വരുന്നതോടെ അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്നും 125 ദിവസമായി വർദ്ധിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. MGNREGA ദേശീയ ശരാശരി വേതനം 298.8 രൂപ എന്നത് BBG റാംജിയിൽ 327.4 രൂപയായി ഉയർന്നു. മുൻപ് 300 രൂപയിൽ താഴെ വേതനം ഉണ്ടായിരുന്ന 21 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പുതിയ മാനദണ്ഡത്തിലേക്ക് കൊണ്ടുവന്നു. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർധനയുണ്ടായതെന്ന് മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ 401 രൂപയാണ് വേതനം. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മണലൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഭൌതികദേഹം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. PA മാധവന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇക്വഡോറിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോ പരാജയപ്പെടുത്തിയത്. രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്വീഡനെതിരെ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളിനാണ് ജയിച്ചത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 600 പോയിന്റ് ഉയർന്ന് 77,094 നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,037 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോകെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും.

0: ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വോക്കൌട്ട്. ധനബിൽ പാസാക്കി 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല അടിസ്ഥാന സൌകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9-ന് യോഗം ചേരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183.50 രൂപ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ സംസാരിക്കുന്നു.
1: ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി രാജ്യമെമ്പാടും ആചരിക്കുകയാണ്. പ്രഗത്ഭനായ വിഷകുരനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവുമാണ് ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലപ്പെട്ട സംഭാവനകൾ സ്മരിക്കുവാനും പ്രശസ്തരായ ഡോക്ടർമാരെ ആദരിക്കുവാനും ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമായി നിരവധി പരിപാടികൾ ഡോക്ടേഴ്സ് ദിനത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. ഡോക്ടർമാരെ കാണപ്പെട്ട ദൈവമായി കണക്കാക്കുകയും അവരെ ആദരവോടെ കാണുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. രാജഭരണകാലത്ത് ചികിത്സാ കാര്യങ്ങളിൽ കൊട്ടാരം വൈദ്യന്റേതായിരുന്നു അവസാന വാക്ക്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരെ കൊണ്ടുവന്ന് ആശുപത്രികൾ സ്ഥാപിച്ച് പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്താൻ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ശ്രദ്ധിച്ചിരുന്നു. കേരള മോഡൽ ഹെൽത്ത് എന്ന ലോകമെമ്പാടും അംഗീകരിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മാതൃകയുടെ തുടക്കം തിരുവിതാംകൂർ രാജഭരണകാലത്തായിരുന്നു എന്ന് പറയാം. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ സാർവത്രികമായി പൊതുസമൂഹത്തിന് നൽകുവാനായി എന്നതായിരുന്നു കേരള മോഡൽ ആരോഗ്യ മാതൃകയുടെ സവിശേഷത. സമർത്ഥരായ ഡോക്ടർമാരോടൊപ്പം ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരും സമൂഹവും കൈകോർത്തപ്പോഴാണ് കേരള മോഡൽ ആരോഗ്യ മാതൃക ജന്മം കൊണ്ടത്. നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും ലോകമെമ്പാടുമുള്ള പ്രശസ്തമായ ആശുപത്രികളിൽ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നുണ്ട്. തൊഴിൽ മേഖലയിലുള്ള അസാമാന്യമായ സാമർഥ്യവും മാതൃകാപരമായ പെരുമാറ്റവും സേവന മനോഭാവവും കൈമുതലായുള്ള നമ്മുടെ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ലോകമെന്നും ആദരവോടെയാണ് കാണുന്നത്. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സ്വന്തം ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ സേവനം ചെയ്യുന്നത്. കോവിഡ് കാലത്ത് ലോകം മുഴുവൻ അടച്ചുപൂട്ടിയ മുറിക്കുള്ളിൽ സുരക്ഷിതമായി കഴിഞ്ഞപ്പോൾ സുരക്ഷാ കവചങ്ങളും ധരിച്ച് രാപ്പകൽ ഭേര്യമന്യെ രോഗികളെ ശുശ്രൂഷിക്കുവാനായി നമ്മുടെ ഡോക്ടർമാർ തയ്യാറായി. പല വികസിത വിദേശ രാജ്യങ്ങളിലും കോവിഡ് മരണ നിരക്ക് കുത്തനെ ഉയർന്നപ്പോഴും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് തീവ്രപരിചരണം നൽകി കോവിഡ് മരണങ്ങൾ നിയന്ത്രിക്കുവാൻ നമ്മുടെ ഡോക്ടർമാർക്ക് സാധിച്ചു. അതിനിടയിൽ കോവിഡ് ബാധിച്ച് ഒട്ടനവധി ആരോഗ്യ പ്രവർത്തകർ മരണത്തിന് കീഴടങ്ങുകയും ഉണ്ടായി. ഇന്ത്യയിൽ മാത്രം 400 ഡോക്ടർമാരാണ് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. 5.5 സുദീർഘമായ പഠന പ്രക്രിയയിലൂടെയാണ് ഒരു വിദ്യാർത്ഥി MBBS ബിരുദം കരസ്ഥമാക്കുന്നത്. നീറ്റ് UG എന്ന പ്രവേശന പരീക്ഷയാണ് ആദ്യത്തെ കടമ്പ. അതിനുശേഷം വിവിധ സെമസ്റ്ററുകളിലായി 100+ പരീക്ഷകൾ പാസ്സായാൽ മാത്രമേ ഡോക്ടറാകാനുള്ള അടിസ്ഥാന യോഗ്യത ഒരു വിദ്യാർത്ഥിക്ക് കൈവരികയുള്ളൂ. അതിനുശേഷം 3 പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനവും പിന്നീട് 3 സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിനുമായി ജീവിതത്തിലെ 12 ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പഠനത്തിനായി ചെലവഴിക്കേണ്ടി വരുന്നത്. മനുഷ്യ ശരീരത്തിന്റെ സങ്കീർണമായ ഘടനയും രോഗങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങളും ചികിത്സയുടെ വിശദാംശങ്ങളും മനുഷ്യ മനസ്സിന്റെ വിചിത്രമായ സഞ്ചാരപഥങ്ങളും അവയിലുണ്ടാകുന്ന വൈകല്യങ്ങളുമൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഡോക്ടറായി മാറുന്നത്. രോഗാതുരതകളും രോഗാകുലതകളും അകറ്റാനും വേദന ശമിപ്പിക്കുവാനും സൗഖ്യം

0: പകരാനും ആശ്വാസം പ്രദാനം ചെയ്യാനും പ്രാപ്തനായ ഡോക്ടറെ സമൂഹം കാണപ്പെട്ട ഒരു ദൈവത്തെപ്പോലെ കാണുന്നതിൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ സമീപകാലത്തുണ്ടായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്നതാണ്. ഡോക്ടർമാർക്കെതിരായും ആശുപത്രികൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഉറ്റവരും ബന്ധുക്കളും മരണത്തിന് കീഴടങ്ങുന്നത് സങ്കടകരമായ കാര്യമാണ്. എന്നാൽ വൈദ്യശാസ്ത്രത്തിനും പരിമിതികളുണ്ടെന്ന കാര്യം സമൂഹം ഓർക്കണം. ആധുനിക വൈദ്യശാസ്ത്രത്തിലും ചികിത്സയിലും അമിത ആത്മവിശ്വാസം ഉണ്ടാകാൻ പാടില്ല. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത തരത്തിലുള്ള സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി അനവധി രോഗികൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടാറുണ്ട്. നിരവധി ദീർഘസ്ഥായി രോഗങ്ങൾ മൂലം രോഗാതുരതയേറിയ രോഗികൾ ഗുരുതരാവസ്ഥയിലെത്തുവാൻ സാധ്യത കൂടുതലാണ്. അത്തരം കേസുകളിൽ സംയോജിതമായി ഇടപെട്ടുകൊണ്ട് അടിയന്തര ചികിത്സ നൽകുവാൻ ഡോക്ടർമാർക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. അതിനു പകരം അകാരണമായി ഡോക്ടർമാർക്കെതിരെ നീങ്ങിയാൽ ഡിഫൻസീവ് പ്രാക്ടീസ് എന്ന പ്രതിരോധ ചികിത്സയിലേക്ക് നീങ്ങുവാൻ ഡോക്ടർമാർ നിർബന്ധിതരായേക്കും. റിസ്ക് എടുത്ത് ചികിത്സിക്കാൻ ഡോക്ടർമാർ തയ്യാറാകാതെ വന്നാൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ ചികിത്സയായിരിക്കും തടസ്സപ്പെടുന്നത്. അത്യന്താധുനിക പരിശോധനാ മാർഗങ്ങളും ചികിത്സാവിധികളും ഉടലെടുത്തതോടെ ഡോക്ടർ രോഗി ബന്ധത്തിലുള്ള അപജയമുണ്ടായതായി പരക്കെ പരാതി ഉയരുന്നുണ്ട്. രോഗിയോടുള്ള സൗഹാർദ്ദപരമായ പെരുമാറ്റം, കാരുണ്യത്തോടെയുള്ള ഒരു സ്പർശം, ഒരു വാക്ക്, ഇതിനൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. ഒരു കാലത്ത് നമ്മുടെ കുടുംബ ഡോക്ടർമാരുടെ കൈമുതലും കൈപുണ്യവും രോഗികൾക്ക് ആശ്വാസമേകുന്ന പെരുമാറ്റമായിരുന്നു. ഡോക്ടർ രോഗി ബന്ധത്തിലുള്ള ഊഷ്മളതയും ഹൃദയബന്ധവും വീണ്ടെടുക്കുവാൻ ഡോക്ടർമാരും ശ്രമിക്കണം. എല്ലാ രോഗാവസ്ഥകളും ഭേദമാക്കാൻ കഴിയുകയില്ലെങ്കിലും ഡോക്ടർമാരുടെ സംയോജിതമായ ഇടപെടലിലൂടെ രോഗിക്ക് എപ്പോഴും സാന്ത്വനമേകുവാൻ കഴിയും എന്ന കാര്യം ഓർക്കണം. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും പ്രളയം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ജനജീവിതം സ്തംഭിപ്പിക്കുമ്പോഴും ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുവാനും ഡോക്ടർമാർക്ക് കഴിയണം. രോഗനിർണയത്തിലും ചികിത്സയുടെ ഫലം ഉറപ്പാക്കാനും ഡോക്ടർമാരോടൊപ്പം രോഗികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗം ഗുരുതരാവസ്ഥയിലെത്തുന്നത് പലപ്പോഴും രോഗലക്ഷണങ്ങൾ അവ്യക്തമാകുന്നത് മൂലവും രോഗി കൃത്യമായിട്ടുള്ള വിവരങ്ങളും രോഗചരിത്രവും ഡോക്ടർമാർക്ക് നൽകാത്തതുകൊണ്ടും കൂടിയായിരിക്കാം. രോഗികൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് സ്വയം ചികിത്സ. രോഗലക്ഷണങ്ങൾ അവ്യക്തമാകുന്നത് കൂടാതെ മരുന്നിന്റെ പാർശ്വഫലങ്ങൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും സ്വയം ചികിത്സ കാരണമാകും. മരുന്നുകളോടൊപ്പം തന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഭക്ഷണ ക്രമീകരണവും അതോടൊപ്പം വ്യായാമം ഉൾപ്പെടെയുള്ള ജീവിതശൈലി പുനഃക്രമീകരണവും ഉണ്ടായാൽ മാത്രമേ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് രോഗികളും ഓർക്കേണ്ടതുണ്ട്. ജൂലൈ 1 മറ്റൊരു ഡോക്ടർ ദിനം കൂടി സമാഗതമാകുമ്പോൾ നമ്മുടെ ജീവനും ജീവിതവും സംരക്ഷിക്കുവാനായി ഡോക്ടർമാർ നടത്തുന്ന നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങളെ നമുക്ക് ആദരവോടുകൂടി സ്മരിക്കാം. ഒപ്പം നാടിന്റെയും നാട്ടുകാരുടെയും ആരോഗ്യ ജീവിതം ഉറപ്പാക്കാനായി ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയും നൽകാം.
1: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ വി പത്മകുമാർ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന് തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 32 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡിഡിജി റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സാങ്കേതികവിദ്യ എല്ലാ മേഖലയെയും മാറ്റിമറിക്കുന്നതായും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ സജ്ജരായിരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, പ്രതിബദ്ധത എന്നിവയിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: To building a more inclusive and prosperous India. Dear students, you are going to begin your careers at a transformative juncture when India is moving confidently towards becoming a developed nation by 2047. This vision of Viksit Bharat can be realized only through the energy, talent and commitment of our youth.
0: ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുള്ള മെഡലുകളും രാഷ്ട്രപതി ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന വിബിജി റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഇതോടെ ഉയരും. പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വിബിജി റാംജി നിയമം കൊണ്ടുവന്നത്. വിബിജി റാംജി നിയമം പ്രകാരം തൊഴിലാളികളുടെ പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം വിബിജി റാംജി പ്രകാരം 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നു. 2026-27 സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് GR അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 3ാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന 3ാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകി ണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവ് ഉണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവാണ് വന്നത്.

പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ 2930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് വിലക്കുറവ് ആശ്വാസമേകും. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിനായുള്ള അപേക്ഷാ ഫീസ് 2500 രൂപയായി ഉയർത്തി. 36 പേജ് തത്കാൽ പാസ്പോർട്ടിന് 5000 രൂപയാണ് അപേക്ഷാ ഫീസ്. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 3500 രൂപയും തത്കാൽ പാസ്പോർട്ടിന് 6000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജ് പാസ്പോർട്ട് പുതുക്കുന്നതിന് 5000 രൂപയും 60 പേജ് പാസ്പോർട്ടിന് 6000 രൂപയുമാണ് പുതുക്കിയ അപേക്ഷാ ഫീസ്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർ ഇതുപ്രകാരം ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറേണ്ടതാണ്. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ്

0: പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർ ഇത് പ്രകാരം ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറേണ്ടതാണ്. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഗമമായ ഡിജിറ്റൽ പേയ്മെന്റുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ പ്രമുഖർ. മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണ മനോഭാവത്തെയും പ്രതിബദ്ധതയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടലെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കും ായി ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ്. വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സേനയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ സേഠ് വ്യക്തമാക്കി.
2: ഫ്യൂച്ചർ റെഡി ആർമി കർണ സശക്ത ഹോ ഓർ മൾട്ടി ഡൊമൈൻ മേ ഓപ്പറേറ്റ് കർണേ കെ ലിയേ സക്ഷം ഹോ ഇൻ സഭി ഉദ്ദേശ്യോ കോ മദ്ദേനസർ റഖ്തേ ഹുവേ ഓർ മാനനീയ രക്ഷാമന്ത്രി ദ്വാര ഡെക്കേഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ കേ അന്തർഗത് ദിയേ ഗയ മാർഗ ദർശൻ സേ പ്രേരണ ലേതേ ഹുവേ മേനേ അപ്നേ ഫോക്കസ് ഏരിയാസ് നിർധാരിത് കിയേ ഹൈ.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. ആസ്ട്രക്ക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ മെക്സിക്കോയുടെ വിജയം. സ്വീഡനെതിരായ നോക്കൌട്ടിൽ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജയം നേടി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോ മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കും. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. UPI സംവിധാനത്തിലൂടെയുള്ള പണമിടപാടുകളുടെ എണ്ണം 23% ഉയർന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക കണക്കുകൾ പ്രകാരം 22 ബില്യൺ അധികമാണ് ഇന്ത്യയിലെ UPI ഇടപാടുകൾ. ജൂൺ മാസത്തിൽ UPI വഴി പ്രതിദിനം ശരാശരി 75.7 കോടി ഇടപാടുകളാണ് നടന്നത്. 8-ലേറെ രാജ്യങ്ങളിലും UPI സംവിധാനം പ്രാബല്യത്തിലുണ്ട്. മറാത്തി ചലച്ചിത്ര നാടക പ്രവർത്തക വിജയ മേത്ത മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡും മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വിജയ മേത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും വ്യക്തമാക്കി. വാണിജ്യ ഗതാഗതം സുഗമമാക്കുന്നതിൽ മേഖലയിലെ സുസ്ഥിര സമാധാനം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. നാളെ നടക്കുന്ന 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. BBG റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് പെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ റിപ്പോർട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണക്കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 1 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ഇപ്പോൾ ഒരു സ്പോൺസേർഡ് ഗാനം കേൾക്കാം.
2: ചിത്രം വടു, രചന മുരളി നീലാംബരി, സംഗീതം PD സൈഗൾ, പാടിയത് മധു ബാലകൃഷ്ണൻ. ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദപുരി ലോട്ടസ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. വേദപുരി ലോട്ടസ് പ്രോപ്പർട്ടീസ് തൃപ്പൂണിത്തുറയുടെ സ്വന്തം ബിൽഡർ.

0: നിങ്ങൾ കേട്ടത് സ്പോൺസേർഡ് ഗാനം.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 4 മിനിറ്റും 27 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ ഏവർക്കും നിങ്ങളുടെ ഇഷ്ടപരിപാടിയിലേക്ക് തത്സമയ പ്രശ്നോത്തരിയിലേക്ക് സ്വാഗതം.
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
3: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പറയൂ, നിങ്ങൾക്കറിയാമോ?

0: പറയൂ, നിങ്ങൾക്കറിയാമോ? എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളുടെ ചോദ്യങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്നറിയാം. ചോദ്യങ്ങൾ ചോദിക്കും, പാട്ടുകൾ ഒരു ഇടയിൽ ഓരോ പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാം. അതിനിടയിൽ ആദ്യം വരുന്ന 6 ഉത്തരങ്ങൾ നൽകുന്ന ആളുകളുടെ പേരുകളായിരിക്കും നൽകുന്നത്, പറയുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നമ്പർ പറയാം. 9446455888 എന്ന നമ്പറാണ്. ആ നമ്പറിലേക്ക് മൊബൈൽ കയ്യിൽ വെച്ച് റെഡി ആയിട്ടിരുന്നോളൂ. ഇതാ ആദ്യ ചോദ്യം വരുന്നു, കേട്ടോളൂ.
1: അത് ഞാൻ ഇപ്പോൾ 2 തവണ ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 ആദ്യ ചോദ്യങ്ങൾ ലോകകപ്പിനെ പറ്റിയിട്ടായിരുന്നു.
0: ഓ, അത് ശരി.
1: ഫുട്ബോൾ ലോകകപ്പിനെ പറ്റി. ഇത്തവണ കുറച്ചൊന്നും മാറി
0: മാറി ചിന്തിക്കാന്ന് വിചാരിച്ചു. ഒരു നിമിഷം സാർ, പേര് പറയാൻ വിട്ടു. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീയുക്ത.
1: ഞാൻ ഉണ്ണികൃഷ്ണൻ. അപ്പോ ഇത്തവണ ഒരു മൂവിയെ പറ്റിട്ടാ.
0: ഓ,
1: 1981 പുറത്തിറങ്ങിയ എസ്കേപ്പ് ടു വിക്ടറി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട്. ഒരു ഹോളിവുഡ് മൂവിയാണ്. അതിലൊരു ലെജൻഡ് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അതില് 3 ലെജൻഡ്സ് ഉണ്ട്. അതില് 2 ആക്ടേഴ്സ് തന്നെയാണ്. ഒന്ന് സിൽവസ് സ്റ്റാലിൻ ആണ്, മറ്റേതൊരു വിഖ്യാത സംവിധായകനും നടനുമായിരുന്ന മൈക്കിൾ കെയ്ൻ ആണ്. അപ്പോ 3 ഈ ലെജൻഡ് എന്ന് പറയുന്ന ആൾ ആരാണ്?
0: അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഞാൻ ഇനി ചോദ്യം ആവർത്തിക്കുന്നില്ല. സാറിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് സിനിമ കണ്ടവരാണെങ്കിലും ആ സമയത്ത് ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ അത് ഓർമ്മ
1: കാണുമായിരിക്കും. വളരെ പ്രശസ്തനാണ്. അപ്പോ അത് നമുക്ക് ഈ പാട്ടിന് ശേഷം നമുക്ക്
0: പറയാം അല്ലേ.
1: അതിനിടയിൽ നിങ്ങൾ ആൻസറുകൾ.
0: അതെ, ആദ്യം വരുന്ന ശരി ഉത്തരം വരുന്ന 6 പേരുടെ പേരാണ് നമ്മൾ അനൗൺസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഒരു പാട്ടിലേക്ക് കിടക്കാം അല്ലേ സർ. പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരാം.

0: അപ്പോ എല്ലാവരും കുറെ പേരൊക്കെ ഉത്തരം അയച്ചിട്ടുണ്ട് സർ. ചോദിക്കേണ്ട ചോദ്യം ചോദിച്ച് തീരുന്നതിന് മുമ്പ് ഉത്തരം വന്നു. പക്ഷെ എന്നാലും ഞാൻ ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കുകയാണേ. 1981 പുറത്തിറങ്ങിയ എസ്കേപ്പ് ടു വിക്ടറി എന്ന ചലച്ചിത്രത്തിൽ ആക്ട് ചെയ്ത ഒരു ലെജൻഡ് ആരാണ് എന്നാണ് ചോദ്യം നമ്മൾ ചോദിച്ചത്. രണ്ട് ലെജൻഡ്സിന്റെ പേര് നമ്മൾ പറയുകയും ചെയ്തു. ഒന്ന് സിൽവസ്റ്റർ സ്റ്റാലനും പിന്നെ മൈക്കിൾ കെയ്ൻ. മൂന്നാമത്തെ ലെജൻഡ് ആരായിരുന്നു എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. സാറ് പറ്റിച്ചു
1: ഉത്തരം. പെലെ.
0: സാർ ഫുട്ബോളുമായി റിലേറ്റഡ് അല്ല എന്ന് പറഞ്ഞെങ്കിലും ഇതും ഫുട്ബോൾ റിലേറ്റഡ് ആയിരുന്നു.
1: വേൾഡ് കപ്പ് ഒന്ന് മാറി ചിന്തിച്ച് നോക്കുമ്പോ പിന്നെ ഫുട്ബോൾ തന്നെ
0: വരിക. ഫുട്ബോൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വിട്ടൊരു ഒന്നുമില്ല.
1: പെലെയാണ്. എഡ്സൺ എറാൻഡസ് ഡോ നാസിമെന്റോ എന്ന പേരുള്ള
0: ആ പേര് പക്ഷെ ആരും അയച്ചിട്ടില്ല സാർ. എല്ലാവരും പെലെ എന്ന രണ്ട് അക്ഷരത്തിൽ ഒതുക്കി. പക്ഷെ ഒരുപാട് ആൻസർ വന്നു.
1: പെലെ വിഖ്യാതനായോ? അതിൽ പിന്നെ
0: ബാക്കി പേരുകൾക്കൊന്നും സ്ഥാനമില്ല.
1: വേറെ പെലെകളുണ്ട്. അതായത് പിന്നെ വൈറ്റ് പെലെ, അതായത് സീക്കോ, അങ്ങനെ വേറെ വേറെ പെലെകൾ വരുന്നുണ്ട്.
0: പക്ഷെ ഇത്
1: ഈ പെലെ
0: ഇതിഹാസം ഒന്നേ ഉള്ളൂ.
1: ഇദ്ദേഹത്തിന്റെ പേര് ഉപയോഗിച്ചിട്ട് വേറെ കുറെ കളിക്കാരുണ്ട്. ഇത് പിന്നെ എസ്കേപ്പ് ടു വിക്ടറി എന്ന് പറഞ്ഞ ഒരു വാർ മൂവിയാണ്. വാറില് ഒരു പ്രിസണറായിട്ട് പിടിക്കപ്പെടുന്ന ഒരാളുടെയാണ്. അതായത് ഇയാൾ കോർപ്പറൽ ലൂയി ഫെർണാണ്ടസ് എന്നാണ് ഇയാളുടെ പേര്. ഇവര് ഒരു പിന്നെ ജർമ്മൻ ഇതില് പണ്ട് സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മൻകാർ പിടിച്ചെടുത്ത അലൈഡ് ഫോഴ്സസ്. അലൈഡ് ഫോഴ്സസ് ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അമേരിക്ക ഒക്കെ ചേർന്ന ഒരു അലൈഡ്. മറ്റേത് ആക്സിസ് ഇതാണ്, ജപ്പാൻ, ഇറ്റലി, ജർമ്മനി. അപ്പോൾ ജർമ്മൻകാർ പിടിച്ചെടുത്ത സോൾജേഴ്സാണ് ഇവര്. ഒരു കളി, ഒരു ഫുട്ബോൾ കളിയിൽ ജർമ്മൻ നാഷണൽ ടീമിനെ തോൽപ്പിച്ചാൽ മാത്രമേ ഇവർക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റൂ. അതിൽ ആ കളിയാണ്, അതിലാണ് പെലെ ഒരു
0: ഒരു വേഷം ചെയ്ത്
1: ഫുട്ബോൾ കളിക്കാരനായിട്ട് തന്നെയാണ് അതിൽ വരുന്നത്.
0: വേറെ ഒരു ഫുട്ബോളറും കൂടെ അഭിനയിച്ചിട്ടുണ്ട്.
1: അതെ, ബോബി മൂർ. ബോബി മൂർ പിന്നെ കുറച്ചുപേര് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് സിൽവസ്റ്റർ സ്റ്റാലനും

0: മൈക്കിൾ കെയ്നുമാണ്
1: അഭിനയിച്ചിരിക്കുന്നത്.
0: പിന്നെ 1983 വീണ്ടും പെലെ വേറൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഹോട്ട് ഷോട്ട് എന്ന് പറഞ്ഞു. അതില് സാന്റോസ് എന്ന കഥാപാത്രമാണ് ഹോട്ട് ഷോട്ടില്. പിന്നെ 1983 തന്നെ കാമിയോ റോളായിട്ട് ഒരു എ മൈനർ മിറക്കിൾ എന്ന് പറഞ്ഞ അതിൽ ചെറിയൊരു റോളായിട്ട്
1: ചെയ്തിട്ടുണ്ട്.
0: അതിൽ വരുന്നത് ചെറിയ റോളാണ് അതിൽ അങ്ങനെ വരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ബയോപിക് ആത്മകഥാംശമുള്ളൊരു
1: കഥ,
0: അത് പെലെ ബേർത്ത് ഓഫ് എ ലെജൻഡ് എന്നാണ്.
1: ബേർത്ത് ഓഫ് എ വർഷമാണ്
0: അത്, 1989 തോന്നുന്നു. അപ്പൊ അതില് അദ്ദേഹം അഭിനയിച്ചിട്ടില്ല, വേറൊരാളാണ് ഇയാളുടെ പാർട്ട് അഭിനയിച്ചിട്ട്. ബയോപിക് ഇപ്പൊ ധോണിയുടെ
1: സുശാന്ത് അഭിനയിച്ച പോലെ.
0: അപ്പൊ ആരൊക്കെയാണ്?
1: അപ്പൊ നമുക്ക് പേരുകൾ പറഞ്ഞില്ല, പേരുകൾ പറയാം. അനിത മഞ്ഞുമൽ, ഉണ്ണി സി എസ് വല്ലാർപാടം, സഹദേവൻ ഉദയംപേരൂർ, ഷക്കീല ചെറായി, ജിഷ എന്നെ കനക്കൻ കടവ്, പത്മനാഭ മല്ലയ്യ ഫോട്ടു വെച്ചി. ഇനിയും ഒരുപാട് പേരുകളുണ്ട്, ആരും വിഷമിക്കരുത് കേട്ടോ. അടുത്തത് ആദ്യം അയക്കണം.
0: ശരിയുത്ര അയച്ച എല്ലാവർക്കും അഭിനന്ദനം,
1: അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ.
0: അപ്പൊ അടുത്ത
1: ചോദ്യത്തിലേക്ക് വായിക്കട്ടെ സാർ. ഞാൻ പലതരം സാധനങ്ങൾ ശേഖരിക്കുന്ന ഹോബി ഉണ്ടല്ലോ സാർ, ക്യൂമിക് സഫിസ്റ്റ് എന്ന ഹോബി ഉള്ളയാൾ എന്താണ് ശേഖരിക്കുക?
0: അതിന്റെ സ്പെല്ലിംഗ് പറയാം, സി യു എം വൈ എക്സ് എ പി എച്ച് ഐ എസ് ടി, ക്യൂമിക് സഫിസ്റ്റ്.
1: ക്യൂമിക് സഫിസ്റ്റ്, ഓ,
0: ഈ ഹോബി ഉള്ള ആള് എന്താണ്
1: ശേഖരിക്കുക
0: എന്നാണ് പറയേണ്ടത്. അപ്പൊ ഒരു പാട്ട് കേൾക്കാം.
1: ഇതൊരു വല്ലാത്ത ചോദ്യം ആവുമോ സാർ? പക്ഷെ എന്നാലും അറിയുന്നവരുണ്ടാവും അല്ലേ, ഒരുപാട് പേര് കാണും. എന്നാലും നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം സാർ.
0: എല്ലാ ചോദ്യങ്ങളും ഉത്തരം പറഞ്ഞാൽ ശരിയാവും.
1: ശരി, നമുക്ക് പക്ഷെ നമ്മുടെ അല്ലല്ല സാർ, നമ്മുടെ ശ്രോതാക്കള് ഈ കാര്യത്തിൽ
0: കേമമാരാണ്, അതുകൊണ്ടാണ് കുറച്ച് ടഫ് ചോദിക്കുന്നത്.
1: അതെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം സാർ.
0: ഉത്തരങ്ങൾ വരട്ടെ
1: വരട്ടെ. അതെ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: അപ്പോ നമ്മുടെ ചോദ്യത്തിൽ ടഫായോ സർ?
2: ടഫായി
1: ഇല്ലേ? ഉത്തരങ്ങളുടെ ഒഴുക്കിന് ചെറിയൊരു കുറവ് സംഭവിച്ചു എന്ന് എനിക്കൊരു സംശയം.
2: കുറച്ച് ടഫായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അറിയിക്കുക എന്നുള്ള താല്പര്യം കൂടിയാണ്.
1: അതെ അതെ, തീർച്ചയായിട്ടും നമ്മള് ആകാശവാണി കേൾക്കുന്നവർക്ക് കുറെ ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൂടിയല്ലേ സർ? അപ്പം അതിന്റെ ഉത്തരങ്ങ് പറഞ്ഞാലോ സർ?
2: ക്യുമിക്സാഫിസ്റ്റ്, അതിന്റെ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയാം. CUMYXAPHIST ക്യുമിക്സാഫിസ്റ്റ്. ഇദ്ദേഹം ശേഖരിക്കുന്നത് തീപ്പെട്ടികളാണ്, മാച്ച് ബോക്സസ്.
1: പണ്ട് നമ്മളൊക്കെ ചെയ്തിട്ടില്ല, പക്ഷെ പേര് ഇപ്പോഴാണ്.
2: ക്യുമിക്സാഫിസ്റ്റ് ആയിരുന്നു ശ്രീയുക്ത. ഇപ്പോഴാണ്
1: ഞാൻ ആലോചിക്കുക, പണ്ട് നമ്മൾ അങ്ങനെ ഒരു പേരുണ്ടെന്ന് അന്വേഷിച്ചു പോയിട്ടില്ല. ഉണ്ടോന്ന്,
2: ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ

0: ചെയ്യാമായിരുന്നു.
1: എന്തായാലും ഒരു ഒരു
0: അതെ
1: ഒരു വെയിറ്റ് ഉള്ള പേരല്ലേ.
0: തീർച്ചയായിട്ടും സർ, നല്ല വെയിറ്റ് ഉള്ള പേര് അല്ലേ.
1: തീപ്പെട്ടികളെ അനുബന്ധ ഇതുമായിട്ടുള്ള ബന്ധം ഇതായിട്ട്, അതായത് സ്റ്റിക്കർ, പിന്നെ തീപ്പെട്ടി കൊള്ളികൾ, ഇതൊക്കെ കളക്ട് ചെയ്യുന്ന
0: പല ടൈപ്പ് കൂടുകളുണ്ടല്ലോ.
1: ഇതിപ്പോ കൂടുകൾ കളക്ട് ചെയ്യുന്ന ക്യൂമിക്സ് ഫിസ്റ്റ്, മറ്റ് എല്ലാ സംഗതികളും അതിനെ അനുബന്ധിച്ചുള്ള സ്റ്റിക്കർ കളക്ഷൻ ഒക്കെ വരുന്ന അതിന് ഫിലുമിനിസ്റ്റ് എന്നും പറയും.
0: ഓ അത് ശരി.
1: ഫിലുമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൂമിനസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. ഫിലുമിനിസ്റ്റ് എന്ന് ഉള്ള പ്രയോഗവും ഉണ്ട് അതിന്. പിന്നെ അങ്ങനെ അങ്ങനെ കളക്ട് ചെയ്യുന്ന ഫിലാറ്റലി എന്ന് പറഞ്ഞാൽ
0: സ്റ്റാമ്പ്. അത് നമ്മൾ കുറേ കൂടെ ഫെമിലിയർ ആണ്.
1: പിന്നെ നാണയങ്ങൾ,
0: ന്യൂമിസ്മാറ്റിക്സ്,
1: പിന്നെ ബുക്കുകള്, പുസ്തകങ്ങള്, ബിബ്ലിയോഫിൽ എന്ന അങ്ങനെ കുറേയധികം ഇങ്ങനെയുള്ള പേരുകളൊക്കെ മനസ്സിലാക്കാനും അത് കൂടുതലായിട്ട് അറിയാനും ശ്രോതാക്കൾ ശ്രമിക്കണം
0: എന്നുള്ളത്. അതിലാ ഇപ്പൊ ഞാൻ പറഞ്ഞ, എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ നാണയം കളക്ട് ചെയ്യുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച്. ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് പേരെ എനിക്കറിയാം, അതില് കുട്ടികളാ, അതിൽ ഒരാൾക്ക് സ്റ്റാമ്പ് കളക്ഷൻ, ഒരാൾക്ക് നാണയം കളക്ഷൻ, ഒരാൾ മറ്റേ നോട്ടില്ലേ പല രാജ്യങ്ങളുടെ. അത് പിന്നെ പോകുന്നവർക്കാണ് കൂടുതൽ കിട്ടുക, യാത്ര ചെയ്യുന്നവർക്ക് കുറേ കൂടെ.
1: പണ്ട് ഈ സ്റ്റാമ്പ് കളക്ഷനൊക്കെ ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ
0: കൈമാറും,
1: എഞ്ചിനീയേഴ്സിനെയൊക്കെ ഏൽപ്പിക്കും നാണയങ്ങൾ
0: കൊണ്ടുവരാൻ,
1: അങ്ങനെയൊക്കെയാണ്.
0: അല്ല സാർ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സ്റ്റാമ്പ് കളക്ഷൻ തുടങ്ങുമ്പോൾ നമ്മുടെ രണ്ടെണ്ണം കൂടുതലുണ്ടെങ്കിൽ മറ്റാളുടെ അടുത്ത് പോയി നമ്മൾ ചോദിക്കും, ഇത് നിനക്ക് നിന്റെ ഇല്ലെങ്കിൽ എനിക്ക് അത് തരാമോ, എന്റെ ഇല്ലാതെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് സ്റ്റാമ്പ് കളക്ഷൻ ഉള്ളവരുണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം അത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. നാല് പേരെ ഉത്തരം അയച്ചിട്ടുള്ളൂ. ഒന്ന് ജിഷ ജോൺസൺ,
1: സ്ഥിരമായിട്ട് അയക്കുന്ന ഒരാളാണ്.
0: ആ അപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി കുറെ ഇൻഫർമേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണെന്ന്. പിന്നെ ഹാൽവിൻ ഒളനാട്, പിന്നെ ഷാരി എസ് മേനോൻ ചേന്നമംഗലം, പിന്നെ മാഗി ജോർജ് വൈപ്പിൻ. ഈ നാല് പേരാണ്
1: അയക്കുന്ന
0: ആളുകളാണ്. അപ്പൊ എന്തായാലും അയച്ചവർക്ക്, ഉത്തരം അയച്ചവർക്ക് അഭിനന്ദനങ്ങൾ. അപ്പൊ നമുക്ക് മെല്ലെ അടുത്ത ചോദ്യത്തിലേക്ക്, സമയം ഒരുപാട്
1: പോകുന്നുണ്ട്. ചിലപ്പതികാരം എന്ന തമിഴ് കൃതിയുടെ രചയിതാവ് ആരാണ്? അതൊരു സംഘം ലിറ്ററേച്ചർ കാലത്തുള്ളതാണ്. ഇത് ഇതിന്റെ കൂടുതലായിട്ട് പറയാൻ കണ്ണകൻ
0: കണ്ണകി
1: കോവലൻ,
0: അത് പറഞ്ഞാലാണ്
1: ചിലപ്പതികാരം. ചിലമ്പായിട്ടുള്ള അത് മധുരയിലെ ഒരു പാണ്ഡ്യരാജാവിന്റെ സദസ്സിൽ നടന്ന ഒരു കഥയാണ്. അപ്പൊ അത് ആരാണ് എഴുതിയത് എന്നാണ് ചോദ്യം.
0: എല്ലാരും ആലോചിക്കൂ, ഉത്തരങ്ങൾ വരട്ടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാട്ടോ, 9444555888. ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം സർ, ചിലർ കേൾക്കാതെ പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട. ചിലപ്പതികാരം എന്ന തമിഴ് കൃതിയുടെ രചയിതാവ് ആരാണ്? ഇതൊരു തമിഴ് കൃതിയാണ്. കോവാലനും കണ്ണകിയും ഇതിലെ കഥാപാത്രങ്ങളാണ്. മധുരൈവാണ പാണ്ഡ്യരാജ്യത്തിൽ നടന്ന ഒരു കഥയാണിത്. ഇതാണ് അതിനുള്ള ക്ലൂ. അപ്പം എല്ലാവരും ഉത്തരങ്ങൾ അയച്ചു തുടങ്ങിക്കോളൂ. ഞങ്ങൾ ഇതാ തരുന്ന ഒരു പാട്ട്.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: മലയാള ചലച്ചിത്ര വേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ, ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
3: അപ്പോ നേരത്തെ നമുക്ക് 4 ഉത്തരവ് വന്നുള്ള സങ്കടം അങ്ങ് തീർന്നു സർ. 4 എന്നുള്ളത് 54 ആയി.
4: 50 ഉത്തരങ്ങൾ കൂടി
3: കൂടി. അതെ. അപ്പൊ അത് ഒരുവിധം എല്ലാവർക്കും ഈ ഒരു എന്താ പറയാ, എനിക്ക് സാഹിത്യവുമായി കൂടുതൽ ബന്ധം ഉണ്ടായിട്ടായിരിക്കാം ചിലപ്പോ, അല്ലെങ്കിൽ ആ കഥ ഒരുപാട് ഫെമിലിയർ ആയതുകൊണ്ടായിരിക്കാം ആൾക്കാർക്ക്.
4: ശിലപ്പതികാരം എന്ന കൃതിയുടെ ഓദർ ഇളങ്കോവാടികൾ, അദ്ദേഹം ഒരു സംഘം ലിറ്ററേച്ചർ പീരീഡിലുള്ള സംഘം, തമിഴ് സംഘം ലിറ്ററേച്ചർ പീരീഡ് എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുൻപ് 300 വർഷവും ക്രിസ്തുവിന് ശേഷം 300 വർഷവും, 600 വർഷങ്ങളിൽ
3: ഉണ്ടായിരുന്ന
4: ആ പീരീഡില് പ്രൗഢമായിട്ടുള്ള സാഹിത്യ ഇതിനുള്ള ഒരു
3: സൃഷ്ടികൾ
4: നടന്ന ഒരു ലാംഗ്വേജാണ് തമിഴ്. അതിൽ തിരുക്കുറൽ വന്നിട്ടുണ്ട്, പിന്നെ മണിമേഖല

0: മണിമേഖല. പിന്നെ അതുപോലെ തന്നെ പത്ത് തുകയെന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ആന്തോളജി, വലിയ കവിതകളുടെ ആന്തോളജി ഉണ്ടായിരുന്നു പത്ത് തുക. അത് ഡിഫറെൻ്റ് ആൾക്കാർ പത്ത് എട്ട് തുകയും പിന്നെ പത്ത് പാട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കവിതകളുടെ ഒരു ആന്തോളജി. അങ്ങനെ വളരെ റിച്ച് ആയിട്ടുള്ളൊരു സാഹിത്യ കാലഘട്ടമായിരുന്നു അത്, സംഘം ലിറ്ററേച്ചർ ആ പീരീഡ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതാണ് ആ കാലത്താണ് തോൽക്കാപ്യം എന്ന് പറഞ്ഞിട്ട് തമിഴ് വ്യാകരണ ശാസ്ത്രം, അത് വൈയാകരൻ തോൽക്കാപ്യാർ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. ഇതൊക്കെ സംഘം പീരീഡിലുള്ള
1: വലിയൊരു
0: കാലഘട്ടം.
1: 600 വർഷം അല്ലേ അത്, അതിനകത്ത്
0: ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും ആ സമയത്ത് തിരുക്കുറളൊക്കെ എഴുതുന്നത് ക്രിസ്തുവിന് മുൻപേ ആണ്. അതിപ്പോഴും വളരെ റെലവെന്റ് ആയിട്ടുള്ള കുറൽസ് അതൊക്കെ ഇപ്പോഴും ആകാശവാണി തമിഴ്നാട്ടിലെ ആകാശവാണികളിൽ അത് ഓരോ കുറലായിട്ട് ഓരോ ദിവസവും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്.
1: അതെ, എന്തായാലും ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് അറിയുന്നോണ്ടായിരിക്കില്ല, പക്ഷെ സാഹിത്യത്തോടുള്ള ഇഷ്ടം കൊണ്ടും ഇതൊരുപാട് നമ്മൾ കേൾക്കുന്നതുമാണല്ലോ. ഈ കോവലന്റെയും കണ്ണകിയുടെയും കഥ കേൾക്കാത്തവരുണ്ടാവില്ല.
0: ഒരുപാട് അത് കഥാപ്രസംഗമായിട്ടും
1: സിനിമയായിട്ടും
0: പിന്നെ
1: ബാലയായിട്ട് അതെ അതെ
0: അങ്ങനെ വന്നിട്ട്
1: നാടകമായിട്ട് ഒക്കെ നമ്മള് കണ്ടിട്ടുണ്ട് കുറെ കാലം. അപ്പം നമുക്കൊന്ന് ഒരു ആറുപേരുടെ പേരല്ലേ വായിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പേര് വായിക്കട്ടെ. സാർ, സൗമ്യ മനോജ് വടക്കാരിനാട് ആലപ്പുഴ, ടി പി ജോർജ് കുമ്പളങ്ങി, ആതിര സുജയകുമാർ പി എസ് ചെറായി, സരിത കുമ്പളം, ഷിബു മതിലകം, സരിത രാകേഷ് പട്ടണക്കാട് ചേർത്തല. ആദ്യത്തെ ആറു പേരാണ്. അഭിനന്ദനങ്ങൾ.
0: ബാക്കി
1: എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
0: അതെ,
1: എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കും കേട്ടോ, ഇനിയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് അങ്ങ്
0: ഒരു ആത്മകഥയെ കുറിച്ചാണ്. ഓ, കവിയുടെ കാൽപ്പാടുകൾ
1: ചോദിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ആളുകളായിക്കോട്ടോ.
0: ആ, അതോറപ്പല്ലേ. കവിയുടെ കാൽപ്പാടുകൾ, രണ്ട് സാഹിത്യ ചോദ്യങ്ങൾ അടുത്തടുത്ത് വന്നിരിക്കുക.
1: അതെ അതെ,
0: കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്, ഇതാണ്.
1: അതിന് ക്ലൂ വല്ലതൊന്നും കൊടുക്കണ്ടല്ലോ സാർ, ഇതിന് ക്ലൂവിന്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടിട്ട്.
0: കവിയാണ്,
1: അതെ,
0: മഹാകവിയാണ്.
1: അതെ,
0: സഞ്ചാരം ഇഷ്ടപ്പെടുന്ന ഒരു കവിയാണ്. അതെ, അവധൂതനെ പോലെ നടന്നൊരു കവിയാണ്.
1: ഇത് പറയാതെ തന്നെ എല്ലാവരും എഴുതി കാണും. എന്നാലും നമുക്ക് പാട്ട് കൊടുക്കാം ആദ്യം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: അപ്പോ നമ്മുടെ ചോദ്യം, കവിയുടെ കാൽപ്പാടുകൾ എന്ന ആരുടെ ആത്മകഥയാണെന്ന്, അതിന്റെ ക്ലൂ ആയിരുന്നു ഇപ്പോ പോയ പാട്ട്.
3: അത് ചിലപ്പോഴും ഉത്തരം ഒരുപാട് പേര്, 10-25 പേര് ആൾക്കാർ ഉത്തരയച്ചിട്ടുണ്ട്.
2: മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് അത്. മലയാളത്തിലെ ആത്മകഥയിലെ ഏറ്റവും പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു ആത്മകഥയാണ്. അതൊരു ശരിക്ക് കവിയാണെങ്കിലും കവിത കവിയെന്ന നിലയിൽ വളരെ വിഖ്യാതനാണ് അദ്ദേഹം. ഗദ്യത്തിൽ അദ്ദേഹം ഏറ്റവും മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗദ്യ കൃതിയായിട്ടാണ് ഇത്, കവിയുടെ കാൽപ്പാടുകൾ. അത് എല്ലാ മലയാള സാഹിത്യം പഠിക്കുന്നവരും അതിൽ വായിക്കേണ്ട ഒരു ബുക്കാണത്. അപ്പോൾ അതിലെ ഈ കവിയുടെ കാൽപ്പാടുകൾ എന്ന ഗ്രന്ഥത്തെ ആസ്പദിച്ചിട്ടാണ് പി ബാലചന്ദ്രൻ ഇവൻ മേഘരൂപൻ എന്ന
3: ചിത്രം എടുത്തത്. അതിലെ പാട്ടാണല്ലോ,
2: അതിലെ പാട്ടാണ് ഇപ്പൊ കൊടുത്തത്. അപ്പോ ഇനി അടുത്ത ചോദ്യം,
3: ഉത്തരം പറയണ്ടേ? അല്ല, ആരൊക്കെ പറഞ്ഞു എന്നുള്ളതും കൂടെ പറയണ്ടേ സാർ? അപ്പോ 6 പേരുടെ പേരുകൾ വായിക്കുകയാണേ. ഒരുപാട് പേരുണ്ട് കേട്ടോ, നിങ്ങൾ ആരും വിഷമിക്കൊന്നും ഇത്, കാരണം നമുക്ക് ആദ്യത്തെ 6 പേരുടെ പേരെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ബിന്ദു ദിലീപ് കൊടകര, ഉമാ ഞാറക്കൽ, ഹർഷകുമാർ വൈക്കം, ലീപ പുരുഷോത്തമൻ തിരുവാങ്കുളം, അജിത ബാബു തേവര, സുമംഗല എൻ ജി, ഉദയം പേരൂർ. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. അപ്പോ നമുക്ക്
2: അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ്. പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഈ ഓറഞ്ച് ഒക്കെ വാങ്ങാൻ പോകുമ്പോൾ തൂക്കിയിട്ടായിരുന്നില്ല.
3: ഓ, അത് ശരി.
2: ആ, ഒരു ഡസൻ ഓറഞ്ച് അങ്ങനെയൊക്കെ ആയിരുന്നു.
3: പിന്നെ
2: അത് കഴിഞ്ഞ് ഞങ്ങളെ കുട്ടിക്കാലൊക്കെ കുറച്ചു, ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക്
3: കിലോ
2: ആയി. അതുവരെ ഡസനായിരുന്നു ഇത് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ 12 എണ്ണമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഗതിയുണ്ട്. ബേക്കേഴ്സ് ഡസൻ, ബേക്കറി ഓണേഴ്സ് ബേക്കറി കൊടുക്കുന്ന ബേക്കേഴ്സ് ഡസൻ, അത് എത്ര എണ്ണമാണ്?
3: ഓ, അതിന്റെ നമ്പർ
2: അല്ലേ.
3: അപ്പൊ ചോദ്യം മനസ്സിലായല്ലോ, ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12, പക്ഷേ ബേക്കേഴ്സ് ഡസൻ എത്രയാണ്? ചോദ്യം എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കണോ, ദേ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.

0: അപ്പോൾ ചോദ്യം ബേക്കേഴ്സ് ഡസൻ എത്രയാണെന്നാണ് ചോദ്യം. അത് 13 ഡസൻ 12 ബേക്കേഴ്സ് ഡസൻ 13. അതിനൊരു കാരണമുണ്ട്. അത് 13-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നിന്നൊരു നിയമമാണ്.
1: അതും 13-ാം നൂറ്റാണ്ട്.
0: അതായത് ഒരു ഡസൻ ബ്രെഡിന് ഒരു നിശ്ചിത തൂക്കം ഉണ്ടായിരുന്നു.
1: ഓ,
0: അത് തൂക്കം അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ബേക്കർക്ക് ഭയങ്കര പെനൽറ്റി,
1: അയ്യോ
0: ഭയങ്കര പെനൽറ്റി കിട്ടും. അപ്പോൾ ഇവർ പേടിച്ചിട്ട് ഒരു ഒരു ഡസൻ വാങ്ങുന്നവർക്ക് ഒരു ബ്രെഡ് അധികം കൊടുക്കും.
1: എക്സ്ട്രാ
0: എങ്ങാനും കുറഞ്ഞു പോയാൽ,
1: കഷ്ടകാലത്ത്
0: കുറഞ്ഞു പോയാൽ അത് ഇതായി പോലെ. ചില ബ്രെഡ് ബേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ
1: ചെറിയ
0: വേരിയേഷൻ വരും. അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 3rd അങ്ങനെ അതാണ് പിന്നെ ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ടത്. 13.
1: അത് സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു പുതിയ അറിവാണ് കേട്ടോ സാർ. അങ്ങനെ നമ്മളതിന് അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ലല്ലോ, ഇങ്ങനെ ഡസൻ എന്നുള്ളതിന് ഇത്ര തൂക്കം വേണം എന്ന് പറഞ്ഞാൽ നമ്പർ
0: 12 നിർബന്ധമായിരുന്നു. തൂക്കം തെറ്റിയാൽ അപ്പൊ ഫൈനും
1: പാവം ബേക്കേഴ്സ്
0: ശിക്ഷ കേട്ടു.
1: അപ്പൊ എന്തായാലും അതൊരു,
0: അപ്പൊ അതിലെ ആൻസേഴ്സ് ആരൊക്കെയാണ്?
1: ഒന്ന് ഗംഗാദേവി, ചെന്നൈ.
0: ചെന്നൈന്നാണ്.
1: പിന്നെ വന്നിരിക്കുന്നത് പേര് തന്നിട്ടില്ല. പേര് തരാത്തവരുടെ നമ്മൾ വായിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ സാർ. അപ്പൊ ഞാൻ ആ ആൻസർ തൽക്കാലം ഒന്ന് പിടിച്ചു വെക്കുകയാണേ. പിന്നെ ജോർജ് കുറ്റിക്കാട്ട്, 13 കൊടുത്തിട്ടുണ്ട്. രശ്മി ചേർത്തല, 13 കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സനീഷ് മൂവാറ്റുപുഴ. പിന്നെ ഉള്ളത് ശശിധരൻ വെസ്റ്റ് കൊരട്ടി, 13.

0: അപ്പൊ ഓക്കെ
1: കൊള്ളാം അല്ലേ? അത് ഇഷ്ടക്ക് അറിയാവുന്നവരുണ്ടല്ലേ സാർ. ഞാൻ സത്യം പറഞ്ഞ സാർ, ഞാനിത് ആദ്യമായിട്ട് വെക്കുക. സത്യം പറഞ്ഞ 13 എന്നുള്ളൊരു നമ്പറാണ് ഡസനിൽ പണ്ട് ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞൊരു ഒരു അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത്. എന്തായാലും ആൻസർ പറഞ്ഞ എല്ലാവർക്കും ആശംസകൾ. വേറെ ഉണ്ട് കേട്ടോ ആൻസേഴ്സ്, ഒരുപാട് വരുന്നുണ്ട്. നമുക്കൊരു ചോദ്യം കൂടി
0: ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ള സമയമുണ്ട്. പാട്ട് മുഴുവനായിട്ട് കൊടുക്കാൻ
1: പറ്റില്ല, അതെ. എന്നാലും നമുക്ക്
0: ചോദ്യം ചോദിക്കാം. ജീവശാസ്ത്രം അല്ലെങ്കിൽ ശരീരശാസ്ത്രം, മെഡിസിൻ, ഇതിൽ നോബൽ പ്രൈസ് നേടിയ ഏക ഇന്ത്യക്കാരൻ, ആദ്യമായിട്ടും അവസാനമായിട്ടും ആരാണ്? ശരീരശാസ്ത്രം, ഫിസിയോളജി ആൻഡ് മെഡിസിൻ ഈ വിഭാഗത്തിൽ
1: നോബൽ സമ്മാനം കിട്ടിയത്
0: ഇന്ത്യക്കാരൻ
1: അല്ലേ? ഓക്കെ. ജീവശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ശരീരശാസ്ത്രം, ഇതിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ, അതാണ് നമ്മുടെ ചോദ്യം. അപ്പം ഉത്തരങ്ങൾ അയച്ചു തുടങ്ങിക്കോളൂ. അപ്പോഴത്തേക്കും പാട്ട് കേൾക്കാം. മുഴുവൻ കേൾക്കാൻ സമയം ഉണ്ടാവില്ല, എന്നാലും ആലോചിക്കാനുള്ള സമയമാണ് കേട്ടോ.

0: അപ്പോൾ പാട്ട് മുഴുവൻ കേൾപ്പിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ.
1: ചോദ്യം, ശരീരശാസ്ത്രം, മെഡിസിൻ, ജീവശാസ്ത്രം എന്നീ മേഖലകളിലെ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരൻ ഡോക്ടർ ഹർഗോവിന്ദ് ഖൊറാന.
0: ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്.
1: അദ്ദേഹത്തിന് 1968 ഫിസിയോളജി മെഡിസിൻ വിഭാഗത്തിൽ നോബൽ പ്രൈസ് കിട്ടുന്നത്. അദ്ദേഹം ജനറ്റിക് കോഡ്, ജനിതക കോഡ് വ്യാഖ്യാനിച്ചതാണ്. പിന്നീട് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് നിർത്തിയില്ല. 1970 അദ്ദേഹം കൃത്രിമ ജീൻ നിർമ്മിച്ച

0: ആദ്യമായിട്ട് കൃത്രിമ ജീൻ
1: ജീൻ 1970
0: അദ്ദേഹം നിർമ്മിച്ചു. അപ്പോൾ അതാണ് ആൻസർ.
1: അതെ, പേരുകളൊന്ന് പെട്ടെന്ന് വായിച്ചോളൂ. ചിത്ര കരിമുകൾ, സുധാറാണി കോമ്പാറ, ലൈസ ഇടപ്പള്ളി, ശ്രീകുമാർ വെണ്ണല, സെബാസ്റ്റ്യൻ പാലാരിവട്ടം, ഷിലുമോൾ എറണാകുളം എന്നെ വെച്ചിട്ടുള്ള സ്ഥലം വെച്ചിട്ടില്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും ആശംസകൾ. ഒരുപാട് പേരുടെ പങ്കാളിത്തത്തിൽ വരുന്നുണ്ടല്ലേ സർ, പുതിയ പുതിയ ആൾക്കാരുടെ, അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്.
0: അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം.
1: അതെ അതെ, നമ്മുടെ സമയം
0: പറയൂ
1: ഏതാണ്ട്
0: തീരുകയാണ്.

0: അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം.
1: അതെ അതെ, നമ്മുടെ സമയം
0: പറയൂ
1: ഏതാണ്ട്
0: തീരുകയാണ്. അതില് ഞാൻ ഉണ്ണികൃഷ്ണൻ,
1: ഞാൻ ശ്രീയുക്ത. ഇനി വീണ്ടും അടുത്ത ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം.
2: പറയൂ നിങ്ങൾക്കറിയാമോ.
3: പറയൂ നിങ്ങൾക്കറിയാമോ. പറയൂ
2: നിങ്ങൾക്കറിയാമോ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ മലയാളം വിഷയത്തിൽ അതിഥി അധ്യാപകൻ അധ്യാപക ഒഴിവ്. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുള്ളവരും തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ, അവരുടെ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഈ മാസം 6 തിങ്കളാഴ്ച രാവിലെ 10:30 കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 0466221223 0466221223.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: പാലക്കാട് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. PGDCA, DCA കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിപ്ലോമ, ടാലി, GST കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ, C++, ഡാറ്റ എൻട്രി എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും OEC വിഭാഗത്തിൽപ്പെട്ടവർക്കും അർഹമായ ഫീസ് ആനുകൂല്യം ലഭിക്കും. വിളിക്കേണ്ട നമ്പർ 0491252 7475.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ട്രെയിനേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 കാലാവധി, യോഗ്യത 12th class. വിശദവിവരങ്ങൾക്ക് www.srccc.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ 8848026035. 8848026035. അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിസ്റ്ററി വിഭാഗങ്ങളിൽ ഒന്നു വീതം അധ്യാപക ഒഴിവ്. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റ് PhDയുമാണ് അടിസ്ഥാന യോഗ്യതകൾ. ഉദ്യോഗാർത്ഥികൾ മുൻകൂറായി കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. താൽപര്യമുള്ളവർ ഈ മാസം 3 രാവിലെ 10 സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി എത്തിച്ചേരണം. വിളിക്കേണ്ട നമ്പർ 0492425442. 0492425442. പുതുശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം മിഷൻ പദ്ധതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഡിഫാം, ബിഫാം, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 രാവിലെ 10 യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം പുതുശ്ശേരി പഞ്ചായത്ത് ഹാളിൽ അഭിമുഖത്തിനായി എത്തിച്ചേരേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 0491256947. 0491256947. അവസാന തീയതി ഈ മാസം 8. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
6: ആകാശവാണി FM വാർത്തകൾ.
0: രണ്ടായിരത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് യുവതലമുറ സമർപ്പണബോധത്തോടും ധാർമ്മിക മൂല്യങ്ങളോടും കൂടി മികവിലേക്ക് ഉയരണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.

0: മൂന്ന് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അവർ പങ്കെടുക്കും. 2026-ലെ കേരള ധനകാര്യ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സഭാ നടപടികൾ പാലിച്ചാണ് ബിൽ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. എഫ് സി ആർ എ ഭേദഗതിക്കെതിരായ പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 പേർ എതിർത്ത് വോട്ട് ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി സി പി ജോൺ സംസ്ഥാനതല ബിരുദ പ്രവേശനോത്സവമായ ഫസ്റ്റ് ചാപ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പി എസ് സി നടത്തിയ പരീക്ഷകളിലെ ക്രമക്കേട് സംബന്ധിച്ച് ഉന്നതതല ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്ന് മന്ത്രി ഒ ജെ ജിനീഷ്. പി എസ് സിയെ രാഷ്ട്രീയമായി ദുരുപയോഗിച്ചോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുറച്ചു. 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന് 183.50 രൂപയാണ് എണ്ണക്കമ്പനികൾ കുറച്ചത്. പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇക്വഡോറിനെതിരെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോയുടെ ജയം.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 9446455888. മറ്റൊരു നമ്പർ 0484242697. ഒരു നമ്പർ കൂടിയുണ്ട്: 0484242637. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9446455888, അല്ലെങ്കിൽ 0484242697, ഇതുമല്ലെങ്കിൽ 0484242687. നമുക്ക് ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, വെള്ളിത്തിരയാണ്.
3: നമസ്കാരം, രാധാമണിയാണ് ഞാൻ.
2: രാധാമണി എവിടെന്നാണ് വിളിക്കുന്നത്?
3: മരടിന്നാണ്.
2: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടില്?
3: നല്ല
2: വിശേഷം. എന്ത് ചെയ്യുന്നു താങ്കൾ?
3: വീട്ടമ്മയാണ്.
2: വീട്ടിലായിരിക്കുന്നുണ്ട് വേറെ?
3: വീട്ടിലിപ്പാരും ഇല്ല, മോളുള്ള പുറത്താണ്.
2: വിദേശത്താണ്?
3: അതെ,
2: അവിടെ ജോലിയാണ് അല്ലേ. ഓക്കെ, എന്താ മോളുടെ പേര്? എന്താ?
3: മനോരഞ്ജിനി.
2: മനോരഞ്ജിനി, ആ നല്ല പേരാണല്ലോ. രാധാമൺ ചേച്ചിയാണോ ഈ പേരൊക്കെ സജസ്റ്റ് ചെയ്തത്?
3: ഇല്ല ഇല്ല, ഞങ്ങളുടെ ഒരു ഡോക്ടർ ആണ്. മനോമണി ദേവി എന്നായിട്ടത്, പക്ഷെ അത് മനോരഞ്ജിനി എന്നായി
2: പിന്നെ മാറ്റി
3: അച്ഛന്റെ വർക്ക്.
2: അല്ല, അപ്പൊ അങ്ങനെ മനോരഞ്ജിനി എവിടെയാ? പുറത്ത്? എവിടെയാ?
3: പുറത്ത് അബുദാബി.
2: അവിടെയാണ്? അബുദാബിയിലാണ്. ഇപ്പൊ ഇപ്പൊ യുദ്ധത്തിന്റെ ഒക്കെ ഭീഷണി ഒക്കെ അതാണ്ട്
3: കെട്ടടങ്ങിയല്ലോ.
2: സേഫ് ആണ്. ശരി ശരി, ഇപ്പൊ അതിങ്ങനെ തൃശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്ന പോലെ അല്ലേ? കൊള്ളാം. ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ടത്? ഏതാ?
3: ചന്ദന ലേപ സുഗന്ധൻ.
2: ആ പാട്ടാണ്. പാട്ട് പാടാറുണ്ടോ? എന്നാ നമുക്ക് ഇന്ന് ഇടയ്ക്കാക്കാം, നമുക്കൊന്ന് പാട്ട് പാടിയേക്കാം.
3: അയ്യോ,
2: എന്തുപറ്റി?
3: ചന്ദന ലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിയോ.
2: അത്രേ ഉള്ളൂ അല്ലേ?
3: പെട്ടി കൊടുത്തത്.

0: ചന്ദനല്ലേ പസുഗന്ധം ചൂടിയ താരോ കാറ്റോ കാമിനിയോ.
1: അതാണ് അപ്പൊ പാടി പാടി വരുമ്പോ അതെ തെളിഞ്ഞു തെളിഞ്ഞു വരികയായിരുന്നു. അപ്പൊ പാട്ടൊക്കെ കേൾക്കാറുണ്ട്, ആകാശവാണി ഒക്കെ കേൾക്കാറുണ്ട്, അങ്ങനെയാണ് പോകുന്നത്.
0: ആ
1: ശരി, അപ്പോ എന്തായാലും പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? ഓക്കെ, ഒക്കെ അപ്പൊ പാട്ടിലേക്ക് പോവാം. ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ശരി, അപ്പൊ ഒത്തിരി നന്ദി വിളിച്ചു.
0: ഓക്കെ,
1: താങ്ക് യു.

0: വന്നു രണ്ടാം വിജയൻ കോലഞ്ചേരി.
1: വിജയൻ കോലഞ്ചേരിയിൽ നിന്നും. ഓക്കെ.
0: ആ സാറ് രണ്ടാം വരെ വന്നപ്പോ സംസാരിച്ചാട്ടെ.
1: ആണല്ലേ? ഓ ശരി ശരി. ആരൊക്കെയുണ്ട് വീട്ടില്?
0: എന്റെ ഭാര്യ ലക്ഷ്മി, പിന്നെ ബാബുമോൻ, അജിമോൻ, അംബിക,
1: അവരുടെ
0: മക്കളൊക്കെ ഉണ്ട്. അല്ല പേര് പറയാം?
1: ആ ശരി ശരി. ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ?
0: എന്റെ കൈയ്യത്തൂല അപ്പുറത്തും മുറിയിലിരിക്കോ, ഞാൻ കടത്തു രോഗിയാണ്.
1: ഓ ശരി ശരി. ആ റേഡിയോയുടെ നമുക്ക് അവിടെ നിന്ന് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കാം, അതുകൊണ്ട് പറഞ്ഞതാണ്. ആ അപ്പൊ വീട്ടിൽ അവരൊക്കെ ഉണ്ട്, അപ്പൊ അവരൊക്കെ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അവരെല്ലാരും ഉണ്ട്. ആ ഓക്കെ ഓക്കെ. ശരി ശരി ശരി. നമുക്ക് ഇന്ന് ഏതാ പാട്ട്, ഏതാ വേണ്ടത്? പാടിയ പാട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ആ പാട്ടിലേക്ക് പോകാം. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: എല്ലാവർക്കും, കമ്പിപ്പണിക്കാരനായ എല്ലാ സുഹൃത്തുക്കൾക്കും.
1: ശരി,
0: കമ്പിപ്പണിക്കാരനാണ്.
1: ഓ അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം കേട്ടോ.
0: ആ 16 വർഷമായിട്ട് കിടപ്പ് രോഗിയാണ്.
1: ഇന്നെ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ചുറ്റിനും ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി ആ വിഷമത്തിനിടയിൽ നമുക്ക് അതൊരു അനുഗ്രഹമായി. നമുക്ക് എന്തായാലും പാട്ടിലേക്ക് വേണം കേട്ടോ. പാട്ട് കേൾക്കാം.
0: എണീറ്റിരിക്കും.
1: ഒത്തിരി സന്തോഷം വിളിച്ചതിന്. ഇതിനിടയിലും ഞങ്ങളെ വിളിക്കാനും ഓർക്കാനും ഒക്കെ ശ്രമിച്ചല്ലോ, ഒത്തിരി നന്ദി. നമുക്ക് പാട്ടിലേക്ക് വേണം കേട്ടോ.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: നമസ്കാരം, വെള്ളിത്തറയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം, അറിയാ സാറാണല്ലോ.
1: അതെ, ആരാണിത്?
2: എന്റെ പേര് സുദർശൻ എന്നാണ്, വയലാറിൽ നിന്ന് വിളിക്കുന്നത്.
1: സുദർശനൻ വയലാറിൽ നിന്നും. ഓക്കെ,
2: സാറിനെയാണ് കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയത്. ഞാൻ ബ്ലൈൻഡ് ആണ്.
1: ഓ ശരി ശരി, നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ.
2: സംസാരിച്ചിട്ടുണ്ട്.
1: ഓക്കെ, താങ്കൾ എന്താ ചെയ്യുന്നത്? എന്താ
2: ഫോണും ചെയ്യുന്നില്ല, ഞാൻ തയ്യലായിരുന്നു. ഫോണും ചെയ്യുന്നില്ല.
1: ആ, തയ്യൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓ ശരി,
2: വളരെ വർഷങ്ങൾ ചെയ്തതാ.
1: ഓക്കെ ഓക്കെ, അന്ന് കാഴ്ച, അന്ന് കാഴ്ച ഉണ്ടായിരുന്നോ തയ്യൽ ചെയ്യുന്ന സമയത്ത്? ഓ, പിന്നെയാണ് പോയത് അല്ലേ. ചികിത്സയൊക്കെ, ചികിത്സയൊന്നും പിന്നെ ഫലിച്ചില്ല.
2: ചികിത്സയെല്ലാം ചെയ്തിട്ടൊന്നും ഫലിച്ചില്ല.
1: ഓ ശരി ശരി. ഇപ്പൊ വീട്ടിലായിരിക്കേണ്ട ആരൊക്കെയാ അപ്പൊ ഉള്ള കൂട്ടിനൊക്കെ?
2: ഭാര്യയുടെ പേര് ബേബി, മകന്റെ പേര് സോബിൻ, മകന്റെ ഭാര്യയുടെ പേര് അർച്ച.
1: അവരൊക്കെ ഉണ്ട്.
2: പിന്നെ മകളുണ്ട്, മകൾക്ക് ജോലിയുണ്ട്.
1: ഓ ശരി ശരി.
2: സഹോദരി മലക്കോടത്താണ്.
1: മലപ്പുറത്തോ?
2: മലക്കോടത്ത്. മലക്കോടത്ത്.
1: മലക്കോടം. ഓക്കെ,
2: മലക്കോടത്ത്. ഭർത്താവിന്റെ പേര് സാനു എന്നാണ്.
1: അപ്പൊ അവരൊക്കെ
2: അവർക്കൊക്കെ
1: പറഞ്ഞവർക്കൊക്കെ ഡെഡിക്കേഷൻ. പാട്ട് ഏതാ വേണ്ടത്?
2: പാട്ട് ഞാൻ പറയാം സാർ. ഒരു ഒന്ന് രണ്ട് പേരുടെ പേര് പറഞ്ഞോട്ടെ?
1: ഓക്കെ, പറയൂ പറയൂ.
2: ആ, പുത്തങ്കാവ് ക്ഷേത്രത്തിന്റെ അവിടെ ഇരിക്കുന്ന ഷാജി, ഷാജിയുടെ ഭാര്യ ഷെമ, പിന്നെ ഇവിടെ എന്റെ സുഹൃത്തുക്കളുണ്ട്, ശിവപ്പൻ, ശിവപ്പന്റെ ഭാര്യ ഐഷ, പിന്നെ മണിയൻ, മണിയന്റെ ഭാര്യ സുധർമ്മ. ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: ശരി, പാട്ട് പറഞ്ഞില്ല, പാട്ട് ഏതാ വേണ്ടേ?
2: പാട്ട് ബിന്ദു നീ ആനന്ദ ബിന്ദു എന്ന് സുശീലമ്മ പാടിയൊരു പാട്ടാണ്.
1: ആ പാട്ടാണ് വേണ്ടത്. നിങ്ങൾ പാടാറുണ്ടോ?
2: പാടാറൊന്നുമില്ല, ഞാൻ വെറുതെ പാടും അങ്ങനെ.
1: ആ, എന്നാ ഒന്ന് ശ്രമിക്കൂ.
2: അപ്പൊ ഇത് ഞാൻ വേറൊരു പാട്ട് പാടാം.
1: ഓക്കെ, വേറെ പാട്ട് പാടിക്കോളൂ.
2: ആശ്ചര്യ ചൂടാമണി കടങ്ങു കിട്ടിയൊരാശ്ചര്യ ചൂടാമണി ആരുണി മന്ദയിൽ
1: പാട്ടില് അങ്ങ് ആസ്വദിച്ച് പാടുന്നോണ്ടാണെന്ന് തോന്നി. ഇടയ്ക്ക് മൗത്ത് പീസിൽ നിന്ന് മാറിപ്പോ, അപ്പൊ നമുക്ക് ഇടയ്ക്ക് പാട്ട് കേൾക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ചോദിച്ച് പാട്ടിലേക്ക്. അപ്പോ എന്തോ കേട്ടില്ല. ഓ ശരി ശരി. ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് സംഭാഷണം. എനിക്ക് തോന്നുന്നു അടുത്ത ലൈനിന്റെ പ്രശ്നമായിരിക്കും. നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോവാം കേട്ടോ. ശരി, ഒത്തിരി നന്ദി.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ഹലോ, വെള്ളിത്തറയിലേക്ക് സ്വാഗതം. ആരാണിത്?
3: സാറേ, ഇത് മിനി. മിനിയാണ് തോപ്പ്. ഇവിടെ അടുത്ത് തന്നെ.
2: മിനി എവിടെന്നാണ് വിളിക്കുന്നത്?
3: തോപ്പ് എന്ന് പറയാം, തൃക്കാക്കര തോപ്പില്.
2: തോപ്പ് തൃക്കാക്കര, ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണല്ലോ. ഞാൻ കേട്ടിട്ടില്ലല്ലോ തോപ്പ് എന്നൊരു സ്ഥലത്തെ കുറിച്ച്. ഇത് എവിടെയായിട്ട്? തൃക്കാക്കര ക്ഷേത്രത്തിന്റെ ഒക്കെ അടുത്താണോ?
3: ഇല്ല, അത് കഴിഞ്ഞങ്ങോട്ട് പോരണം.
2: അത് കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്കാണ് അല്ലേ? ശരി ശരി. എന്ത് ചെയ്യുന്നു താങ്കൾ? ആത്മവിശ്വാസത്തോടുകൂടിയാണ് പറയുന്നത്. വേറെ വീട്ടിലാരൊക്കെ ഉണ്ട്?
3: വീട്ടില് രണ്ട് മക്കള്, പിന്നെ ഹസ്ബൻഡ്.
2: അവരൊക്കെ സ്കൂളിലോ ഓഫീസിലൊക്കെ ആയിട്ട് പോയോ? വലിയ കുട്ടികളാണോ?
3: പിള്ളേര് മൂത്താള് നഴ്സിംഗിന് പോണല്ലോ.
2: ഓ ശരി ശരി. ആ ഓക്കെ ഓക്കെ, ഇപ്പൊ ഓർക്കുന്നുണ്ട്. കോളേജിൽ പോയി. നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടേതാ?
3: അത് കന്നഡം സിനിമയിലെ മുവന്തി താഴ്വരയിൽ എന്നുള്ള പാട്ട്.
2: ആ പാട്ടാണ് വേണ്ടത്. എന്താ ഈ പാട്ടിനോട് ഒരു ഇഷ്ടമുണ്ടോ?
3: അല്ല, മോഹൻലാലും മഞ്ജുവാര്യയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
2: ആ അവരെ ഇഷ്ടമാണല്ലേ, അവരുടെ കോമ്പിനേഷനിൽ വന്ന പാട്ടുകളൊക്കെ. അതെ, ഈ പാട്ടിന് ഒരു പ്രത്യേക ഫീലും ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം. ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഇല്ല, എനിക്ക് തന്നെ വേണ്ടിയാണ്. എനിക്ക് പാട്ടെന്ന് വെച്ചാൽ
2: എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ എങ്ങനെ വെള്ളത്തിൽ വിളിച്ച്
3: കേൾക്കാൻ.
2: ശരി, അപ്പൊ നമുക്ക് എന്തായാലും താങ്കൾക്ക് കേൾക്കാനായി ഇതാ പാട്ട് വെച്ചിരുന്നുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചതിന്. ഇടയ്ക്ക് ഇതുപോലെ ശ്രമിക്കണം കേട്ടോ വെള്ളത്തിരയിലേക്ക്.

0: ഒരു അറിയിപ്പുണ്ട്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, തെറ്റായ ഭക്ഷണശീലങ്ങൾ, ക്രമരഹിതമായ ജീവിതശൈലി, ഇവയെല്ലാം മൂലം അസന്തുലിതമായ ശരീരത്തെ എങ്ങനെ സാധാരണ നിലയിലെത്തിക്കാം എന്നതിന് ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. കർക്കിടക മാസത്തിൽ പിന്തുടരേണ്ട ഭക്ഷണക്രമവും ജീവിതശൈലിയും എങ്ങനെയായിരിക്കണം എന്നറിയുന്നത് ഇതിന് വളരെ ഉചിതമാണ്. ആരോഗ്യകരമായ ജീവിതം കർക്കിടക മാസത്തിൽ, ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ജൂലൈ 3 വെള്ളിയാഴ്ച, അതായത് നാളെ കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ വിജയനാണ് മറുപടി നൽകുന്നത്. വിളിക്കേണ്ട നമ്പറുകൾ 9446455888, മറ്റൊരു നമ്പർ 0484242697, വേറൊരു നമ്പർ 0484242687. ജൂലൈ 3 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യകരമായ ജീവിതം കർക്കിടക മാസത്തിൽ. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9446455888, 0484242697, മറ്റൊരു നമ്പർ 0484242687. അറിയിപ്പ് കഴിഞ്ഞു, നമുക്ക് വെള്ളിത്തിരയിലേക്ക് മടങ്ങി വരാം. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഞാൻ വിഷ്ണു ആണ്, പള്ളുരുത്തിയിൽ നിന്ന്.
0: ആരാണ്? വിഷ്ണു.
1: വിഷ്ണു.
0: വിഷ്ണു പള്ളുരുത്തിയിൽ നിന്നോ?
1: അതെ.
0: ആ, എന്ത് ചെയ്യുന്നു വിഷ്ണു?
1: ഐ ടി ഐക്ക് ഓടിക്കുന്നു.
0: ഇന്ന് ക്ലാസ് ഇല്ലേ?
1: ഇന്ന് പോയില്ല.
0: അവധി എടുക്കാന്ന് വിചാരിച്ചു. ആ, ഐ ടി ഐ ഏത് ട്രേഡാ?
1: ഇലക്ട്രോണിക്സ്.
0: ഇലക്ട്രോണിക്സ് ആണ്. ഓ, ശരി ശരി. അപ്പൊ റേഡിയോ കഴിച്ച് പണിയാറുണ്ടോ?
1: ഇല്ല, റേഡിയോ ഒന്നുമില്ല. ടിവിയുടെ
0: അതൊക്കെയാണ്. ഓക്കെ, റേഡിയോ ഇല്ല. ആ, അപ്പൊ എന്താ ഇപ്പൊ ഇപ്പൊ എന്ത് സാധനം കിട്ടിയാലും റിപ്പയർ ചെയ്യോ?
1: പഠിച്ചു വരുന്നു.
0: ആ, അപ്പൊ എന്താ, എത്ര നാളായി ഇപ്പൊ ഐ ടി ഐയില്? അത് 3 കൊല്ലം അല്ലേ ഐ ടി ഐ?
1: 2 വർഷം
0: അല്ലേ? ഓ, 2 വർഷത്തെ കോഴ്സ് ആണ്. അപ്പൊ ഇപ്പൊ എത്രാമത്തെ ഇയറാ?
1: ഫൈനലോ?
0: ആ,
1: ഫസ്റ്റ്
0: ഇയറിന്റെ പരീക്ഷ. അതിന്റെ ആണ്. എന്നിട്ട് പോയിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? അതില് എല്ലാം ഇഷ്ടപ്പെട്ടു. ആഹാ. അപ്പൊ ഈ സർക്യൂട്ട് തുറന്നു നോക്കാനും അത് അഴിച്ചു പണിയാനൊക്കെ ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലെ തൊട്ട്. ആ, കൊള്ളാം. അപ്പൊ പറ്റിയ കോഴ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിഷ്ണുവിന് ഇന്ന് ഏതാ പാട്ട് വേണ്ടേ?
1: ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഓണത്തുമ്പിക്കൊരു അമ്മയുടെ ബർത്ത്ഡേ നാളെ.
0: നാളെ ബർത്ത്ഡേ ആണോ? അമ്മയുടെ പേരെന്താ?
1: ഷീബ.
0: ഷീബ. ആഹാ. അപ്പോ അമ്മയ്ക്ക് ആ കൊച്ചി ആകാശവാണിയുടെയും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അമ്മ കേൾക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം പറ്റിയ പിറന്നാൾ സമ്മാനമാണ് മകൻ കൊടുത്തത്. അപ്പോൾ ഓണത്തുമ്പിക്കൊരു ഊഞ്ഞൽ, ഇത് അമ്മയുടെ പ്രിയപ്പെട്ട ഗാനമാണോ?
1: അതെ അതെ.
0: ഓ, ശരി. അപ്പം എന്തായാലും ഷീബയ്ക്ക് വേണ്ടി മകൻ വിഷ്ണു തരുന്ന ഗാനം ഇതാ വരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം വിളിച്ചതിന്, ഞങ്ങളെ ഈ പിറന്നാൾ സമയത്തൊക്കെ ആകാശവാണി കൊച്ചി ഓർത്തതിനും.
1: താങ്ക് യു സർ.
0: ഓക്കെ, അപ്പം ഇതാ പാട്ട് വരുന്നു കേട്ടോ.
1: ഓക്കെ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ റിയാസേ, എത്ര നാളായി റിയാസിനെ ഒന്ന് വിളിച്ചിട്ട്.
2: ആരാണിത്?
3: ഇത് ഓമനയാണ്, ഓമന ചേച്ചിയാണ്.
2: ഓമന ചേച്ചിയാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എനിക്ക് സ്ഥലം കിട്ടുന്നില്ല.
3: കോമ്പാറ.
2: ആ ശരി ശരി, എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം കോമ്പാറയിൽ?
3: നല്ല വിശേഷം. എനിക്ക് വിശേഷങ്ങൾ എനിക്ക് കുറെ പറയാനുണ്ട്.
2: ആണോ? പറയൂ പറയൂ.
3: മോക്കടെ ഭർത്താവ് മരിച്ചു പോയി. അവന് സുഖമില്ലാതെ ആശുപത്രി കിടക്കായിരുന്നു. സഹായൊന്നും ആയിട്ടില്ല. പിള്ളേരാണെങ്കില് ഇളയത് പ്ലസ് ടു സെക്കൻഡ് ഇയർ പഠിക്കണ്, മൂത്തത് എംകോമിന് പഠിക്കണ്. അങ്ങനെ എന്റെ ചേട്ടന്റെ പേര് തങ്കപ്പൻ.
2: തങ്കപ്പൻ, ഓക്കേ. അങ്ങനത്തെ സങ്കടകരമായ അന്തരീക്ഷത്തിലായിരുന്നു.
3: അതെ, ഭയങ്കര സങ്കട. ചേട്ടൻ എന്നിട്ട് സോഡിയൊക്കെ പോയി ഇവിടെ ലിസിയിൽ കിടക്കായിരുന്നു ഒരാഴ്ച.
2: ഐസിയിലൊക്കെ
3: ആയിരുന്നു ചേട്ടൻ. ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞങ്ങൾ
2: ഇരിക്കണപ്പോഴും. അപ്പൊ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് പയ്യെ പുറത്ത് വരികയാണ് എല്ലാരും അല്ലെ?
3: പിന്നെ എന്റെ എനിക്ക് ഇഷ്ടം റേഡിയോ ആണ്. ടിവി അല്ല ഞാൻ കാണുന്നത്,
2: റേഡിയോ ആണ് കേൾക്കാറ് കൂടുതലും.
3: രാവിലെ 5:50 വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നിർത്തലില്ല, 10:00 വരുമ്പോ ആവുമ്പോഴേ നിർത്തലത്.
2: അങ്ങനെ അപ്പൊ ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ നടന്നോളും.
3: മൂത്ത മോളുടെ പേര് രേഖ.
2: ശരി.
3: രണ്ടാമത്തെ ആളുടെ പേര് രാഖി. മോന്റെ പേര് ഉണ്ണി.

0: രേഖയും രാഖയും വന്ന് മൂത്ത പിന്നെ പിന്നെ രേഖ രാഖി പിന്നെ ഉണ്ണികൃഷ്ണൻ പിന്നെ ആരുടെ പേരെന്താ? അഖിൽ. ഓ ശരി ശരി ശരി ശരി.
1: ആ
0: എന്തോ പനി പിടിച്ചോ?
1: പനിയല്ല, അവന് ഒരു ശരിക്കും സാധാ ബുദ്ധിയുള്ളതല്ല. പിന്നെ ശരീരത്തില് മേലൊക്കെ അങ്ങനെ തൊലി ഒളിഞ്ഞു പോണു. അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിച്ചാൽ കൊണ്ടുപോയിട്ടാണ്. അയാളെ മോള് അവിടെ വരും.
0: ഓ ശരി ശരി.
1: അയാളെ മോള് കൊടുത്തേക്കണ കടവന്ത്രയാണ്.
0: ആണോ?
1: പാട്ടൊക്കെ ഞാൻ പറഞ്ഞു. ആ പാട്ട് തന്നെ ഇതില് പറഞ്ഞേക്കുന്നത്.
0: ആ പാട്ട് ഏതാ? ഏത് പാട്ടാ?
1: ഹരിചന്ദ്രയിലെ പാട്ടില്ലേ, ആത്മവിദ്യാലയമെന്നുള്ള പാട്ട്. എന്റെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടായിരുന്നു.
0: അച്ഛനില്ല,
1: അമ്മയില്ല. എന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു
0: കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഇന്നത്തെ.
1: അമ്മയെ മരിച്ചിട്ട് ഇപ്പൊ 3 വർഷമായി.
0: ഓ ശരി ശരി. ആരോഗ്യവാനായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ 112 വർഷം ജീവിക്കാന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ ഒരു വലിയ കാര്യമല്ലേ.
1: മക്കളുടെ പേര് പറയട്ടെ.
0: പറയൂ പറയൂ.
1: അമൽദേവ്, രശ്മി, അമ്മൂന്ന് വിളിക്കുന്നെ.
0: അമ്മു. ഓക്കെ.
1: അങ്ങനത്തെ അവസ്ഥയാണ്. ഞങ്ങൾ ആകെ മനസ്സിനും വല്ലാത്ത വിഷമത്തിലിരിക്കുകയാണ്
0: ഇപ്പോഴും. ഇതിപ്പൊ നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ ഈ മരണം എന്നൊക്കെ പറയണത്. അപ്പൊ പുറത്തോട്ട് വരിക എന്ന് മാത്രമാണല്ലോ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളു. അപ്പൊ അങ്ങനെ മനസ്സിന് ശക്തി വരട്ടെ. എന്തായാലും ഈ സമയത്ത് ഞങ്ങളെയൊക്കെ വിളിക്കാൻ ഓർത്തതിനൊക്കെ ഒത്തിരി നന്ദി. നമുക്ക് പാട്ടുകൾ കേൾക്കുന്ന ഒരു കാര്യത്തിൽ നല്ലതാണ്. എന്തോ കേട്ടില്ല. ആ എന്തായാലും അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റിയല്ലോ. ഒരേ സമയത്ത് ഒത്തിരി പേര് വിളിക്കുകയല്ലേ. പക്ഷെ എന്തായാലും കറക്റ്റ് ആയിട്ട് കിട്ടിയല്ലോ. അപ്പോ വീട്ടിലുള്ള എല്ലാരോടും അന്വേഷണം പറയൂ. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഇതാ വരുന്നു. പാട്ട് ആസ്വദിക്കാം കേട്ടോ. ശരി.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: നമസ്കാരം, വെള്ളിത്തിരയാണ്.
3: നമസ്കാരം സാർ,
2: ആരാണിത്?
3: ഞാൻ വാസുദേവ റാവു, പള്ളുരുത്തിയിലാണ് വീട്, എറണാകുളം.
2: ആ, പള്ളുരുത്തിന്നാണ് വിളിക്കുന്നത് അല്ലേ? വാസുദേവ റാവു.
3: അതെ.
2: എന്തുണ്ട് പള്ളുരുത്തിയിലൊക്കെ വിശേഷം?
3: നല്ല വിശേഷം,
2: നല്ല വിശേഷം. പള്ളുരുത്തിയിലാണോ ജനിച്ചു വളർന്നതൊക്കെ?
3: ഞാൻ ജനിച്ചു വളർന്നത് മരടാണ്, കുണ്ടന്നൂർ മരട്.
2: ഓ, ശരി ശരി.
3: പള്ളുരുത്തിയില് മാറിയിട്ട് കുറച്ച് വർഷങ്ങളായി, 24 വർഷമായി.
2: ആ, കുണ്ടന്നൂർ മരടിലാണ്. ആ പ്രദേശമൊക്കെ ഇപ്പൊ ഒത്തിരി മാറിയില്ലേ? അന്ന് താങ്കൾ
3: മാറി
2: പാടമൊക്കെ ആയിരിക്കില്ലേ?
3: ആ, പണ്ട് പാടമായിരുന്നു. എന്റെ ഒക്കെ ഓർമ്മയില് പാടം വരുമ്പത്ത് ഇവിടെ നടന്നൊക്കെയാണ് സ്കൂളിലൊക്കെ
2: പോയിക്കൊണ്ടിരുന്നത്.
3: റോഡ് എന്ന് പറയുന്നത് തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു 4 അടി രീതിയിലൊക്കെ ഇങ്ങനെ പുൽപ്പറമ്പിലൂടെയൊക്കെയാണ് പോയിട്ടുള്ള ഓർമ്മ. ഇന്ന് അത് ടൗൺഷിപ്പ് ആയില്ലേ?
2: അതെ അതെ. ഇന്ന് അവിടെ ആ ഫ്ലൈ ഓവറും അതൊക്കെ കണ്ടു കഴിയുമ്പോഴേ, പിന്നെ അവിടെ ഷോപ്പിംഗ് മാളുകളും എല്ലാം വന്നല്ലോ. നാൽക്കവല തന്നെ വളരെ തിരക്കേറിയ ഒരു കവലയായി,
3: വളരെ തിരക്കായി.
2: അല്ല, കാരണം നെട്ടൂര് നിന്ന് കൊറേ കുറച്ചങ്ങ് പോകുമ്പോ നമുക്ക് അകലേക്കൊക്കെ, കുറച്ച് അകത്തൊക്കെ കയറുമ്പോ പാടവും പുഴയും അതിലൊക്കെ കാണാം. അപ്പൊ നമ്മൾ വിചാരിക്കും പണ്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും, കുണ്ടന്നൂര് മുഴുവൻ ഇങ്ങനെ ആയിരിക്കാം എന്നിങ്ങനെ ആലോചിക്കാറുണ്ട്.
3: പണ്ട് പാടം തന്നെ ആയിരുന്നു, കൃഷിയൊക്കെ ആയിരുന്നു. എന്നവിടെ കൃഷിയൊന്നും ഇല്ല, ഭയങ്കര ഡെവലപ്പായി. പണ്ട് 1000 രൂപ 1250 രൂപ സെന്റിന് വില ഉണ്ടായിരുന്നത്, ഇപ്പോ 12, 14, 16 ലക്ഷമാണ് സെന്റിനൊക്കെ വില. ഇവിടെ
2: പൂജ്യം ഒന്നും എണ്ണിയെടുക്കാൻ പറ്റില്ല,
3: അത്രയ്ക്ക് നല്ല.
2: ശരി, താങ്കളുടെ വീട്ടിലാരൊക്കെയുണ്ട്?
3: എന്റെ വീട്ടില് ഞാന്, വൈഫ്, 2 ആൺകുട്ടികളാണ്.
2: ശരി.
3: മൂത്താള് വൈഷ്ണവ്, ഇളയാള് സൗരവ്. രണ്ടുപേരും ജോലിയാണ്. മൂത്താള് ഇപ്പൊ ഗൾഫിലാണ്.
2: രണ്ടുപേരും അവിടെയാണോ?
3: ഒരാള് ജബൽപൂരാണ്, ഇളയാള് ജബൽപൂരാണ്.
2: ആ, സൗരവ് ജബൽപൂരാണ്.
3: ജബൽപൂര്
2: ജോലിയായിട്ട് പോയതാണോ?
3: ആ, ജോലിയാണ്, രണ്ടുപേരും ജോലിയാണ്.
2: ശരി ശരി. അപ്പൊ അവര് ഞാന് ഗൾഫിലും ഒരാള് നോർത്ത് ഇന്ത്യയിലും ആണ്. അവിടെയൊക്കെ പോയോ?
3: പോയിരുന്നു. ഗൾഫില് പോയില്ല,
2: ജബൽപൂര്
3: മധ്യപ്രദേശിലൊക്കെ പോയിരുന്നു ഞങ്ങള്,
2: കറങ്ങി വന്നു. ശരി.
3: ഞാന് ഗവൺമെന്റ് സർവീസിലായിരുന്നു, ഓവർസിയർ ആയിരുന്നു, LSTD ഓവർസിയർ ആയിരുന്നു.
2: കഴിഞ്ഞ
3: വർഷം, അതെ, കഴിഞ്ഞ വർഷം മാർച്ചിലാണ് റിട്ടയർ ആയത്. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു.
2: അപ്പോ താങ്കൾ വിരമിച്ച റിട്ടയർമെന്റ് ജീവിതത്തിലെ പുതുമുഖമാണ്, എങ്ങനെയുണ്ടെന്നിട്ട്? അപ്പൊ ഹണിമൂൺ പീരീഡ് എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ഒരു വർഷം?
3: ഓ, വളരെ ഇങ്ങനെ പല ആക്ടിവിറ്റീസ് ആയിട്ടൊക്കെ ഇങ്ങനെ.
2: ഇപ്പൊ ഈ പഞ്ചായത്ത് വകുപ്പിലൊക്കെ ആകുമ്പോ വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അല്ലെ? എപ്പോഴും വീടും റോഡ് പണി, വീട് പണി
3: എല്ലാം
2: നല്ല തിരക്കല്ലേ? ആ, അപ്പൊ നാട്ടുകാരും കോൺട്രാക്ടർമാരൊക്കെ വിളിച്ചോണ്ടിരിക്കുമല്ലോ. അപ്പൊ പെട്ടെന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞതിൽ സന്തോഷമാണോ, അതെയോ കുറച്ച് സമാധാനം കിട്ടിയതാണോ? ഇപ്പോ
3: ഇല്ല, സമാധാനത്തിന്റെ കാര്യത്തിൽ ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എത്ര തിരക്ക് ഉള്ള സമയത്താണെങ്കിലും നമ്മള് തിരക്ക് നമ്മുടെ മനസ്സിനെ ബാധിക്കുമ്പോഴാണല്ലോ വർക്കിനെ ബാധിക്കുക.
2: അതെ അതെ, ബാലൻസ് കണ്ടുപിടിക്കാൻ അറിയാം.
3: ആ, ബാലൻസ് അതൊരു എന്തെന്നാ അതിന് പറയണ, ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്കും ഒരു ടൈം മാനേജ്മെന്റും ഇതൊക്കെ നമ്മുടെ ഐഡിയയിൽ ഉണ്ടെങ്കിൽ ഒരു തിരക്കേ അല്ല.
2: പലരും
3: എന്റെ തിരക്ക് കണ്ടിട്ട് വിളിച്ചു പറയുമ്പോ ഞാനത് കളിയാക്കി. എനിക്കൊരു തിരക്കുമില്ല, എന്ത് തിരക്ക്? ഇത്തിരി നേരത്തെ വരെ, ഇത്തിരി വൈകി ഇറങ്ങുക, ആ ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫിനിഷ്, മേശപ്പുറം കാലിയായിരിക്കും.
2: കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഒന്നും നമ്മളുടെ,
3: അതെ അതെ, തീർച്ചയായിട്ടും പ്ലാനിംഗ് ആണ് ഏറ്റവും വലിയ
2: മുഖ്യം.
3: ഞാൻ പറഞ്ഞാൽ ഒരു 10-19 വർഷത്തോളം ഞാൻ പ്രൈവറ്റ് ഫേമിലായിരുന്നു. അപ്പൊ പിന്നെ അതുകൊണ്ട് നമുക്കിങ്ങനെ ഉഴപ്പുക എന്നുള്ള

0: അതൊരു അന്നും ഇന്നും നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ല.
1: വന്നിട്ടില്ല. ശരി ശരി.
0: പബ്ലിക് സർവന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഒരു പബ്ലിക്കിനെ കണ്ടതും ജോലിയും എല്ലാം അങ്ങനെ. അത് നല്ലൊരു എല്ലാ അനുഭവങ്ങളും ഉണ്ടല്ലോ ജീവിതം,
1: തീർച്ചയായും
0: താഴ്ചകളെല്ലാം ഉള്ളതാണല്ലോ.
1: അപ്പൊ ആ സേവന സന്നദ്ധത എന്തായാലും താങ്കളുടെ ജീവിതത്തിലും അല്ലെ, ജോലിയിൽ മാത്രമല്ല ജീവിതത്തിലും പ്രതിഫലിച്ചിട്ടുണ്ടാവും.
0: അതെ അതെ തീർച്ചയായിട്ടും. ഒരു പബ്ലിക്കിനെ ഞാൻ രണ്ടാമത് എന്റെ മുമ്പിൽ വരുത്താറില്ല.
1: ഒരു വരവ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ
0: രണ്ടാമത് വരുത്തിയാൽ എന്റെ കഴിവുകേടായിട്ട് ഞാൻ മനസ്സിലങ്ങനെ വിചാരിക്കും.
1: കാരണം നമ്മളിപ്പോ എല്ലാവരും പബ്ലിക് അല്ലെ, പൊതുജനം പൊതുവെ പറയൂല്ലോ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവര് ഇങ്ങനെ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യില്ല എന്നൊക്കെ പറയുള്ളു. പക്ഷെ അതൊക്കെ
0: ഒരു പരിധിവരെ അതിൽ കാര്യമുണ്ട്, ഒരു പരിധിവരെ അത് ശരിയാണ്. ബുദ്ധിമുട്ടിക്കുന്ന ധാരാളം അത് ഞാൻ കമ്മുമ്പില് കാണാറുണ്ട്.
1: ഇങ്ങനെ ആവട്ടെ, എല്ലാവരും ഇങ്ങനെ മാറി ശരിക്കും അവര് പൊതുജനസേവകൻ തന്നെയായി മാറട്ടെ, നമുക്ക് അങ്ങനെ ആശ. അങ്ങനെ നമുക്ക്, എന്റെ പേര് റിയാസ്.
0: റിയാസ് നമ്മള് പരിചയപ്പെട്ടിട്ടുണ്ട്.
1: ഉണ്ടല്ലേ. ഓ ശരി.
0: ശശികുമാർ സാറ് സാറ്, അതായത് എറണാകുളത്ത് ഒരു റേഡിയോ ഉത്സവം ഉണ്ടായിരുന്നില്ലേ, FM റേഡിയോ,
1: ഞങ്ങളുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാം.
0: ഞാനുണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു.
1: ഓ ശരി.
0: റേഡിയോ പ്രോഗ്രാം ധാരാളം കേൾക്കാറുണ്ട്. രാവിലെ എണീറ്റ രാത്രി വരെയും വീട്ടിലുള്ളപ്പോ റേഡിയോ ആണ്. TV എന്ന് പറയുന്നത് ഞാനും വെക്കാറില്ല. വൈഫ് റേഡിയോ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു നാടകോത്സവം കഴിഞ്ഞ മാസമാണല്ലോ കഴിഞ്ഞത്.
1: അതെ അതെ അതെ.
0: രാത്രി അതെല്ലാം മുടങ്ങാണ്ട് കേൾക്കുമായിരുന്നു. അത് തന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്കും ഉണ്ടാവുമല്ലോ.
1: അതെ അതെ. അതെല്ലാം എല്ലാം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന ആളാണ്.
0: വളരെ എന്നേക്കാൾ കൂടുതൽ വൈഫാണ്. ഞാൻ പിന്നെ വീട്ടിലുള്ളപ്പോ റേഡിയോ
1: കേൾക്കും. അപ്പൊ ഞങ്ങൾക്ക് ഇനി ഓർമ്മ ചിന്തലും അങ്ങനെയൊക്കെ എഴുതൂ, നമുക്ക് ഒത്തിരി അനുഭവങ്ങളൊക്കെ.
0: പക്ഷേ ഇങ്ങനെ അങ്ങനെ FM റേഡിയോ വെള്ളിത്തിരയിലേക്കും അങ്ങനെ വിളിച്ചിട്ടില്ല. ഇങ്ങനെ കേൾക്കുന്നതും അതൊരു ഇത്. അപ്പൊ ഞാൻ വിളിച്ചത്, നാളെ എന്റെ മകന്റെ, വൈഷ്ണവ് എന്ന് പറയുന്ന മകന്റെ ജന്മദിനമാണ് നാളെ.
1: ഓ ശരി ശരി. അപ്പൊ വൈഷ്ണവിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും കൊച്ചി ആകാശവാണിയുടെ ഭാഗത്ത് നിന്ന് നേരുകയാണ്.
0: താങ്ക് യു.
1: അപ്പൊ വൈഷ്ണവിന് വേണ്ടിയാണ് ചോദിക്കാൻ പോകുന്ന പാട്ടല്ലേ, ഏത് പാട്ടാ വേണ്ടത്?
0: ഒരു എനിക്ക് ഏത് സിനിമയാണെന്ന് അറിയില്ല. ഒരു പണ്ടത്തെ പാട്ടായിരിക്കണം. മകനെ നിനക്ക് വേണ്ടി എന്ന് തുടങ്ങുന്ന ഒരു വരികള്, വൈഷ്ണവനോട് ആ വരികൾ മുഴുവൻ പറഞ്ഞതാണെങ്കിൽ എനിക്ക് മുഴുവനും കിട്ടുന്നില്ല.
1: നമുക്ക് കുഞ്ഞെ നിനക്ക് വേണ്ടി എന്നൊരു പാട്ടുണ്ട് കാഴ്ച എന്ന ചിത്രത്തിലെ, യേശുദാസ് പാടിയൊരു പാട്ടുണ്ട്. നമുക്ക് ആ പാട്ട് വെച്ചാലോ?
0: അതായിരിക്കാം. എനിക്കത് മകന് വേണ്ടി.
1: മകൻ എത്ര വലുതായാലും അച്ഛനും അമ്മയ്ക്കൊക്കെ കുഞ്ഞാണല്ലോ.
0: കുഞ്ഞുങ്ങൾ തന്നെയാണ്.
1: അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ വൈഷ്ണവിന് വേണ്ടി ആ പാട്ട് വെക്കാം. വൈഷ്ണവ് നല്ല ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കട്ടെ. അപ്പൊ ഇന്ന് വിളിക്കുമ്പോ പറയൂ കൊച്ചി ആകാശവാണിയിൽ നിന്ന് ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.
0: താങ്ക് യു സാർ.
1: അപ്പൊ ഇതുപോലെ തന്നെ തുടരുക സന്തോഷത്തോടെ.
0: ഓക്കെ സാർ, താങ്ക് യു.

ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ വെള്ളിത്തിരയ്ക്ക് സാങ്കേതിക സഹായം നൽകിയത് വിജി വർഗീസ് ഷീബ, പാട്ടുകളെടുക്കാൻ എന്നെ സഹായിച്ചത് ഹണി അഞ്ജൻ. ഞാൻ റിയാസ്. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
3: നാടകത്തിനായി യഥാർത്ഥ ആഭരണങ്ങൾ, അതായത് മുത്ത്, പവിഴം തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നടീ നടന്മാർ ഉപയോഗിക്കില്ല. പൈശാചിക ശക്തികൾ ഈ ആഭരണങ്ങളിൽ ആകൃഷ്ടരായി വരുമെന്നും അത് കിട്ടാഞ്ഞാൽ അഭിനേതാക്കളുടെ വസ്ത്രങ്ങൾ കീറിക്കളയുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു.
2: തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
4: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
5: ഗാനത്താലവനീപതെ മധുരമം ചെമ്മുന്തിരിച്ചാറിനാലാനന്ദ കതിർവീശിടുന്നു.
4: അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.
6: തെണ്ടേണം പല ദിക്കിൽ നാഥനു തുണയ്ക്കെന്നാലുമന്നുകോൽ കൊണ്ടേറെ പ്രഹരം.
4: നാളെ രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
7: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 3 കഴിഞ്ഞ് 12 സെക്കൻഡ്.
8: ആകാശവാണി FM വാർത്തകൾ.
7: ഡിജിറ്റൽ ഇന്ത്യ സംരംഭം കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടെ ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. 2026 കേരള ധനകാര്യ ബിൽ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ധനബിൽ പാസാക്കിയ ശേഷം 16 നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അറിവാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് മന്ത്രി ROJ M. ജോൺ. സംസ്ഥാനതല ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്റർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ

0: വ്യക്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. അന്താരാഷ്ട്ര മുൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 15 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം.
1: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സജ്ന കൃഷ്ണനാണ്. സജ്ന കൃഷ്ണൻ ബ്യൂട്ടീഷ്യൻ ആണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് കാക്കനാട് ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. ആ രംഗത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ, വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സജ്ന.
2: നമസ്കാരം.
1: എത്ര കാലമായിട്ട് ഈ രംഗത്തുണ്ട്?
2: ഞാനൊരു 10 വർഷത്തിന് മേളായിട്ട് ഫീൽഡിലുണ്ട്.
1: എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്?
2: ബ്യൂട്ടീഷ്യൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ആദ്യം പഠിച്ചത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. TTC ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബേസിക്കലി കണ്ണൂർ മട്ടന്നൂരാണ്. അവിടുന്ന് എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്ത് വന്ന് TTC എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു.
1: TTC ക്ക്
2: ഉണ്ടായിരുന്നു. ഞാൻ നോക്കി, അപ്പം ഒരു ഫിക്സഡ് സാലറി ആണ് നമുക്ക് ആ സമയത്ത് ഉള്ളത്. അപ്പൊ ഞാൻ, ഫിനാൻസ് ആണല്ലോ
1: എല്ലാത്തിന്റെയും,
2: അതെ. അപ്പൊ ഞാൻ നോക്കുമ്പോ അതിനുവേണ്ട എക്സ്പെൻസ് നോക്കുമ്പം അത് ഓക്കെ അല്ലാന്ന് ആ സമയത്ത് തോന്നി.
1: സാമ്പത്തികമായിട്ട് കുറച്ചുകൂടെ മെച്ചപ്പെടണം എന്ന്
2: തോന്നി. അപ്പം ഇവിടെ ഹോസ്റ്റലിലായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പൊ അവിടെ ഒരു കുട്ടി ഇങ്ങനെ, ആ കുട്ടിയുടെ ചേച്ചിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട്. അവള് സാലറിയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പ്ലസ് അവക്ക് ഹോസ്റ്റലിൽ എല്ലാ പിള്ളേരും ഹെയർ കട്ട്, ത്രെഡിങ് അങ്ങനെ, അവൾ അവിടെ സാലറി വാങ്ങുന്നതിനേക്കാണ് എമൗണ്ട്
1: അഡീഷണൽ എമൗണ്ട്
2: കിട്ടുന്നുണ്ട്. കൊള്ളാലോ ഇത്. പിന്നെ വളരെ സന്തോഷത്തിൽ ചെയ്യുന്നതാണ്. മെന്റലി നമുക്ക് ഭയങ്കര ഒരു ഫീല് അവള്
1: അനുഭവിക്കുന്നത്
2: കണ്ടല്ലേ. അപ്പൊ ഇതിലേക്ക് നമുക്ക് പതിയെ നോക്കിയാലോ ആലോചിച്ചു പഠിക്കാൻ പോയി.
1: അങ്ങനെ ടീച്ചിങ് ഫീൽഡിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണെന്ന് പറയാൻ കാരണം ഈ സാമ്പത്തികം മാത്രമാണോ? അതെയോ?
2: അല്ല, അത് മാത്രല്ല, അവിടുന്ന് കണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനാണെങ്കിൽ എന്റെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയില്ല, എന്ത് ചെയ്യണമെന്നും നമുക്കറിയില്ല. അപ്പം ആ ബ്യൂട്ടീഷ്യന്റെ കയ്യിലാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മളെ തന്നെ മുഴുവനായിട്ട് അങ്ങ് കൊടുക്കും,
1: മാറ്റിയെടുക്കും.
2: അവര് ഹെയർ ഒക്കെ കട്ട് ചെയ്ത് നമ്മളൊന്ന് മിററിൽ പോയി നോക്കുമ്പോൾ ആ കൊള്ളാലോ, അടിപൊളിയാണല്ലോ. അപ്പോഴാണ് നമ്മൾ ശരിക്കും അവരുടെ അടുത്ത് ഉള്ളു തുറന്ന് സംസാരിക്കും, കൊള്ളാം, എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാം, നന്നായിട്ടുണ്ടെന്ന്
1: ആത്മവിശ്വാസം കിട്ടും,
2: നല്ല കോൺഫിഡൻസ് കിട്ടും. പിന്നെ കസ്റ്റമറെ വെച്ച് നോക്കുകയാണെങ്കിൽ അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫീൽ അവരുടെ ഫേസിലും കണ്ണിലും കാണാൻ പറ്റുന്നുണ്ട്. എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് എന്റെ, അതിന്റെ മെയിൻ ആയിട്ട് എനിക്ക് പോയിന്റ് പറയാനുള്ളത് അതാണ്. ഹാപ്പി നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂട്ടും.
1: പലരും ചെയ്യണമെന്ന് വെച്ചാൽ ചിലർക്ക് സ്ഥിരം ഒരു വരുമാനം എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ജോബ് എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ അന്നത്തെ കാലത്ത്, ഇപ്പൊ 10 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെയല്ല അല്ലെ, ഇത്ര ആളുകളൊന്നും വരുന്ന ഒരു സമയമല്ല. അപ്പൊ എങ്ങനെയാണ് അത്? ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഇങ്ങനെ സംശയം വരൂലേ, മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ എന്തായിരുന്നു അന്നേരത്തെ ഒരു കൗതുകവും അല്ലെങ്കിൽ അതിന്റെ ഒരു ആശങ്കകളൊക്കെ എന്തായിരുന്നു?
2: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടുതലും ഫ്രീലാൻസേഴ്സ് ആണ് കൂടുതലുള്ളത്. ഷോപ്പുകളുണ്ട്, പക്ഷെ ഫ്രീലാൻസേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാനും ഫസ്റ്റ് ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ആദ്യം നമ്മൾ ഒരു എവിടെയെങ്കിലും പ്രൈവറ്റ്,
1: അതിനാണല്ലോ നമുക്ക് ടെൻഷൻ കൂടുതൽ.
2: തീർച്ചയായും പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പാർട്ട് ടൈം ജോബ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു മന്ത് എൻഡിലാണ് നമുക്ക് സാലറി കിട്ടുന്നത്. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ആദ്യത്തെ വീക്കിൽ തന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, എക്സ്പെൻസ് ഒക്കെ കവറായി പോകും, കൊള്ളാം, കുഴപ്പമില്ല. ആദ്യമൊക്കെ ഞാൻ 10 ഡേയ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ 20 ഡേയ്സ് ഞാൻ വർക്ക് ചെയ്യില്ല.
1: പൈസയുണ്ട്
2: എനിക്ക്, എന്റെ എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഒരുപാടല്ല, നമുക്കൊരു ഇതുണ്ടല്ലോ അതില് എനിക്ക് കവറായി പോകാറുണ്ട്.
1: നമുക്ക് ആവശ്യമുള്ള തുക അല്ലെങ്കിൽ നമുക്ക് മിച്ചം വെക്കേണ്ട തുകയൊക്കെ ഈ ഒരു വർക്ക് ചെയ്യുന്ന
2: കിട്ടുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ആയിട്ട് നമുക്ക് പോകണ്ട, ക്ലയന്റ് അവര് നമ്മള് വിളിക്കും, നമ്മുടെ ടൈമും ആയിരിക്കും, അവരുടെ ടൈമും കംഫർട്ടായിട്ടുള്ള ടൈമാണ് ചൂസ് ചെയ്യുക. ആദ്യമൊക്കെ ആയിരുന്നു കാശിന് വേണ്ടി നമ്മൾ

0: ഇങ്ങനെ വർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് മെന്റലി ഒരു ഫീല് കിട്ടും,
1: സന്തോഷം, മനസ്സിന്റെ
0: സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു
1: സന്തോഷം
0: സംഭവം കിട്ടും. പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കും, സാറേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്തു കൊടുത്താൽ എത്ര രൂപ കിട്ടും. അപ്പൊ നിങ്ങൾ കാശിന് വേണ്ടി മാത്രമാണോ പഠിക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ ഒരിക്കലല്ല, കാശിന് വേണ്ടി മാത്രമല്ല, സർവീസ് കൊടുക്കുമ്പോൾ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടി നമ്മൾ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്.
1: അല്ല, നമ്മുടെ വർക്ക് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാനും അത് ഒരു റീസൺ ആണല്ലോ അല്ലേ.
0: തീർച്ചയായും, ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സർവീസ് ആണെങ്കിൽ ആ വഴി 10 കസ്റ്റമർ എന്തായാലും വരും. പക്ഷെ നമ്മുടെ സർവീസ് മോശമാണെങ്കിൽ അതുവഴി ചിലപ്പോൾ നമുക്ക് 100 കസ്റ്റമർ വരെ നഷ്ടപ്പെടാനുള്ള ചാൻസും കൂടിയുണ്ട്.
1: ഇപ്പൊ നിലവിൽ ബ്യൂട്ടി പാർലർ എവിടെയുള്ളത്?
0: എൻജിഒ ക്വാർട്ടേഴ്സിന്റെ അടുത്ത് ഇല്ലത്ത് മുകള് കുഴിക്കാട്ട് ടെമ്പിളിന്റെ പുറകിലായിട്ട് സലൂൺ ആൻഡ് ബ്യൂട്ടി ക്ലിനിക് ആണ്.
1: ഫ്രീലാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞല്ലോ ആദ്യമായിട്ടൊക്കെ, എങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്തു തുടങ്ങി? അതുപോലെ തന്നെ അതിൽ നിന്ന് ഈ ഒരു സംരംഭം സ്വന്തമായിട്ട് ഒരു ഓഫീസൊക്കെ തുടങ്ങിയല്ലോ, അതിലേക്ക് വരുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഏതൊക്കെ കാര്യങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങിയത്?
0: ആദ്യം സ്കിൻ കെയർ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ത്രെഡിങ് ഫേഷ്യല് പെഡിക്യൂർ മാനിക്യൂർ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഹെയർ കട്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാള് ഗൾഫിലോട്ട് പോയി
1: ഇതേ തൊഴിലുമായിട്ട്,
0: ഇത് ബ്യൂട്ടീഷ്യനായിട്ട് അവിടെ പോയി.
1: എത്ര വർഷം ഉണ്ടായിരുന്നു?
0: 6 വർഷത്തോളം. അപ്പം ഞാൻ ഓർത്തു, പതിയെ നാട്ടിലോട്ട് വന്ന ചെറിയ ഷോപ്പ് ഇട്ടാലോ. അതിനു മുമ്പ് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, സജന തുടങ്ങിക്കോ, ഞങ്ങള് പൈസ ചെയ്തിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ എനിക്ക് ചെറിയൊരു ബ്യൂട്ടി പാർലർ ആണെങ്കിലും എന്റെ സ്വന്തം എന്ന ലെവലിലേക്ക് പോണെന്നായിരുന്നു ഫസ്റ്റ് തൊട്ട്.
1: അക്കാര്യത്തിൽ നമ്മൾ അഭിമാനികളല്ലേ?
0: തീർച്ചയായും, കാരണം നമുക്കൊരിക്കലും വേറൊരാളുടെ പൈസ കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്യുക, നമ്മളെല്ലാം ശരിയാക്കും, എല്ലാം റെഡിയായി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ പേര് ഉണ്ടാവില്ല, നമ്മൾ വെറും പേരിൽ മാത്രം ഒതുങ്ങിക്കൂടും. അങ്ങനല്ല, നമ്മൾ ചെയ്യുന്നത്
1: നമ്മളുടെ പൈസ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്.
0: തീർച്ചയായും അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
1: ഇപ്പൊ ഏതിനാ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്?
0: ഇപ്പൊ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്, സ്കിന്നുണ്ട്, ഹെയർ ഉണ്ട്, ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്, മേക്കപ്പ് ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചത് ലേസർ ട്രീറ്റ്മെന്റ് ആണ്, പിഗ്മെന്റേഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, അങ്ങനെ മെലസ്മ, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ ഇപ്പൊ കൂടുതൽ ഇഷ്ടമായിട്ട് വരുന്നുണ്ട്.
1: ശരിക്കും പറഞ്ഞാൽ 10 വർഷം മുന്നേ ഇത് തുടങ്ങുമ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ ആളുകൾ ബ്യൂട്ടി പാർലറിനെ സമീപിക്കാറില്ല. കുറച്ചും കൂടി പിന്നോട്ട് പോയാൽ തീരെ, അല്ലെങ്കിൽ ഒരു കല്യാണാവസരങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാവരും അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് ആശങ്കപ്പെടുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ബ്യൂട്ടി പാർലറിനെ സമീപിക്കുന്നവരുമാണ്. എല്ലാവരും പറയുന്ന അത് ഒരു ആത്മവിശ്വാസത്തിന്റെ ഇതാണ് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മാറ്റം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഈ സമൂഹത്തിന്റെ ഇടയ്ക്ക് ഈ ഒരു സൗന്ദര്യ സങ്കല്പത്തെ അല്ലെങ്കിൽ ഈ 10 വർഷത്തിന്റെ ഇപ്പുറത്തേക്കുള്ള ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ ചോദിക്കുന്നത്.
0: ആദ്യമൊക്കെ സെലിബ്രിറ്റി അല്ലെ ആർട്ടിസ്റ്റുകളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്, ശരിയല്ലേ? സാധാരണ ജനങ്ങൾ ബ്യൂട്ടി പാർലർ പോകുമ്പോൾ തന്നെ ആളുകളുടെ നോട്ടമൊക്കെ കണ്ടുകഴിഞ്ഞാൽ വലിയ എന്തോ അപരാധം ചെയ്യാൻ പോകുന്നതാണ്. ആദ്യം ആളുകൾക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് വീടുകളിൽ വിളിച്ച് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ആളുകൾ അറിയുന്നത്, എല്ലാവരും ഒരു സൗന്ദര്യം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു
1: മടിയാണ് പറയാൻ.
0: അതെ, ഓപ്പൺ ഫേസിൽ പോയിട്ട് എനിക്ക് ത്രെഡ് ചെയ്യണം, ഹെയർ കട്ട് ചെയ്യണം, അല്ലെ എന്റെ സ്കിൻ ഇത് ചെയ്യണം എന്ന് അവർക്ക് എല്ലാം നമുക്ക് വിസിബിൾ ആണ്. ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ആണ്, നമ്മൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ആണ്, എല്ലാം കാണാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ പോയി ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവരെന്ത് നോക്കും, മറ്റുള്ളവരെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് വരാത്തത്.
1: എനിക്ക് തോന്നുന്നത് കേരള സമൂഹത്തിൽ ഈ ഒരു കേസിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും വേറെ ആളുകൾ എന്ത് ചിന്തിക്കുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്.
0: തീർച്ചയായും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ.
1: ഈ കാര്യത്തിൽ ഇത്തിരി
0: കൂടുതലാണ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ. എന്റെ ഒരു ഇത് വെച്ച് എനിക്കൊന്ന് ലിപ്സ്റ്റിക് ഇട്ടാലാണ് എന്റെ ഫേസ് ഓൺ ആവുള്ളൂ, അല്ലെ എനിക്കൊരു കോൺഫിഡൻസ് വരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ എല്ലാ ഗേൾസും അങ്ങനെയാണ്. ലിപ്സ്റ്റിക് ഇടാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? പണ്ട് എത്ര പേര് ലിപ്സ്റ്റിക് യൂസ് ചെയ്യായിരുന്നു.
1: അതുപോലെ തന്നെ പണ്ട് കല്യാണങ്ങൾക്ക് മാത്രമല്ല ഒരുക്കമുള്ളൂ.
0: അതെ അതെ അല്ലെ, ഒരു പെണ്ണിനെ മാത്രമായിരിക്കും അവര് നമുക്കൊരു വർക്ക് തരുന്നത്, കല്യാണ പെണ്ണിനെ മാത്രം. ഇന്നത്തെ സമൂഹം അതല്ല, കല്യാണ വീട്ടിലുള്ള എല്ലാരും, ആ വീട്ടിലെ ജെന്റ്സ് ഉണ്ടാവും, ലേഡീസ് ഉണ്ടാവും, എല്ലാരും മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. അത് അവരൊരു ഫുൾ പാക്കേജ് ആയിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. അല്ലാതെ ബ്രൈഡിന്റെ പ്രൈസ് മാത്രമല്ല ചോദിക്കുക, ആ ഫാമിലിയിലുള്ള എല്ലാരും മേക്കപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്.
1: അതെ അതെ, കല്യാണങ്ങളുടെ രീതികളൊക്കെ മാറിയിട്ടുണ്ട്, അതൊക്കെ ഈ രംഗത്തുള്ളവർക്ക് നല്ലതാണ്.
0: തീർച്ചയായും, നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്താൽ പോരെ, സന്തോഷല്ലേ? നമ്മൾ എല്ലാം കൊണ്ടും ഒക്കെയാണ്, ഫിനാൻഷ്യലി ഒക്കെയാണ്, ടൈം എല്ലാം കൊണ്ടും. ഇപ്പൊ കാലം മാറി, എല്ലാരും അതാണ് ആഗ്രഹിക്കുന്നത്.
1: കാലത്തിനനുസരിച്ച് ആളുകൾ
0: മാറി മാറി, എല്ലാരും അത് മാറി.
1: ഇപ്പൊ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നല്ലോ. ഇപ്പൊ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് തരം സൗന്ദര്യ വർദ്ധക കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: പിഗ്മെന്റേഷൻ ആണ് ട്രീറ്റ്മെന്റ് കൂടുതലും ചോദിക്കുന്നത്. ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിരിക്കും, അല്ലെ ഹെയർ ട്രീറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുന്നത്. പിഗ്മെന്റേഷൻ വരാൻ ഒരു കാരണം ലൈഫ് സ്റ്റൈലാണ്, അതേപോലെ ഹെയർ ഫോള്, അതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവരോട് നമ്മളോട് പറഞ്ഞു കൊടുക്കും. കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. സ്കിൻ കെയർ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്, ഫേഷ്യലുകൾ ചെയ്യുന്നുണ്ട്, ഹെയർ കട്ട് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ബ്രൈഡൽ വർക്ക് ചെയ്യുന്നുണ്ട്.
1: ഇത് ലേഡീസിന് മാത്രമാണോ അതോ ജെന്റ്സ് ഫാമിലി എങ്ങനെയാണ്?
0: ഫാമിലിയാണ്, യൂണിസെക്സ് സലൂൺ ആണത്. ജെന്റ്സും ലേഡീസും കുട്ടികളും എല്ലാം കൂടിയുള്ള ഒരു ഇതാണ്.
1: എന്താ പറയാ, ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് കാര്യങ്ങൾ ശരിക്കും മാറിക്കഴിഞ്ഞു അല്ലേ?
0: തീർച്ചയായും മാറിക്കഴിഞ്ഞു.
1: സജനയെ സംബന്ധിച്ചും അല്ലാതെയും അല്ലേ?

0: ഞാൻ ഉദ്ദേശിച്ചത്.
1: പേഴ്സണലി നമുക്കൊരു ഫീല് കിട്ടുമല്ലോ. എനിക്ക് തോന്നുന്നു വേറൊരു, ഞാൻ വേറൊരു ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഒരു കോൺഫിഡൻസ് കിട്ടില്ല. ഒരു പരിധിവരെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഒരു പ്രൊഫഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: ഏത് തരം ആളുകളാണ് കൂടുതൽ വരുന്നത്? ഇപ്പൊ ലേഡീസ് ആണോ അതോ ഫാമിലി ആയിട്ടാണോ?
1: ലേഡീസ് എന്തായാലും വരുമല്ലോ, ഇപ്പം ജെന്റ്സും കൂടുതലായിട്ട് വരുന്നുണ്ട്.
0: ഫാമിലി സലൂണ് കുറച്ചും കൂടി ആക്സെപ്റ്റബിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ഒരുമിച്ച് വരാം.
1: ഫാമിലി ആയിട്ട് വരുമ്പോഴും ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചും ആണെങ്കിൽ അവരുടെ മൂന്നുപേരുടെയും വർക്ക് നമുക്ക് ചെയ്ത് അവരും ഒക്കെയാണ് പല സ്ഥലങ്ങളിൽ പോകേണ്ട. യൂണിസെക്സ് സലൂണിന്റെ പ്രത്യേകത അതാണ്, നമുക്ക് ഒരുമിച്ച് വന്നാൽ മതി, ഒരുമിച്ച് ചെയ്തിട്ട് ഒരുമിച്ച് പോകാം.
0: ഇതിനൊക്കെ സ്റ്റാഫ് ഒക്കെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനെ സഹായിക്കാൻ ആരൊക്കെയുള്ളത്?
1: സ്റ്റാഫ് ഉണ്ട്, രണ്ട് സ്റ്റാഫ് ഉണ്ട്, ലേഡീസ് സ്റ്റാഫ് ഉണ്ട്, ജെന്റ് സ്റ്റാഫ് ഉണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ മൂന്നുപേരും കൂടെ കൂടിയാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
1: അതെ.
0: സ്ഥിരമായിട്ട് അതായത് ഒരിക്കൽ വന്നിട്ട് പിന്നീട് തുടർന്ന് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ?
1: പിന്നെ തീർച്ചയായും ഉണ്ട്, അതാണല്ലോ നമ്മുടെ വിജയം. വൺ ടൈം കസ്റ്റമറെ റെഗുലർ കസ്റ്റമർ ആക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും വരും.
0: അവര് എന്താണ് അതിന്റെ ഒരു സൂത്രം?
1: അതെ, അതാണ്. അവര് വരണം, അവര് ഹാപ്പി ആയിരിക്കണം പോകുമ്പോൾ. ഞാൻ ഓൺ ആണെങ്കിൽ മാത്രമേ ഞാൻ ഷോപ്പിൽ പോകുള്ളൂ. എനിക്ക് എന്തെങ്കിലും പേഴ്സണലി ഒരു മൈൻഡ് ഔട്ട് ആണെങ്കിൽ ഞാൻ ഷോപ്പിൽ കയറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വരുന്ന ഒരാള് പല പ്രശ്നങ്ങളായിട്ടായിരിക്കും അവര് ഷോപ്പിലോട്ട് വരുന്നത്. പക്ഷെ അവര് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല സ്മൈലിംഗ് ഫേസോടുകൂടി നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
0: ശരിക്കും നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യണമല്ലോ. ഇപ്പൊ ബ്യൂട്ടീഷ്യൻ രംഗത്താണെങ്കിലും ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡായത്. സ്ഥിരമായി നമ്മൾ കസ്റ്റമേഴ്സ് വരാൻ വേണ്ടി അല്ലെങ്കിൽ അവരോടുള്ള ഒരു അപ്രോച്ചിലൊക്കെ നമുക്ക് കുറച്ച് വ്യത്യാസം വരുന്നത്.
1: തീർച്ചയായും.
0: എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്?
1: നമ്മുടെ റെഗുലർ കസ്റ്റമറിന് എക്സ്ട്രാ സർവീസ് എന്തെങ്കിലും കൊടുക്കും. ഓഫർ വരുമ്പം അവരെ ആയിരിക്കും ആദ്യം ആ ഓഫറിൽ എത്തിച്ചു കൊടുക്കുക,
0: അവരെ അറിയിക്കും.
1: അല്ലെങ്കിൽ അവർ വന്നു കഴിയുമ്പോൾ പറയും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, കണ്ടില്ലല്ലോ. എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് അയക്കാൻ പറ്റില്ല, എന്നാൽ നമ്മുടെ ഒരു ഡാറ്റ ഉണ്ടല്ലോ. ശരിക്കും ആദ്യമൊക്കെ ആയിരുന്നു കസ്റ്റമർ എന്ന് തോന്നും, പിന്നെ നമുക്ക് അവരൊരു ഫാമിലി ആയിട്ട് നമ്മൾ മാറും. നമ്മുടെ കസ്റ്റമേഴ്സ് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കും, കുറെ സംസാരിക്കും, മൈൻഡ് ഭയങ്കര ഫ്രീ ആയെന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും കൂടി കിട്ടും. അതിന്റെ കൂടെ നമ്മള് ത്രെഡിങ് അപ്പർ ലിപ്പ് ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക. അവരൊരു 1500 രൂപയും കൊണ്ടായിരിക്കും അവര് വരുന്നത്. അപ്പം നമ്മൾ 1400 ഇട്ടാ മതി എന്ന് പറയുമ്പോൾ അത് അവർക്ക് വീണ്ടും ഒരു സന്തോഷമാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ,
0: മനുഷ്യത്വപരമായ പരിപാടികളൊക്കെ
1: നമ്മൾ ചെയ്യും.
0: ശരിക്കും കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ നമ്മളും ഇല്ലല്ലോ. നമ്മളെ നിലനിർത്തുന്നത് ആക്ച്വലി അവരാണല്ലോ.
1: കസ്റ്റമർ ഈസ് ഗോഡ് അല്ലെ കിങ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അവരുണ്ടെങ്കിൽ മാത്രമേ നമ്മളുള്ളൂ. കസ്റ്റമറും സ്റ്റാഫും തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്റ്റാഫും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ടൈം ഉണ്ടെങ്കിൽ അവരത് എൻജോയ് ചെയ്ത്
0: കല്യാണ ഒരുക്കങ്ങളൊക്കെ വരുമ്പോൾ
1: രാവിലെ ഒക്കെ വരേണ്ടി വരും. ചിലപ്പം ചില വർക്ക് വരുമ്പോൾ വെളുപ്പിനെ ആയിരിക്കും, 9:30 to 9 ആണ് ഷോപ്പിന്റെ വർക്കിംഗ് ടൈം. ഇപ്പൊ ഞാൻ നാളെ വെളുപ്പിന് 4 മണിക്ക്
0: അഡ്ജസ്റ്റ് ചെയ്ത് വരും.
1: തീർച്ചയായും വരും. ഞാൻ ഓൾ കേരള വർക്ക് എടുക്കുന്നുണ്ട്.
0: നമ്മൾ പോയി വർക്ക് ചെയ്യുന്നുണ്ട്.
1: ആ ഉണ്ട്.
0: അതിന്റെ ട്രാവൽ കാര്യങ്ങളും അങ്ങനെയൊക്കെ
1: ചില കസ്റ്റമേഴ്സ് നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് തരും. പിന്നെ എനിക്ക് കാറുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ നിയർ ബൈ ഒക്കെ ആണ് ഞാൻ പോയിട്ട് ചെയ്യും. മാക്സിമം ഞാൻ തന്നെ പോയി ചെയ്യും. എനിക്ക് ഫ്രീലാൻസ് നേരത്തോട്ട് ചെയ്തതുകൊണ്ട് കംഫർട്ട് ആണ്. ഓൾ കേരള വർക്ക് ചെയ്യുന്നതിന് ട്രാവൽ ചെയ്യുന്നതിനോ മടിയൊന്നും ഇല്ല.
0: എനിക്ക് തോന്നുന്ന എക്യുപ്മെന്റ്സിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ അല്ലേ?
1: ആ ഉണ്ട്.
0: എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ അല്ലേ?
1: അതെ അതെ. പ്രൊഡക്ടുകൾ പുതിയ പുതിയ ലോഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, ഒത്തിരി ഐറ്റംസ്.
0: പലപ്പോഴും ഇപ്പൊ ബ്യൂട്ടി പാർലറിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പലരും പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ ഓർഗാനിക് രീതിയിൽ കെമിക്കൽ ഫ്രീ ആയിട്ട് അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൊക്കെ വല്ല വാസ്തവം ഉണ്ടോ? അതൊക്കെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ?
1: അല്ല, കെമിക്കൽ ഉണ്ട്, അമോണിയ ഫ്രീ എന്നൊക്കെ പറയും. പക്ഷേ ചില വർക്കില് അല്ലെ ഹെയർ ട്രീറ്റ്മെന്റില് അല്ലെ അതിനകത്ത് വേണം കെമിക്കൽ ട്രീറ്റ്മെന്റ്. നമ്മളെ ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അത് കെമിക്കൽ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും എല്ലാത്തിനും ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിപ്പോ ഒരു നമ്മൾ ആന്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ മാറും അസുഖം, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യണം. സെയിം തന്നെ നമ്മൾ ഇതിന് ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും ആഫ്റ്റർ കെയർ മെയിൻ ആണ്.
0: ഇപ്പൊ പ്രത്യേകിച്ചും മുടിയിലൊക്കെ അല്ലേ നമ്മുടെ സ്കിന്നിനെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ആഫ്റ്റർ കെയർ കൂടി ചെയ്യണം എന്നാണ് ഈ പറയുന്നത്.
1: 100% ചെയ്യണം. ട്രീറ്റ്മെന്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തു, ആഫ്റ്റർ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഹെയർ ഡാമേജ് ആകും. അത് ബാധിക്കുന്നത് ഒന്ന് ചെയ്ത സ്റ്റാഫിനെ ആയിരിക്കും, അല്ലെ പാർലറിനെ ആയിരിക്കും. നമ്മൾ 50 ചെയ്തിട്ട് അവരും 50 ഇട്ടാലും മാത്രമേ, എഫേർട്ട് ഇട്ടാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആകുള്ളൂ.
0: ഓക്കെ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ ഹെന്ന ചെയ്യുന്നു, സ്പാ ചെയ്യുന്നു, അതിനുശേഷമാണ് ഈ പിഗ്മെന്റേഷൻ കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഈ ആഫ്റ്റർ കെയറിന്റെ ഒരു കുറവായിരിക്കും.
1: തീർച്ചയായും. നമ്മളിപ്പോ പറഞ്ഞത് ചിലര് ചെയ്യും. ഇപ്പൊ എനിക്ക് തോന്നുന്നു 100 പേരില് 30-40% ആളുകൾ മാത്രമേ ആഫ്റ്റർ കെയർ ചെയ്യുള്ളൂ. അവര് പറയും ടൈം ഉണ്ടായില്ല, അല്ലെ ജോലിക്ക് പോയി, തിരക്കാണ്, ഹോസ്പിറ്റലിലായിരുന്നു. അതിനൊരുപാട് കാരണങ്ങളാണ് നമ്മൾ നമ്മളോട് പറയുന്നത്, നമുക്ക് കാരണങ്ങൾ കേൾക്കണ്ട, നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യണം അല്ലെ, അതല്ലേ അതിന്റെ ശരിയായ ഒരു വശം.
0: അപ്പൊ കസ്റ്റമേഴ്സ് നമ്മൾ വരുന്നവരും കൂടി അത് ശ്രദ്ധിക്കണം, ആ പിന്നീടുള്ള കാര്യങ്ങളും തുടർന്നു പോകാനായിട്ട്.
1: അതെ അതെ, തീർച്ചയായും. സൺഡേയും വർക്കിംഗ് ആണ്, ചില ഹോളിഡേ ഉണ്ടെങ്കിൽ ആ കസ്റ്റമർ വിളിച്ചു പറയാം, ചിലപ്പോ അവർക്ക് അന്നായിരിക്കും എവിടെയെങ്കിലും പോകാൻ
0: സൗകര്യം.
1: അപ്പം അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സമയം

0: കല്യാണ ഒരുക്കങ്ങളൊക്കെ ഇങ്ങോട്ട് വരാറില്ലേ?
1: ഷോപ്പിലേക്ക് വരും, പിന്നെ ഞങ്ങൾ പോയിട്ടും ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പൊ കുറച്ച് ഓഫ് സീസൺ ആണ്, മഴയും ഒന്ന് സ്കൂൾ ടൈമും കൂടിയാണ്. ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓണത്തിന്റെ ഒരു ടൈം വരും.
0: ഇപ്പൊ സ്കൂളുകളില് കോളേജുകളിലെ ഒരു ഓണപരിപാടി വരിക, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ വരിക, അപ്പൊ കുട്ടികളെ എല്ലാവരും ഒരുമിച്ച് അല്ലെങ്കിൽ കലോത്സവങ്ങൾ വരിക, അത്തരം വർക്കുകളൊക്കെ ചെയ്യാറുണ്ടോ?
1: കലോത്സവത്തിന്റെ വർക്കുകൾ ഞാൻ ചെയ്തിട്ടില്ല. മേക്കപ്പ് രണ്ടും രണ്ടാണ്, അല്ലാതെ കല്യാണ വർക്കുകൾ, ലൈറ്റ് മേക്കപ്പ്, ഫാഷൻ ഷോ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ട്.
0: ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാ? യൂത്ത് ആയിരിക്കും കൂടുതൽ എന്നൊക്കെയാണല്ലോ നമ്മൾ ഞാനും വിചാരിക്കുന്നത്. അങ്ങനെയാണോ? അതെയോ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും?
1: എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്കിൻ കെയർ കൂടുതലും നോക്കുന്നത് 30 കഴിഞ്ഞവരാണ് ചെയ്യുന്നത്. കാരണം 30 വരെയുള്ള ഏജ് ഹെൽത്തി സ്കിൻ അവര് ഒന്നും ചെയ്യില്ല, അവർക്ക് അത്
0: ചെയ്യേണ്ട ആവശ്യമില്ല.
1: പക്ഷെ അത് കഴിഞ്ഞ ആളുകൾക്ക് എന്റെ സ്കിന്നിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെ പിഗ്മെന്റേഷൻ വന്നോ, അല്ലെ റിങ്കിൾസ് ഉണ്ടോ, അവർക്ക് എപ്പോഴും ഒരു ടെൻഷൻ വരും. ഏജിങ്ങിന് ആവും തോറും ഇനി എന്റെ ലുക്ക് മാറുമോ ഉള്ളൊരു ഇതിലേക്കായിരിക്കും അവർ പോകുന്നത്. കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് സാരി അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെറിയ കുട്ടികളായിരിക്കും, അതായത് കോളേജ് അല്ലെ ഈ പറയുന്ന യൂത്ത് ആയിരിക്കും, അല്ലെ സെലിബ്രേഷൻ പരിപാടിക്കൊക്കെ അവർക്ക് സാരി ഡ്രാപ്പിംഗ് ഒക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ, അതായത് ഫ്ലവർ സെറ്റിംഗ്.
0: ഈ മേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ കോസ്റ്റ്യൂം അതും ചെയ്തു കൊടുക്കാറുണ്ട്.
1: ഇപ്പോഴത്തെ പിള്ളേര് മോഡേൺ ഡ്രസ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് സാരി എങ്ങനെയാണ് അറിയില്ല, പക്ഷെ അവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഉടുത്ത് നല്ല
0: ഇഷ്ടമാണെന്നോ
1: അതെ പിള്ളേർക്ക് നല്ല ആ ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടമാണ്, ഫ്ലവർ സെറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് ഹെയറില്. അപ്പൊ അവര് രാവിലെ വരും, തലേ ദിവസം സാരിയൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകുന്നവരുണ്ട്, അല്ല രാവിലെ ആ ടൈമിൽ തന്നെ വന്നിട്ട് റെഡിയാക്കാൻ പറയും, അവരെ ചെയ്തിട്ട് പോകും.
0: പഴയതിനേക്കാളും ബ്യൂട്ടി പാർലറിലെ വർക്കിന്റെ രീതി അപ്പൊ മാറി, മേക്കപ്പ് എന്നുള്ളതല്ലാതെ അല്ലേ
1: എല്ലാ വർക്കിനും നമ്മളെയാണ്. ഒരു വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവര് വരും, ചെറിയ കുട്ടികളാണേലും ഈ കുട്ടിക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കും, ഫേസ് മാത്രം ഒന്ന് ചെയ്താൽ മതി, അല്ലെ ഡ്രസ്സ് മാത്രം ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവര് വരും. അവർക്കിപ്പോ വീട്ടിലൊന്നും ടൈം ഇല്ല. പഴയ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഹൗസ് വൈഫ് ആയിരുന്നു,
0: അമ്മമാരൊക്കെ കുട്ടികൾക്ക്
1: ചെയ്തു കൊടുക്കും. ഇപ്പൊ വെച്ചാൽ അപ്പനും അമ്മയും വർക്കിംഗ് ആണ്, ഫുൾ ബിസിയാണ്. അപ്പൊ ആ ടൈമിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി അവർ പാർലറിൽ തന്നെ ആയിരിക്കും കൂടുതൽ.
0: മാത്രമല്ല എല്ലായിടത്തും ഒന്നും കൂടി ഒരുങ്ങി പോകാൻ
1: ഇഷ്ടപ്പെടുന്ന ആളുകളാണ്.
0: ഈ ഗൾഫിൽ പോയി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ,
1: അതെ,
0: അപ്പൊ നമ്മുടെ നാട്ടില് ഗൾഫിലുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തോ?
1: തീർച്ചയായും 100% അവിടെ പറഞ്ഞത് പറഞ്ഞതുപോലെ ചെയ്തിരിക്കണം. ടൈമാണെങ്കിലും നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണ്, എല്ലാ
0: വ്യത്യാസമുണ്ട്. യുഎഇയിലായിരുന്നല്ലേ പറഞ്ഞത്?
1: ഖത്തറിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ ത്രെഡ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് വേഗം പെടപെടാന്ന് ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ അങ്ങനെയല്ല. അവർക്ക് രണ്ടോ മൂന്നോ ഹെയറേ ഉണ്ടാവുള്ളൂ, പക്ഷെ അവരുടെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, അത് പൊട്ടാൻ പാടില്ല, വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും.
0: അതുകൊണ്ടാണോ നാട്ടിലേക്ക് വരാന്ന് വിചാരിച്ചത്?
1: അല്ലല്ല, ഒരിക്കലല്ല. നമ്മളത് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്കതൊരു പേടി ഉണ്ടായിട്ടുള്ളൂ, പിന്നെ അത് ശീലമാവുമല്ലോ.
0: പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇൻകം വൈസ് അവിടെയാണ്.
1: പിന്നെ തീർച്ചയായും നമുക്കൊരു വർക്കിംഗ് ടൈം ഉണ്ട്, ആ വർക്ക് ചെയ്താൽ മതി. ഇനി എക്സ്ട്രാ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ പേയ്മെന്റ് നമുക്ക് ചെയ്യും. പിന്നെ വേറെ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, വർക്ക് ചെയ്യുക, വീട്ടിൽ വരിക, ഉറങ്ങുക. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നാടാവുമ്പം ഷോപ്പിന്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അമ്പലങ്ങളുണ്ട്, കല്യാണങ്ങളുണ്ട്, എല്ലാ പരിപാടികളും നമ്മൾ എൻജോയ്,
0: എല്ലാം ഒരേ സമയത്ത് കൊണ്ടുപോകണം.
1: അതെ, അവിടെ വർക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ.
0: സജിനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ത്രെഡിങ് മുതല് ഫേഷ്യൽ ചെയ്യുന്നുണ്ട്, സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, മുടിയില് ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്.
1: അപ്പൊ
0: ഇതിലേക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താ?
1: ആദ്യമൊക്കെ ആയിരുന്നു എനിക്ക് ഈ വർക്ക് മാത്രമേ വരാവുള്ളൂ, ആ വർക്ക് മാത്രം വന്നാൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, എല്ലാ വർക്കും വരണം. ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഞാൻ വരുന്ന ആളുകളെല്ലാം ഹാപ്പി ആയിട്ട് പോകണം എന്നാണ്, പിന്നെ അവര് തിരിച്ചു വരണം, അതാണ് ഇപ്പോഴത്തെ.
0: എല്ലാ വർക്കിനെ ഒരുപോലെ സ്നേഹിക്കുന്നു.
1: അതെ, തീർച്ചയായും. ത്രെഡിങ് തൊട്ട്, അതായത് 50 രൂപയുടെ വർക്ക് തൊട്ട് 12,000 ഷോപ്പിൽ, അത് കല്യാണ വർക്കുകൾ ഞാൻ കൂട്ടിയിട്ടില്ല, അത് ഡിപ്പെൻസ് ആണ്. പിന്നെ മേക്കപ്പ് ഡിപ്പെൻസ് ആണ്, അത് നമ്മൾ ക്ലയൻസിന്റെ ഇതനുസരിച്ചാണ് നമ്മൾ അറിയുന്നത്.
0: അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു.
1: തീർച്ചയായും എല്ലാ വർക്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു കണ്ണൂർക്കാരിയായ ഞാൻ ഈ എറണാകുളത്ത് വന്ന് ഇവിടെ ഒരു
0: ഇതുണ്ടാക്കിയത്.
1: തീർച്ചയായും എനിക്ക് തന്നെ അത് തോന്നാറുണ്ട്, ഞാനൊരു ലേഡിയാണ്, ഞാൻ വേറൊരു ജില്ലയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഷോപ്പ് ഇട്ടതാണ്. എനിക്കൊരു വളർച്ച ഉണ്ടെങ്കിൽ അത് എന്റെ ഇതും അതുപോലെ കസ്റ്റമർ എന്നോട് സഹകരിക്കുന്നതും കൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്റെ പ്രാർത്ഥനയും എല്ലാം കൂടി അത്
0: ദൈവവിശ്വാസിയാണല്ലേ,
1: അത് 100% ദൈവവിശ്വാസിയാണ്.
0: ആരൊക്കെയുണ്ട് വീട്ടിൽ ആരെ സപ്പോർട്ട് ചെയ്യുന്ന?
1: എന്റെ ഹസ്ബൻഡ് ഉണ്ട്, പുള്ളി ദേവസ്വം ബോർഡിൽ സ്റ്റാഫാണ്, ഫുള്ള് സപ്പോർട്ടാണ്. പേര് രാകേഷ്, ബ്രദർ സന്ദീപ്, പുള്ളിയും ഭയങ്കര സപ്പോർട്ടാണ്. പുള്ളി കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു അപ്ഡേഷൻ ഉണ്ടാവും, നമ്മൾ ഒരിക്കലും ഇത് നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല, എപ്പോഴും നമ്മളിത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലാണെങ്കിലും കസ്റ്റമർ വരുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ, അന്വേഷിച്ച ഒരാള് വീട്ടിൽ വന്ന് വർക്ക് ചെയ്യും, ഞാൻ നാട്ടിൽ കണ്ണൂര് പോയാലും എന്നെ അന്വേഷിച്ച് കസ്റ്റമർ വീട്ടിലൊക്കെ വരുമ്പോൾ അവർക്കും അതൊരു അഭിമാനമാണ്. പിന്നെ എനിക്കൊരു മോനുണ്ട് ശ്രീകേഷ്, അവൻ 1st class പഠിക്കുന്നു. ആംഗ്ലയുടെ മക്കളുണ്ട്, ഒരു ടിൻസ് ആണ് 2 ആൺപിള്ളേര്, പിന്നെ മൂത്തത് ഒരു ആൺകുച്ച് സഞ്ജയ്, സന്മയ. അപ്പൊ അവരെന്ത് ചെയ്യുന്ന

0: ഈ പേര് പറയാൻ കിട്ടത്തില്ല, കുറച്ച്
1: ബ്യൂട്ടി ക്ലിനിക്കിന്റെ പേര്.
0: അതെ, പേര് പറയാൻ കുറച്ച് ടഫാണല്ലോ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് സെയിം തന്നെ അവര് അവിടെ കിടന്നിട്ട് ക്ലയന്റ് ആയിട്ടും അതുപോലെ അവർ അഭിനയിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തരും.
1: ചെറിയ രീതിയിലൊക്കെ അതൊരു പ്രോത്സാഹനമാണ്.
0: ചെറിയ രീതിയിലല്ല, എന്നെ സംബന്ധിച്ച വലിയ രീതിയില്ല. ഞാൻ വേറെ എന്തെങ്കിലും ടെൻഷനിലോ വേറെ എന്തെങ്കിലും ഇതിലൊക്കെ നിൽക്കുമ്പോഴേ അറിയാതെ പരിസരം മറന്ന് നമ്മൾ ചിരിച്ചു പോകും. ഞങ്ങൾ അഞ്ചുപേരാണ്, ഒരാങ്ങളേ ഉള്ളൂ, ചേച്ചിമാരുണ്ട്, എല്ലാരും സെറ്റിൽഡ് ആയിട്ട്. അച്ഛനും അമ്മയില്ല. എനിക്ക് ഒരു 60 ദിവസമായി അച്ഛൻ മരിച്ചു. അമ്മ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും.
1: ഇവിടെ സെറ്റിൽ ആയിട്ട് എറണാകുളത്ത് സെറ്റിൽ ആയിട്ട് എത്ര നാളായി?
0: 14 വർഷമായി.
1: ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ചോദിച്ചിട്ടെ, ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചെന്ന് പറഞ്ഞു, അത് എവിടെയാണ് പഠിച്ചത്?
0: സ്കിൻ കെയർ പഠിച്ചത് ഇത് മലാപ്പറമ്പ് കാലിക്കറ്റ് അക്കാഡമിയിലാണ് പഠിച്ചത്. മേക്കപ്പ് പഠിച്ചത് എറണാകുളത്ത്. ട്രീറ്റ്മെന്റ് ഹെയർ ഡിപ്ലോമ പഠിച്ചത് വാഴക്കാലയുള്ള ഹെയർ അക്കാഡമിയിലാണ്. ലേസർ ട്രീറ്റ്മെന്റ് പഠിച്ചത് ബാംഗ്ലൂരാണ് ഞാൻ പഠിച്ചത്.
1: അപ്പോൾ പഠിക്കാനും കുറച്ച് പൈസയൊക്കെ ചെലവഴിച്ചു, പക്ഷെ അതനുസരിച്ച് ഇപ്പൊ നന്നായിട്ട് തിരിച്ചു വരികയും ചെയ്തു.
0: ആദ്യം ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
1: ബ്യൂട്ടി പാർലർ തുടങ്ങണേലും നല്ല ഒരു ചെലവുണ്ടല്ലോ. ഏകദേശം ഒരു എത്ര വരുമാനം? ഞാൻ ഇത്ര കാശിന്റെ അളവല്ല ചോദിക്കുന്നത്, നമുക്ക് പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? നന്നായിട്ട് ഒരു ബ്യൂട്ടി പാർലർ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പ്രോഡക്ട്സ് ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള തന്നെയായിരിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനുള്ള ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം എത്ര കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഒരു മാസം?
0: അതെ, നമുക്ക് എക്യുപ്മെന്റ്സ് വാങ്ങാൻ ഫസ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇതായിട്ടുണ്ട് ഒരു. പക്ഷെ ആദ്യത്തെ ആ മിഷൻ, ഇപ്പോഴും പല മിഷനും എന്റെ കയ്യിലുണ്ടാകുമ്പോൾ ഞാൻ ആ മിഷൻ എടുക്കുമ്പോൾ ഞാൻ ഓർത്തും ദൈവമേ, അന്ന് അത് വാങ്ങാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വാങ്ങാൻ പറ്റും, ഇന്ന് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. അന്ന് നമ്മൾ അതല്ല. എക്സ്പെൻസ് ഒരു സൈഡിൽ ഉണ്ട്, എന്നാൽ നമുക്കത് കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ കെയർ ഓഫ് വർക്കുകൾ നമുക്ക് വരാറുണ്ട്. ഒരു ക്ലയന്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
1: റെഫറൻസ് വേറെ ആൾക്കാർ പറഞ്ഞിട്ടൊക്കെ
0: വരാറുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ഒരു അവര് പറഞ്ഞിട്ടാ വരുന്നതല്ല, അവര് പറഞ്ഞാ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്.
1: അതൊരു തരം അക്സെപ്റ്റൻസ് ആണല്ലോ, നമ്മളെ അവർക്ക് ആവശ്യമുണ്ട് എന്ന് വരുമ്പോഴാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്.
0: ചില ആർട്ടിസ്റ്റുകളാണെങ്കിലും സാധാരണക്കാരും സെലിബ്രിറ്റികളും ഒക്കെ നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട്. അതുപോലെ അവരെ വിളിച്ചാൽ അവരുടെ അടുത്ത് നമ്മൾ ഏത് സമയത്തും പോകാൻ തയ്യാറാണ്, ഇനിയും പോകും.
1: ആദ്യം അപ്ഡേഷൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുക, ഇത് പ്രത്യേകിച്ചും ഈ ഫീൽഡിൽ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ അപ്ഡേഷൻസ് കറക്റ്റ് ആയിട്ട് പോകണം അല്ലെ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ ഇപ്പം കുറെ നമ്മൾ റെഫർ ചെയ്യണം, അല്ലെങ്കിൽ റെഫറൻസ് മീൻസ് സോഷ്യൽ മീഡിയ ആണെങ്കിലും ചില വർക്ക്ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, അതിനൊക്കെ പോകാറുണ്ട്?
0: എല്ലാത്തിനും പോകും. നമ്മളെ പഠിപ്പിച്ച എല്ലാവരുടെയും ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും വരുമ്പം അവര് നമ്മളെ അറിയിക്കും. ഗ്രൂപ്പുകളുണ്ട്, നമുക്ക് പോയാൽ മാത്രമേ പുതിയ ട്രീറ്റ്മെന്റ്സ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ.
1: കാലത്തിന്റെ ഒപ്പം വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം അല്ലെ?
0: അതെ, അല്ലാതെ ക്ലയന്റ് വന്നിട്ട് നമ്മളോട് ഒരിക്കലും അതിങ്ങനെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ അറിയാത്തത് പോലെ. നോളജ് എന്ന് പറഞ്ഞൊരു സംഭവം മെയിൻ,
1: മോഡേണിറ്റി എന്ന് പറയുന്ന സംഭവം ഇതിലേക്ക് കൊണ്ടുവരണം. അത് ക്ലയന്റ് പറഞ്ഞല്ലാതെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞത്.
0: ഡൗട്ട് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം.
1: അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യൂലോ അവരുടെ അടുത്ത് അല്ലെ?
0: അതെ, തീർച്ചയായും അതും അറിയിക്കും. എല്ലാവരും ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത്, നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ, ഈ ടൈം ആണോ അവർ ചെക്ക് ചെയ്യും. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് ഒരു കാരണമല്ല, അവർക്ക് നമ്മൾ ഫ്രഷ് ആണ്.
1: അതായത് ഒരു കൃത്യതയും അതുപോലെ തന്നെ ഇവർ ചെയ്യുന്നതിൽ ഒരു സത്യസന്ധതയും ഉണ്ടെന്ന് നമ്മൾ അത് ഉറപ്പിക്കണം അല്ലെ? അതല്ലേ നിലനിൽപ്പിന് ആധാരമാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്.
0: അതെ അതെ, നമുക്ക് ഒരു ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് അത് ഒന്നുമല്ല. നമ്മുടെ ഒരു ക്ലയന്റ് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ ആ വർക്ക് ചെയ്ത് അതേപോലെ തന്നെ വേണം അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഒരു ഹെഡ് വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല.
1: പിന്നെ വരുന്നവരുടെ സ്കിന്നിന്റെ സ്വഭാവം, മുടിയുടെ സ്വഭാവം ഇതൊക്കെ വ്യത്യാസമാണല്ലോ. അപ്പൊ അതനുസരിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരില്ലേ, അതിനെ കുറിച്ച് പറയോ?
0: അത് നമ്മൾ സ്കിന്ന് നോക്കിയാണ്, അവരെ കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പറയുന്നത്. സ്കിന്നുകൾ തന്നെ പലതരത്തിലുണ്ട്, നോക്കാതെ നമ്മൾ ഒന്നിനും ട്രീറ്റ് ചെയ്യാൻ പാടില്ല.
1: ഇപ്പൊ ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചതിൽ നിന്നും എനിക്ക് തോന്നിയത്, ഇപ്പൊ സജനയെ സംബന്ധിച്ച് സജനയുടെ ജോലിയിൽ സജന സന്തോഷവതിയാണ്, മികച്ച വരുമാനം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റാഫുകളെ നിർത്തി വർക്ക് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ പെരുമാറി അവരെ ചേർത്ത് നിർത്തുന്നു. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇപ്പം നമ്മളിപ്പോ പലരും പലതരത്തിൽ ജോലി ചെയ്യുന്നു, ആ രീതിയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം? ഇപ്പൊ ബ്യൂട്ടീഷ്യൻ കോഴ്സ് മാത്രമല്ല, അതായത് ഇത് നിലനിൽക്കണമെങ്കിൽ ഇതിനോട് ഒരു താല്പര്യം വേണം, നിരന്തരമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. അപ്പൊ ആ രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? പല ആളുകൾക്കും ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ അത് മടിയായിരിക്കും പലർക്കും, ശരിയാവോ ശരിയാവോ അങ്ങനെയൊക്കെ ആയിരിക്കും. ആ രീതിയിൽ രജനിക്ക് അവരോട് എന്താ പറയാനുള്ളത്?
0: അപ്പം ഓരോ ആൾക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. ബ്യൂട്ടീഷ്യൻ, ഫാഷൻ ഡിസൈനിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, ഓൺലൈൻ പഠിക്കാം, ഓഫ്ലൈൻ പഠിക്കാം,
1: ഒരുപാട് സാധ്യതകളുണ്ട്
0: നമുക്ക്. ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടമ്മമാരോട് മാത്രമല്ല, ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാത്തിനും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാണ് നല്ലത്. ഫുഡാണെങ്കിലും ഡ്രസ് ആണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും നമ്മൾ തന്നെ വാങ്ങുമ്പം കിട്ടുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് നമുക്ക് വേറൊരാൾ വാങ്ങിച്ചു തരുമ്പം കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ അത് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഹാപ്പി ആയി.

0: ശരിക്കും മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റും, അതാണ് എനിക്ക് തോന്നുന്നത്.
1: ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ബ്യൂട്ടി പാർലർ പോകാതെ തന്നെ ഇപ്പം നമ്മൾ ചെറിയൊരു പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ ഒരു സ്കിൻ പ്രോബ്ലം ഒക്കെ ആയിട്ട് ചില ആളുകൾക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോകാൻ കുഞ്ഞുങ്ങളുള്ളവരായിരിക്കും, പോകാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയ എന്തെങ്കിലും ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കാം, ഒരു ഒന്ന് രണ്ടെണ്ണം?
0: ഒന്ന് പറയാലോ, തീർച്ചയായും. വീട്ടിൽ തന്നെ ചെറിയ ജീരകം പൊടിച്ച് അതുപോലെ തന്നെ മുൾത്താനും മിട്ടിയും മിക്സ് ചെയ്ത്, മുൾത്താനും മിട്ടി ഒരു പൗഡർ ഉണ്ട് നമുക്ക് ആയുർവേദ കടയിലൊക്കെ കിട്ടുന്ന, അതും സമം 1:1 ചേർത്ത് അതിനകത്ത് ഓറഞ്ച് നീരോ തൈരോ പ്ലെയിൻ വാട്ടർ ആണെങ്കിലും യൂസ് ചെയ്ത് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ പിഗ്മെന്റേഷൻ മാറും, നല്ല ക്ലീൻ ആകും. പിന്നെ തക്കാളി നീര്, കോഫി പൗഡർ, കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്താലും നമ്മുടെ പിഗ്മെന്റേഷൻ മാറും. മുടിക്കാണെങ്കിൽ ചെമ്പരത്തിത്താളി, പണ്ട് തൊട്ട് പഴമക്കാര് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ചെമ്പരത്തിത്താളി, അത് നല്ല അതിനകത്ത് കണ്ടീഷനിങ് ഉണ്ട്. പിന്നെ എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ളം ഹെയറിൽ ചെയ്താലും, കറ്റാർവാഴ നല്ലതാണ്,
1: സ്കിന്നിനും
0: നല്ലതാണ്, ഹെയറിനും നല്ലതാണ്. പ്ലെയിൻ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് മസാജ് കൊടുത്താലും നല്ല ഗ്ലേസിങ് ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ
1: ട്രേഡ് സീക്രട്ട്. അതെ, ഇത് സംരംഭം നിലനിന്ന് പോകണമല്ലോ.
0: അപ്പൊ പിന്നെ അവര് വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട്.
1: എന്നാൽ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞു തന്നല്ലോ, ഒത്തിരി സന്തോഷം. ടിപ്സ് ആണെങ്കിലും അത്യാവശ്യം പരീക്ഷ നോക്കാൻ നല്ല ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്,
0: സിമ്പിൾ ആണ്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
1: ഇപ്പൊ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, സ്വന്തമായിട്ട് ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നു, സാറ്റിസ്ഫൈഡ് ആണോ?
0: ആ, ഒരു ഒരു 60% വരെ ഞാൻ ഓക്കെ ആണ്. ഈ എന്റെ വരുമാനത്തിൽ കൂടി ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ഞാൻ കാറ് അതൊക്കെ ഞാൻ തന്നെ
1: വാങ്ങുന്ന
0: എന്റെ ആഗ്രഹങ്ങൾ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല.
1: തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇനിയും
0: ചെയ്യാനുണ്ട്.
1: ഒരു കാര്യം ഇവിടെ ചോദിക്കട്ടെ, ഇപ്പം ആക്സസറീസ്, ആഭരണങ്ങള്, ഡ്രസ്സ് സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഇതൊക്കെ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന പല ബ്യൂട്ടി പാർലറുകളും ആ രീതിയിലുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങൾ
0: എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്കറിയുന്ന ഷോപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്.
1: അല്ലാതെ നിലവിൽ
0: ഞാൻ ഒന്നും ഇതിനകത്ത് കൂടുതൽ പഠിക്കണം, ഇനിയും അറിയണം, സക്സസ് ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: ഈ ഫീൽഡില് നമ്മള് കൊറേ, ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല, എന്നാലും നമുക്ക് ബ്യൂട്ടീഷ്യൻ രംഗത്തും ആരാധന തോന്നുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ ജെന്റ്സ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും ടോപ്പ് ലെവലിൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ കേരളത്തിൽ തന്നെയുണ്ട്, മലയാളീസ് തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ ആരോടെങ്കിലും ഒരു ആരാധന തോന്നിയിട്ടുണ്ടോ?
0: രഞ്ജു രഞ്ജിനി അവരൊക്കെ ചെയ്യുന്ന വർക്കിനകത്ത് ഭയങ്കര റിസൾട്ടാന്ന് കാണുന്നുണ്ട്. അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അത്രയും പെർഫെക്റ്റ് ായിട്ട് നമുക്ക്, എനിക്ക് ചിലപ്പോ എന്റെ അറിവില്ലായ്മയാണോ എന്നറിയില്ല, ഒരുക്കുന്നവരുമാണ്. അവരും ഒരുങ്ങും, അവർ നന്നായിട്ട് ഒരുക്കുകയും ചെയ്യും. അവർ ചെയ്ത വർക്കിന് ഭയങ്കര റിസൾട്ടും ആണ്, ലാസ്റ്റിംഗ് ആണ്. അത് ദൈവം ഓരോ ആൾക്ക് കൊടുത്ത ഓരോ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുന്നത്.
1: അതൊക്കെ കാണുമ്പോൾ അതുപോലെ നന്നാക്കി എടുക്കണം എന്നൊക്കെ തോന്നുന്നു.
0: പിന്നെ തീർച്ചയായും എന്ത് വർക്ക് കണ്ടു കഴിഞ്ഞാലും, ഒരു ഹെയർ കട്ട് കണ്ടു കഴിഞ്ഞാലും, ഒരു മേക്കപ്പ് കണ്ടു കഴിഞ്ഞാലും, ഒരാളെ കണ്ടു കഴിഞ്ഞാലും, വാട്ടെവർ എന്ത് സംഭവം,
1: നിങ്ങൾ ബ്യൂട്ടീഷ്യൻസ് ഒരാളെ കാണുമ്പോൾ ഇതിൽ എന്ത് മാറ്റം വരും, എങ്ങനെ കൂട്ടാം അല്ലേ?
0: അതെ അതെ,
1: അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്.
0: നമ്മളിപ്പോ എന്തെങ്കിലും ആയിരിക്കും അവർ സംസാരിക്കുന്നത്, പക്ഷെ നമ്മുടെ കണ്ണുകളിൽ കാണുന്നത് അവരുടെ ഹെയറിന്റെ സ്റ്റൈലും, ഈ ലിപ് ഷെയ്ഡ് ഇവർക്ക് സൂട്ടല്ല, അല്ലെ ഇതായിരിക്കും കുറച്ചുകൂടി നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് നമ്മളെ കണ്ണിൽ കാണുന്നത്.
1: പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ പോകുന്ന ബ്യൂട്ടി പാർലറിൽ അല്ലെങ്കിൽ അവരുടെ ബ്യൂട്ടീഷ്യനാണ് തീരുമാനിക്കുന്നത് എങ്ങനെ ഹെയർ കട്ട് ചെയ്യണം, അവർ പറയുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷേ ഒരു വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
0: കാരണം നമ്മുടെ സ്കിന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സാറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാള് നിങ്ങളായിട്ട് തന്നെ കാണണം എന്ന്. അതായത് നമ്മുടെ ഹെയറും നമ്മുടെ സ്കിന്നും വേറൊരാളുടെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോഴ് നമുക്ക് പേടിയാവും, ദൈവം ഇവരെന്ത് കാണിക്കും, നമ്മുടെ ഹെയർ കൂടുതൽ കട്ട് ചെയ്യോ, വേറെ ഷേപ്പ് ആവോ,
1: ആദ്യമായിട്ട് വരുന്ന ഏതൊരാൾക്കും ഉണ്ടാകാവുന്ന ഒരു
0: ടെൻഷനാണ്. അതേപോലെ നമ്മളും കോംബ് എടുക്കുമ്പോഴാണെങ്കിലും സിസ്റ്റർ എടുക്കുമ്പോഴാണ് ദൈവത്തെ വിളിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ സർവീസിൽ അവർ ഇഷ്ടപ്പെടണം, സാറ്റിസ്ഫൈഡ് ആകണം, നമ്മൾ ഓക്കെ ആണ്, സന്തോഷമായിരിക്കണം.
1: വുമൻ എംപവർമെന്റ് അഭിമാനത്തോടെ ഒരു തൊഴിൽ ചെയ്യുന്നു, അത് സജനയിൽ കാണുന്ന സജനയ്ക്ക് പറയാനുള്ള കാര്യം എന്തോ, അല്ലെങ്കിൽ എന്നെ നിലനിർത്തുന്ന കാര്യം ഇതാണെന്ന് ഫൈനലി പറയാനുള്ളത്?
0: ദൈവവിശ്വാസം ഉണ്ട്, ഏത് സിറ്റുവേഷനിലും നമുക്കൊരു കൈത്താങ്ങായി നമ്മുടെ കൂടെ നിൽക്കുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ തന്നെയാണ് നമുക്കതൊരു ഹാപ്പി ആയിട്ട് തോന്നുന്നത്.
1: ഏതായാലും ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, അതുപോലെ നമ്മുടെ ശ്രോതാക്കൾക്ക് കുറച്ച് ടിപ്സും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കസ്റ്റമേഴ്സ് വരട്ടെ, ഈ സംരംഭം നന്നായി പോകാൻ വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ഒരുപാട് സന്തോഷം പരിപാടിയിൽ പങ്കെടുത്തതിന്, നന്ദി.
0: ഓക്കെ, താങ്ക് യു.
2: ബ്യൂട്ടി പാർലർ സംരംഭകയായ സജന കൃഷ്ണനുമായി ഇതുവരെ സംസാരിച്ചത് KV ലീല. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗുരു എന്ന ചിത്രത്തിനു വേണ്ടി AR റഹ്മാൻ, ചിന്മയി എന്നിവർ പാടിയത്. ഗാനശില്പികൾ ഗുൽസാർ, AR റഹ്മാൻ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം തേരേ നാം എന്ന ചിത്രത്തിനു വേണ്ടി സമീർ എഴുതി, ഹിമേഷ് രശ്മയ ഈണമിട്ടത്. ഗായകർ ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക്.

ഒരു ഗാനം കൂടി കേൾക്കാം. താൽ എന്ന ചിത്രത്തിനു വേണ്ടി ആനന്ദ് ബക്ഷി എഴുതി, എ ആർ റഹ്മാൻ ചിട്ടപ്പെടുത്തിയത്. ഗായകർ ഉദിത് നാരായൺ, അൽക്കായാഗ്നിക്.

0: കൂടുതൽ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഇനി രാത്രി 9:30. ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 4:03.
1: ആകാശവാണി FM വാർത്തകൾ.
0: സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. 2026 കേരള ധനകാര്യ ബിൽ മുഖ്യമന്ത്രി വി.ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. പീക്ക് സമയങ്ങളിലെ ഉയർന്ന വൈദ്യുതി ആവശ്യകത നേരിടാൻ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനശേഷി കാര്യമായി വർദ്ധിപ്പിക്കാനും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടാനും ആലോചിക്കുന്നതായി വൈദ്യുതി മന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇടുക്കി ജില്ലാ അതിർത്തിയിലെ തമിഴ്നാട് വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. പെരിയാർ കടുവ സങ്കേതത്തിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സതീഷ് രാജിനെയാണ് ആന ആക്രമിച്ചത്. മൂന്നാറിൽ 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്കും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്കും കനത്ത പിഴ ചുമത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 6 സെക്കൻഡും.

ഇന്ന് ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയി ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. പ്രശസ്ത ഭിഷഗ്വരനും മുൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ഓർമ്മ ദിവസമാണ് ഇന്ന്. അദ്ദേഹം ജനിച്ചത് 1882 ജൂലൈ 1-നും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് 1962 ജൂലൈ 1-നുമാണ്. അദ്ദേഹത്തിന്റെ ജനനവും മരണവും നടന്നത് ഒരേ ദിവസം, ഇന്ന് ജൂലൈ 1-ാം തീയതി. 1950 മുതൽ അദ്ദേഹം ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു, മരിക്കുന്നതുവരെയും. ആരോഗ്യ സംരക്ഷണ വിദഗ്ധരുടെ നിസ്വാർത്ഥ സമർപ്പണം, സഹിഷ്ണുത, അനുകമ്പ, അവരുടെ സേവന മനോഭാവം, ഇവയെല്ലാം അംഗീകരിച്ചുകൊണ്ട് മെഡിക്കൽ സമൂഹത്തിനുള്ള ആദരമായിട്ടാണ് ഈ ദിനം നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഭിഷഗ്വരന്മാർക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിക്കുന്നു, ഒപ്പം ഡോക്ടേഴ്സ് ഡേ ആശംസകളും.

ഒരുപാട് സമ്മർദ്ദത്തിനിടയിലും നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും വളരെ സഹാനുഭൂതിയോടുകൂടി, നിസ്വാർത്ഥമായി അവരുടെ സേവന മനോഭാവത്തോടുകൂടി നമ്മുടെ ഓരോ അവരുടെ മുന്നിലെത്തുന്ന ഓരോ രോഗികളെയും ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കും മാനസിക സംഘർഷങ്ങളുണ്ട് അല്ലേ? പലരെയും ചികിത്സിക്കാൻ പോകുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് അവർക്ക് സമർപ്പിച്ചുകൊണ്ടാവാം ആദ്യത്തെ ഗാനം. ഇതുപോലെ നമ്മുടെ മോഹൻലാൽ അവതരിപ്പിച്ച ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രം, മാനസിക പിരിമുറുക്കം, അതിനൊരു പ്രത്യേക കാരണം എന്താന്ന് വെച്ചാൽ സുഹൃത്തിന്റെ ഭാര്യയാണ് ചികിത്സിക്കുന്നത്. അപ്പൊ സുഹൃത്തിനോടുള്ള സ്നേഹവും എല്ലാം മുന്നിൽ നിൽക്കുന്നു. അതിന്റെ ഇടയിൽ ഇങ്ങനെയൊരു അസുഖം എന്നൊക്കെ അറിയുമ്പോൾ ആ ഒരു മാനസിക പിരിമുറുക്കം വരച്ചു കാണിക്കുന്ന ഒരു ഗാനം നമ്മുടെ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ ഒരു ചിത്രത്തിലുണ്ട്. ആ ചിത്രത്തിലെ ഗാനമാണ് ഇന്ന് ആദ്യം എല്ലാ ഡോക്ടേഴ്സിനും വേണ്ടി സമർപ്പിക്കുന്നത്.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: അപ്പോ ഡോക്ടേഴ്സ് ഡേ ആശംസകളോടെയായിരുന്നു ആദ്യ ഗാനം. ഫസ്റ്റ് ആദ്യത്തെ മെസ്സേജിൽ കിടക്കാം കേട്ടോ. ഹായ്, ഗുഡ് ഈവനിങ് നാലുമണി പൂവി, ഹൗ ആർ യു? ഐ എം ഫൈൻ. വെൽക്കം ടു നെക്സ്റ്റ് മന്ത് ജൂലൈ. അതെ, എല്ലാവർക്കും സ്വാഗതം ജൂലൈ മാസത്തിലേക്ക്. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് സോണിക നോർത്ത് പറവൂരാണ്. ആവശ്യപ്പെട്ട് പ്ലീസ്

പ്ലേ ദ സോങ്. പഞ്ചാരശ്ശിരി മൂവി മേരിക്കുണ്ടൊരു കുഞ്ഞാട് തീർച്ചയായിട്ടും വെച്ചുതരാം കേട്ടോ. ഈ സോങ് തന്നെ വെച്ചു തരണേന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഹാപ്പി നാഷണൽ ഡോക്ടേഴ്സ് ഡേ എന്ന് പ്രത്യേകം ആശംസകളും അറിയിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരണം. നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആശംസകളുടെ ഈ ഗാനം വെച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന പാട്ട് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഇതാ കേട്ടോളൂ.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: ഹലോ, 4 മണിപ്പൂവേ, ഐ എം ബേസിൽ അലക്സാണ്ടർ കെ ഫ്രം തൃപ്പൂണിത്തുറ. ഐ നല്ല പേര് കേട്ടോ. പ്ലീസ് പ്ലേ ദ സോങ് മാനേ മധുര കരിമ്പേ മലർത്തേനേ ടു കമമറേറ്റ് അവർ ഫസ്റ്റ് ക്ലബ് ഡേ സെലിബ്രേഷൻ അറ്റ് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് പനമ്പിളി നഗർ കൊച്ചി ഡ്യൂറിംഗ് ദ ഇയർ 1982 ഇൻ വിച്ച് മൈസെൽഫ് ആൻഡ് ശ്രീ സദാനന്ദ ഭട്ട് സ്റ്റേജ് ദ സോങ് സീൻ. ഓ, അത് ശരി. അപ്പം 1982 ഈ പാട്ട് ഈ അവർ അവിടെ നടത്തിയ ഫസ്റ്റ് ക്ലബ് ഡേ നടത്തിയതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലും കൂടിയാണ്. അദ്ദേഹവും പത്മനാഭ ഭട്ട് എന്ന് പറഞ്ഞ അദ്ദേഹവും ചേർന്നിട്ട് ഈ പാട്ടിൻ്റെ സീന് അഭിനയിച്ചിരുന്നു. അപ്പം അതൊരു നല്ല മെമ്മറിയാണ് അല്ലേ? ശരിക്കും അതൊരു വല്ലാത്ത അനുഭവമല്ലേ? നമ്മൾ പാട്ടൊക്കെ പണ്ട് കോളേജിലോ ഇവിടെയൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക എന്ന് പറയുമ്പം അതൊരു സുഖമുള്ള പരിപാടിയാണ്. അപ്പം എന്തായാലും ഇതാ വരുന്നുണ്ട് പാട്ട്. തീർച്ചയായിട്ടും ആസ്വദിച്ചോളൂ, കേട്ടോളൂ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: വീണ്ടും സ്വാഗതം 4 മണിപ്പൂക്കളിലേക്ക്. അപ്പോ ബേസിൽ അലക്സാണ്ടറും ഫ്രണ്ടും അവതരിപ്പിച്ച ആ പാട്ട്, അതൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ടല്ലേ, നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചെടുക്കുമ്പോൾ. പക്ഷെ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ആ സിനിമ ഇറങ്ങിയത് 1983 ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം 83 നിങ്ങൾ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടാവുക, 82 ആയിരിക്കില്ല. മേ ബി ചിലപ്പം എനിക്ക് തെറ്റായിരിക്കാം, എൻ്റെ അറിവ് തെറ്റായിരിക്കാം. ഞാൻ കണ്ടൊരു ഒരു മെസ്സേജ് ഇത് കണ്ടത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, എനിക്കറിയാവുന്നൊരു ചെറിയൊരു കാര്യം. അപ്പോൾ നമുക്ക് അടുത്ത സന്ദേശത്തിലേക്ക് കടക്കാം. ഞാൻ പ്രവീൺ കുമാർ നായിക്. എനിക്ക് തമിഴ് സോങ് വെച്ചു തരുമോ? കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളർ എന്റെ വൈഫ് ഉഷയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും പ്രവീൺ കുമാർ അദ്ദേഹത്തിന്റെ വൈഫ് ഉഷയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത സോങ് വരുന്നു. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്, പ്രത്യേകം അയച്ചിട്ടുണ്ട്. അപ്പം പ്രവീൺ കുമാറിനും വൈഫ് ഉഷയ്ക്കും വേണ്ടി ഈ ഗാനം.

0: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
1: ഒരറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കി പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ നടപടികൾ SDMA.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കൾ. ഹായ് നാലുമണിപ്പൂവേ, നരൻ എന്ന ചിത്രത്തിലെ വേൽമുരുക എന്ന ഗാനം വെക്കാമോ? ഞാനൊരു സ്ഥിരം ശ്രോതാവാണ്. പറവൂർ നിന്നും കൃഷ്ണദത്താണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. കൃഷ്ണദത്തിന് വേണ്ടിയും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയുമായിരുന്നു ഈ ഗാനം.

പ്രിയ നാലുമണിപ്പൂവേ, ഗുഡ് ഈവനിങ്, ഹാപ്പി നാഷണൽ ഡോക്ടേഴ്സ് ഡേ. തിരിച്ചും എനിക്കും ഫാമിലിക്കും വേണ്ടി ഒരു നല്ല ഗാനം വെച്ചു തരാമോ? തീർച്ചയായിട്ടും. എന്താ സംശയം? മിൻസാരക്കണ്ണ മൂവിയിലെ ഉൻപേർ സ്വല്ല ആസത്താൻ എന്ന സോങ് ആണ് വേണ്ടത്. തീർച്ചയായിട്ടും ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് സ്നേഹത്തോടെ ഗുരുപ്രഭാരത്ന പ്രിയ എരമല്ലൂർ. അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ഫാമിലിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നാലുമണിപ്പൂക്കളുടെ കൂട്ടുകാർക്കും വേണ്ടി മിൻസാരക്കണ്ണ എന്ന മൂവിയിലെ ഈ ഗാനം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: പ്രിയ നാലുമണിപ്പൂവേ, എന്റെ കൊച്ചുമകൾ നൈനിക സൗദി അറേബ്യയിൽ നിന്നും വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ കൂടെയുണ്ട്. നൈനുമോൾക്ക് വേണ്ടി കണ്ണാനക്കണ്ണെ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു ലക്ഷ്മി മോഹൻ കൂവപ്പടി പെരുമ്പാവൂർ. തീർച്ചയായിട്ടും നൈനുമോൾക്ക് വേണ്ടിയിട്ട് വരുന്നു കണ്ണാനക്കണ്ണെ എന്ന വിശ്വാസം എന്ന ചിത്രത്തിലെ ഗാനം. ഇതാ കേട്ടോളൂ.

നമ്മുടെ സമയം ദാ ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോ സന്ദേശം വായിക്കാം ഞാൻ. പ്രിയ നാലുമണിപ്പൂവെ, ഉദയം പേരിൽ നിന്ന് മഞ്ജു ആണ് അയക്കുന്നത്. എന്റെ മോള് കൃഷ്ണ ഡിഗ്രി പഠനത്തിനായി കോളേജിൽ ചേർന്നിരിക്കുന്നു. അവൾക്കും കൂട്ടുകാരികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒരു പാട്ട് വെച്ചു തരുമോ? തീർച്ചയായിട്ടും വെച്ചു തരാം. മറ്റൊരു സന്ദേശം അയച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ്. ഇവിടെ നിന്ന് അയച്ചിട്ടില്ല. ലക്ഷ്മി ഡോക്ടർ ആയ ശിശിരാ കൃഷ്ണ മകളുടെ പേരാണ്. ശിശിരാ കൃഷ്ണയ്ക്ക് ഡോക്ടേഴ്സ് ഡേ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും ഒപ്പം നമുക്കിന്ന് വെറും ഡോക്ടേഴ്സ് ഡേ മാത്രമല്ല മറ്റൊരു ഡേയും കൂടിയാണ്. എന്താണെന്നറിയോ? ഇന്റർനാഷണൽ ജോക്സ് ഡേ. അപ്പൊ തമാശ പറയാനും ഒരു ദിവസം. നമുക്കിപ്പോ എല്ലാ കാര്യങ്ങൾക്കും മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, അങ്ങനെ ഓരോ കാര്യത്തിനും ഒരു ദിവസമാണ് അല്ലെ? ഫോറസ്റ്റ് ഡേ, അങ്ങനെ എന്ത് പറഞ്ഞാലും ഒരു ദിവസം നമ്മൾ, ആ ദിവസം അതിനുവേണ്ടി അങ്ങ് നമ്മൾ മാറ്റിവെക്കും. അപ്പൊ ഇന്ന് ജോക്കിന് വേണ്ടി കൂടി മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതിനുവേണ്ടി കൂടി ഒരു ഗാനം, അവസാനത്തെ ഗാനം ഈ മഞ്ജുവിന്റെ മോള് കൃഷ്ണയ്ക്കും അതുപോലെ തന്നെ ഡോക്ടർ ശിശിര കൃഷ്ണയ്ക്കും, ലക്ഷ്മിയുടെ മകൾ ഡോക്ടർ ശിശിര കൃഷ്ണയ്ക്കും വേണ്ടി കൂടിയാണ് ഈ ഗാനം. ഒപ്പം ഇന്റർനാഷണൽ ജോക്സ് ഡേ ആശംസകളോടെ വരുന്നു ഈ ഗാനം. നമ്മുടെ യോദ്ധ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ജോക്സ് ഡേയിലൊക്കെ വെക്കാൻ പറ്റിയ ഗാനമാണെന്നുള്ളൊരു തോന്നലാണ് കേട്ടോ ഞാൻ ആ ഗാനം വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി വരുന്നു ഈ ഗാനം.

0: തല ഇവിടെ ഇരിക്കുമ്പോ വാലും തനങ്ങല്ലടാ.
1: മണിക്കൂടെ തടി കിട്ടാൻ ഒരു മിട്ട് തനങ്ങല്ലടാ.
2: ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാ മടയാ വാടാ കുഴിമടിയാ.

0: അപ്പുറം പോയിടിൽ വൈഡൂരെ കൊട്ടാരം കപ്പം കെട്ടാം.
1: വൈഡൂരെ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ലാത്തോനെന്തും വീമ്പിളക്കാം.
0: കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാളം പട പുഞ്ചാളി, നീയോ നിന്റെ പാർപ്പവാശക്കാരോ ചൊല്ലട കൂത്താടി.

ഇടാൻ അവതയിടാൻ മടയൻ ചക്കത്തരമൊരു ജഗമുഖൻ മനസ്സിലുവേ മടിയിലുവേ യമതടിയാ മലമടിയാ കടിയാ മടയാ ഇടിയാ പൊടിയാ മറുതേ ചെറുതേ പോടാ പോയി ചെലവിന് ചെല്ലറ വരവിന് ചെറുതെ.

നമ്മുടെ നാലുമണിപ്പൂക്കൾ ഈ ഗാനത്തോടുകൂടി ഇതാ ഇന്നിവിടെ അവസാനിക്കുകയാണ്. സന്ദേശങ്ങളയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. എല്ലാവർക്കും ശുഭാശംസകൾ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 4:55 ഇപ്പോൾ സേവന വാർത്തകൾ. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ മലയാളം വിഷയത്തിൽ അതിഥി അധ്യാപകൻ അധ്യാപിക ഒഴിവ്. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുള്ളവരും തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ, അവരുടെ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഈ മാസം 6 തിങ്കളാഴ്ച രാവിലെ 10:30 കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. നമ്പർ 0462212223
1: ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: പാലക്കാട് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. PGDCA, DCA കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിപ്ലോമ, ടാലി, GST, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, പ്രോഗ്രാമിംഗ് ആൻഡ് പൈത്തൺ, C++, ഡാറ്റ എൻട്രി എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും OEC വിഭാഗത്തിൽപ്പെട്ടവർക്കും അർഹമായ ഫീസ് ആനുകൂല്യം ലഭിക്കും. വിളിക്കേണ്ട നമ്പർ 0491.

0: 2 52 74 25 0491252 5 2 7 4 2 5
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ട്രെയിനേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 മാസമാണ് കാലാവധി. യോഗ്യത 12-ാം ക്ലാസ്. വിശദവിവരങ്ങൾക്ക് www.src.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ 88 48 02 60 35, 88 48 02 60 35.
3: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു

0: 3-5.
1: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി വിഭാഗങ്ങളിൽ ഒന്ന് വീതം അധ്യാപക ഒഴിവുണ്ട്. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റ് PhDയുമാണ് അടിസ്ഥാന യോഗ്യത. ഉദ്യോഗാർത്ഥികൾ മുൻകൂറായി കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. താൽപര്യമുള്ളവർ ഈ മാസം 3 രാവിലെ 10 മണിക്ക് സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി എത്തിച്ചേരണം. വിളിക്കേണ്ട നമ്പർ 0942425142. പുതുശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം മിഷൻ പദ്ധതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഡിഫാം, ബിഫാം, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 രാവിലെ 10 യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം പുതുശ്ശേരി പഞ്ചായത്ത് ഹാളിൽ അഭിമുഖത്തിനായി എത്തിച്ചേരേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 0491256947. നമ്പർ ആവർത്തിക്കാം, 0491256947. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക് സർട്ടിഫിക്കറ്റോടുകൂടി 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക്, ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC +2 ഡിഗ്രി പാസ്സായവർക്ക് നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7994926081
2: ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 1:06.
1: ആകാശവാണി FM വാർത്തകൾ.
0: ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗുമായി ബന്ധിപ്പിക്കുന്ന NH 148 AE ആറുവരി തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. 2026 ധനവിനിയോഗ ബിൽ നിയമസഭ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. പീക്ക് സമയങ്ങളിലെ ഉയർന്ന വൈദ്യുതി ആവശ്യകത നേരിടാൻ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനശേഷി കാര്യമായി വർദ്ധിപ്പിക്കാനും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടാനും ആലോചിക്കുന്നതായി വൈദ്യുതി മന്ത്രി. 4 വർഷ ബിരുദ കോഴ്സിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഇടുക്കി ജില്ലാ അതിർത്തിയിലെ തമിഴ്നാട് വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. പെരിയാർ കടുവ സങ്കേതത്തിലെ

0: സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സതീഷ് രാജിനെയാണ് ആന ആക്രമിച്ചത്. മൂന്നാറിൽ 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്കും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്കും കനത്ത പിഴ ചുമത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
2: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം അനാർക്കലി എന്ന ചിത്രത്തിൽ നിന്ന് KS ഹരിശങ്കർ പാടിയത്. ഗാനരചന രാജീവ് നായർ. സംഗീത സംവിധാനം വിദ്യാസാഗർ.

ചിത്രം അയാൾ കഥയെഴുതുകയാണ്. ഗാനമൊരുക്കിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, രവീന്ദ്രൻ. പാടിയത് യേശുദാസ്.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: അടുത്ത ഗാനം ഷഹബാസ് അമൻ പാടിയത്. ചിത്രം വെള്ളം, ദ എസൻഷ്യൽ ഡ്രിങ്ക്. ഗാനരചന നിധീഷ് നടേരി. ഈണമൊരുക്കിയത് ബിജിബാൽ.

അടുത്ത ഗാനം ശിക്കാരി ശംഭു എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് ദീപക്. ഗാനശില്പികൾ സന്തോഷ് വർമ്മ, ശ്രീജിത്ത് എടവന.

അടുത്ത ഗാനം ചിത്ര പാടിയത്. കവർ സ്റ്റോറി എന്ന ചിത്രത്തിൽ നിന്ന്. രചന ഗിരീഷ് പുത്തഞ്ചേരി, ഈണമൊരുക്കിയത് ശരത്.

ചിത്രം ആകാശമിഠായി, പാടിയത് അഭിജിത്ത് കൊല്ലം, രചന സിദ്ദിഖ്, ക്ഷമിക്കണം, റഫീഖ് അഹമ്മദ്, സംഗീത സംവിധാനം മൻസൂർ അഹമ്മദ്.

കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിലെ ഗാനം. ചിത്ര പാടിയത് കെ ജയകുമാറിൻ്റെ രചന, ഈണമൊരുക്കിയത് എ ജെ ജോസഫ്.

എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം എന്ന ചിത്രത്തിൽ നിന്ന്, രചന ഷിബു ചക്രവർത്തി, ഗാനം ചിട്ടപ്പെടുത്തിയത് കണ്ണൂർ രാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇന്ന് 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളും 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിളയാണ് ചീര. പ്രോട്ടീനുകളാലും ധാതുലവണങ്ങളാലും സമ്പുഷ്ടമായ ചീര മലയാളിയുടെ പ്രധാന ഇലക്കറി കൂടിയാണ്. കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും കൃഷി ചെയ്യാൻ അനുയോജ്യമായ ചീര വളരെ എളുപ്പത്തിലും വേഗത്തിലും കൃഷി ചെയ്യാൻ സാധിക്കുന്ന വിള കൂടിയാണ്. നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ചീര ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചക്കുറവ് പരിഹരിക്കുന്നതിനും കാരണമാകുന്നു. ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ചീരയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ. നമ്മോടൊപ്പം ചേരുന്നു വെള്ളായണി കാർഷിക കോളേജിലെ PG വിദ്യാർത്ഥിനിയായ അപർണ. നമസ്കാരം അപർണ.
4: നമസ്കാരം.
2: നമ്മുടെ കാലാവസ്ഥയും മണ്ണുമെല്ലാം ചീര കൃഷിക്ക് വളരെ അനുയോജ്യമാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആദ്യം
4: കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച വിളയാണ് ചീര. അധിക മഴയുള്ള സമയം ഒഴിച്ചാൽ എല്ലാ സമയത്തും നമുക്ക് ചീര കൃഷി

0: ചെയ്യാനായി സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ്. അതുകൂടാതെ തന്നെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ് ചീരകൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. ചൂടുകൂടിയ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് പൊതുവെ ചീരകൃഷി ചെയ്യാനായിട്ട് അനുയോജ്യം. ഇപ്പം കേരളത്തിലായിക്കോട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, നമ്മൾ അടുക്കളത്തോട്ടമായിട്ടും വാണിജ്യാടിസ്ഥാനത്തിലുമെല്ലാം ചീര കൃഷി ചെയ്യാവുന്നതാണ്.
1: ഏത് സമയവും കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണെന്ന് കേട്ടിട്ടുണ്ട് ചീര. അതായത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒക്കെ ചീര കൃഷി ചെയ്യാം. വേനൽക്കാലം കൂടുതൽ അനുയോജ്യമാണെന്ന് തോന്നുന്നു അല്ലേ ചീരകൃഷിക്ക്?
0: തീർച്ചയായും.
1: അപ്പൊ ഈ ചീരകൃഷിയിൽ ഏതൊക്കെ ഇനങ്ങളാണ് ഉള്ളതെന്ന് പറയാമോ?
0: ചീരയിലെ ഇനങ്ങളെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല പല ഇനങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പല തവണകളായിട്ട് വിളവെടുക്കാൻ പറ്റുന്നവയും ഒരു തവണയാ മാത്രം വിളവെടുക്കാൻ പറ്റുന്ന ചീര ഇനങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇളം പച്ച, കടും പച്ച, ചുവപ്പ്, കടും ചുവപ്പ്, വ്യത്യസ്ത നിറത്തിൽ നമുക്കിന്ന് ചീര ലഭിക്കും. ചുവന്ന ചീരയാണെങ്കിൽ കണ്ണാര ലോക്കൽ, കൃഷ്ണശ്രീ, KU വൈഗ, അരുൺ എന്നീ ഇനങ്ങളാണുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് KU വൈഗയാണ്. നമുക്ക് പല തവണകളായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വിള കൂടിയാണ്. മാത്രമല്ല ഉയർന്ന ഉൽപ്പാദനശേഷിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചീരയിലൊരു പ്രശ്നമാണ് പൂവിടുന്നത്. KU വൈഗ എന്ന ഈ ഇനം പതുക്കെയാണ് ഇതിൽ പൂവിടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് KU വൈഗ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ പച്ചയാണെങ്കിൽ CO1, CO2, മോഹിനി, രേണുശ്രീ എന്നീ ഇനങ്ങളും ലഭ്യമാണ്.
1: ചീരയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് മറ്റു പച്ചക്കറിയിൽ നിന്നും ചീരയെ വേറിട്ട് നിർത്തുന്നത്?
0: അടുക്കള തോട്ടത്തിലായിക്കോട്ടെ അതല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലായിക്കോട്ടെ, നമുക്ക് രണ്ടിലും നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു ഇലക്കറി കൂടിയാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചീര കണ്ടാൽ വാങ്ങിയേക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും. കൂടാതെ നമ്മളുടെ ക്രോപ്പ് റൊട്ടേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. ചീരയുടെ പെട്ടെന്നുള്ള വളർച്ചയാണ് മറ്റൊരു കാരണം. അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ ഇലക്കറി എന്നാണ് ചീര അറിയപ്പെടുന്നത്. ഉയർന്ന പോഷക ഗുണവും ഇതിന് മറ്റൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. ദിവസേന 50 മുതൽ 100 ഗ്രാം വരെ പല വിഭവങ്ങളായിട്ട് നമ്മൾ ചീര കഴിക്കുകയാണെങ്കിൽ കുട്ടികളിലുള്ള കാഴ്ചക്കുറവിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു.
1: കൃഷി രീതിയെക്കുറിച്ചൊന്ന് പറയാമോ? ചീരയുടെ നടീൽ എങ്ങനെയാണ്?
0: ഒരു സെന്റിൽ കൃഷി ചെയ്യുന്ന കർഷകനാണെങ്കിൽ വെറും 8 ഗ്രാം വിത്ത് മാത്രം മതിയാകും. നല്ല രീതിയിൽ നിലമൊരുക്കി വിത്ത് വിതയ്ക്കാവുന്നതാണ്. ഈ ചീരയുടെ വിത്ത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ 1 ഗ്രാം വിത്തിന് 100 ഗ്രാം മണൽ എന്ന രീതിയിൽ മിക്സ് ചെയ്ത് 1 സെന്റിമീറ്റർ ആഴത്തിൽ വിതറിക്കൊടുക്കാവുന്നതാണ്. പറിച്ചു നടലാണെങ്കിൽ ആദ്യമേ നമ്മൾ പോട്ട്റേസിലൊക്കെ വളർത്തിയെടുത്ത ചീര 3 ആഴ്ച പ്രായമായ സ്റ്റേജ് എത്തുമ്പോൾ നമുക്കതിനെ പറിച്ചു നടാവുന്നതാണ്.
1: നടീലിന്റെ കാര്യം പറഞ്ഞല്ലോ, ചീരയുടെ വളപ്രയോഗ രീതികൾ എന്താണ്?
0: നിലമൊരുക്കിയ ഉടൻ ചാണകമോ കമ്പോസ്റ്റോ ജൈവവളം നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. NPK എടുക്കുകയാണെങ്കിൽ 100, 50, 50 kg എന്നുള്ള റേഷ്യോയിലായിരിക്കും ചീരയ്ക്ക് വേണ്ടിയിട്ട് വളപ്രയോഗമായിട്ട് നടത്തേണ്ടത്. പല തവണകളായിട്ട് നമുക്ക് ചീര വിളവെടുക്കാവുന്നതാണ്. ഓരോ തവണ വിളവെടുത്തതിന് ശേഷവും 1% യൂറിയ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത വിളവെടുക്കുന്നതിന് നമുക്ക് കുറച്ച് വിളവ് കൂടുതലായിട്ട് ലഭിക്കാനായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. ഇപ്പോൾ അടുക്കള തോട്ടത്തിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് നമുക്ക് ജൈവവളമായിട്ടും നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്.
1: ചീരയുടെ രോഗകീട നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
0: ചീര ഒരു ഇലക്കറി ആയതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും സംയോജിത കീടരോഗ നിയന്ത്രണമാണ് നല്ലത്. പക്ഷേ ഇലക്കറി നമ്മൾ ഇലയായിട്ട് ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ജൈവ കീട നിയന്ത്രണം കർഷകർക്ക് തിരഞ്ഞെടുക്കാവുന്നൊരു ഓപ്ഷൻ കൂടിയാണ്. ഇതിൽ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വെള്ളീച്ച, ചാഴി, പുഴുക്കൾ ഇത്തരത്തിലുള്ള ധാരാളം കീടങ്ങൾ നമുക്ക് ചീരയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കീടങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വേപ്പില മിശ്രിതം ചെടിയിൽ തളിക്കുന്നത് ഉചിതമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. രോഗങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രോഗം ബാധിച്ച ചെടിയാണെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾ നീക്കം ചെയ്യുക. കൂടാതെ തന്നെ എലിപ്പുള്ളി രോഗമാണ് കൂടുതലായിട്ട് നമുക്ക് ചീരയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്ന CO1 എന്ന ഇനം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് തന്നെ സ്യൂഡോമോണാസ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതും ഈ രോഗത്തെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാൻ സാധിക്കും. പിന്നെ ചിലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പച്ച ചീരയും ചുവന്ന ചീരയും ഇടകലർത്തി നടുന്നത്. ഇതും ഒരു പരിധിവരെ നമുക്ക് ഈ രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നു. ഈ ട്രൈക്കോഡർമ പോലുള്ള സമ്പുഷ്ടീകരിച്ച ചാണകം ഇട്ട് കൊടുക്കുന്നതും വേപ്പില പിണ്ണാക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കുന്നതും എല്ലാം നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു.
1: ഈ ചീര വിളവെടുക്കുന്നത് എപ്പോഴാണ്?
0: നട്ടതിനു ശേഷം 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക്

0: ആദ്യത്തെ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. 4 മുതൽ 5 തവണ വരെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ആദ്യം 3 ആഴ്ച കൊണ്ട് വിളവെടുത്ത ചീര അത് കഴിഞ്ഞ് 10ഓ 15ഓ ദിവസം ഇടവിട്ട് നമുക്ക് വീണ്ടും വിളവെടുക്കുന്നതാണ്. അത് ചെടിയുടെ വളർച്ച കൂടി നോക്കിയിട്ട് വേണം നമ്മൾ വിളവെടുക്കുന്നത്. വിളവെടുത്ത ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1% യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അടുത്ത വിളവെടുപ്പിന് അത് ഗുണകരമാക്കും. പിന്നെ വിളവെടുപ്പിന് ശേഷം ഇലകളിലെ വെള്ളം പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഉയർന്ന ചൂടിലൊന്നും ചീര സൂക്ഷിക്കാതിരിക്കുക. വിളവെടുത്ത ഉടനെ തന്നെ ചീര ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം.
1: ചീര നട്ട് കഴിഞ്ഞ് ഏകദേശം 1 മാസമൊക്കെ ആകാറാകുമ്പോൾ ഈ ചീര പൂക്കാറുണ്ടല്ലോ, അത് ഗുണമാണോ ദോഷമാണോ?
0: വിത്തിന് വേണ്ടി വളർത്തുന്ന ചീരകളാണെങ്കിൽ നമുക്ക് പൂക്കുന്നത് തീർച്ചയായിട്ടും ഗുണം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇലക്കറിയായിട്ടാണ് ചീര കൃഷി ചെയ്യുന്നത്, അപ്പം അതുകൊണ്ട് തന്നെ ചീര പൂക്കുന്നത് നമുക്ക് ദോഷകരം തന്നെയാണ്. ചീര പൂത്ത് കഴിഞ്ഞാൽ ഇലയുടെ ഗുണമേന്മയിൽ കുറവ് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൂക്കുന്നതിന് മുമ്പ് തന്നെ വിളവെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം.
1: ചീര നമുക്ക് ഇടവിളയായിട്ടും കൃഷി ചെയ്യാമല്ലോ, അപ്പൊ ഏതൊക്കെ വിളകളുടെ ഇടവിളയായിട്ടാണ് നമുക്ക് ചീര കൃഷി ചെയ്യാൻ സാധിക്കുന്നത്?
0: വാഴ നനയുമ്പോൾ ചീര നനയും എന്ന് പറയുന്നതിന്റെ ഔചിത്യം ഇവിടെയാണ്. കാരണം വാഴ, തെങ്ങ്, ചോളം അതല്ലാതെ നമ്മളുടെ നാട്ടിലുള്ള പച്ചക്കറികളുടെ ഇടയിലെല്ലാം നമുക്ക് ചീര ഒരു ഇടവിളയായിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. ഇടവിളയായിട്ട് ചീര കൃഷി ചെയ്യുമ്പോൾ അതിന്റെ ഇനം കൂടെ നമ്മൾ നോക്കണം. കാരണം മുഖ്യവിളയുടെ തണൽ നടുന്ന ചീരയ്ക്ക് പ്രശ്നമാണോ എന്ന് കൂടെ അന്വേഷിച്ചതിനു ശേഷം അത്തരത്തിലുള്ള തണലിന് പ്രതിരോധിക്കുന്ന വിളകൾ വേണം നമ്മൾ ഇടവിളയായിട്ട് കൃഷി ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. രോഗപ്രതിരോധത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഉള്ള സ്ഥലം മാക്സിമം ഉപയോഗിക്കാനായിട്ടും ഇത്തരത്തിൽ ചീര ഇടവിളയായിട്ട് ചെയ്യുന്നത് സഹായിക്കുന്നു.
1: നമുക്ക് ചീര കൃഷിക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ എവിടെ നിന്നാണ് ലഭിക്കുക?
0: ചീര കൃഷി ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമുക്കിപ്പം കൃഷിഭവനിൽ നിന്നായിക്കോട്ടെ, KVK, കേരള സർവകലാശാലയുടെ പല ഔട്ട്ലെറ്റിൽ നിന്നും നമുക്ക് ഈ ചീര വിത്തുകൾ ലഭിക്കുന്നതാണ്. ചീരയായിക്കോട്ടെ മറ്റേത് പച്ചക്കറി ആയിക്കോട്ടെ, കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്കോ വിത്തുകളെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാണ്. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. കുറച്ച് സമയവും കുറച്ച് സ്ഥലവും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചീര കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
1: ഒരുപാട് ഗുണങ്ങളുള്ള ചീരയെക്കുറിച്ചാണ് അപർണ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായത് നമുക്കൊരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ പോലും കുറച്ച് സമയം ചെലവഴിച്ചാൽ നമുക്ക് വിഷരഹിതമായ ഒരു ഇലക്കറി വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ മക്കൾക്കും കുടുംബത്തിലെ എല്ലാവർക്കും പോഷക സമ്പുഷ്ടമായ വിഷരഹിതമായ ആരോഗ്യ ഭക്ഷണം നമുക്ക് തന്നെ തയ്യാറാക്കാനും സാധിക്കും. ഇത്രയും നേരം ചീരയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചതിന് വെള്ളായണി കാർഷിക കോളേജിലെ PG വിദ്യാർത്ഥിനിയായ അപർണയ്ക്ക് നന്ദി അറിയിക്കുന്നു.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ ഡോട്ട് എഫ് ഐ

0: കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
1: സബ്സ്ക്രിപ്ഷൻ ഡോട്ട് എഫ് ഐ ബി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
0: കേരള കർഷകൻ,
1: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
2: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
3: ബഹുത് ഹമേ പഠി ലിഖി മിലേ ലേക്കിൻ ബേട്ടി കോ പഠാന ഹൈ തോ 50 ബാർ സോച്ചനെ കേ ലിയേ മജ്ബൂർ ഹോ ജാതേ ഹൈ.
2: പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
3: യ അന്യായ കബ് തക് ചലേഗാ, യേ ഹമാരി സോച് മേ യേ ദോഗലാപൻ കബ് തക് ചലേഗാ. അഗർ ബഹു പഠി ലിഖി ചാഹതേ ഹൈ തോ ബേട്ടി കോ ഭീ പഠാന യേ ഹമാരി ജിമ്മേവാരി ബൻതി. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले ये अपेक्षा करना अपने आप के साथ अन्याय है.
2: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തിരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ്

0: ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ, മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: and 198 fishermen in its custody who are Indian or believed to be Indian. India has consistently called for early release and repatriation of civil prisoners, fishermen, along with their boats, and missing Indian defence personnel from Pakistan's custody. The first batch of pilgrims for the Sri Amarnath Ji Yatra has reached the Bhagwati Nagar base camp in Jammu and is all set to begin the annual pilgrimage tomorrow. All necessary arrangements, including enhanced security and accommodation for pilgrims, have been put in place for the 57-day Yatra scheduled to take place through the Nunwan, Pahalgam and Baltal routes under tight security. Akashvani today unveiled its broadcasting house photo gallery Swar Prerna Vithika at Rang Bhavan Auditorium in Akashvani Bhavan, New Delhi. The photo gallery was inaugurated by Padma Vibhushan flautist Pandit Hariprasad Chaurasia. The gallery features portraits of Bharat Ratna awardees including Vidushi M.S. Subbulakshmi, Ustad Bismillah Khan, Pandit Bhimsen Joshi, Pandit Ravi Shankar, Lata Mangeshkar and Dr. Bhupen Hazarika. During the event, a musical concert was organized in which a flute recital was performed by Pandit Rupak Kulkarni, Chief Executive Officer of Prasar Bharati Gaurav Dwivedi, and Director General of Akashvani and DD News, Rajiv Kumar Jain, were also present at the event. In men's cricket, India will take on England in the first T20 international of the five-match series in Chesterler Street tonight. The match is scheduled to begin at 10 p.m. Indian time. The Shreyas Iyer-led Indian side will look to bounce back from their shocking 2-0 defeat to Ireland in the last series. In FIFA World Cup, England will face Democratic Republic of Congo, Belgium will meet Senegal, and USA will clash with Bosnia and Herzegovina in round of 32 matches tonight. And with that, we end this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 10:12. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്നത്തെ പരിപാടി: ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. സമ്മിശ്ര ജൈവ കർഷകനായ കുണ്ടന്നൂരിലെ ജോസ് ആൻഡോ സംസാരിക്കുന്നു. നെല്ല് കൃഷിയിലെ ഓർമ്മകളും വാഴക്കൃഷിയുടെ നേട്ടങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി തേവർമഠം സ്വദേശി ഔസേബ്.
2: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: വിപണി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, ലഹരി വ്യാപാരത്തിലെ പെൺമറ ആശാസ്യമോ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 എഫ് എം ഹെൽത്ത് ലൈൻ. കുട്ടികളിലെ ഡെങ്കിപ്പനി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിമിഷയുമായി അഭിമുഖം.
4: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: എട്ട് 30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, തുടർന്ന് ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ: 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
1: നാളത്തെ പരിപാടി രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ വി എസ് സെബാസ്റ്റ്യൻ അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. ജി കുമാരപിള്ളയുടെ സിദ്ധാർത്ഥൻ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7 മണിക്ക് മഹിതം മലയാളം, സേവന വാർത്തകൾ, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, മുട്ടയിൽ പൊട്ടുന്ന കുടുംബ ബജറ്റ്, നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: 8:05 ചിത്രപതംഗം. അഭിനേതാവ് ശ്രീജിത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുക്കുന്നു. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സോപാന സംഗീതം, കാവ്യ എസ് മേനോൻ അവതരിപ്പിക്കുന്നത്, കൂടെ മാധവ് വിനോദ്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് FM ഹെൽത്ത് ലൈൻ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണി പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: 6:40 നിയമസഭയിൽ ഇന്ന്, തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. 6.5 ഏക്കറിൽ വാഴകൃഷിക്കൊപ്പം വെണ്ടയും പയറും പിന്നെ കപ്പയും. മലയാറ്റൂർ മുളങ്കുടിയിലുള്ള സോൾജി പീതാംബരന്റെ കൃഷി അനുഭവങ്ങൾ. കൃഷിയിലൂടെ ആരോഗ്യകരമായ വിശ്രമജീവിതം ആസ്വദിക്കുന്ന സുഹൃത്തുക്കൾ സുരേഷ്, പുഷ്പരാജൻ അപ്പുക്കുട്ടൻ, മുഹമ്മദ് ഹാഷിം എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, മുട്ടയിൽ

0: പൊട്ടുന്ന കുടുംബ ബജറ്റ് 7:55 ഒരിടത്തെരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പറ്റ പന്തിരുകുലം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, തളികയ്ക്ക് പിന്നിലെ ജീവിതങ്ങൾ, ഹോട്ടൽ തൊഴിലുകൾ ചെയ്യുന്ന യുവാക്കൾ സംസാരിക്കുന്നു. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തച്ചൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, 8:50 വഹിതം മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 അക്ഷരശ്ലോക സദസ്സ്, അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു, 10:00 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 19:25. ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. ഇന്ന് ബി അരുന്ധതി പാടിയ ഗാനം, രചന പി ഭാസ്കരൻ, സംഗീത സംവിധാനം ജോസ്.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. പാടിയത് ബി അരുന്ധതി, ഗാനശില്പികൾ പി ഭാസ്കരൻ, ജോസ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പാലാ കാനാട്ടുപാറയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 12. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 9645594197. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9645594197.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വോക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 3-4 തീയതികളിൽ. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 7034080899. നമ്പർ ഒരിക്കൽ കൂടി: 7034088999. കോട്ടയം ജില്ലയിലെ LBS ഏറ്റുമാനൂർ ഉപകേന്ദ്രത്തിൽ ആരംഭിച്ച PGDCA DCA സോഫ്റ്റ്വെയർ കോഴ്സുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ളവർക്ക് നേരിട്ട് അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 9497818264. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9497818264.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ചിറ്റൂർ GBHSS ബോയ്സ് സ്കൂളിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ, കെമിസ്ട്രി ജൂനിയർ എന്നീ തസ്തികകളിൽ താൽക്കാലിക ഒഴിവുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 3 രാവിലെ 11 മണിക്ക് ചിറ്റൂർ GBHSS സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447363427. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447363427. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ബിടെക് ട്രേഡ്സ്മാൻ തസ്തികകളിലെ ഒഴിവുകളിലേക്ക്. ഈ മാസം 2-3 തീയതികളിൽ രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. ട്രേഡ്സ്മാൻ യോഗ്യത: ബന്ധപ്പെട്ട ട്രേഡിൽ THSLC അല്ലെങ്കിൽ SSLC വിജയവും KGCE, NTC, VHSC, ITI. അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് ബന്ധപ്പെട്ട ബ്രാഞ്ചിൽ 1-ാം ക്ലാസ്സോടെ BE അല്ലെങ്കിൽ BTEC ആൻഡ് ME അല്ലെങ്കിൽ MTEC അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0466226055. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0466226055. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി, സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദവോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ

0: ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടലിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹുരാഷ്ട്ര കമ്പനിയായ എം എസ് സിക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി.
1: സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, അടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
0: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് ബിജെപി അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ആയി ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സ്ആപ്പ് നമ്പരും സജ്ജമാക്കും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10 മണിക്ക്. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ

0: പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള രാഷ്ട്രപതിയുടെ റെഫറൻസിന് ഐകകണ്ഠേന അംഗീകാരം നൽകുന്നതാണ് 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ കണ്ടത്. ധനബില്ലിൽ LDF സഭ ബഹിഷ്കരിക്കുന്നതും കണ്ടു. FCRA നിയമഭേദഗതിക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രമേയത്തെ LDFും UDFും അനുകൂലിച്ചപ്പോൾ BJPയുടെ 2 അംഗങ്ങൾ എതിർത്തു. വൈദ്യുതി മന്ത്രി ചട്ടം 300 അനുസരിച്ച് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച പേപ്പർ മേശപ്പുറത്തുവച്ചു. ധനവിനിയോഗ ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് സഭ സമാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് സർക്കാരിന് മുന്നിൽ ഫയൽ വന്നിട്ടില്ലെന്നും വന്നാൽ പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. MSEക്ക് അദാനി കരാറിൽ ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ഇതിനുള്ള അനുമതി അദാനി നേടിയിട്ടില്ലെന്നും സഭ വ്യക്തമാക്കി. അടിയന്തരപ്രമേയ നോട്ടീസിനും ശ്രദ്ധ ക്ഷണിക്കലിനും 29 സബ്മിഷനുകൾക്കും ശേഷമാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണനയിലെടുത്തത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള കേന്ദ്ര ബിൽ രാഷ്ട്രപതിയുടെ റഫറൻസോടെയാണ് നിയമസഭയിലേക്കെത്തിയത്. ഇതിന് ചരിത്രപരമായ മുഹൂർത്തമെന്നാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശേഷിപ്പിച്ചത്. സ്പീക്കർ രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ച് ബില്ലിലെ 10 ഖണ്ഡികയ്ക്ക് അംഗങ്ങളുടെ ഐകകണ്ഠേനയുള്ള സമ്മതം തേടി. എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ രാഷ്ട്രപതിയുടെ റഫറൻസ് സഭ അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രമേയം അവതരിപ്പിച്ചത്. സുതാര്യത ഉറപ്പാക്കാനെന്ന പേരിൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയും പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലും സിവിൽ സൊസൈറ്റി സംഘടനകളുടെ സ്വയംഭരണ അവകാശത്തെയും ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്നതാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞു. വിദേശ ഫണ്ടുകൾ കൈമാറുന്നതിനും ബാങ്ക് അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ താഴെത്തട്ടിൽ ജനസേവനം നടത്തുന്ന ചെറുകിട കൂട്ടായ്മകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു. നിയമവിരുദ്ധമായ ഫണ്ടിങ്ങുകൾ തടയപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും സുതാര്യമായി പ്രവർത്തിക്കുന്ന കാരുണ്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം പോലും പ്രായോഗികമായി അസാധ്യമാക്കുന്ന രീതിയിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം കർശനമായ ഭേദഗതികൾ വഴി കോടിക്കണക്കിന് രൂപയുടെ വിദേശ സഹായമാണ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ സാമൂഹിക വികസന സൂചികകളെ പോലും ദോഷകരമായി ബാധിക്കുന്നതാണെന്നും മതപരി

പരിവർത്തന ശ്രമങ്ങൾ എന്ന വ്യക്തമായി നിർവചിക്കപ്പെടാത്ത പ്രയോഗം ചട്ടഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കുവാൻ വ്യാപകമായ ദുരുപയോഗം ചെയ്യപ്പെടാവുന്നതാണെന്നും അതിനാൽ ബിൽ പിൻവലിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സിപിഐ അംഗം പി പ്രസാദും ബിജെപി അംഗം വി മുരളീധരനും 3 വീതം ഭേദഗതികൾ അവതരിപ്പിച്ചു. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും ഈ പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വി മുരളീധരൻ പറഞ്ഞു. പി പ്രസാദിന്റെ ഒരു ഭേദഗതി അംഗീകരിച്ച മുഖ്യമന്ത്രി വി മുരളീധരന്റെ ഭേദഗതി പ്രമേയത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളഞ്ഞു. ബിജെപി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രമേയം വോട്ടിനിട്ടു. വോട്ടെടുപ്പിൽ 111 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ ബിജെപിയുടെ ബി ബി ഗോപകുമാറും വി മുരളീധരനും പ്രമേയത്തെ എതിർത്തു. 111 പേരുടെ അംഗീകാരത്തോടെ പ്രമേയം പാസായതായി സ്പീക്കർ റൂളിംഗ് നടത്തി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണത്തെക്കുറിച്ച് മന്ത്രി സണ്ണി ജോസഫ് ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന മേശപ്പുറത്തുവച്ചു. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും വേണ്ടത്ര ശക്തി പ്രാപിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ലെന്നും പ്രതിദിനം ശരാശരി 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ടെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ആഭ്യന്തര ഉൽപാദനമായ 1700 മെഗാവാട്ടും കേന്ദ്രനിലയങ്ങളിൽ നിന്നുള്ള 1701 മെഗാവാട്ടും ദീർഘകാല കരാറുകളിൽ നിന്നുള്ള 612 മെഗാവാട്ടും പൂർണ്ണതോതിൽ ലഭിക്കുമ്പോഴും മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഏതാണ്ട് 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് നിലവിലുണ്ട്. ഈ വർഷം വേനൽക്കാലത്തെ വൈദ്യുതി ഉപയോഗം നേരിടുന്നതിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി കടം വാങ്ങിയിരുന്നു. ജൂൺ 16 മുതൽ തിരികെ നൽകാമെന്ന കരാറിലാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ വൈദ്യുതി വായ്പയായി വാങ്ങിയത്. പ്രതിദിനം 6.58 മില്യൺ യൂണിറ്റ് സ്വാപ്പ് റിട്ടേണായി തിരികെ നൽകണം. ഇത് സെപ്റ്റംബർ വരെയുണ്ട്. നിലവിൽ ജലസംഭരണ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വളരെ കുറഞ്ഞതിനാൽ ജലസംഭരണം 870 മില്യൺ യൂണിറ്റ് മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 2475 മില്യൺ യൂണിറ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് സംസ്ഥാനത്തെ പ്രതിദിന ശരാശരി ഉപഭോഗം 88 മുതൽ 90 മില്യൺ യൂണിറ്റാണ്. ഇതിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രതിദിനം 15 മുതൽ 16 മില്യൺ യൂണിറ്റ് മാത്രമാണ്. പുറമേ നിന്നും ഏകദേശം 74 മുതൽ 75 മില്യൺ യൂണിറ്റ് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ പ്രതിദിന വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 82 മുതൽ 83% വരെ പുറമേ നിന്നും വാങ്ങുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. പീക്ക് സമയത്തെ ആവശ്യകത നേരിടുന്നത് ഉയർന്ന വിലയ്ക്ക് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങിയാണ്. പകൽ സമയത്ത് സോളാറിൽ നിന്നും മറ്റും വൈദ്യുതി ലഭ്യമാകുന്നതിനാൽ വളരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമെങ്കിലും പീക്ക് സമയങ്ങളിൽ യൂണിറ്റിന് 10 രൂപ വരെ നൽകേണ്ടി വരുന്നു. ആഭ്യന്തര വൈദ്യുതി ഉൽപാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കുന്നതും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുന്നതുമാണ് ഇതിനുള്ള പരിഹാരം. നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ കപ്പാസിറ്റി അഡിഷൻ എക്സ്റ്റൻഷൻ സംബന്ധിച്ച പഠനങ്ങളും പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളുടെ നടപടികളും നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടുതൽ സമയമെടുക്കുന്നതാണ്. പീക്ക് സമയങ്ങളിലെ ആവശ്യകത നേരിടാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതികൾക്ക് മുൻഗണന നൽകി സമയബന്ധിതമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നിലവിലുള്ള 6 പദ്ധതികൾ കമ്മീഷൻ ചെയ്യുന്നതോടെ കപ്പാസിറ്റിയിൽ 500 മെഗാവാട്ട് വർദ്ധിപ്പിക്കാനും എനർജി സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണവും ആവശ്യമാണ്. വൈദ്യുതിയുടെ വിതരണം നല്ല നിലയിലാക്കുന്നതിനും പരാതികളും പ്രശ്നങ്ങളും കഴിയുന്നത്ര പരിഹരിക്കുന്നതിനും ശ്രമിച്ചു വരുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ഇതിനുശേഷം ധനബിൽ അവതരിപ്പിച്ചതോടെ പ്രതിപക്ഷത്തു നിന്നും ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. ധനബിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ എത്താതെ നേരിട്ട് സഭയിലെത്തിച്ചത് ഭരണഘടനാ ലംഘനമാണെന്നും ബില്ലിന് അനുമതി നൽകരുതെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ നിയമസഭാ കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിച്ച സ്പീക്കർ ക്രമപ്രശ്നം തള്ളിക്കളഞ്ഞു. ഇതോടെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സഭയിലേക്ക് ഒളിച്ചുകടത്തിയതാണെന്നും ഭരണഘടനാ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. പിന്നാലെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷമില്ലാതെ നടന്ന ചർച്ചയ്ക്കൊടുവിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിനായി നടത്തിയ നീക്കങ്ങൾ അക്കമിട്ട് നിരത്തി. ഫയൽ നീക്കം തുടങ്ങിയത് 2ാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദനാണെന്നും
സബ്ജക്ട് കമ്മിറ്റി വരെ ബില്ലെത്തിയെന്നും

0: തിരിച്ചടിച്ചു. യു ഡി എഫും കേരളവും ചർച്ച ചെയ്ത് മാത്രമാകും വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം ധനവിനിയോഗ ബിൽ പാസാക്കിക്കൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് ഐലം.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
2: ഗാനത്താലവനീപതേ മധുരമം ചെമ്മുന്തിരിച്ചാറിനാലാനന്ദ കതിർവീശിടുന്നു.
1: അങ്കമാലി കാവ്യശ്രീ അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.
3: തെണ്ടേണം പല ദിക്കിൽ നാഥനു തുണയ്ക്കെന്നാലുമന്നു കോൽ കൊണ്ടേറെ പ്രഹരം.
1: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
4: ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 49:52. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കനത്ത മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതിന് വിലക്കുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.6°C, കുറഞ്ഞ താപനില 22.5°C.
1: കാർഷിക ജീവനം.
0: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: കൊച്ചി കുണ്ടന്നൂർ ദേശീയ പാതയോട് ചേർന്നുള്ള എ പി ജോസ് ആൻഡോയുടെ വീട് ഇന്നൊരു ജൈവഗൃഹമാണ്. കഴിഞ്ഞ 10 വർഷമായി പച്ചക്കറി, പുഷ്പ, ഫലവർഗ കൃഷികളിൽ സജീവമാണ് ഇദ്ദേഹം. കൂടാതെ കോഴി, താറാവ്, അലങ്കാര മത്സ്യങ്ങൾ എന്നിവയെയും വളർത്തുന്നുണ്ട്. ടെറസിലും ഗ്രോ ബാഗുകളിലുമാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. ബാങ്ക് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷമുള്ള കാർഷിക ജീവിതത്തിൽ ഏറെ സംതൃപ്തനാണ് ഇദ്ദേഹം. തേവര സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായി വിരമിച്ച ഇദ്ദേഹത്തിന്റെ ഭാര്യ സോഫിയും കൃഷിയിൽ തൽപര തന്നെ. സ്ഥലപരിമിതി മൂലം കൃഷി ചെയ്യാൻ മടിക്കുന്നവർക്ക് പ്രചോദനമാണ് ജോസ് ആൻഡോയും ഭാര്യ സോഫിയും. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ ആദ്യം നാം പരിചയപ്പെടുന്നത് എ പി ജോസ് ആൻഡോയെയാണ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ കൂടുതൽ കാർഷിക വിശേഷങ്ങൾ കേൾക്കാം. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞത്?
1: ആദ്യഘട്ടങ്ങളിൽ ഓർക്കിഡിലും ആന്തൂറിയവും മറ്റു ചെടികളിലുമായിരുന്നു ശ്രദ്ധ. സ്ഥലപരിമിതി ഉള്ളതിനാൽ ചെറിയ തോതിൽ ടെറസിൽ കണ്ടെയ്നർ കൃഷി ആരംഭിച്ചു. ബാങ്ക് ജോലിയിൽ നിന്നും 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ചു. കഴിഞ്ഞ 10 വർഷമായി കൃഷിയിൽ സജീവമാണ്. എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ ഏറെ സന്തോഷം ലഭിക്കുന്നത് കൃഷിയിൽ നിന്നുമാണ്. ബാങ്കിലെ ജോലി വളരെ ടെൻഷൻ നിറഞ്ഞ ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ടെൻഷനിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെടികളെല്ലാം നട്ട് ബാങ്ക് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം എത്ര ലേറ്റായാലും ആ ചെടികളെ പരിപാലിക്കുകയും അതൊക്കെ നനയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വളരെ നല്ലൊരു റിലീഫാണ് കിട്ടുന്നത്. ഓരോ ചെറിയ കായ്ഫലങ്ങളും മുട്ടിട്ട് വരുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് വളരെയധികം ഒരു സന്തോഷം തോന്നുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. എനിക്ക് തന്നെയല്ല, എല്ലാ കർഷകർക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തെക്കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു.

0: അത് കൃഷിയായിരിക്കും എന്നുള്ളതും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ സജീവമായിട്ട് കൃഷി ചെയ്യുകയാണ്. എനിക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ല, ആകെ 6 സെന്റ് സ്ഥലമാണ് എനിക്കുള്ളത്. അതിൽ വീട് കഴിഞ്ഞിട്ട് ആ വീടിന് ചുറ്റും താഴെയുള്ള സ്ഥലത്തും ടെറസിന് മുകളിലുമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ഗാർഡനും ഒരു ആമ്പൽക്കുളവും ഉണ്ട്.
1: എന്തെല്ലാം ഇനങ്ങളാണ് താങ്കൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നത്?
0: ഏകദേശം ഒരു 42 ചട്ടി ഫിനലോപ്സിസും 24 ചട്ടി ഡെൻഡ്രോബിയോ ഉണ്ട്. ഒരു 30 ചട്ടിയോളം ആന്തൂറിയമും ഒരു 40 ചട്ടി ബോർവില്ലകളും ഉണ്ട് വീട്ടിൽ. നല്ല ഗുണനിലവാരമുള്ള ഫലവൃക്ഷ തൈകൾ വിവിധ നഴ്സറികളിൽ നിന്നുമായി ശേഖരിച്ചു. ഇപ്പോൾ എൻ്റെ ടെറസിൽ 7 തരം നാരകങ്ങൾ, 4 തരം പേര, 2 തരം ഞാവൽ, തായ്ലാൻഡ് മധുരവാളംപുളി, വെസ്റ്റ് ഇന്ത്യൻ ചെറി, ബെയറാപ്പിൾ, ബറാബ, പാഷൻ ഫ്രൂട്ട്, കസ്റ്റേഡ് ആപ്പിൾ, മൊസംബി, മുരിങ്ങ, 2 തരം മാവുകൾ, മാതളനാരകം, വേപ്പുകൾ, മൾബറി, പീനട്ട് ബട്ടർ, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി 30ഓളം ഫലവൃക്ഷങ്ങളും പയർ, വെണ്ട, പീച്ചൽ, അമരപ്പയർ, നിത്യവഴുതന തുടങ്ങിയ പച്ചക്കറികളും ഇടം തേടിയിട്ടുണ്ട്. താഴെ മണ്ണിൽ 4 തരം ചാമ്പുകൾ, മുരിങ്ങ, നെല്ലിപ്പുളി, മുള്ളാത്ത, സപ്പോട്ട, കറിവേപ്പ്, ലൂവി, എടന, പപ്പായ, വാഴ, കോവൽ, ആകാശവെള്ളരി, പച്ചമുളക്, പച്ചയും വെള്ളയും കാന്താരി, മാലിമുളക്, മഞ്ഞൾ, ഇഞ്ചി, കച്ചോലം, പൊന്നാങ്കണ്ണി ചീര, കുറ്റിക്കുരുമുളക്, കാച്ചിൽ, ചേന, ചേമ്പ്, നനകിഴങ്ങ് എന്നിവയുണ്ട്.
1: ഈ നാരകങ്ങൾ പലതരമുണ്ടെന്ന് പറഞ്ഞല്ലോ, അവ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
0: നാരകങ്ങൾ ഞാൻ കൂടുതലായി നട്ടു വളർത്താൻ കാരണം അവയ്ക്ക് കേട് പൊതുവെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളർത്താൻ തന്നെ വലിയൊരു സന്തോഷം തോന്നും. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ചെറുനാരകം, കറിനാരകം, ഒടിച്ചൂത്തി നാരകം, ഗണപതി നാരകം അധികം ആൾക്കാർ കണ്ടു കാണില്ല. പണ്ടെല്ലാം നമ്മുടെ നാട്ടിൻ പുറത്തെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പം അപൂർവമായിട്ട് കാണാറുള്ളു. പിന്നെ 3 വിദേശയിനം സെൻറ്റഡ് ലെമൺ, ചെറുനാരകൾ തന്നെ ഒരു വിദേശ ഇനമാണ്, അതാണ് സെൻറ്റഡ് ലെമൺ. പിന്നെ തായ്ലാൻഡ് സീഡ്ലെസ്, 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് തായ്ലാൻഡ് സീഡ്ലെസ് നീളത്തിലുള്ള ലോങ് ലെമണും തായ്ലാൻഡ് സീഡ്ലെസ് ബോൾ ടൈപ്പ്. കൂടാതെ സാലഡ് ലെമൺ, അതായത് ഇസ്രായേൽ ലെമൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി കൂടെ ഉണ്ട്. മൗസംബി വേറെ ഉണ്ട്.
1: ഇവ കൂടാതെ ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്ന് കണ്ടിരുന്നു, അവ എന്തൊക്കെയാണെന്ന് നമ്മുടെ ശ്രോതാക്കളോട് വിവരിക്കാമോ?
0: ഔഷധ സസ്യങ്ങൾ ഒരു ചെറിയ ശേഖരം എൻ്റെ വീട്ടിലുണ്ട്. ചങ്ങലം വരണ്ട, 2 തരം തിപ്പല്ലി, അയ്യപ്പന, ഇഞ്ചിപ്പുല്ല്, രാമച്ചം, കച്ചോലം എന്നിവയാണവ.
1: ഇവയൊക്കെ കൂടാതെ കോഴി, താറാവ് എന്നിവയെയും താങ്കൾ വളർത്തുന്നുണ്ടല്ലോ, എന്തൊക്കെ ഇനങ്ങളാണ് എന്നൊക്കെ ഒന്ന് വിവരിക്കാമോ?
0: 8 കോഴികളും 4 മണിത്താറാവുകളും ഞാൻ വളർത്തുന്നു. അത് കോഴികളെ കൂട്ടിലിട്ടാണ് വളർത്തുന്നത്. സ്വന്തമായിട്ട് നമ്മുടെ സ്ഥലത്തിന് യോജിച്ച രീതിയിലൊരു കൂട് ഉണ്ടാക്കി മുട്ട സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് വന്ന് വീഴും, കാക്കയെല്ലാം എടുത്തുകൊണ്ട് പോകാത്ത രീതിയിൽ ആണ് അത് ചെയ്തിരിക്കുന്നത്. 2 ഇനം കോഴികളാണ് ഞാനിപ്പോൾ വളർത്തുന്നത്. ഒന്ന് ഗ്രാമപ്രിയ, ഗ്രാമപ്രിയയില് 3 കോഴി മുട്ടയിടുന്നതുണ്ട്. പിന്നെ അടുത്ത ബാച്ച് കലിംഗ ബ്രൗണിൻ്റെ 5 കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഏകദേശം 2 മാസമായ 5 കോഴികളുണ്ട്. അപ്പോൾ ഓരോ ബാച്ച് ഏജ് ആവുന്നതനുസരിച്ച് പുതിയ ബാച്ച് ഞാൻ വളർത്തും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോഴിമുട്ട കിട്ടും. പിന്നെ എനിക്ക് ഈ കോഴിയുടെ കാഷ്ടമാണ് മെയിനായിട്ട് ബയോഗ്യാസിലേക്ക് ഇടുന്നതും. ബയോഗ്യാസിൻ്റെ സ്ലറിയാണ് ഈ ചെടികൾക്കെല്ലാം വളമായിട്ട് ഉപയോഗിക്കുന്നത്. ഡയറക്റ്റായിട്ട് കോഴി കാഷ്ടം ഇടാറില്ല, എങ്കിലും ഉണങ്ങിയത് ചില സമയത്ത് ചെറിയ തോതിൽ ഇട്ട് കൊടുക്കുക. അത് നല്ല അടിവളമാണ്. ഞാൻ 4 മണിത്താറാവിനെ വളർത്തുന്നുണ്ട്. 3 പെടയും 1 പൂവനും. പെട മുട്ടയിടുന്നതാണ്. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണിത്താറാവിൻ്റെ വേസ്റ്റിന് മണം കുറവാണ്. സാധാരണ താറാവാണെങ്കിൽ അതിൻ്റെ വേസ്റ്റിന് ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സാധാ താറാവിനെ വളർത്താൻ നിവൃത്തിയില്ല. പിന്നെ ഈ മണിത്താറാവിനാണെങ്കിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട. പറമ്പിലുള്ള പുഴുക്കളെയും തേരട്ട അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും കഴിച്ച് പറമ്പിൽ എപ്പോഴും ഒരു അനക്കമുണ്ടാവും. പറമ്പെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ വീടിൻ്റെ പരിസരം. പിന്നെ ഈറ്റങ്ങൾ തന്നെ മുട്ടിയിട്ട് വിരിഞ്ഞ് കുഞ്ഞായിട്ട് ഇറങ്ങി വരും. നമ്മൾ അട വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ. പിന്നെ കാലാവസ്ഥയോട്, ഏത് കാലാവസ്ഥയിൽ മഴയായാലും ഐറ്റങ്ങൾ യോജിച്ച് പോയിക്കോളും.
1: ഇതുകൂടാതെ താങ്കൾ ചെയ്യുന്ന ഞൗണി കൃഷിയെ കുറിച്ചിട്ട് വിവരിക്കും.

0: അറിയാമോ?
1: ഒരു പരീക്ഷണം എന്ന നിലയിൽ അന്യം നിന്നുപോയ ഞവണി കൃഷി ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ഒരു ടാങ്കിലാണ് ഞവണി കൃഷി ചെയ്യുന്നത്. അത് പലരും കണ്ടിട്ടില്ലാത്ത ഒരു ഐറ്റമാണ് ഞവണി കൃഷി. എൻ്റെ വീട്ടിൽ സന്ദർശിക്കുമ്പോൾ പലരും അത് കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണെന്ന് പറയും. കാരണം ഈ രാസവളങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ വയലുകളിൽ നിന്നും ഞവണിക്ക അപ്രത്യക്ഷമായി. അപ്പോൾ അതിൻ്റെ ആ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഞവണിയെ ഒരു സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയാണ് ഞാനതിനെ വളർത്തുന്നത്. ഞവണിക്ക വളർത്തുന്നത് സിമൻറ്റ് കൊണ്ടുള്ള ഒരു ചെറിയ ടാങ്കിലാണ്. അപ്പോൾ അതിന് ഏകദേശം മാക്സിമം ഒരടി വെള്ളം മതി. ഇവ മുട്ടയിടുന്നത് വെള്ളത്തിലല്ല, വെള്ളത്തിൽ നിന്ന് കരയിൽ കയറി വന്നിട്ട് ഭിത്തിയിൽ മുട്ട ഇങ്ങനെ പതിച്ചു വെക്കും. ആ മുട്ട അവിടെ ഇരുന്ന് വിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ താഴെ വെള്ളത്തിലേക്ക് വീഴും. പിന്നെ ഇവയ്ക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇല ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. നമ്മളുടെ ചോറ് കഴിക്കും. കൂടാതെ കവുങ്ങിൻ്റെ പാള നമ്മൾ മുറിച്ചിടുകയാണെങ്കിൽ അതിലിങ്ങനെ തൂങ്ങിക്കിടന്ന് കരണ്ട് കരണ്ട്

0: നേരിട്ടുകൊണ്ടിരിക്കുന്ന ഞവണിയെ ഒരു സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയാണ് ഞാനതിനെ വളർത്തുന്നത്. ഞവണിക്ക് വളർത്തുന്നത് സിമൻറ്റ് കൊണ്ടുള്ള ഒരു ചെറിയ ടാങ്കിലാണ്. അപ്പോൾ അതിന് ഏകദേശം മാക്സിമം ഒരടി വെള്ളം മതി. ഇവ മുട്ടയിടുന്നത് വെള്ളത്തിലല്ല, വെള്ളത്തിൽ നിന്ന് കരയിൽ കയറി വന്നിട്ട് ഭിത്തിയിൽ മുട്ട ഇങ്ങനെ പതിച്ചു വെക്കും. ആ മുട്ട അവിടെ നിന്ന് വിരിഞ്ഞു കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ താഴെ വെള്ളത്തിലേക്ക് വീഴും. പിന്നെ ഇവയ്ക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇല ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. നമ്മളുടെ ചോറ് കഴിക്കും, കൂടാതെ കവുങ്ങിൻ്റെ പാള നമ്മൾ മുറിച്ചിടുകയാണെങ്കിൽ അതിലിങ്ങനെ തൂങ്ങിക്കിടന്ന് കരണ്ട് കരണ്ട് കുറേശ്ശെ ഐറ്റങ്ങൾ കഴിക്കും.
1: ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം താങ്കൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരുന്നല്ലോ, ആ അനുഭവങ്ങളൊന്ന് വിവരിക്കാമോ?
0: തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. അതിന് കാരണം എൻ്റെ ഭാര്യ സോഫി തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കൃഷിയിൽ സജീവമായിരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യാത്തതെന്നുള്ള എൻ്റെ ഭാര്യയുടെ ഒറ്റ ചോദ്യമാണ് അതിനേക്ക് എന്നെ തിരിച്ചത്. അപ്പോൾ അത് ഏകദേശം ഓണത്തിന് ഒരു 80 ദിവസം മുന്നേ ആയിരുന്നു ഈ സംഭവം. അപ്പോൾ ആ സമയത്താണ് ചെണ്ടുമല്ലി നടേണ്ടത്. കാരണം ഓണത്തിന് 80 ദിവസം മുന്നേ ചെണ്ടുമല്ലി നട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തത്തിന് വിളവെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ചെണ്ടുമല്ലികൾ കൃഷിഭവനിലും നഴ്സറികളിലും ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്ലാന്റുകൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റി. പക്ഷെ ഒരു തുടക്കക്കാരനായതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. അപ്പോൾ ഞാൻ പല സ്ഥലത്തുനിന്നും ഇതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഈ ചെണ്ടുമല്ലി തൈകൾ പ്രൂൺ ചെയ്യണം എന്നുള്ളതായിരുന്നു. അത് ആ പ്രൂൺ ചെയ്യുന്നതും വെയിലുള്ള സമയത്ത് പ്രൂൺ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റി. അതെല്ലാം പിന്തുടർന്നപ്പോൾ വളരെ നല്ലൊരു റിസൾട്ട്, ഒത്തിരി പൂക്കളുണ്ടായി. കാഴ്ചക്കാർക്കെല്ലാം വളരെ സന്തോഷം കൊടുക്കുന്ന ഒരു ദൃശ്യമായിരുന്നു അത്. പിന്നെ ഓണത്തിന് നമുക്ക് പൂക്കളിടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റി. കൂടാതെ ഇവിടെ പള്ളിയിൽ തിരുനാളിനോടും നവനാളിനോടും അനുബന്ധിച്ചുള്ള ഒരു 11 ദിവസങ്ങളിൽ പള്ളിയിലേക്ക് പൂക്കൾ കൊടുക്കാൻ പറ്റി. അത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. പിന്നെ കുറച്ച് പൂക്കൾ സുഹൃത്തുക്കൾക്കും അവർക്കെല്ലാം കൊടുത്തു. ഒരു പൂ പോലും പൈസക്ക് വിറ്റില്ല, കാരണം കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല എൻ്റെ ഒരു ആഗ്രഹം.
1: ജൈവ രീതിയിലാണല്ലോ ഇവയെല്ലാം കൃഷി ചെയ്യുന്നത്?
0: ജൈവ രീതിയിലുള്ള കീടനാശിനികൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മുളക് അങ്ങനെയുള്ളതിലൊക്കെ വരുന്ന കീടങ്ങളെല്ലാം പുളിച്ച കഞ്ഞിവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ശകലം ചൊറുക്കെ ഇട്ടിട്ട് എല്ലാം സ്പ്രേ ചെയ്ത് നമുക്ക് അത് കൺട്രോളിൽ നിർത്താവുന്നതാണ്. രാസവളങ്ങൾ അല്ലെങ്കിൽ രാസ കീടനാശിനികൾ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുന്നത് ബയോഗ്യാസിൽ നിന്നുള്ള സ്ലറിയും കോഴിക്കാഷ്ടവുമാണ്. തുറന്ന കൃഷിയായതിനാൽ മഴക്കാലത്തും നല്ല വേനൽക്കാലത്തും വിളവ് ഒരല്പം കുറവായിരിക്കും. വീട്ടാവശ്യം കഴിഞ്ഞുള്ളവ ബന്ധുക്കൾക്കും അയൽവാസികൾക്കും കൊടുക്കും. ഒരിക്കലും പച്ചക്കറി വിൽപ്പന നടത്തിയിട്ടില്ല. കാരണം എൻ്റെ ഒരു ആഗ്രഹം ലാഭം ഉണ്ടാക്കുക എന്നതല്ല, നല്ല പച്ചക്കറി വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുക, ബാക്കിയുള്ളത് നമ്മുടെ സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും കൊടുക്കുക എന്നത് തന്നെയാണ്.
1: കുടുംബത്തിന്റെ പിന്തുണയെ കുറിച്ച് വിവരിക്കാമോ?
0: ദേവര സെക്കൻഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ഭാര്യ സോഫിയാണ് കൃഷിയിൽ എനിക്ക് ഏറ്റവും പിന്തുണയായി കൂടെ ഉള്ളത്. കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഭാര്യയിൽ നിന്നുള്ള ഒരു സപ്പോർട്ടുണ്ട്. കൂടാതെ എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്, മറിയ, മിന്ന, മിയ. ഇവരെല്ലാവരും ഈ കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും, കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ വളരെ വിജയകരമായിട്ട് ഈ കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മണ്ണൊരുക്കുന്നതിനും വളം ചെയ്യുന്നതിനും എല്ലാം, കൂടാതെ ഈ ടെറസിൻ്റെ മേലുള്ള കൃഷിയായതിനാൽ താഴെ നിന്ന് മണ്ണെല്ലാം ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിൽ മുകളിൽ എത്തിച്ചിട്ട് വേണം അവിടെ ആ കൃഷി ഒരുക്കാനായിട്ട്. അപ്പോൾ അതിനെല്ലാം ഇവരുടെ എല്ലാവരും, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ പരിശ്രമമാണ് ഈ കൃഷിയുടെ. ഏറ്റവും അവസാനമായി ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന സമയത്ത് എൻ്റെ പേരക്കുട്ടി വരെ ചെണ്ടുമല്ലി നടുകയുണ്ടായി. കാരണം വരും തലമുറ കൃഷി രീതികൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം.
1: താങ്കൾക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ, അവാർഡുകൾ എന്നിവ ഓർത്തെടുക്കാമോ?
0: മരട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി നടത്തുന്ന കാർഷിക ദിനാചരണത്തിൽ 2016, 2021, 2025 വർഷങ്ങളിലെ ഏറ്റവും മികച്ച സമ്മിശ്ര കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച കാർഷിക പ്രദർശനത്തിനും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2025 വരാപ്പുഴ അതിരൂപത പരിസ്ഥിതി കമ്മീഷൻ മരട് മൂത്തയുടെ ഇടവകയിലെ മികച്ച പരിസ്ഥിതി പ്രവർത്തനമായി തെരഞ്ഞെടുത്ത് എന്നെ ആദരിക്കുകയുണ്ടായി.
1: താങ്കളുടെ ഒരു ദിവസം ഒന്ന് വിവരിക്കാമോ?
0: വളരെ കൃത്യമായ ഒരു ദിനചര്യയോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. രാവിലെ തന്നെ എല്ലാ ചെടികളും താഴെയുള്ള ചെടികളും നനയ്ക്കുക, കോഴികൾക്കും താറാവുകൾക്കും തീറ്റ കൊടുക്കുക, അവയുടെ കോഴിക്കൂടും താറാവിൻ്റെ കാഷ്ടമെല്ലാം ക്ലീൻ ചെയ്യുക, അത് കഴുകി വൃത്തിയാക്കുക, ടെറസിൻ്റെ മുകളിലുള്ള

0: വൃക്ഷങ്ങളും നനയ്ക്കുക, അവയുടെ കേടുപാടുകൾ നോക്കുക. അങ്ങനെ പിന്നെ വീടിന് ഫ്രണ്ടിലുള്ള ചെടികൾ എല്ലാം നനച്ച് അവർക്ക് എന്തെങ്കിലും കേടുപാടുണ്ടെന്ന് അത് ശ്രദ്ധിക്കണം. അങ്ങനെ വന്നാലും ഒരു 2-2.5 മണിക്കൂർ. അപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് റിട്ടയർ ചെയ്ത് എന്നെ പോലുള്ള ഒരാളെ സംബന്ധിച്ച് നല്ലൊരു എൻഗേജ്മെന്റ് ആണ്. നമുക്ക് ആ രാവിലത്തെ സമയം ഈ ചെടികളോട് ഇങ്ങനെ സംസാരിച്ച് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ വേറെ ഒന്നും നമ്മൾ അന്നേരം ഓർക്കൂല, എല്ലാം വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ 10 വർഷമായിട്ടും ഞാൻ ഈ ദിനചര്യ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
1: കൃഷിയെ സ്നേഹിക്കുന്ന നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്?
0: ഞങ്ങൾ കഴിയുന്ന രീതിയിൽ എല്ലാവരും എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ഥലപരിമിതി പറഞ്ഞിട്ടാണ് പലരും കൃഷിയിൽ നിന്നും മാറി നിൽക്കുന്നത്. ചെറിയ കണ്ടെയ്നേഴ്സിലാണെങ്കിൽ പോലും നമുക്ക് പച്ചമുളക്, തക്കാളി, കറിവേപ്പ് ഇവയെല്ലാം നമുക്ക് നട്ടു വളർത്താവുന്നതേ ഉള്ളൂ. പിന്നെ ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു പഴഞ്ചൊല്ലാണ്, മനസ്സിൽ കൃഷിയുള്ളവൻ മണ്ണ് താനെ കണ്ടെത്തും എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ കൃഷി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലാഭത്തെക്കാളേറെ ആ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന പോസിറ്റീവ് എനർജിയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്.
1: ഇതുവരെ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചത് കുണ്ടന്നൂരിലെ സമ്മിശ്ര ജൈവ കർഷകൻ AP ജോസ് ആൻഡോ. കൂടുതൽ വിവരങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9495429292. നമ്പർ വീണ്ടും പറയാം: 9495429292.

0: തുടർന്ന് കാർഷിക ജീവനത്തിൽ നെൽകൃഷിയിലെ ഓർമ്മകളും വാഴകൃഷിയുടെ നേട്ടങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി തേവർമഠം സ്വദേശി ഔസേപ്പ്.
1: ഞാൻ 11 വയസ്സ് തുടങ്ങി കൃഷിപ്പണിയെടുക്കുന്ന ഒരു കർഷകനാണ്. എനിക്ക് പഠിത്തം കിട്ടിയില്ല, അപ്പം 5-ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അത് അന്ന് തുടങ്ങി, ഇന്നിപ്പോൾ 74 വയസ്സായി എനിക്ക്. അന്ന് തുടങ്ങി നമ്മുടെ അപ്പനായിട്ട് നെൽകൃഷിയായിരുന്നു. ഇപ്പം പിന്നെ ഇത്തിരി കൃഷി, നെൽകൃഷിക്ക് ഇത്തിരി ഡിമ്മ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇത്തിരി സ്ഥലങ്ങളൊക്കെ വിറ്റുപോയി. പിന്നെ ഒരു നിസ്സാര സ്ഥലമുണ്ട്, വാഴകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്പം ഞാലിപ്പൂവൻ വാഴകൃഷി ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ വീട് പരാരൂരായിരുന്നു, അവിടുന്ന് ഇവിടെ വന്ന് വരവെച്ച് താമസിക്കണതാണ്. അപ്പോൾ ഒരു 35 വർഷത്തോളമായി ഞാനിവിടെ വന്ന് താമസിക്കണം. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കൃഷി ചെയ്ത് പിന്നെ സാരം തെങ്ങുണ്ട്, അങ്ങനെ അങ്ങോട്ട് തള്ളി നീക്കണു. പിന്നെ
2: ചേട്ടന് 11 വയസ്സിലാണ് കൃഷിയിടങ്ങളിലേക്കൊക്കെ ഇറങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടനൊരു പരമ്പരാഗത കർഷകനാണ്. അപ്പോൾ കുഞ്ഞുനാളിലെ കിട്ടിയ ചേട്ടൻ്റെ കൃഷി അറിവുകൾ ഇന്ന് നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, അന്നത്തെ കാലത്ത് ചേട്ടൻ കണ്ട കൃഷികൾ എന്തൊക്കെയായിരുന്നു എന്ന് ഒന്ന് പങ്കുവയ്ക്കും.
1: അപ്പോൾ നെൽകൃഷിക്ക് നിലം കാലയ്ക്ക് ഉഴുത് ഒരുക്കി ചാണകവും ചവറൊക്കെ ഇട്ട് അന്ന് നടിയിലായിരുന്നു നടും. അപ്പോൾ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നെല്ലൊരു കരുവാകുമ്പോൾ ഇടയ്ക്ക് മരുന്ന് തെളിക്കും. പിന്നെ നെല്ലൊരു കരുവാകുന്ന സമയമാകുമ്പോൾ അതിന് ഈ രാസവള അല്പം പാറ്റും. അങ്ങനെ പിന്നെ ചാരി വന്നാൽ അതിന് മരുന്നടിക്കും. അങ്ങനെ അത് ആ കൃഷി ആ വിളവെടുക്കും.
2: ഏത് വിത്തിന് മരുന്നാണ് ഇട്ടിരുന്നത്?
1: അന്ന് ഇട്ടിരുന്നത് ഈ മകരത്തിൽ ചുവന്ന ചിറ്റാനി, പിന്നെ ഈ കന്നിപ്പൂപ്പിലെ പൊന്മണി കൃഷി ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാലത്ത് ഈ പൊടി വിതയ്ക്കുന്ന ഒരു കാലമുണ്ടായി. ആ കാലത്ത് ഈ ഓണോട്ടം എന്ന് പറഞ്ഞ നെല്ല് പൊടി വിതയ്ക്കും. ആ പൊടിയിൽ തന്നെ ഉഴുത് അത് കന്നുപൂട്ടി അത് കൊളുത്ത് മണ്ണ് ഈ പൊളിയിൽ വിത്ത് മറിക്കും. അങ്ങനെ അത് മുളച്ചു വന്നു കഴിയുമ്പോൾ പുല്ല് കിളകളൊക്കെ പറിച്ച് കളഞ്ഞ് അതിന് രാസവളമൊക്കെ ഇട്ട് അത് നന്നാക്കി അതിലാകുമ്പോൾ ചാരിയുണ്ട് ഈ മരുന്നടിക്കും. അങ്ങനെ പിന്നെ അത് വളം പാറ്റി അത് നല്ല വിളവാകുമ്പോൾ കൊയ്ത് അങ്ങനെ ആ കൃഷി പൂപ്പെടുക്കും. ആ കാലഘട്ടത്തിൽ
2: എത്ര മാസത്തിനുള്ളിൽ ഈ നെല്ല് അതായത് വിളവെടുക്കാൻ പാകത്തിലോട്ടാകും?
1: അത് 4 മാസം വേണം.
2: ഈ 4 മാസത്തിനുള്ളിൽ നമുക്ക് ഇത് നെല്ലിങ്ങനെ ചീഞ്ഞു പോയാൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ?
1: ഞങ്ങളുടെ സ്ഥലം ഇത് പൊക്കമുള്ള സ്ഥലമായിരുന്നു. അത് ഇവിടെ അങ്ങനെ മലവെള്ളമൊന്നും വരില്ല. പിന്നെ വെള്ളം താഴ്ന്നു പോണ സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള ദൂഷ്യങ്ങളൊന്നും ഈ പാടത്തുണ്ടായിട്ടില്ല.
2: അപ്പോൾ അന്നത്തെ ചേട്ടന് നെൽകൃഷിയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചേട്ടൻ സ്വന്തമായിട്ട് എന്തൊക്കെ കൃഷികൾ ചെയ്തിരുന്നു എന്നാണ് അറിയേണ്ടത്.
1: ഞാൻ നെൽകർഷകനായിരുന്നു, എനിക്ക് ആ കൃഷിയോട് വളരെ ആത്മാർത്ഥമായിരുന്നു ചെയ്യേണ്ടത്. പിന്നെ ഭാര്യ വന്നതിന് ശേഷം ഭാര്യയ്ക്ക് കൃഷിയോട് ആത്മാർത്ഥമില്ലാണ്ടായി.
2: ചേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം?

0: ഈ എൻ്റെ അപ്പൻ്റെ തൊഴിൽ അതായിരുന്നു. പിന്നെ എന്നോട് അപ്പൻ പറഞ്ഞേ പഠിത്തം കിട്ടിയില്ലല്ലോ, പിന്നെ ഒറ്റയ്ക്ക് വഴി അകലെ പാന ധൈര്യക്കുറവൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ആദ്യം ഇവിടുന്ന് അങ്ങനെ അങ്ങനെ പിന്നെ അപ്പൻ്റെ കൂടെ അപ്പൻ പറഞ്ഞു ഒന്നും ഉഴുതേടാന്ന് പറഞ്ഞു. അന്നീ കന്നുകുട്ടി പുഴുവാണല്ലോ, നീ ഒന്ന് ഉഴുതേടാന്ന് പറഞ്ഞു. ഓ അങ്ങനെ അപ്പൻ്റെ വർത്തമാനം കേട്ട് ഉഴുവാനായിട്ട് അങ്ങനെ ഇറങ്ങി. അത് എനിക്ക് പിന്നെ വളരെ ഇഷ്ടമായിട്ടാണ് തോന്നി. അത് പിന്നെ ഒരുപാട് പണിയെടുത്താ ഇവിടുത്തെ പണി കഴിഞ്ഞാൽ പുറത്ത് ഉഴുവാൻ പോയിട്ടുണ്ട്. അങ്ങനെ കൃഷിപ്പണി എനിക്ക് വളരെ ഇഷ്ടമായ ഉള്ളൊരു തൊഴിലായിരുന്നു, തൊഴിലായി മാറി. അതൊക്കെയാണ് എൻ്റെ ജീവചരിത്രം.
1: ഇനി നമുക്കറിയേണ്ടത് ചേട്ടൻ നെൽകൃഷിയുടെ കാര്യങ്ങൾ കഴിഞ്ഞു ചേട്ടൻ വാഴക്കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതിനും വാഴയാണ് ചെയ്യുന്നതെന്നും അതിന്റെ പരിപാലന രീതികൾ എങ്ങനെ, അതായത് നമ്മളൊരു വിത്ത് ഇടുന്നത് തൊട്ടുണ്ടല്ലോ, വാഴക്കണ്ണും എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് വാഴക്കണ്ണാണ് വെക്കുന്നത്, അതിന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്?
0: വാഴക്കണ്ണൂടെ വേങ്ങൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് ഇട്ട് വിൽക്കണ്ട്. ഞാൻ അവിടെ നിന്ന് പോയി നല്ല സൈസ് നല്ല ഉണ്ട സൈസ് കണ്ണ് വാങ്ങി. ആ കണ്ണ് ഞാൻ ഒരു രണ്ട് മാറ് ഒരു കൈയുടെ ഒരു മാറ് അകലത്തിൽ രണ്ട് വാഴക്കണ്ണ് ഈ കുറുടാനിട്ട് വയ്ക്കും. പിന്നെ ഇടയ്ക്ക് ഒരു മരുന്ന് തളിക്കും. പിന്നെ അത് പിന്നെ ഒത്തിരി വലുതായി വരുമ്പോൾ വല്ല ഓല കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒന്ന് മരുന്നടിക്കും. പിന്നെ അത് അങ്ങനെയാണ് വളർന്ന് വരുമ്പോൾ പിന്നെ കുലച്ചു വരുമ്പോൾ ചില്ലിക്കേട് വന്നാൽ അതിനും മരുന്നടിക്കും. അങ്ങനെ ആ വിളവെടുക്കും.
1: ഏതിനും വാഴയാണ് തിരഞ്ഞെടുത്ത് വയ്ക്കുന്നത്?
0: രണ്ട് ദിവസ വാഴകളുണ്ട്. ഒന്ന് മേട്ടുപാളയം കണ്ണ്, മേട്ടുപാളയം കണ്ണ് ഉണ്ട്, അത് നല്ല ഇനം വാഴയാണ്. പിന്നെ ഈ ആറ്റുനാന്തർ എന്ന് പറഞ്ഞ വേറെ ഇനസ് വാഴ അതുണ്ട്. അത് ഞാൻ ഒരു തവണ വെച്ചെങ്കിൽ അത്ര നന്നായില്ല, ഇവിടെ അത്ര പിടിച്ചില്ല. പിന്നെ ഞാൻ ഈ മേട്ടുപാളയം കണ്ട് ആണ് ഇവിടെ വെക്കൽ. അങ്ങനെ വലിയ ദോഷം വന്നിട്ടില്ല, അങ്ങനെ വെച്ച് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
1: ഈ ആറ്റുനേന്ത്രൻ്റെ പ്രത്യേകത എന്തായിരുന്നു?
0: ആറ്റുനേന്ത്രൻ അത് ചില സ്ഥലത്ത് നന്നായിട്ട് കൊല വലിയ കൊലയായിട്ട് കിട്ടും. എൻ്റെ ഭൂമിയിൽ അത്ര നന്നായില്ല, ഇവിടെ ഈ മണ്ണ് അതിനത്ര യോജിച്ച അത്രയാണ് നന്നായില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതവിടെ നിർത്തി. പിന്നെ ഈ മേട്ടുപാളയ വാഴക്കണ്ണാണ് ഇപ്പോൾ വെച്ചേക്കേണ്ടത്. ഒരു പ്രാവശ്യം ആറ്റുനേന്ത്രം വെച്ചിട്ട് അത്ര നന്നായില്ല. അത് ചില ഭാഗത്ത് ചില മണ്ണിൽ അത് നന്നായിട്ട് വിളവുണ്ടാവും, നല്ലതാണ് എന്താനും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ.
1: നമ്മുടെ കാലാവസ്ഥയിൽ ആറ്റുനേന്ത്രം എങ്ങനെയൊക്കെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും?
0: ആറ്റുനേന്ത്രം ഇതുപോലെ തന്നെ ശരിക്ക് ഒരു മാറിൽ അകലം വെച്ചിട്ട് നന്നായിട്ട് വളങ്ങൾ ചവറ് കാണും, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ഇടയ്ക്ക് ഇത്തിരി രാസവളം, പിന്നെ കപ്പലടി പിണ്ണാക്കൊക്കെ ഇട്ടാൽ നല്ലത്, എല്ലുപൊടി ഇതിലൂടെ ഇട്ടാൽ നല്ലത്. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ഇച്ചിരി രാസവളമൊക്കെ ഇട്ട്, പിന്നെ ഉണക്ക് പറ്റുന്ന സ്ഥലമാണെങ്കിൽ അല്പം നനവ് വേണം. അങ്ങനെ അത് നോക്കിയെടുത്താൽ നന്നാവ് നല്ല കൊലകൾ കിട്ടും.
1: ഈ വാഴകൾക്ക് വരുന്ന പൊതുവേ കാണുന്ന രോഗമാണ് ഈ ഇലകരിച്ചിൽ അല്ലെങ്കിൽ വാഴപ്പിണ്ടി വാഴപ്പോളയിലൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന വാഴ രോഗങ്ങൾക്ക്, അതായത് ഇലകരിച്ചിലാവട്ടെ പിണ്ടി രോഗത്തിനാവട്ടെ, എന്തൊക്കെയാണ് ചേട്ടൻ മരുന്ന്?
0: ഞാൻ ഈ വാഴ ഒന്നും മുളച്ചു വന്നിട്ട് ഈ പുഴുവിന് ചെള്ളുകേടിനൊക്കെ ഈ അക്കാലസ് അടിക്കാം. അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ പുഴുവൻ വെള്ളത്തിൽ കളിച്ച് അടിച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം പിന്നെ ഓല കരിച്ചിൽ വന്ന ടിൽറ്റ്, ആ ടിൽറ്റ് മരുന്നടിച്ചാൽ അതിന് കുറവ് കിട്ടും.
1: നമ്മൾ വാഴക്കൃഷി ചെയ്യുന്ന സമയത്ത് എത്ര തവണയായിട്ടാണ് ഇതിന് വളം കൊടുക്കുന്നതൊക്കെ?
0: വളം ഒരു പ്രാവശ്യം ഈ ചവറ് ചാണകം ഇട്ട് മൂടുക, ആ കൂട്ടത്തിൽ ഇച്ചിരി കല്ലോടി ഇട്ടാൽ നല്ലത് തന്നെ. പിന്നെ അതിനുശേഷം ഇച്ചിരി കപ്പലടി പിണ്ണാക്കും ഒക്കെ ഇട്ടാൽ നല്ലത് തന്നെ. പിന്നത്തെ രണ്ടും മുകളിലും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ലേശം രാസവളം ഇട്ടാൽ നല്ലത് തന്നെ. അത് ഈ 18 ഇച്ചിരി കിട്ടി ഇട്ടാൽ നല്ലത് തന്നെ. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മൊത്തത്തിൽ 3 വളം,
0: ആ 3 മൂടൽ.
1: എത്ര മാസത്തിനുള്ളിൽ ആറ്റുനേന്ത്രം എടുക്കാൻ പറ്റും?
0: ആറ്റുനേന്ത്രത്തിന് 12 വേണം. ഈ മേട്ടുപാളയം കണ്ട് 10.
1: മേട്ടുപാളയത്തിന്റെ പ്രത്യേകത എന്താ?
0: പ്രത്യേകത അത് നല്ല ചിലപ്പോൾ നന്നായാൽ നല്ല കൊലയായിട്ട് വരും. മറ്റേ ആറ്റുനേന്ത്രൻ നന്നായാൽ അതും നല്ല കൊലയായിട്ട് വരും. അത് ചില മണ്ണിൽ നല്ല പിടുത്തമാണ്. എൻ്റെ മണ്ണിൽ അത്ര ഞാൻ ഒരു പ്രാവശ്യം അത് നട്ടിട്ട് ഇവിടെ വെച്ചിട്ട് അത്ര നന്നായില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനോട് ആത്മാർത്ഥമില്ല. പിന്നെ അത് ഇത്തിരി പൊക്കം വെക്കും. പൊക്കം വെക്കുമ്പോൾ മരുന്നടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്.
1: വേറെ എന്തൊക്കെയാണ് ചേട്ടൻ്റെ കൃഷിയിടത്തിലുള്ളത്?
0: വേറെ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, ഈ വാഴ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരിത്തിരി കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി വാഴ വെക്കണമെന്ന് കണക്കാക്കിയിരിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ.
1: നമ്മളൊരു കർഷകരിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കർഷകന് വേണ്ടത് ക്ഷമയാണെന്ന് തോന്നുന്നു.
0: ആ ക്ഷമ നമുക്ക് ആവശ്യത്തിന് വേണമല്ലോ, അതല്ലെങ്കിൽ വാഴയല്ലേ?
1: അപ്പൊ അതല്ലേ കൃഷിയിൽ ആദ്യം വേണ്ടത്?
0: അതെ അതെ അതെ.
1: കാരണം നമ്മൾ വെക്കണ മുതല് ഒരിക്കലും നമുക്ക് ലാഭം തരുമെന്ന് വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയല്ലോ.
0: പറ്റില്ല, നമ്മൾ പരമാവധി പരിശ്രമിക്ക, പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ നമ്മൾ ദൈവമേ നമുക്ക് ഉപജീവനം കഴിഞ്ഞു പോകണം. അപ്പൊ അങ്ങനെ അതിനുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരാതെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക.
1: വാഴയുടെ കൃഷികളെ പറ്റി പറഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് വാഴയുടെ വിപണിയിൽ

0: ഇങ്ങോട്ട് എത്തിക്കുന്നത് എങ്ങനെയാണ്?
1: ഞാൻ കൊണ്ടുപോകുന്നത് സൈക്കിളിന്നൊക്കെ കായകളെ വെട്ടി കൊണ്ടുപോകും, പിന്നെ കൂടുതലും ഓട്ടോ വിളിച്ച് കൊണ്ടുപോകും, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: വിപണി എങ്ങനെയാണ് ചേട്ടൻ കണ്ടെത്തുന്നത്?
1: ഞാൻ കണ്ടെത്തുന്നത് ഇവിടെ നമ്മുടെ ഈ സംഘം വഴി വിപണി നടത്തുന്നുണ്ട്, സൊസൈറ്റി വഴി. സൊസൈറ്റി എന്ന് പറയുന്നത് ഈ കുറച്ച് ആളുകളുടെ കൂടിയുടെ ഒരു ഷെയർ എടുത്ത് അങ്ങനെ ഒരു വിദ്യാഭ്യാസമുള്ളവരുടെ തൊഴിലാണ് ഈ സഹകരണ സംഘം. അത് ആ സംഘത്തിലെ ഈ കർഷകർക്ക് വേണ്ടിയിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ചിലവ് കിട്ടാൻ വേണ്ടി ഒരു വിപണി രൂപീകരിച്ച് അത് നടത്തേണ്ടത്. അത് കൊണ്ടുപോയാൽ കായ, ചേമ്പ്, ചക്ക, എന്ത് സാധനം ഉണ്ടെങ്കിലും കൊടപ്പുളി അവരെടുത്തോളും, കപ്പയാണെങ്കിലും അത് എടുത്തോളും. എന്ത് കാർഷിക ഉൽപ്പന്നങ്ങളും അവരെടുക്കാൻ തയ്യാറാണ്. ന്യായമായ വില എല്ലാവരും ചെയ്ത് കിട്ടുന്ന കാശ് നമ്മൾക്ക് അവർ തരുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്
0: ചേട്ടൻ ഈ നമ്മുടെ കാലാവസ്ഥ നോക്കിയിട്ടൊക്കെയാണോ കൃഷി ചെയ്യുന്നത്?
1: അതെ അതെ, ഞാൻ കാലാവസ്ഥ നോക്കിയാണ് ചെയ്യുന്നത്. കാരണം അത് അതിൻ്റെ വലിയ ഭയങ്കര മഴയത്ത് വാഴ വയ്ക്കാറില്ല, അല്പം വേനലും ഇതൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെയാണ് ഞാൻ വാഴ വയ്ക്കൽ. അങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്.
0: അപ്പോൾ ഇത്ര നാള് ചേട്ടൻ ഈ കൃഷിയൊക്കെ ചെയ്തതിൽ മാനസികമായിട്ട് സന്തോഷമുണ്ടോ?
1: സന്തോഷമുണ്ട് എനിക്ക്. എനിക്ക് കൃഷി ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അത് എനിക്ക് അല്പം സ്ഥലമുണ്ട്, അത് കൃഷി ചെയ്യണം, അങ്ങനെയാണല്ലോ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
0: ഈ വാഴക്കൃഷിയിലൊക്കെ ആരാണ് സഹായിക്കുന്നത്?
1: ആരും സഹായിക്കാനില്ല, ഞാൻ തന്നെ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ തന്നെ കളച്ച് കണ്ണു കൊണ്ടുവന്ന് നന്നാക്കി ഈ കുഴി എടുത്ത് ഞാൻ തന്നെ വയ്ക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
0: അപ്പോൾ നമ്മൾ ഇപ്പോൾ വാഴക്കൃഷിനെ പറ്റി പറഞ്ഞു. നമ്മൾ ഈ പ്രോഗ്രാം കേൾക്കുന്ന കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടി, അതായത് വാഴക്കൃഷിനെ പറ്റി എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് പറയാമോ?
1: എനിക്ക് വാഴ വയ്ക്കുന്നത് ചോലയൊന്നും കണ്ടിക്കണ്ട വൃക്ഷങ്ങളുടെ ചോലകളില്ലാതെ, തെങ്ങിൻ്റെ വേരുകൾ അധികം ഇല്ലാതെ, ചോലകളില്ലാത്ത നല്ല സ്ഥലത്ത് തോടെടുത്ത് ഇങ്ങനെ ഒരു മാറകലത്തിൽ രണ്ട് വാഴ വയ്ക്കാം. ആ രണ്ട് വാഴയിൽ അത് ഒരു കുഴിയിൽ ഈരണ്ടെണ്ണം വയ്ക്കാം. അത് നല്ല രീതിയിൽ വളം ചെയ്ത് പരിശ്രമിച്ചാൽ അതിന് നല്ല ഗുണം കിട്ടും, നല്ല കൊലകളുണ്ടാവും. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്, അല്ലാണ്ട് ഞാൻ ഒരു നുണമറ ആളല്ല. അതെന്താ കാര്യം, നമ്മൾ നുണ പറഞ്ഞാലും ഒരാളെ പറ്റിക്കണത് അങ്ങനെയുള്ള മനസാക്ഷിയുള്ള ആളല്ല ഞാൻ.
0: അപ്പോൾ ഇനി ഒരു അവസരം കിട്ടിയാൽ ഒരു കർഷകനായിട്ട് ജനിക്കുമോ അതോ ഒരു ഉദ്യോഗസ്ഥനായിട്ട്?
1: ഓ, ഇനി നമുക്കൊരു അവസരം, നമ്മൾ മരിച്ചു പോയ പിന്നെ നമ്മൾ പോയില്ലേ, പിന്നെ നമ്മുടെ മക്കനും അമ്മാവനോട് ഇല്ലാട്ടോ പുറത്തത്, പിന്നെ കുറെ കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടം എന്താന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞിട്ടാണ് ഞാൻ അവനോട് പോകണ്ടെന്ന് പറഞ്ഞത്, ഒരു പറഞ്ഞുള്ളൂ എനിക്ക്. നീ ഇവിടെ എന്തെങ്കിലും തൊഴിലായിട്ട് എനിക്കൊന്ന് കാണാനും നമ്മളൊക്കെ ഒരു കൂട്ടായിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അവൻ എന്തോ അത് അവൻ ഇഷ്ടപ്പെടാണ്ട് അവൻ പോയി. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഒരു സഹോദരി ഉണ്ട്, പിന്നെ ഒരു ജ്യേഷ്ഠൻ്റെ ആൾ മരിച്ചുപോയി, അപ്പൻ മരിച്ചുപോയി, അമ്മയും പോയി, പിന്നെ ഞാൻ ഏകനാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കുടുംബം. അങ്ങനെയാണ് ഈ ഒരു കാലത്ത് ഈ ഭൂമിയിൽ ഈ പൊടി വതയ്ക്കുന്ന ഒരു കാലത്ത് ഈ കരിങ്ങാലിക്കോലി എത്ര നീളമുണ്ട്, ആ കരിങ്ങാലിക്കോലി കൊണ്ട് ഇങ്ങനെ ആ കട്ട തല്ലി പൊട്ടിച്ച് നിലം പൊടിച്ച് ഇതാക്കിയിട്ട് കന്നുകൂട്ടി ഉഴുത് ആണ് മേടം ഒന്നാം തീയ്ക്കൊക്കെ വിത്ത് വതയ്ക്കുന്നത്. കാലഘട്ടത്തിൽ വിരിപ്പ് പൊടി വതയ്ക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലഘട്ടം. പിന്നെ ആ കാലഘട്ടം പോയി, പിന്നെ ഈ മോട്ടർ വന്നാൽ പിന്നെ വെള്ളത്തിലുള്ള പണിയായി. അങ്ങനെയൊക്കെയാണ്.
0: അതെങ്ങനെയായിരുന്നു വിരിപ്പ് കൃഷി?
1: വിരിപ്പ് കൃഷി അങ്ങനെ, അത് മേടത്തിൽ ആ നിലൊക്കെ ഒരുക്കി വിതയ്ക്കും, വിതച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഉഴുത് ആ മണ്ണിൽ ആ വിത്ത് മൂടും. അതേമേ ഇടയ്ക്ക് മഴ വരുമ്പോൾ അത് മുളച്ച് വരും, മുളച്ച് വരുന്ന കഴിയുമ്പോൾ അതിൻ്റെ പുല്ല് കിഴത്തി കളഞ്ഞ് അല്പം രാസവളമൊക്കെ പാറ്റി വരുന്ന നെല്ല് നന്നായി വരുമ്പോൾ അത് ചാരിയിട്ട് ഈ മരുന്ന് അടിക്കാം, അത് കഴിഞ്ഞിട്ട് അത് കൊയ്തെടുക്കും. അങ്ങനെയൊക്കെയാണ് ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നത്. മെതിക്കലാന്ന് നമ്മൾ സ്വയം മെതിക്കലായിരുന്നു, സ്വയം കാലുകൊണ്ട് ചവിട്ടി ചവിട്ടി ചവിട്ടി ഇവിടെ ഉരുട്ടി മെതിച്ചെടുക്കും. അങ്ങനെയാണ്. ഇന്നിപ്പം മെഷീനൊക്കെ ഉണ്ടെന്നാണ് മെതിക്കാൻ, അതിൽ തന്നെ നല്ലതായിട്ട് വരാണ്. ഓ, അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്.
0: അന്ന് എല്ലാവരും ചേർന്നുള്ളൊരു കൃഷിയായിരുന്നു.
1: കൃഷിയായിരുന്നു. ഇന്നിപ്പോൾ നെൽകൃഷിയോട് ആത്മാർത്ഥതയില്ല ആളുകൾക്ക്. പക്ഷേ എങ്കിലും നെൽകൃഷി നല്ലൊരു ഐശ്വര്യമാണ്. ഞാനും എൻ്റെ അമ്മയൊക്കെ ഉള്ള കാലത്ത് ഞാനും ഈ പുറത്തുനിന്ന് കൊയ്യാൻ പോയിട്ടുണ്ട്. കൊയ്ത് കറ്റയൊക്കെ ചോന്ന് അല്ലെങ്കിൽ അതിനൊക്കെ ഞാനും പോയിട്ടുണ്ട്. ഞാൻ കാരണം ആ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നിപ്പം ഈ നെൽകൃഷിയോട് ആത്മാർത്ഥമില്ലാണ്ടായിപ്പോയില്ലേ. നമ്മളുടെ ഈ നമ്മളൊരു തൊഴിലല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ്, അതങ്ങനെയാണ്, അത് ദൈവം പറഞ്ഞേക്കുന്നത്, അതങ്ങനെയാണ് വേണ്ടത്.
0: ചേട്ടൻ്റെയൊക്കെ പണ്ടത്തെ കൃഷി ഓർക്കുമ്പോൾ ഇപ്പോൾ മാനസികമായിട്ട് ഒരു വിഷമമുണ്ടോ?
1: മാനസികമായിട്ട് കൃഷിയിടങ്ങൾ ഇപ്പോൾ പോയാലല്പം വിഷമമുണ്ട്. കാരണം

0: ഇപ്പം എനിക്ക് വളരെ സ്ഥലം സാരം ഉള്ളൂ. നമ്മൾ ഒരു മണ്ണിൽ പണിയെടുത്തതിന് ഒരു ഫലം നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമ്മുടെ അരി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നടക്കാം. നമ്മുടെ ഭക്ഷണം കഴിക്കാനും കൂടുതലുണ്ടെങ്കിൽ വിറ്റ് എന്തെങ്കിലും കാശ് കിട്ടിയാൽ അതുകൊണ്ട് നമുക്ക് ആ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താം. അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.
1: കാർഷിക ജീവനത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നെൽകൃഷിയിലെ ഓർമ്മകളും വാഴക്കൃഷിയുടെ നേട്ടങ്ങളും അനുഭവങ്ങൾ പങ്കുവച്ചത് അങ്കമാലി തേവർമഠം സ്വദേശി ഔസേപ്പ്. ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം ഡോക്ടർ സൂര്യബാബു, ശ്രീജ ഷിബു. കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വിലനിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 22,000, ആലപ്പുഴ 22,700, കോട്ടയം 25,900, എറണാകുളം 22,000, കൊച്ചി റെഡി 22,200, ആലുവ 23,300, വടക്കൻപറവൂർ 23,900. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900, പുകരാശി 21,850, എറണാകുളം 13,500, വടക്കൻപറവൂർ 13,000. തേങ്ങപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 36,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, എറണാകുളം 25,000, ആലുവ ക്വിൻ്റലിന് 5,000, തൊടുപുഴ 1,000 24,500. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300. കുരുമുളക് കൊച്ചി ഗാർബിൾഡ് 72,300, അൺഗാർബിൾഡ് 70,300, ആലുവ 67,500, തൊടുപുഴ 70,000, കട്ടപ്പന 69,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,900. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 30,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 22,500, മൂവാറ്റുപുഴ 22,000, കോതമംഗലം 25,900, തൊടുപുഴ 25,300. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000, തൊടുപുഴ 22,000. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 170,000, ആലുവ 165,000. കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 5,000. അടയ്ക്ക 1,000 എറണാകുളം 5,500. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4,400.

0: ആലുവ 4,500. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്രഗാനങ്ങളുടെ അകമ്പടിയോടെ.
2: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
1: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
0: ഇന്ന് 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ചില്ലുജാലകം. ഇത് ആകാശവാണി കൊച്ചി എഫും 102.3. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലെ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാന്ത് കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ഇപ്പോൾ 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലളിതമായ ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ് നൽകിയ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയും 11 വർഷം പൂർത്തിയാക്കി. 2015 ജൂലൈ 1 ആരംഭിച്ച പദ്ധതി മഴവെള്ള സംഭരണത്തിലൂടെയും കാര്യക്ഷമമായ ജലവിനിയോഗത്തിലൂടെയും രാജ്യത്തുടനീളം സുസ്ഥിര ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിടങ്ങളിലെ ജലകാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ നികുതി ഘടനയിൽ വൻ പരിവർത്തനത്തിന് വഴിയൊരുക്കിയ ചരക്കുസേവന നികുതി പ്രാബല്യത്തിൽ വന്ന 9 വർഷം പൂർത്തിയായി. 2017 ജൂലൈ 1 ആരംഭിച്ച GST ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയിലെ ഒരു ചരിത്ര നേട്ടമായാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്.
4: കഴിഞ്ഞ 9 വർഷമായി യുക്തിസഹമായ നികുതി നിരക്കുകളിലൂടെയും ഏകീകൃത നടപടിക്രമങ്ങളിലൂടെയും സുതാര്യതയും ഉത്തരവാദിത്വവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ GST കഴിഞ്ഞു. ലളിതവും സംയോജിതവുമായ ഒരു പരോക്ഷ നികുതി സംവിധാനം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമമാണ്

0: ഇതിലൂടെ പ്രതിഫലിച്ചത്. 17 വ്യത്യസ്ത നികുതികളും 13 സെസ്സുകളും GST വഴി ഒരു പൊതുചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചു. വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് GST 2.0 പ്രകാരമുള്ള പരിഷ്കാരങ്ങൾ. 2025 പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കുറഞ്ഞ നിരക്കുകൾ, ഇളവുകൾ, എളുപ്പമുള്ള നടപടിക്രമങ്ങൾ എന്നിവയിലൂടെ നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കി. നിരവധി അവശ്യഗാർഹിക വസ്തുക്കളുടെ GST നിരക്ക് കുറച്ചത് നികുതി ഘടന ലളിതമാക്കുന്നതിനൊപ്പം ദൈനംദിന ജീവിതം കൂടുതൽ താങ്ങാനാവുന്നതുമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് അസാധാരണ കാരണങ്ങൾ എന്നിവയിൽ നിന്നുമുണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉന്നതതല സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. സമിതിയുടെ ശുപാർശകൾ എത്രയും വേഗം സമർപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കുമെന്ന് സമിതി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലേക്ക് തിരിച്ചു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം, സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രധനമന്ത്രി പങ്കെടുക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് സഹമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. വാഹന അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ചു സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ടു മുൻ വർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന വിധിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും സർക്കാർ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്തകുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗവുമായി ബന്ധിപ്പിക്കുന്ന NH 148AE ആറുവരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണത്തിന് 6,969 കോടി രൂപയിലധികം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയിലൂടെ 7.54 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 9.8 ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
3: और दूसरा उत्तर प्रदेश में कानपुर को भोपाल से जोड़ने वाला लाइन, उसमें कानपुर से काबराई के बीच में 4-lane एक्सेस कंट्रोल्ड हाईवे 7,145 करोड़, और उसके आगे वाले सेक्शन का भी उसमें बहुत सारा इम्प्रूवमेंट है, एक्सेस कंट्रोल करना, उसकी वाइडनिंग इम्प्रूवमेंट, वो सब भी उसमें इंक्लूडेड है.
1: ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ 117.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും മന്ത്രിസഭായോഗ അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കുമിടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്നും 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും കനത്ത നാശം വിതച്ച അരുണാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രിമാരടങ്ങിയ ഉന്നതതല സംഘം

0: ഇന്ന് വ്യോമ നിരീക്ഷണം നടത്തി. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു തുടങ്ങിയവരടങ്ങിയ സംഘം മേഖലയിൽ രണ്ടു ദിവസമായി പര്യടനം നടത്തുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. രാത്രി 9:30 മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് പോരാട്ടം പുലർച്ചെ 1:30. യുഎസ്എ ബോസ്നിയ മത്സരം പുലർച്ചെ 5:30 നടക്കും. ഇന്ത്യയുടെ ഇഷാൻ കിഷൻ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻ. ഇന്ത്യയുടെ തന്നെ അഭിഷേക് ശർമ്മയെ മറികടന്നാണ് ഇഷാൻ ICC റാങ്കിംഗിൽ ഒന്നാമതെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 7:36.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: FM Evening.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM Evening പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
2: സമകാലികം.
3: ലഹരി വ്യാപനത്തിലെ പെൺമറ ആശാസ്യമോ?
4: ഒരു കാലത്ത് ലഹരിക്കടത്ത് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വന്നിരുന്നത് പുരുഷന്മാരുടെ മുഖങ്ങളായിരുന്നു. ലഹരി വ്യാപനത്തിന് എതിരായുള്ള നടപടികൾ കർക്കശമാക്കിയതിനു ശേഷം പെൺകുട്ടികളെ മറയാക്കി ലഹരിക്കടത്ത് വ്യാപകമാക്കി അധികാരികളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമം ഉണ്ടാകുന്നു. യുവതലമുറയെ ലക്ഷ്യമിട്ട് ലഹരി മാഫിയ പുതിയ വഴികൾ തേടുകയാണ്. ചില സമീപകാല കേസുകളിൽ പെൺകുട്ടികളെ ലഹരിക്കടത്തിന്റെ കാരിയർമാരായി ഉപയോഗിക്കുന്നുവെന്ന വിവരങ്ങൾ നിയമപാലകരെ കൂടുതൽ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. വിശ്വാസത്തെയും സാമൂഹിക ധാരണകളെയും മറയാക്കി പ്രവർത്തിക്കുന്ന ഇത്തരം ശൃംഖലകൾ പോലീസിനും എക്സൈസിനും പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടോ?
5: ഒരു അമ്മയുടെ സ്വപ്നമാണ് മകൾ, ഒരച്ഛന്റെ അഭിമാനമാണ് മകൻ, അവരുടെ ചിരിയാണ് ഒരു കുടുംബത്തിന്റെ സന്തോഷം.
4: പെൺകുട്ടികളെ ആരും സംശയിക്കില്ല എന്ന ധാരണയിലാണ് ലഹരി ശൃംഖല കാരിയേഴ്സായി ഇവരെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു എറണാകുളം ജില്ലയിലെ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അനില പോൾ.
5: പക്ഷെ ഇന്ന് ആ ചിരി കവർന്നെടുക്കാൻ കാത്തിരിക്കുന്ന ഒരു വലിയൊരു ഒരു ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ലഹരി മാഫിയ. അവരൊരിക്കലും ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞായിരിക്കില്ല കുട്ടികളുടെ മുമ്പിൽ എത്തുന്നത്. അവര് ഒരു ചെറിയ സഹായം ചെയ്താൽ മതി, ഈ പാഴ്സൽ ഒന്ന് കൊടുത്താൽ മതി, ആർക്കും അറിയില്ല.

0: പണം കിട്ടും, ഇങ്ങനെയൊക്കെ ആയിരിക്കും തുടക്കം. പക്ഷെ ഇന്ന് ഇന്ന് ലഹരി മാഫിയ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സിനെയാണ്, നമ്മുടെ യുവാക്കളെ യുവതികളെയൊക്കെയാണ്, പ്രത്യേകിച്ചും കോളേജ് സ്റ്റുഡൻസ്. അതിൽ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവരൊരു മറയായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പെൺകുട്ടികളെ ആരും സംശയിക്കില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാം അത് മുതലെടുത്താണ് അവർ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ഒരു ആക്ടിവിറ്റിയിലേക്കിലൊക്കെ നടത്തുന്നത്. പക്ഷെ പിടിക്കപ്പെടുമ്പോൾ ആക്ച്വലി രക്ഷപ്പെടും, അവർ ഈ പറഞ്ഞ നെറ്റ്വർക്കും ഈ പറഞ്ഞ മാഫിയയും ഒക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. അവിടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത് കുട്ടികൾക്കാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ്. ഒരറസ്റ്റ് അല്ലെങ്കിൽ ഒരു കേസ് വന്നാൽ അവർക്ക് നഷ്ടമാകുന്നത് അവരുടെ വർഷങ്ങളുടെ അധ്വാനം, പഠനം, ഒരു നല്ല ജോലി, മാതാപിതാക്കളുടെ വിശ്വാസം, അല്ലെങ്കിൽ അവരുടെ തന്നെ ഡ്രീംസ്, അവരുടെ സ്വപ്നങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ യുവതിക്കും യുവാവിനും ഓരോ സ്വപ്നങ്ങളുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്. എന്നാൽ ഒരു ഒരു തീരുമാനം, ഒരു തെറ്റായ ഒരു തീരുമാനം മതി ആ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളയാൻ. സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഈ സംഘടിത ലഹരി സംഘങ്ങൾ സംശയം ഒഴിവാക്കാൻ വേണ്ടി ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ യുവതികളെയൊക്കെ മറയാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഇപ്പോഴത്തെ വാർത്തകളിലെല്ലാം നിറഞ്ഞു കാണുന്നുണ്ട്. ഇപ്പൊ ചെറിയൊരു പൊതി കൈമാറാനോ അല്ലെങ്കിൽ അറിയാതെ ലഹരി വസ്തുക്കൾ കൊണ്ടുപോകാനോ പുതിയ ആളുകളെ പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങളുടെ ഒരു ഭാഗമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അങ്ങനെ തിരിച്ചറിയുമ്പോഴേക്കും തന്നെ ഒത്തിരി വൈകിപ്പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് തന്നെ അവരുടെ പഠനം, ജോലി, കുടുംബജീവിതം, അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ ഒരു അംഗീകാരം അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് എല്ലാം അപകടത്തിലായിട്ടുണ്ടായിരിക്കും.
1: എറണാകുളം ജില്ലയിലെ ഒരു സ്കൂൾ PRO അഡ്വക്കേറ്റ് ജോഷി വർഗീസ്.
2: നാല് പ്രധാന കാരണങ്ങളാണ് ഞാൻ ഇതിൽ കാണുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ലഹരി കടത്തി വിറ്റ് പണമുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന വലിയൊരു കൂട്ടം. അതുകൂടാതെ ഇതിന്റെ അടിമകളായിട്ട് കരിയറുകളായി മാറിയിരിക്കുന്ന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികളുടെയും ഒരു ചെറുപ്പക്കാരുടെയും ഒരു സമൂഹം. പിന്നെ ചെറുപ്പത്തിന്റെ ചുറുചുറുക്കും ധൈര്യവും പ്രകടിപ്പിക്കുവാൻ വേണ്ടി കൂട്ടുകാരുമായി ചേർന്ന് ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ പങ്കാളികളാകുന്ന ഒരു പ്രവണത. അത് നമ്മൾ ഏറ്റവും കണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വലിയ സ്കൂട്ടറുകൾ ബൈക്കുകളിലൊക്കെ അന്യ സംസ്ഥാനത്തേക്ക് 10-20 പേരടങ്ങുന്ന വലിയ സംഘം യാത്രയാകുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പരിധിവരെ ഇതിന്റെ കാരിയറുകളായി മാറുന്നവരാണ് കണ്ടിരിക്കുന്നത്. ആ കൂടെ പെൺകുട്ടികളും ഉണ്ടെന്നുള്ളതാണ് വലിയൊരു അത്ഭുതമായ കാര്യം. ജെൻഡർ ഇക്വാളിറ്റിയുടെ കാലമാണ്, ഇപ്പൊ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒന്നുമില്ല. ആൺകുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ തന്നെ ചെയ്യുവാൻ ഞങ്ങൾക്കും അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നുള്ള വലിയൊരു തർക്കമാണ് ആ വിഷയത്തിൽ നടക്കുന്നത്. പക്ഷേ അത് നമ്മളുടെ പോലീസിനോ മറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോ കാര്യമായി പരിശോധിക്കുവാൻ ഒന്നും സാധിക്കാത്തൊരവസ്ഥയാണ്. ഇവർക്ക് ഇതെല്ലാം വളരെ ചെറിയ അളവിൽ കൊണ്ട് നടന്നാൽ പോലും വലിയ തുക കിട്ടുകയോ വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവർക്ക് ഇത് ഹാൻഡ് ബാഗുകളിലോ ഒക്കെ കൊണ്ടു നടക്കാവുന്ന ഒരു അവസ്ഥയാണ്.
1: വിമുക്തി ജില്ലാ മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ അനില ഡേവിഡ്.
3: പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണ്ടേ ലഭിച്ചിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരു ആനുകൂല്യമുണ്ട്. അവരാരും പെട്ടെന്ന് അങ്ങനെ സംശയിക്കില്ല, അതല്ലെങ്കിൽ പരിശോധിക്കില്ല എന്നൊരു ധൈര്യത്തിന്റെ പുറത്താണ് അവർ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ പോകുന്നത്. ഉദാഹരണത്തിന്, പഴയൊരു കാലത്താണെങ്കിൽ ഒരു ബാഗ് പരിശോധന ഉണ്ടായാൽ ഒരു ക്ലാസ്സിൽ 3 റോയുണ്ട്. അതിൽ 2 റോയിൽ ആൺകുട്ടികളാണ്, അവസാനത്തെ റോയിൽ പെൺകുട്ടികളാണെങ്കിൽ ആദ്യത്തെ 2 റോയിലുള്ള കുട്ടികളുടെ മാത്രം ബാഗുകൾ പരിശോധിച്ച് പെൺകുട്ടികളുടെ ബാഗുകളിൽ നിന്ന് എന്ത് കിട്ടാനാണ് എന്നുള്ള ആത്മവിശ്വാസത്തിലും അല്ലെങ്കിൽ ധൈര്യത്തിലും അത് അവസാനിപ്പിച്ച് പോകുന്ന അധ്യാപകരുള്ള ഒരു സമയം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ഥിതി അതല്ല. ആൺകുട്ടികളെക്കാൾ, അതല്ലെങ്കിൽ ആൺകുട്ടികൾക്കൊപ്പം തന്നെ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിന്, അതിന്റെ കാരിയേഴ്സായി മാറുന്നതിന്, അതിന് മീഡിയേഷൻ വഹിക്കുന്നതിന് പെൺകുട്ടികൾ വളരെ കൂടുതലായി മുന്നോട്ട് വരുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. സ്കൂൾ ബാഗുകളിൽ തുടങ്ങി യൂണിഫോമുകളിലും ലഞ്ച് ബോക്സുകളിലും വരെ വളരെ അനായാസമായി ലഹരി കടത്തുന്നതിന് വേണ്ടി തയ്യാറായി വരുന്ന പെൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും എളുപ്പത്തിൽ ഇവരിത് ചെയ്യാൻ പ്രാപ്തരാക്കുന്നത് ഈ പറയുന്ന ലഹരി മരുന്ന് മാഫിയ തന്നെയാണ്. അവർക്കറിയാം ഏത് രീതിയിലാണ് ഇവരെ സമീപിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഇവരെ ഈ രീതിയിൽ കൊണ്ടുവരേണ്ടത് എന്ന് നല്ല ധാരണയുള്ള ആളുകളാണ് നേരെ എതിർദിശയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ പണം നൽകിയിട്ടാകാം, അതല്ലെങ്കിൽ കുട്ടികൾ കുറേ നാളായി വേണം എന്ന് ആഗ്രഹിച്ച സാധനങ്ങളോ സമ്മാനങ്ങളോ നൽകിയിട്ടാകാം, അതല്ലെങ്കിൽ സൗജന്യമായി ഇത്തരത്തിൽ മയക്കുമരുന്ന് സാമ്പിളുകൾ കുട്ടികൾക്ക് നൽകിയിട്ടാകാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്നേഹം നടിച്ചോ പ്രണയം നടിച്ചോ റൊമാൻറ്റിക് മാനിപ്പുലേഷൻ നടത്തി ഈ രീതിയിൽ ഒരു ബന്ധത്തിൽ കൊണ്ടെത്തിച്ച് എനിക്ക് ഇനി സഹായം ചെയ്യാതെ വേറെ വഴിയില്ല എന്ന് തോന്നുന്ന തരത്തിൽ കുട്ടികളെ കൊണ്ടെത്തിക്കുന്ന തരത്തിലാകാം. അതുമല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാകാം, ഭീഷണിപ്പെടുത്തിയോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ ആകാം. ഒരു തവണ ഒരു കുട്ടി ഇത്തരത്തിൽ ഒരു മയക്കുമരുന്ന് പാക്കറ്റ് ഒരു സ്ഥലത്ത് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു സമയത്ത് നോ പറയുന്ന സമയത്ത് അത് നോ ആക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ത്രെറ്റുകൾ കുട്ടികളുടെ മുൻപിലേക്ക് വെച്ചിട്ടോ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടോ ആകാം. അങ്ങനെ ഏത് തരത്തിലും കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതല്ലെങ്കിൽ കുട്ടികളെ ചേർത്ത് നിർത്താനും നല്ല ധാരണയുള്ള ആളുകളാണ് ഈ മയക്കുമരുന്ന് വിൽപ്പനയുടെ അതല്ലെങ്കിൽ ഇതിൻ്റെ

0: ഭാഗമായി നിൽക്കുന്നത് എന്നുള്ളതാണ്. താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ, താല്പര്യമില്ലാത്ത ഇടങ്ങളിൽ നോ പറയുന്നതിനും ഇതെനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നതിനും പ്രാപ്തിയുള്ള ആളുകളായി നമ്മുടെ കുട്ടികളെ മാറ്റി തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ടെലി കൗൺസിലിങ്ങിനും മറ്റ് സഹായങ്ങൾക്കുമായി വിമുക്തി മിഷന്റെ ടോൾ ഫ്രീ നമ്പറായ 1-4-4-0-5 എന്ന നമ്പറിലും ഇത്തരത്തിൽ ലഹരി ദുരുപയോഗം നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ ഒരു ഇൻഫർമേഷൻ, ഒരു വിവരം നിങ്ങൾക്ക് പാസ് ഓൺ ചെയ്യാൻ ഉണ്ട് എങ്കിൽ 9-4-47-17-8-0-0-0 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്.
1: എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശൻ കെ എസ്.
2: ഈ ഓപ്പറേഷൻ തുഫാൻ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു വരികയാണ്. നിരവധി കേസുകള്, NDPS കേസുകള് നമ്മൾ രജിസ്റ്റർ ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം കേസുകൾ കണ്ടുപിടിക്കുന്ന സമയത്ത് പലപ്പോഴും ഇത്തരം കേസുകളിൽ പ്രതികളെ സഹായിക്കുന്നതിനും കേട്ട് പെൺകുട്ടികളും കൂടെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. അത് പലതരത്തിലും ഇത്തരം റാക്കറ്റ്സ് ഈ പെൺകുട്ടികളെ മാർഗത്തിലൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ടുള്ള രീതിയിൽ ചൂഷണം ചെയ്യുകയാണ്. പരസ്ഥലങ്ങളിൽ നിന്നും വന്ന് എറണാകുളം ജില്ലയിലൊക്കെ താമസിക്കുന്ന പെൺകുട്ടികളെ ജോലികൾക്ക് കേട്ടു വരുന്നതാണ്. പക്ഷെ അവര് എങ്ങനെയോ ഈ ലഹരിയ മാഫിയ സംഘത്തിന്റെ ഒക്കെ ഗ്രൂപ്പിൽപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്നും സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ കടത്തിക്കൊണ്ടുവരുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പെൺകുട്ടികളെ ഇതിനെ ഉപയോഗിക്കുമ്പോൾ സംശയം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും അങ്ങനെ ചെയ്യുന്നത്. കാറിലെ പെൺകുട്ടികള് വീട്ടു വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഫാമിലിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചെക്കിംഗ് പലപ്പോഴും രാത്രി സമയങ്ങളിലൊക്കെയാണെങ്കിൽ അധികം അങ്ങനെ ഫാമിലിയെ ശല്യപ്പെടുന്നുണ്ടെന്നുള്ള രീതിയിൽ പലപ്പോഴും ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ പരസ്യമായിട്ട് ചെക്ക് ചെയ്യുന്നതിനും പരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആ സിറ്റുവേഷൻ സൂക്ഷ്മം ചെയ്തുകൊണ്ടാണ് ഇത്തരം മാഫിയകളെ, പെൺകുട്ടികളെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത്. അപ്പൊ അത് പോലീസ് അതിനെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കുട്ടികളുടെയും യുവാക്കളുടെയും ഒക്കെ ഇടയിൽ ഒരുപാട് ബോധവൽക്കരണ പരിപാടികളും പോലീസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായിട്ട് നിരവധി സ്കൂളുകളിൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഉണർവ് എന്ന് പറഞ്ഞൊരു പദ്ധതി, ഇതിനെ സ്പെഷ്യലൈസ്ഡ് ടീമിനെ നമ്മൾ നിയോഗിച്ചിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ. ഒരുപാട് 2 ലക്ഷത്തോളം കുട്ടികളിലേക്ക്
1: എറണാകുളം ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സതീഷ് പി കെ.
3: ലഹരിക്കെതിരെ കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിലും കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിലും വ്യാപകമായ റെയ്ഡുകളും അന്വേഷണങ്ങളും ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഓപ്പറേഷൻ തണ്ടർ എന്ന ലഹരിക്കെതിരെയുള്ള മാസീവ് എൻഫോഴ്സ്മെന്റ് റെയ്ഡ് സംഘടിപ്പിച്ചതിന് ശേഷം ഒരു മാസ കാലയളവിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എക്സൈസ് വകുപ്പ് മാത്രം 1400 മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആ കൂട്ടത്തിൽ പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നൊരു ആശങ്ക ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പൊതുവെ കേരളത്തിൽ മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. ഇത്തരം പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്ത് ഓഫീസിൽ കൊണ്ടുവന്ന് മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പല പെൺകുട്ടികളും പ്രത്യേകിച്ച് അവരുടെ ആൺ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിനോ തമാശയ്ക്കോ സൗഹൃദത്തിനോ വഴങ്ങിയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികൾക്ക് ആർക്കും തന്നെ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ലഹരി നിയമങ്ങളെക്കുറിച്ചോ അതിന്റെ ശിക്ഷയെക്കുറിച്ചോ നടപടിക്രമങ്ങളെക്കുറിച്ചോ കോടതി സംവിധാനത്തെക്കുറിച്ചോ അറിയുന്നില്ല എന്നുള്ള ഭീതിപ്പെടുത്തുന്ന ഒരു സത്യവും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊതുവെ രക്ഷിതാക്കളോടും സമൂഹത്തോടും പ്രധാനമായിട്ടും പറയുവാൻ ഉള്ളത്, ഈ കാലഘട്ടത്തിൽ നിർബന്ധമായും നമ്മുടെ കുട്ടികൾക്ക് നിയമസാക്ഷരത, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെക്കുറിച്ച്, ലഹരി നിയമങ്ങളെക്കുറിച്ച് ഉള്ളൊരു പൊതുധാരണ അവർക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരുപാട് നിയമങ്ങളിൽ വളരെ ശക്തിമത്തായ പവർഫുള്ളായ ഒരു നിയമമാണ് ഇന്ത്യൻ മയക്കുമരുന്ന് നിരോധന നിയമം 1985. ഇന്ത്യൻ പാർലമെന്റിൽ 1985 പാസാക്കിയെടുത്ത ഈ നിയമം ഒരു കേന്ദ്ര നിയമമാണ്. ഇത് ഹോൾ ഇന്ത്യ ബാധകമാണ്. എറണാകുളം ജില്ലയിൽ മയക്കുമരുന്ന് പിടിച്ചാലും കാശ്മീരിൽ മയക്കുമരുന്ന് പിടിച്ചാലും ഒരേ ശിക്ഷയും ഒരേ നടപടിക്രമവും ഒരേ കോടതികളുമാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. റീസെന്റ് ആയിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത പ്രതികളുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 20-21 വയസ്സാണ്. തീർച്ചയായിട്ടും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ വരെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നത് നിയമസാക്ഷരത ബോധവൽക്കരണം ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് അത്യാവശ്യമാണ്. പലർക്കും ഇത് അറിയാറില്ല. അവരുടെ സുഹൃത്തുക്കളുടെ, അവരുടെ ആൺ സുഹൃത്തുക്കളുടെയും മറ്റും നിർബന്ധത്തിനും തമാശയ്ക്കും സൗഹൃദത്തിനും മറ്റും വഴങ്ങിയാണ് പല പാർട്ടികളിലും അല്ലെങ്കിൽ പല കൂട്ടായ്മകളിലും ഇത്തരം സാധനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നത്. തുടക്കത്തിൽ തന്നെ ഇതിനുള്ള കൗൺസിലിംഗ് ട്രീറ്റ്മെന്റ് നൽകിയാൽ അവരെ പൂർണ്ണമായും നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിനുള്ള സംവിധാനം എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലകളിൽ

0: ും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള സൗജന്യ കൗൺസിലിംഗും ചികിത്സയും സൗജന്യമായി ലഭിക്കുന്നതിന് 144.05 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ആ സേവനം 24 മണിക്കൂറും 365 ദിവസവും ലഭിക്കുന്നതാണ്. എറണാകുളം ജില്ലയിൽ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലെ 10 ബെഡുള്ള സംവിധാനം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചികിത്സ പൂർണ്ണമായും സൗജന്യമാണ്. പ്രൈവറ്റ് ആശുപത്രികളിൽ 1 ലക്ഷവും 2 ലക്ഷവും രൂപ ഈടാക്കുന്ന ചികിത്സയാണ് എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ഇത്തരം സ്ഥാപനങ്ങളിലൂടെ സൗജന്യമായി നൽകുന്നത്. 14 ജില്ലകളിലും ഈ സേവനം സൗജന്യമായി ലഭിക്കുന്നതിന് 144.05 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ സേവനം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരം ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്ന, സൂക്ഷിക്കുന്ന, കടത്തുന്ന, ഉപയോഗിക്കുന്ന, വിൽക്കുന്ന, അതിനൊത്താശ ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ സമൂഹത്തിലോ ചുറ്റുപാടിലോ അയൽവീട്ടിലോ ബന്ധുവീട്ടിലോ പരിചയക്കാരായോ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയായ പോലീസ്, എക്സൈസ് എന്നീ വിഭാഗങ്ങളെ സഹായിക്കാൻ കഴിയും. അത്തരം പരാതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ധൈര്യപൂർവ്വം കേരള എക്സൈസ് വകുപ്പിൻ്റെ, കേരള ഗവൺമെൻറ്റിൻ്റെ ലഹരി സംബന്ധമായ പരാതികൾ അറിയിക്കുവാനുള്ള ടോൾ ഫ്രീ മൊബൈൽ നമ്പർ പരാതിപ്പെട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ പരിഹാരം കിട്ടുന്ന സത്വര നടപടികൾ ഗവൺമെൻറ് ഈ മേഖലയിൽ കൈകണ്ടിട്ടുണ്ട്. എക്സൈസ് കമ്മീഷണറുടെ ഔദ്യോഗിക മൊബൈൽ നമ്പർ ഇന്ന് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് പരാതിപ്പെടുവാനായിട്ട് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 9444717800 എന്ന ഈ ടോൾ ഫ്രീ മൊബൈൽ നമ്പറിൽ ലഹരി സംബന്ധമായ പരാതികൾ 24 മണിക്കൂറും നിങ്ങൾക്ക് വിളിച്ചു പറയാം.
1: ലഹരിയുടെ വ്യാപനം തടയാൻ നിയമ നടപടികൾ ശക്തമാകണം. എന്നാൽ അതിനൊപ്പം യുവാക്കളും യുവതികളും ഇത്തരം സംഘങ്ങളുടെ വലയിലകപ്പെടാതിരിക്കാൻ കുടുംബത്തിന്റെയും അധ്യാപകരുടെയും സമൂഹത്തിന്റെയും കരുതൽ അനിവാര്യമാണ്. ആരെയും മുൻവിധിയോടെ കാണാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടപടികൾ സ്വീകരിക്കണമെന്നും ഓർക്കണം. ലഹരിയുടെ കണ്ണിയിൽ നിന്ന് നമ്മുടെ യുവതലമുറയെ നഷ്ടപ്പെടുത്താതിരിക്കുകയാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം.
2: ലഹരി വ്യാപനത്തിലെ പെൺമറ ആശാസ്യമോ? നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം ജിത സുധീർ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

കെഎസ്ഇബി അറിയിപ്പ്. തേവയ്ക്കൽ സെക്ഷൻ പരിധിയിൽ ഇടപ്പള്ളി വി പി മരക്കാർ റോഡ്, ഡയറി മങ്കുഴി റോഡ്, വനിതാ തിയേറ്റർ പരിസരം, ചമ്പോക്കടവ് റോഡ്, നേതാജി നഗർ, തുരപ്പ്, മേത്താനം റോഡ്, സി പി നഗർ, പീച്ചിങ്ങാപ്പറമ്പ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി വരെ വൈദ്യുതി മുടങ്ങും.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

സേവന വാർത്തകൾ. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 15 രാവിലെ 10:30 കൂടിക്കാഴ്ച നടക്കും. SSLC സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിംഗുമാണ് യോഗ്യത. പ്രായപരിധി 18-36 വയസ്സ്. യോഗ്യരായവർ ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ എന്നിവ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 0491254429. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0491254429.

0: 2 5 4 4 2 9 6.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: 71 വർഷങ്ങൾ
4: തലമുറകൾ പിന്നിട്ട യാത്ര,
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
4: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
4: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ ഓക്കൽ വിഭാഗത്തിൽ അതിഥി അധ്യാപക ഒഴിവുണ്ട്. 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദമുള്ള കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 6 രാവിലെ 10 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 0491252 7437. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0491252 7437.

പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം, പ്രതിഷ്ഠാകർമ്മത്തിനുള്ള മുഹൂർത്തമടുത്തു. മത്സ്യം തിന്നുന്ന ബ്രാഹ്മണനെ കൊണ്ട് പ്രതിഷ്ഠ നടത്താൻ പറ്റില്ല, വേറെ ആളെ അന്വേഷിക്കണം, നാട്ടുകാർ പറഞ്ഞു. പാവം നമ്പൂതിരി കരഞ്ഞുപോയി. അയാൾ നാറാണത്തിന്റെ മുന്നിൽ വന്ന് നിന്നു. കൂപ്പുകൈകളോടെ അഭ്യർത്ഥിച്ചു. ഇവിടുന്ന് അസാമാന്യനാണെന്ന് മനസ്സിലായി. എൻ്റെ മാനം രക്ഷിക്കണം. നാട്ടുകാരെ, ഈ നമ്പൂതിരി മത്സ്യം തിന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് നന്നാവാൻ ഞാൻ പ്രയോഗിച്ച ഒരു സൂത്രമാണിത്. അദ്ദേഹം തന്നെ പ്രതിഷ്ഠ നിർവഹിക്കട്ടെ. അവസാനം നമ്പൂതിരിയെ കൊണ്ട് തന്നെ കർമ്മം നിർവഹിക്കാൻ തീരുമാനിച്ചു. നാറാണത്ത് ചോദിച്ചു, നമ്പൂതിരി, നമ്പൂതിരിയുടെ മനസ്സ് ഇപ്പോൾ ശുദ്ധമാണോ? വാസ്തവത്തിൽ നാറാണത്തിനെ കടിച്ചരച്ച് തിന്നാനുള്ള അത്ര ദേഷ്യം നമ്പൂതിരിയുടെ മനസ്സിലുണ്ടായിരുന്നു. തൽക്കാലം നാറാണത്തിനോട് മാപ്പു ചോദിച്ചുവെന്ന് മാത്രം. എന്റെ മനസ്സിപ്പോൾ ശുദ്ധമാണ്, അയാൾ പറഞ്ഞു. എന്നാൽ കർമ്മം തുടങ്ങിക്കോളൂ. നമ്പൂതിരി മുറപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം ചെയ്ത് പത്മപീഠത്തിൽ വിഗ്രഹം വെച്ചു. പെട്ടെന്നത് മറിഞ്ഞു വീണു. എത്ര ശ്രമിച്ചിട്ടും വിഗ്രഹം പീഠത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്നില്ല. അയാൾ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്നു. നിസ്സഹായതയോടെ പുരുഷാരത്തെ നോക്കി. ഇയാളുടെ മനസ്സ് ശുദ്ധമല്ല, അതാണ് വിഗ്രഹം ഉറയ്ക്കാത്തത്, നാറാണത്ത് വിളിച്ചു പറഞ്ഞു. ശാന്തിക്കാരൻ നമ്പൂതിരിക്ക് കലശലായി ദേഷ്യം വന്നു. എന്നാൽ താനുറപ്പിക്ക്, ഞാൻ ഒരുപാട് പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. വിഗ്രഹ നിർമ്മാണത്തിൽ എന്തോ പിഴവ് പറ്റിയിരിക്കണു, നമ്പൂതിരി പറഞ്ഞു. നാറാണത്ത് സുഖമായി മൂന്നും കൂട്ടിയൊന്ന് മുറുക്കി. നേരെ ശ്രീകോവിലേക്ക് കടന്നു. പത്മപീഠത്തിൽ പതുക്കെയൊന്ന് തുപ്പി. വിഗ്രഹമെടുത്ത് പീഠത്തിൽ വച്ചു. അത്ഭുതം, വിഗ്രഹം അവിടെ ഉറച്ചു നിന്നു. പെട്ടെന്ന് കുടമണികൾ താനെ മുഴങ്ങി. കാറ്റ് ചൂളം വിളിച്ചു. ഒരു മയിൽ എവിടെ നിന്നോ ഓടിവന്ന് ക്ഷേത്രനടയിൽ പീലി നിവർത്തി നിന്നു. ആളുകളുടെ കണ്ഠങ്ങൾ സബഹുമാനം ഉച്ചരിച്ചു. നാറാണത്ത് ഭ്രാന്തൻ, നാറാണത്ത് ഭ്രാന്തൻ. നാറാണത്ത് ശ്രീകോവിലിൽ നിന്നും പുറത്തു വന്നു. ശാന്തിക്കാരൻ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മനസ്സ് ഇപ്പോൾ ശുദ്ധമായിരിക്കുന്നു. പണമുണ്ടാക്കാൻ ആഗ്രഹം നമ്പൂതിരിക്കുണ്ടോ? നാറാണത്ത് ചോദിച്ചു. ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. എന്നെ താങ്കൾ ശുദ്ധനാക്കി. മനസ്സ് ശുദ്ധമായിരിക്കണം നമ്പൂതിരി, കളങ്കം തൊട്ടു തീണ്ടരുത്. ശുദ്ധ മനസ്സുള്ളവന്റെ ഉള്ളിലെ ഈശ്വരന് താമസിക്കാൻ

0: പറ്റൂ. നമ്പൂതിരിക്ക് നല്ലത് വരട്ടെ. നാറാണത്ത് ധൃതിയിൽ നടന്നു. ആൾക്കൂട്ടത്തിൽ നിന്നും ഒരു വൃദ്ധൻ വേച്ച് വേച്ച് നടന്ന് നാറാണത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നു. വഴിമാറൂ, നിങ്ങൾക്കെന്ത് വേണം? പണം വേണം. എനിക്ക് ലേശം പണം വേണം. പട്ടിണി കിടന്ന് തോറ്റു മകനെ. ഇന്നത്തേക്ക് ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി. വൃദ്ധൻ തേങ്ങിക്കരഞ്ഞു. നാറാണത്ത് ഒരു നിമിഷം വൃദ്ധനെ സൂക്ഷിച്ചു നോക്കി. ആ കുളക്കടവിൽ ഈ നമ്പൂതിരി ഛർദ്ദിച്ച കഷണങ്ങൾ കിടപ്പുണ്ടാകും. പോയെടുത്തോളൂ, ദാരിദ്ര്യം മാറിക്കിട്ടും. നാറാണത്ത് നടന്നു. വൃദ്ധൻ കുളക്കടവിലെത്തി. നമ്പൂതിരി ഛർദ്ദിച്ച മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ പെറുക്കിയെടുത്തു. എല്ലാം സ്വർണമായി മാറിയിരിക്കുന്നു.
1: എൻ്റെ മോനെ, നീ എൻ്റെ ദാരിദ്ര്യം മാറ്റിത്തന്നു. നന്ദി.
0: വൃദ്ധന്റെ തൊണ്ടയിൽ ഗദ്ഗദം തുളുമ്പി നിന്നു. നാറാണത്ത്, നാറാണത്ത്! 1000 കണ്ഠങ്ങളിൽ നിന്നും ശബ്ദമുയർന്നു.

0: എന്റെ ദാരിദ്ര്യം മാറ്റി തന്നു, നന്ദി. വൃദ്ധന്റെ തൊണ്ടയിൽ ഗദ്ഗദം തുളുമ്പി നിന്നു. നാറാണത്ത്, നാറാണത്ത്! ആയിരം കണ്ഠങ്ങളിൽ നിന്നും ശബ്ദമുയർന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
2: വായിച്ചത് അഖിൽ സുകുമാരൻ.
3: ഇപ്പോൾ സമയം 8:05.
4: ആകാശവാണി FM വാർത്തകൾ.
3: രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി, സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ വള്ളങ്ങൾ വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത് 67,000 രൂപ പിഴ ഈടാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും.
4: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
5: മഴയുടെ വരവോടെ ടിവിയിലും പത്രങ്ങളിലുമൊക്കെ സ്ഥിരമായി പറഞ്ഞു കേൾക്കാറുള്ള ഒരു വാക്കാണ് ന്യൂനമർദ്ദവും അതേ തുടർന്ന് ഉണ്ടാവാറുള്ള ചുഴലിക്കാറ്റും. മാത്രമല്ല, ഇങ്ങനെയുണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ നാം പൊതുവെ സൈക്ലോൺ, ടൈഫൂൺ, ഹരിക്കെയിൻ എന്നിങ്ങനെ വിവിധ പേരുകളിൽ വിളിക്കുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ന്യൂനമർദ്ദം എന്താണെന്ന് അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലാദ്യത്തേതാണ് മർദ്ദം. ഏതൊരു വസ്തുവിലും അന്തരീക്ഷ വായു ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. നാം വെറുതെ നിൽക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ വായു ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. ഉയരം കൂടിയ പ്രദേശങ്ങളിലാണെങ്കിൽ മർദ്ദം കൂടുതലും താഴ്ന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവുമായിരിക്കും. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതിനനുസരിച്ച് മർദ്ദത്തിൻ്റെ തോതും കൂടിക്കൊണ്ടിരിക്കുമെന്ന ശാസ്ത്രതത്വമാണ്. ഇനി നമുക്ക് ന്യൂനമർദ്ദത്തിലേക്ക് വരാം. കടലിൻ്റെ മുകളിലാണല്ലോ ഇവ രൂപപ്പെടുന്നത്. പ്രധാനമായും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നത്. അവിടെയാണല്ലോ സൂര്യൻ്റെ താപം ഏറ്റവും അധികം ലഭിക്കുന്നത്. ചൂട് കൂടുന്നതിനനുസരിച്ച് അവിടെയുള്ള മർദ്ദം കുറയുകയും അടുത്തുള്ള മറ്റ് മർദ്ദം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് വായുവിൻ്റെ ഒരു ഒഴുക്കുണ്ടാവുകയും ചെയ്യുന്നു. ഇനി അത് എങ്ങനെയാണ് ഒരു ചുഴലിക്കാറ്റാവുന്നതെന്ന് നമുക്ക് സംശയം തോന്നാം. ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കൻ ദിശയിലേക്ക് ഭ്രമണം ചെയ്യുന്നത് നമുക്കറിയാം. ഇത്തരത്തിൽ ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് ഭൂമിയിലെ ചലിക്കുന്ന വസ്തുക്കളിൽ ഉണ്ടാകുന്ന ഒരു നേരിയ ചെരിവാണ് കോറിയോലിസ് ബലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന്, കന്യാകുമാരിയിൽ നിന്ന് നാം ഒരു കല്ലെടുത്ത് കാശ്മീരിലേക്ക് എറിയുന്നു എന്ന് കരുതുക. ഭൂമിയുടെ നിശ്ചലാവസ്ഥയിൽ ആ കല്ലിൻ്റെ പാത നേർരേഖയിൽ തോന്നുമെങ്കിലും ഭൂമി ഭ്രമണം ചെയ്യുന്നതുമായി ചേർത്തു വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പാത ഒരു വളഞ്ഞ പാതയായി നമുക്ക് തോന്നും. ഇത് ഉത്തരാർദ്ധ ഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇടത്തോട്ടുമാണ് ചലിക്കുന്നത്. ഈ ബലമാണ് ന്യൂനമർദ്ദത്തെ ചുഴലിക്കാറ്റാക്കി മാറ്റുന്നത്. ഇനി വേനൽക്കാലത്ത് രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങൾ

0: എങ്ങനെയാണ് മഴയ്ക്ക് കാരണമാകുന്നത് നോക്കാം. കടലിന് മുകളിൽ വായുവിൽ സാധാരണയായി ജലാംശം വളരെ കൂടുതലായിരിക്കും. അവിടെയുള്ള വായു ചൂട് കൂടുന്നതനുസരിച്ച് ആ ജലാംശം നീരാവിയായി മുകളിലേക്ക് പൊങ്ങുകയും അവ ഘനീഭവിച്ച് വലിയ കാർ മേഘങ്ങളായി മാറുകയും ചെയ്യുന്നു. അവയാണ് ന്യൂനമർദ്ദത്തിൻ്റെയും ചുഴലിക്കാറ്റിൻ്റെയും അകമ്പടിയോടെ ഉണ്ടാകുന്ന മഴയായി കണക്കാക്കുന്നത്. എന്നാൽ ഈ ചുഴലിക്കാറ്റ് കര തൊടുന്നതോടെ അതിൻ്റെ ശക്തി കുറയുകയും മഴയുടെ തീവ്രത ഇല്ലാതാവുകയും ചെയ്യുന്നു. കടലിലെ പോലെ തന്നെ കരയിൽ ഈർപ്പം നിറഞ്ഞ വായു ഇല്ലാത്തതിനാൽ മഴയുടെ ശക്തി കുറഞ്ഞു വരികയും ഒടുവിൽ അതില്ലാതാവുകയും ചെയ്യുന്നു. ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ നൽകുന്ന കാര്യം പറഞ്ഞല്ലോ. സൈക്ലോൺ, ടൈഫൂൺ, ഹരിക്കെയിൻ എന്നിങ്ങനെ പേരുകൾ നൽകുന്നത് അവ രൂപപ്പെടുന്ന സമുദ്രത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് രൂപപ്പെടുന്നതെങ്കിൽ അവയെ സൈക്ലോൺ എന്നും, ചൈന ഉൾക്കടലിലാണെങ്കിൽ ടൈഫൂൺ എന്നും, കരീബിയൻ പ്രദേശങ്ങളിലാണെങ്കിൽ ഇവയെ ഹരിക്കെയിൻ എന്നുമാണ് വിളിക്കുന്നത്. വിവിധ സമയങ്ങളിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾക്ക് വിവിധ പേരുകളാണല്ലോ നാം നൽകുന്നത്. ഇതിൻ്റെ മാനദണ്ഡം എന്താണ്? വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും ഐക്യരാഷ്ട്ര സംഘടനയുടെ എക്കോസോക് എന്ന വിഭാഗത്തിൻ്റെ ഏഷ്യ പസഫിക് ചാപ്റ്ററുമായി ചേർന്നുകൊണ്ടാണ് ഇവയ്ക്ക് പേരുകൾ നൽകുന്നത്. ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 13 രാജ്യങ്ങൾ ചേർന്നാണ് ഇവിടെ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത്. ഈ 13 രാജ്യങ്ങൾ ചേർന്ന് 13 പേരുകൾ വീതം നിർദ്ദേശിക്കുകയും അത്തരം 169 പേരുകളടങ്ങിയ ഒരു പട്ടിക തയ്യാറാക്കുകയും ചെയ്യുന്നു. ആ പട്ടികയിൽ നിന്നാണ് ചുഴലിക്കാറ്റുകളുടെ പേരുകൾ ക്രമമായി നാം നൽകുന്നത്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: FM ഹെൽത്ത് ലൈൻ.

0: ഇന്ന് ഈ പരിപാടിയിൽ കുട്ടികളിലുണ്ടാകുന്ന ഡെങ്കിപ്പനി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ശിശുരോഗ വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ നിമിഷ എസുമായി അഭിമുഖം.
1: SNIMS FM ഹെൽത്ത് ലൈനിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡെങ്കു ഫീവറിനെ കുറിച്ചാണ്. സാധാരണ മഴക്കാലം എന്ന് പറയുമ്പോൾ പനികളുടെ ഒരു കാലമാണ്. ഈ കാലത്ത് കുട്ടികളിൽ കാണുന്ന പനികൾ ഏതെല്ലാമാണ്, ഏതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട പനി?
2: വീണ്ടും ഒരു മഴക്കാലം, മൺസൂൺ സീസൺ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പല വിധത്തിലെ പനികൾ, കൊതുകുജനിജ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ എല്ലാം ഈ മൺസൂൺ സീസണിൽ കോമൺ ആണ്. അപ്പോൾ അതിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്ന് ഡെങ്കുപ്പനി തന്നെയാണ്. ഈ ഡെങ്കിപ്പനി എന്ന് പറയുമ്പോൾ ആ കൊതുകുജന്യ രോഗമായതുകൊണ്ടും നമ്മുടെ നാട്ടിൽ കൂടുതൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ടും ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണെങ്കിലും ചില സമയങ്ങളിൽ ഈ ഡെങ്കു വന്നിട്ട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഈ ഡെങ്കിപ്പനിയും അതിന്റെ ലക്ഷണങ്ങളും അതിന്റെ പ്രതിരോധ മാർഗങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യകതയാണ്.
1: ഡോക്ടർ, ഇപ്പോൾ പറയേണ്ടത് ഒരു വെക്ടർ ബോൺ ഡിസീസ് അതല്ലെങ്കിൽ കൊതുക് വഴി പരത്തപ്പെടുന്ന ഒരു അസുഖമാണ്. സാധാരണ ഇതിന്റെ തുടക്കം എങ്ങനെയായിരിക്കും, ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കൊതുകുകളുണ്ട്. അപ്പോൾ ഈ ഡെങ്കിപ്പനി എന്ന് പറയുന്ന പരത്തുന്നത് ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്ന കൊതുകുകളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ യൂഷ്വലി പറയുന്ന ടൈഗർ മൊസ്കിറ്റോ എന്ന് പറയും. എന്തുകൊണ്ട് ടൈഗർ എന്ന് പറയുന്ന, ഇതിനെ ഒരു കറുത്ത ബോഡിയിൽ വെള്ളവെള്ള കുത്തുകൾ കാണും. അപ്പം അതുകൊണ്ട് നമുക്ക് മറ്റു കൊതുകളിൽ നിന്ന് ഇതിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഈഡിസ് ഈജിപ്റ്റിന്റെ പെൺകൊതുകുകളാണ് കൂടുതൽ ഈ രോഗം പരത്തുന്നത്. ഇപ്പോൾ രോഗമുള്ള ഒരാളിൽ നിന്ന് ഈ അണുക്കളെ കൊണ്ടുവന്ന് രോഗമില്ലാത്ത ഒരാളിലേക്ക് അതിന്റെ ഉമിനീര് വഴി പകർത്തുന്നത് ഈ ഈഡിസ് മൊസ്കിറ്റോസ് ആണ്. അപ്പം ഈ ഈഡിസ് മൊസ്കിറ്റോസിന്റെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ളതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇത് കൂടുതലും ഡൊമസ്റ്റിക് ചെയ്ത് നമ്മൾ വീടും വീടിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഈഡിസ് മൊസ്കിറ്റോസ്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ അല്ലെങ്കിൽ അലക്ഷ്യമായി പറമ്പുകളിൽ കിടക്കുന്ന ചിരട്ടകളിലോ കുപ്പികളിലോ പാത്രങ്ങളിൽ ഇല്ലെങ്കിൽ എയർ കൂളേഴ്സ് ഇതിനോടൊക്കെ അനുബന്ധിച്ചുണ്ടാകുന്ന, അതിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്ന, അതായത് ശുദ്ധജലത്തിൽ മാത്രം വളരുന്ന ഒരു മൊസ്കിറ്റോസ് ആണ് ഈഡിസ്. അപ്പം അതിൽ നിന്നാണ് ഈ ഈഡിസ് കൊതുകുകൾ ഉണ്ടാകുന്നതും അതിന്റെ ലാർവകൾ ഉണ്ടാകുന്നതും പിന്നീട് ഇത് രോഗം പരത്തുന്ന രോഗവാഹകരാകുന്നതും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സോഴ്സുകളിൽ നിന്ന് വെള്ളം ഉണ്ടാകുന്നത് കൊണ്ടാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനി കൂടുതൽ പടർന്നു പിടിക്കുന്നത്. അപ്പം വീടിനടുത്തുള്ള ആൾക്കോ അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും ഉണ്ടെങ്കിലും നമ്മളിലേക്ക് വരാനുള്ള ചാൻസുകൾ കൂടുതലാകുന്നത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ഇത് സാധാരണ ഒരു വൈറൽ ഫീവർ പോലെ തന്നെ എല്ലാവർക്കും വരുന്ന പോലെ ഒരു സാധാ വൈറൽ ഫീവറായിട്ട് വന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില പേഷ്യൻസിന് മാത്രം, അത് അവരുടെ റിസ്ക് അനുസരിച്ച് ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രായമാതിരി ചെറിയ കുട്ടികൾ ഇവർക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഹൈ റിസ്ക് കാറ്റഗറീസിൽ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസിലേക്ക് പോകേണ്ടി വരും.
1: സാധാരണ ഇത് പനിയും ചിലപ്പോൾ ശരീരം വേദനയും അത്രയേ
2: കാണാറുള്ളൂ. സാധാ ഒരു വൈറൽ പനി എങ്ങനെയാണോ നമുക്ക് വരുന്നത്, ഹൈ ഫീവർ ആയിരിക്കും. അപ്പൊ പേരൻസ് പറയുന്നത് ഭയങ്കര പനി കൂടുതലാണ്, 102 ആണ്, 104 ആണ്, പനി കുറയുന്നില്ല എന്ന് പറയും. അപ്പൊ അത് ഇനീഷ്യൽ സ്റ്റേജിൽ സാധാ ഒരു പനി പോലെ തന്നെ വരും. അതിന് കൂടെ ശക്തമായ ശരീരം വേദന, ശരീരം

0: വേദന, തലവേദന, കണ്ണിന് പുറകിൽ വേദന, മസിൽ പെയിൻസ്, ജോയിന്റ് പെയിൻസ്, ഇങ്ങനെയുള്ള വേദനകളാണ് കൂടുതലായിട്ട് ഈ ഡെങ്കിപ്പനിയിൽ കാണുന്നത്. അപ്പൊ ചില കുട്ടികൾക്ക് ചിലപ്പോൾ അതിന്റെ കൂടെ ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകും, അപ്പൊ അവർക്കൊരു വയറുവേദന വരാം, വൊമിറ്റിംഗ് വരാം, ചിലപ്പോൾ ഒരു കയ്യിലൊക്കെ ചുമന്ന് പാടുകൾ കാണും, റാഷസ് വരാം. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഒരു ഡെങ്കിപ്പനി, അത് എല്ലാ വൈറൽ പോലെ തന്നെയും ഇനിഷ്യൽ സ്റ്റേജിൽ പ്രശ്നം.
1: അതല്ലാതെ തന്നെ നമുക്ക് ഗ്ലാൻസിലെ വീക്കം അങ്ങനെ കാണാനും സാധ്യതയില്ല,
0: അതിനൊക്കെ റയർ ആണ്. നമുക്ക് മൂക്കൊലിപ്പ്, തുമ്മല്, അതുപോലുള്ള ജലദോഷങ്ങൾ, ഇതൊക്കെ വരുന്നത് ഡെങ്കിപ്പനിയിൽ കുറവാണ്. കമ്പയറിംഗ് മറ്റ് വൈറൽ ഡിസീസിലാണ് അത് കൂടുതൽ കാണപ്പെടുന്നത്.
1: മറ്റൊരു പ്രത്യേകത, ഈ ഡെങ്കിപ്പനി ഒരിക്കലും ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് നേരിട്ട് പകരുന്നില്ല അല്ലെ?
0: ഇല്ല, അത് കൊതു കടിച്ചു വന്നാലേ അത് മറ്റൊരാളിലേക്ക് പകരാനുള്ള ചാൻസുകളുള്ളൂ. അപ്പൊ അത് ഒഴിവാക്കാമെങ്കിൽ ഈ പകർച്ചയെ ഒഴിവാക്കാൻ പറ്റും, ഒരാളിൽ നിന്ന് ഒരാളിലേക്കുള്ള ട്രാൻസ്മിഷൻ.
1: എങ്ങനെയാണ് ചിലപ്പോൾ പലപ്പോഴും ഈ ഇത് ഡെങ്കിപ്പനിയാണെന്ന് അറിയാതെ പോകാറുണ്ട്? സാധാരണ പനി വരുന്നു, നമ്മൾ കുട്ടികൾക്ക് ടെമ്പറേച്ചർ വരുമ്പോൾ പാരസെറ്റമോൾ കൊടുക്കുന്നു, വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വൈറൽ പനിയാണ് എന്ന് നമ്മൾ അറിയാതെ പോകും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്?
0: നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് സ്റ്റേജുകളുണ്ട്. എല്ലാ രോഗികളും ഈ മൂന്ന് സ്റ്റേജിൽ കൂടെ കടന്നുപോകും. ഒരു ഫെബ്രൈൽ ഫേസ് ഉണ്ടാകും, അത് പേര് പോലെ തന്നെ അവിടെ പനിയായിരിക്കും ഉണ്ടാകുന്നത്. രണ്ടാമത് സ്റ്റേജ് വരുന്ന ഒരു ക്രിട്ടിക്കൽ ഫേസ് ഉണ്ടാകും. ഫസ്റ്റ് ഒരു മൂന്ന് ദിവസം വരെ ഫെബ്രൈൽ ഫേസ് ആയിരിക്കും, അതിനുശേഷം ഒരു 4-7 ദിവസം വരെയാണ് ഈ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സമയങ്ങളിലാണ് കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസുകൾ. അതായത് മെയിനായിട്ടും കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ശരീരത്തിലെ ബി പി കുറയുക, നിർജ്ജലീകരണം നടക്കുക, ബി പി കുറയുക, അതിനനുസരിച്ച് ഷോക്കിലേക്ക് പോവുക, ബ്ലീഡിംഗ് ഉണ്ടാവുക ഇങ്ങനെ, അല്ലെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് കുറയുക, ഇതൊക്കെ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരുന്ന ഈ സെക്കൻഡ് സ്റ്റേജിലാണ്. ഇത് മിസ്സായി കഴിയുമ്പോഴാണ്, ഈ ഒരു സ്റ്റേജ് നമുക്ക് മനസ്സിലായില്ലെങ്കിലാണ് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതും ഡെത്ത് വരെ കാരണമാകുന്നതും മരണം വരെ സംഭവിക്കാവുന്നത്,
1: വലിയ അപകടം.
0: അപ്പൊ ഈ ഒരു സ്റ്റേജിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് പാരന്റ്സിന് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇനിഷ്യലി ഉണ്ടായിരുന്ന ആ ഫെബ്രൽ ഫേസ് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ വാർണിംഗ് സൈൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് നോർമലി ഒരു പനി ഉണ്ടാകും, ജലദോഷമോ തുമ്മലോ അങ്ങനെയൊക്കെ ഉണ്ടാകും. ഈ ഡെങ്കിപ്പനിക്കാകുമ്പോൾ ചിലപ്പോൾ വയറുവേദനയോ അല്ലെങ്കിൽ വൊമിറ്റിംഗോ അങ്ങനത്തെ എന്തെങ്കിലും സിംപ്റ്റംസ് ഉണ്ടാകും. ഒരു 3 ദിവസം കഴിയുമ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ കൗണ്ടുകളെല്ലാം നോർമൽ ആയിരിക്കും. ഇതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞ് ക്രിട്ടിക്കൽ ഫേസിലേക്ക് മാറുമ്പോഴാണ്, അതായത് ആ സമയത്ത് ശക്തമായുള്ള വയറുവേദന ഉണ്ടാകും, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഛർദ്ദിൽ ഉണ്ടാകും, വൊമിറ്റിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ചിലപ്പോൾ കുട്ടികൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ചില കുട്ടികൾ ഭയങ്കര ഇറിട്ടബിലിറ്റി ആയിരിക്കും, നമുക്ക് അവരെ സമാധാനപ്പെടുത്താൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു സ്റ്റേജിൽ അവർക്ക് ചിലപ്പോൾ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ആകും. ചിലപ്പോൾ വായിൽ നിന്നോ മൂക്കിൽ നിന്നോ അല്ലെങ്കിൽ മലം പോകുമ്പോഴോ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് എല്ലാം വരും. അപ്പൊ ഈ ഒരു സ്റ്റേജ് കണ്ടുപിടിക്കുകയും ഈ ഒരു വാർണിംഗ് സൈൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കു നോർമലി എല്ലാവരെയും പോലെ തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയാണ്.
1: ഈ കുട്ടികൾ വളരെ അസ്വസ്ഥത കാണിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, ഈ സമയത്ത് ശരിക്കും ഇന്റേണൽ ബ്ലീഡിംഗ് തുടങ്ങി കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിംഗ് വരുന്നത്?
0: അത് നമുക്ക് ഈ നമ്മുടെ ബോഡി തരുന്ന ഒരു വാർണിംഗ് സൈൻസ് ആണ് ഞാൻ ഈ പറഞ്ഞതല്ല. അപ്പൊ ഇവരെ നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ഇന്റേണൽ ബ്ലീഡിംഗ്, അതായത് പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകൾ വളരെ കുറഞ്ഞു പോവുകയും ഇന്റേണൽ ബ്ലീഡിംഗുകൾ നടക്കാം, നമുക്ക് വയറിനുള്ളിലോ കുടലിനുള്ളിലോ ബ്ലീഡിംഗ് നടക്കാം, അങ്ങനെയുള്ള ആന്തരിക രക്തസ്രാവങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഷോക്കിലേക്ക് പോവുകയും അവരെ ചിലപ്പോൾ ICU കെയറിലേക്കൊക്കെ മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പൊ അതാണ് നമ്മൾ മാനേജ് ചെയ്യാനുള്ള ഒരു, ശരിക്കും ഈ ക്രിട്ടിക്കൽ ഫേസ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡെങ്കു എന്ന് പറയുന്നത് വളരെ ഈസി ആയി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ്.
1: ഈ ഷോക്ക് എന്ന് പറയുന്നത് സഡൻ നമ്മുടെ BP ബ്ലഡ് പ്രഷർ കുറയുന്ന ഒരു അവസ്ഥ അല്ലേ, അത് മരണകാരണമാകാം.
0: അത് തുടക്കത്തിൽ തന്നെ ചികിത്സ നമുക്ക് തിരിച്ച് ഗ്ലൂക്കോസ് ഇടുകയും ഫ്ലൂയിഡ്സ് ഇടുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിക്കവർ ചെയ്ത് വിടാം. ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഷോക്കിന്റെ കൂടെ ഒരു സൈഡിൽ ഷോക്ക് ഉണ്ടാകും, ഒരു സൈഡിൽ BP കുറയും, ഒരു സൈഡിൽ ബ്ലീഡിംഗ് നടന്നുകൊണ്ടിരിക്കും, അങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് വരുമ്പോൾ നമുക്കത് ഡെത്തിലേക്കുള്ള ചാൻസുകൾ കൂട്ടുന്നതായിരിക്കും.
1: അപ്പോൾ ഡെങ്കുപ്പനിയാണെന്ന് സംശയമുണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ വളരെ കാര്യമായി കുട്ടിയെ നിരീക്ഷിക്കണം. ഈ പറയുന്ന ഏതെങ്കിലും വിഷമതകൾ കുട്ടിക്കുണ്ടോ എന്ന് കണ്ടെത്തുകയും
0: വേണം.
1: എങ്ങനെയാണ് ഇതൊരു ഡെങ്കു ഫീവർ ആണ് ഇതെന്ന് നമുക്ക് രക്തപരിശോധനയിലൂടെ അല്ലേ അറിയാൻ കഴിയും? എങ്ങനെയാണ് അത്?
0: അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ തവണ 1-2 ദിവസത്തിൽ നമുക്ക് എല്ലാവർക്കും പനി ഉണ്ടാകും. ആ സമയങ്ങളിൽ നമ്മൾ ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ കൗണ്ടുകൾ എല്ലാം നോർമൽ ആയിരിക്കും. മെയിൻ ആയിട്ട് നമ്മൾ ഡെങ്കിപ്പനിയിൽ നോക്കുന്നത് നമ്മുടെ WBC അതായത് വെള്ള രക്താണുക്കളുടെ അളവുകൾ നോക്കും. അതുകൂടെ തന്നെ പ്ലേറ്റ്ലെറ്റ് കണികകൾ നോർമൽ ആണോ എന്ന് നോക്കും. അതുകൂടെ തന്നെ ഹീമോഗ്ലോബിനും ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂം കൂടെ നോക്കും. അത് രക്തത്തിന്റെ അളവ് എത്രയുണ്ട്, ബ്ലീഡിംഗ് നടക്കുന്നുണ്ടോ, അതുപോലെ രക്തത്തിൽ നിർജ്ജലീകരണം ഡീഹൈഡ്രേഷനിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആ പനി തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ ദിവസങ്ങൾ ഇത് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. ഇപ്പൊ ഒരു 3 ദിവസം 48 മണിക്കൂർ കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ ബ്ലഡ് കൗണ്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഫോളിംഗ് ട്രെൻഡിലേക്ക്, അതായത് കുറയുന്ന അവസ്ഥയിലേക്ക് വരും. അതെല്ലാ വൈറൽ പനികളിലും ടോട്ടൽ കൗണ്ടുകൾ കുറവായിരിക്കും, പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകളും കുറയും. അപ്പൊ അത് ഇനിഷ്യലി നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഡെങ്കുവിലേക്ക് പോകാനുള്ള ചാൻസുകൾ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇനി ഉള്ളത് ഡെങ്കു സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. അപ്പൊ ഡെങ്കു സ്പെസിഫിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ആന്റിജൻ ടെസ്റ്റുകളും ആന്റിബോഡി ടെസ്റ്റുകളും അവൈലബിൾ ആണ്. അപ്പൊ ഡെങ്കു തുടങ്ങിക്കഴിഞ്ഞ് നമുക്കൊരു ഒരു സംശയം ഉണ്ടെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ, അതായത് ഒരു അതിനും ആന്റിജൻ ടെസ്റ്റുകൾ ഇനിഷ്യൽ സ്റ്റേജിൽ നെഗറ്റീവ് ആയിരിക്കാം, എങ്കിലും ഒരു 3-5 ദിവസം വരെ NS1 ആന്റിജൻ ടെസ്റ്റുകൾ ബ്ലഡിൽ പോസിറ്റീവ് ആകും, നമുക്ക് NS1 ആന്റിജൻ ഡിറ്റക്ഷൻ നടത്താം. ഇനി

0: അതല്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആന്റിബോഡീസിലേക്ക് പോകാം. അത് 5 ദിവസത്തിന് ശേഷമാണ് ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആന്റിബോഡികൾ നോക്കാം. ഡെങ്കു IgM ആന്റിബോഡികൾ ആ സമയങ്ങളിൽ പോസിറ്റീവ് ആകും, അങ്ങനെ നമുക്ക് രോഗം നിർണ്ണയിക്കാൻ പറ്റും.
1: ഇത് ശരിക്കും നമ്മൾ പൂർണ്ണമായും ബ്ലഡ് കൗണ്ട് ആണ് ആദ്യം നമ്മൾ രക്തത്തിൽ പരിശോധിക്കുന്നത്. അതിനുശേഷം സ്പെസിഫിക് ആയ ആന്റിജൻ,
0: നമുക്ക് ഡെങ്കു എന്ന് സംശയം തോന്നുകയാണെങ്കിൽ മാത്രം സ്പെസിഫിക് ടെസ്റ്റുകളിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം.
1: മറ്റു വൈറൽ രോഗങ്ങളിൽ നിന്ന് ഡെങ്കുവിനെ എങ്ങനെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്, എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്?
0: മറ്റു വൈറൽ പനികൾ പോലെ തന്നെ ഇനിഷ്യൽ സ്റ്റേജിൽ ഡെങ്കു ഒരുപോലെ തന്നെ ആയിരിക്കാം. പക്ഷേ അതിന്റെ ക്രിട്ടിക്കൽ ഫേസിലേക്ക് പോകുമ്പോഴാണ് ഇതിനേക്കുള്ള മാനിഫെസ്റ്റേഷൻസ് മാറുന്നതും. ഈ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് ആണ് മെയിൻ ആയിട്ടും മറ്റു വൈറൽ ഫീവർ, ഇപ്പൊ കൊതുക് പരത്തുന്നതന്നെയാണ് ചിക്കൻഗുനിയയും. അതിന് യൂഷ്വലി ഈ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇങ്ങനെ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് വരുന്നതും പെട്ടെന്ന് ബി പി കുറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു പോകുന്നത്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും മറ്റു വൈറലിൽ നിന്ന് നമുക്ക് ഡെങ്കു ആണ് എന്നുള്ളതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ക്ലൂസ് കിട്ടുന്നത്. അപ്പോൾ മറ്റു വൈറൽ ഡിസീസ് ആണെങ്കിൽ ചിലപ്പോൾ വരുന്നത് ജലദോഷമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ തുമ്മലായിട്ടായിരിക്കാം. മെയിൻ ആയിട്ടും അപ്പർ റെസ്പിറേറ്ററി സിംറ്റംസോടെ ആയിരിക്കും, ചുമയുടെ കൂടെ ആയിരിക്കാം വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഡെങ്കുവിൽ അധികം കാണാറില്ല. പിന്നുള്ളത് കുട്ടികൾ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുന്നതായിരിക്കാം. ഈ കൊതുക് കൂടുതൽ പകലുകളിലാണ് കടിക്കുന്നത്. അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ കളിക്കുന്ന സമയങ്ങളിലോ ആണ് ഇത് കൂടുതലും വരാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇതൊരു ചാൻസ്, ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്, അവർക്ക് കടി ഏൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അടുത്ത വീട്ടിൽ ആർക്കെങ്കിലും ഡെങ്കു ഉണ്ടെങ്കിൽ നമുക്ക് ഡെങ്കു ഒരു സസ്പീഷൻ ആയിട്ട് എടുക്കാവുന്നതാണ് മറ്റ് വൈറൽ ഡിസീസുകളിൽ നിന്നും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ഫുൾ കംപ്ലീറ്റ് കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് വിടുന്നത് ഒരു നല്ല ഓപ്ഷനാണ്. അതുപോലെ കാലുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഷൂസ് ഇടുന്നതും വളരെ നല്ലതാണ്. സോക്സ് ഒക്കെ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഏരിയയിൽ കംപ്ലീറ്റ് ആ കൊതുകിൽ നിന്ന് കൊതുകടി ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ.
1: ഈ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്ന ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന അവസ്ഥ, ഈ വൈറൽ ഫീവറുകളിൽ ഡെങ്കുവിൽ മാത്രമാണോ കാണുന്നത്, അതോ മറ്റ് വൈറൽ ഫീവറുകളിലും കാണാറുണ്ടോ?
0: ഡെങ്കുവിന് മാത്രം സ്പെസിഫിക് ആയിട്ടല്ല ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ആകാൻ വേണ്ടിയിട്ടുള്ള കണികകളാണ്. അപ്പോൾ ഇത് യൂഷ്വലി 1.5 ലക്ഷം എന്ന് പറയുന്നതാണ് നോർമൽ എന്ന് പറയുന്നത്. 1.5 ലക്ഷമാണ് ലോവർ കട്ട് ഓഫ്. അപ്പോൾ ഇത് എല്ലാത്തരം വൈറൽ ഇൻഫെക്ഷൻസിനും വരാം. അപ്പോൾ നമുക്ക് കോവിഡ് വന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് ത്രോംബോസൈറ്റോപീനിയ ഉണ്ടായിട്ടുണ്ട്, ഡെങ്കുവിൽ വരാം, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ പോലെ. ഇപ്പോൾ വീണ്ടും ഈ മഴക്കാലം വരുമ്പോഴാണ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന വൈറസ് വരുന്നത്. അപ്പോൾ അതിലും ത്രോംബോസൈറ്റോപീനിയകൾ കാണാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ബാക്കിയുള്ള സിംറ്റംസും ഇതുപോലത്തെ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസുമാണ് ഡെങ്കുവിനെ വ്യത്യസ്തമാക്കുന്നത്.
1: ഈ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്ന ഈ പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയുമ്പോൾ വല്ലാത്ത ക്ഷീണം കുട്ടികൾക്ക് അനുഭവപ്പെടാം അല്ലേ? എങ്ങനെയാണ് കുട്ടികളുടെ അവസ്ഥ ഉണ്ടാവുക ആ സമയത്ത്?
0: ഈ ത്രോംബോസൈറ്റോപീനിയ വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ക്രിട്ടിക്കൽ ഫേസിലാണ് വരുന്നത്. അപ്പോൾ ഇനിഷ്യൽ ഫെബ്രുവരി ഫേസിൽ ഉണ്ടാവില്ല, ഒരു ഫസ്റ്റ് 3 ദിവസം ഉണ്ടാവില്ല. 3 ദിവസത്തിന് ശേഷം പനി കുറയും. ഈ പനി കുറയുന്ന സമയങ്ങളിലാണ് ത്രോംബോസൈറ്റോപീനിയ വരാനുള്ള ചാൻസുകളും ബ്ലീഡിംഗ് വരാനുള്ള ചാൻസുകളും ഈ ക്രിട്ടിക്കൽ ഫേസിലാണ് വരുന്നത്. അപ്പോൾ ഈ സമയങ്ങൾ ക്രിട്ടിക്കൽ ഫേസിൽ ഞാൻ പറഞ്ഞതുപോലെ കുട്ടി ചിലപ്പോൾ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കാം. ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് പറയാൻ അറിയുണ്ടാവില്ല, സംസാരിക്കാൻ അറിയാത്ത കുട്ടികളായിരിക്കും, അവർ കരച്ചിലായിരിക്കും, ചിലപ്പോൾ ബോഡി പെയിൻ്റെ കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ ഈ ത്രോംബോസൈറ്റോപീനിയ കാരണം ഉണ്ടാകുന്ന ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ് കാരണം അവർ ഭയങ്കര ഇറിറ്റബിലിറ്റി കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ അവർ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും അവർക്ക് സമാധാനിപ്പിക്കാൻ നമുക്ക് കൊണ്ട് കഴിയാറില്ല. വലിയ കുട്ടികളാണെങ്കിൽ ചിലർക്ക് തലകറക്കമായിരിക്കാം ഉണ്ടാകുന്നത്, ചിലർക്ക് തലവേദനകളായിരിക്കും ഉണ്ടാകുന്നത്, ചിലർക്ക് ഭയങ്കര ക്ഷീണം, അമിതമായ ക്ഷീണമായിരിക്കും, ഫുഡ് കഴിച്ചാലും ഉണ്ടാകുന്ന അമിതമായ ക്ഷീണമായിരിക്കും ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നത് ഈ ക്രിട്ടിക്കൽ ഫേസിൽ. അപ്പോൾ അതാണ് ഒരു നമുക്കൊരു വാർണിംഗ് സൈൻസ് ആയിട്ട് മനസ്സിലാകുന്നത്.
1: അപ്പോൾ നമുക്ക് 3 ദിവസം പനി വന്നു, ടെമ്പറേച്ചർ പോയി, അല്ലെങ്കിൽ ചൂട് കുറഞ്ഞു എന്ന് പറഞ്ഞ് പനി മാറി എന്ന് പറഞ്ഞ് നമുക്ക് ശ്രദ്ധ കുറയ്ക്കാൻ
0: കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഡെങ്കുപ്പനിയുടെ ഒന്ന് ഈ പനി മാറിക്കഴിയുന്ന ഒരു സമയങ്ങളിലാണ് ഇതുപോലെ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതും ബി പി കുറയാനും അല്ലെങ്കിൽ യൂറിൻ കുറയാനും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പനി മാറിയെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും വാർണിംഗ് സൈൻസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വയറുവേദനയോ നിർത്താതെയുള്ള ഛർദ്ദിലോ തലകറക്കമോ തലചുറ്റലോ അല്ലെങ്കിൽ ഇറിട്ടബിലിറ്റിയോ അല്ലെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് കുറയുന്നതോ ഒക്കെ കാണുകയാണെങ്കിൽ ഇത് പനി കുറഞ്ഞെങ്കിലും കുട്ടി ഏതോ ഒരു അപകടാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ വാർണിംഗ് സൈൻസ് ആണ്. ഇത് പേരൻസ് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അധികം ഉപകാരപ്പെടും.
1: തീർച്ചയായും ശരിക്കും ഒരു പനി വന്ന് നമുക്ക് ടെമ്പറേച്ചർ ചൂട് 3 ദിവസം കൊണ്ട് കുറയുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് അല്ലേ?
0: ഈ ഡെങ്കു പോലെ ആവാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അത് ചിലപ്പോൾ വൈറൽ പനിയാകാം, അത് 3 ദിവസം കഴിയുമ്പോൾ മാറിപ്പോകുന്നതുമായിരിക്കാം. പക്ഷെ ചില സമയങ്ങൾ ഇതുപോലെ ഒരു ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പീഷൻ ഉള്ളതും, നമ്മളൊരു ഡെങ്കുവിന്റെ ഒരു എൻഡമിക് ഏരിയയാണ്, നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഡെങ്കു പൊട്ടിപ്പറപ്പെടാം. അപ്പൊ അങ്ങനെ ഒരു സമയങ്ങളിൽ കൂടെ ഇതുപോലെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇത് ഡെങ്കു ആവാനുള്ള ചാൻസുകൾ ഉണ്ടാവും.
1: ഇപ്പോൾ നമുക്ക് വാക്സിൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, വേണമെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് കുട്ടികളിൽ 6 മുതൽ 60 വയസ്സ് വരെ ഉള്ള രോഗികൾക്ക് വേണമെങ്കിൽ വാക്സിൻ എടുക്കാം. കാരണം ഒരു വൈറസ് ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് വാക്സിൻ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമോ, അത് നമുക്ക് സുരക്ഷിതമായി കുട്ടികളിൽ കൊടുക്കാൻ കഴിയുമോ?
0: അത് ഡെങ്കുവിനെ സംബന്ധിച്ചിടത്തോളം വാക്സിൻസ് പലതും ട്രയൽ ഫേസിലാണുള്ളത്. ചില വാക്സിനുകൾ ട്രയൽ ഫേസുകൾ കഴിഞ്ഞിട്ട് WHO അപ്രൂവ്ഡ് വാക്സിൻസ് ഉണ്ട്. പക്ഷേ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇതിന് അവൈലബിൾ ആയിട്ടില്ല എന്നുള്ള. ഒരു 20-ലധികം രാജ്യങ്ങളിൽ 9 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഭാവിയിൽ നമ്മുടെ ഇന്ത്യയിലേക്കും ഇത് വരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്.
1: ഇപ്പോൾ നമുക്ക് പ്രതിരോധത്തിനായി ചെയ്യാൻ കഴിയുന്നത് കൊതുക് നിയന്ത്രണം മാത്രമാണ്.
0: അത് മാത്രമാണ് നമുക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത്. ഈ കൊതുകുകൾ

0: പെരുകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ അതിന്റെ സോഴ്സിന് റിഡക്ഷൻ എന്ന് പറയും, അതായത് കൊതുക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ ഇതിന്റെ ലാർവകൾ ഉണ്ടാകും, അപ്പോൾ അതിന് ലാർവിസൈഡൽ ഏജൻസ് ഉപയോഗിച്ച് ലാർവകളെ കൊല്ലുക എന്നുള്ളതും, അല്ലെങ്കിൽ അഡൾട്ട് മൊസ്കിറ്റോ ആണെങ്കിൽ അതിന് റിപ്പലൻസുകളോ മൊസ്കിറ്റോ നെറ്റുകളോ അല്ലെങ്കിൽ വീടുകളിലെ വെന്റിലേഷനിലൊക്കെ മൊസ്കിറ്റോ നെറ്റുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് പ്രതിരോധം മാത്രമാണ്. പിന്നെ ഉള്ളത് വീടുകളിലെ ഒരു വീക്ക്ലി വൺസ് ഡ്രൈ ഡേ ആയിട്ട് ഒരാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ശുചീകരണത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്രതിരോധ മാർഗങ്ങൾ.
1: എങ്ങനെയാണ് ഇതിന്റെ ചികിത്സാ രീതി? നമ്മൾ ശരിക്കും വൈറൽ അസുഖമായതുകൊണ്ട് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് ഈ രോഗത്തെ?
0: ചികിത്സാ രീതി എന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ഫെബ്രൈൽ ഫേസ് ആയിരിക്കും. അപ്പൊ അവർക്ക് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് ഫീവർ ആയിരിക്കും. അപ്പൊ പാരസെറ്റമോൾ ഡോക്ടർ പറയുന്ന ആ അളവിൽ കൊടുക്കുക, ഒരു 6 മണിക്കൂർ ഗ്യാപ്പിൽ പാരസെറ്റമോൾ കൊടുത്തുകൊണ്ടേയിരിക്കുക, കാരണം പനി എന്തായാലും ഉണ്ടാകും. മറ്റ് വേദന സംഹാരികളോ കൊടുക്കാണ്ടിരിക്കുക, കാരണം ഇതൊക്കെ ബ്ലീഡിംഗ് കൂട്ടാനുള്ള ചാൻസുകൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പേരൻസ് പലരും ചോദിക്കുന്ന ആൾ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ ശരിയാകുമോ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇട്ടാൽ ശരിയാകുമോ, അതെല്ലാം ഇനിഷ്യൽ സ്റ്റേജിൽ. പക്ഷെ ഇതിനൊക്കെ സൈഡ് എഫക്ട്സ് ആണ് കൂടുതലുള്ളതെന്ന് അറിയാം. കാരണം നമ്മൾ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്ന മസിൽസിലേക്കായിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പനി പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും മസിലുകളിൽ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ആണ് കുട്ടിക്ക് എങ്ങാനും പ്ലേറ്റ്ലറ്റ് കൗണ്ടുകൾ കുറവാണെങ്കിൽ. അതുപോലെ ഡ്രിപ്പിനും സൈഡ് എഫക്ട്സ് ആണ് കൂടുതൽ. അപ്പൊ ഇനിഷ്യൽ സ്റ്റേജിൽ സപ്പോർട്ടീവ് മെഷേഴ്സ് തന്നെ, പനി ഉണ്ടാകുകയാണെങ്കിൽ അത് തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം വെച്ച് നന്നായിട്ട് തുടച്ചു കൊടുക്കുക, പാരസെറ്റമോള് കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കുട്ടിയെ കൊണ്ട് നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുക, വെള്ളം സാധാ വെള്ളം ആകാം അല്ലെങ്കിൽ ജ്യൂസസ് കൊടുക്കാം, ഇല്ല കഞ്ഞിവെള്ളമോ കരിക്കിൻ വെള്ളമോ കൊടുക്കാം, അങ്ങനെയുള്ള കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കുക. അധികം എരിവോ പുളിയോ അങ്ങനെയുള്ള ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകും, ഒരു അസിഡിറ്റി എന്തായാലും വൈറൽ ഫീവറിൽ ഉണ്ടാകും. അപ്പൊ വീണ്ടും വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോർമൽ ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക എന്നുള്ളതാണ്.
1: അതേസമയം ഡീഹൈഡ്രേഷൻ തടയുകയും വേണം അല്ലേ?
0: തടയുകയും വേണം. ഡീഹൈഡ്രേഷൻ ഉണ്ടോ എന്നുള്ളതിന്റെ സയൻസ് നോക്കണം. അത് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് നോക്കാം പാരന്റ്സിന്. അപ്പൊ യൂറിൻ കറക്റ്റ് ആണോ, വലിയ കുട്ടികളാണെങ്കിൽ യൂറിൻ കറക്റ്റ് പോകുന്നുണ്ടോ എന്ന് നോക്കുക, ചെറിയ കുട്ടികളാണെങ്കിൽ ഡയപ്പർ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പൊ ഡയപ്പർ കഴിഞ്ഞ ദിവസം 3 ഡയപ്പർ യൂസ് ചെയ്തു, ഇന്ന് 1 ഡയപ്പറിലേക്ക് കുറയുകയാണെങ്കിൽ അവിടെ യൂറിൻ ഔട്ട്പുട്ട് കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.
1: ഇതിന് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് മരുന്ന് നമുക്ക് പറയാനില്ലല്ലോ. നമ്മൾ സാധാരണ ഈ പാരസെറ്റമോൾ ഇത്തരം മാനേജ്മെന്റ് മാത്രമല്ല ചെയ്യുന്നത്.
0: അതെ, ഇത് വൈറൽ പനി ആയതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്കിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. പിന്നെ ഡെങ്കു സ്പെസിഫിക് ആയിട്ടുള്ള ആന്റി വൈറൽ മെഡിസിൻസും ഇല്ല. അപ്പൊ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനാണെങ്കിലും സപ്പോർട്ടീവ് മെഷേഴ്സും അതുപോലെ ഇൻട്രാവിനസ് ഫ്ലൂയിഡ്സും മാത്രമാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും ഓർഗൻസ് അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും ബാധിക്കുകയാണെങ്കിൽ അതിന്റെ സപ്പോർട്ടീവ് മെഷേഴ്സ് മാത്രമാണ്. അല്ല, സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെന്റ് ഡെങ്കുവിനില്ല.
1: രോഗിയായ കുട്ടി വിശ്രമിക്കുക, അതാണ് ചെയ്യാനുള്ളത്.
0: മാക്സിമം റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
1: സാധാരണ എന്തെല്ലാം അപകടങ്ങൾ, ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ് ഈ ഡെങ്കു പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാറുണ്ട്?
0: ഇതിന്റെ കോംപ്ലിക്കേഷൻസ് മെയിൻ എല്ലാവരും പറയുന്ന പോലെ കൗണ്ടുകൾ കുറഞ്ഞു പോകുന്നതും, കൗണ്ടുകൾ ഒത്തിരി കുറഞ്ഞു പോയി, പ്ലേറ്റ്ലറ്റ് കൗണ്ട് കുറഞ്ഞു പോയാൽ ബ്ലീഡിംഗ് നടക്കുന്നതുമാണ്. അപ്പൊ ബ്ലീഡിംഗ്, അത് നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന ബ്ലീഡിംഗും ഉണ്ടാകും, ഇന്റേണൽ ബ്ലീഡിംഗ് ആന്തരിക രക്തസ്രാവം ഉണ്ടാകും. അപ്പൊ അതും അതിന്റെ കോംപ്ലിക്കേഷൻസും ഒരു സൈഡിലുണ്ടാകും. ഇനിയുള്ളത് ഈ ഡെങ്കു തന്നെ നമ്മുടെ എല്ലാ ആന്തരിക അവയവങ്ങളെയും ബാധിക്കാൻ പറ്റും. സോ ആ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്നത് കൊണ്ട് ഇപ്പൊ ഹാർട്ടിനെ ബാധിപ്പിക്കാം, ഹാർട്ടിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം. ചിലപ്പോൾ വരുന്നത് ലിവറിലേക്കായിരിക്കും ബാധിക്കുക, അത് ലിവർ ഫെയിലറിലേക്ക് പോകാം. ചില കുട്ടികൾക്ക് അത് ഡെങ്കു വന്നിട്ട് എൻകഫലൈറ്റിസ് പറഞ്ഞു, അതായത് മസ്തിഷ്കത്തെ ബാധിക്കാം. അപ്പോൾ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും അതൊക്കെ ഡെത്തിലേക്ക് കാരണമാകുന്നതാണ് ഡെങ്കുവിലെ.
1: നമുക്ക് ഈ പനി കുറഞ്ഞു വരികയാണ് എന്ന് ഏതെല്ലാം ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും?
0: ഇതെന്ന് പറയുന്നത് നമ്മൾ റിക്കവറി ഫേസിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്, വൈറൽ പനി കുറയുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇനിഷ്യലി വന്ന ക്രിട്ടിക്കൽ ഫേസ് എല്ലാവർക്കും വന്ന് കോംപ്ലിക്കേഷൻസ് വരണമെന്നില്ല, അവർ റിക്കവറിയിലേക്ക് പോകും. അപ്പോൾ റിക്കവറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് കുട്ടി ആക്റ്റീവ് ആകാൻ തുടങ്ങും, രണ്ടാമത് ഇനിഷ്യലി ഉണ്ടായിരുന്ന യൂറിൻ ഔട്ട്പുട്ടുകൾ കുറയുകയാണെങ്കിൽ ഇപ്പോൾ യൂറിൻ നന്നായിട്ട് പോകാൻ തുടങ്ങും. ഇവർക്ക് വിശപ്പില്ലായ്മ ഉണ്ടായിരുന്നിരിക്കും ഇനിഷ്യലി, ഈ വിശപ്പില്ലായ്മ മാറി കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങും, നോർമലി കളിക്കാനും ചിരിക്കാനും ആക്ടിവിറ്റീസും ഇംപ്രൂവ് ആകുന്നതാണ് ഒരു പ്രധാന ലക്ഷണം ഇവർ റിക്കവറിയിലേക്ക് വന്നു എന്നുള്ളത്. അതുപോലെ ആ സമയത്ത് പനി ഉണ്ടാവുകയില്ല. ചില സമയങ്ങളിൽ റിക്കവറി സമയത്തും റാഷസ് കാണാൻ പറ്റും, നല്ല ചൊറിച്ചിലോട് കൂടിയ റാഷസ് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് റിക്കവറിന്റെ ഒരു സയൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്.
1: ഡെങ്കു പനി വന്ന കുട്ടികൾ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ നമുക്ക് ഭക്ഷണത്തിൽ എന്തെല്ലാം ക്രമീകരണങ്ങൾ വരുത്താൻ കഴിയും? ഇതിനുവേണ്ടി പ്രത്യേകിച്ച് വല്ല ഫ്രൂട്ട്സ് പറയാറുണ്ടോ?
0: നമുക്ക് ഭക്ഷണത്തിൽ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവരെ കൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിപ്പിക്കുക, ജ്യൂസസ് കഴിപ്പിക്കുക, ഫ്രൂട്ട്സ് കഴിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ മുമ്പുണ്ടായിരുന്ന ഒന്നാണ് ഇതിൽ പപ്പായ കഴിച്ചാൽ അല്ലെങ്കിൽ കിവി കഴിച്ചാൽ പപ്പായയുടെ ഇല കഴിച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൂടുന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു. അത് തികച്ചും തെറ്റായ ധാരണയാണ്. ഒരു ഫ്രൂട്ടായിട്ട് നമുക്ക് പപ്പായയോ കിവീനെയോ അല്ലെങ്കിൽ മാതളം എന്ത് വേണമെങ്കിലും കഴിക്കാം, പക്ഷെ അതൊരു ഫ്രൂട്ടായിട്ട് മാത്രം കഴിക്കുക, അതിനൊരു മരുന്നായിട്ട് കാണാണ്ടിരിക്കുക. ഇത് നോർമൽ, നമ്മുടെ ഇപ്പോൾ ഇതൊന്നും കഴിച്ചില്ലെങ്കിലും ഒരു നോർമൽ ഫേസ് കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൂടും, നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും പ്ലേറ്റ്ലെറ്റ് കൂടാൻ തുടങ്ങും. സോ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, ഫ്രൂട്ട്സുകൾ കഴിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.
1: വേണമെങ്കിൽ കരിക്ക ഇതെല്ലാം കൊടുക്കാൻ കഴിയുമല്ലേ?
0: എല്ലാം കൊടുക്കാം, കരിക്കും വെള്ളം കൊടുക്കുക, കഞ്ഞിവെള്ളം കൊടുക്കുക, അങ്ങനത്തെ എല്ലാം കൊടുക്കാം.
1: മറ്റെന്തെങ്കിലും ഈ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഈ ഡെങ്കു ഫീവർ വൈറൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ?
0: ഇനി ഒരു തവണ ഡെങ്കു വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഡെങ്കു എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് വൈറസ് ആണ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് വൈറസ് ഉണ്ട്. അപ്പോൾ ഒരു വൈറസ് നമ്മൾ അറ്റാക്ക് ചെയ്ത് ഒരു തവണ വന്നാലും പിന്നെയും വരാം. അപ്പോൾ സെക്കൻഡ് ടൈം ഡെങ്കു ഇൻഫെക്ഷൻസ് വരുമ്പോൾ ചിലപ്പോൾ കൂടുതലും സിവിയറിറ്റി കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ വന്ന കുട്ടിയാണെങ്കിൽ ഇനി അടുത്ത മൺസൂൺ സീസണിൽ ഇത് വീണ്ടും വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ മുന്നേ തന്നെ കരുതി വെക്കുന്നതായിരിക്കും.

0: ഏറ്റവും നല്ലത്.
1: എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തൽക്കാലം ചെയ്യേണ്ടത് കൊതുകുകളെ നിയന്ത്രിക്കുക,
0: അതെ
1: കൊതുകുകടി ഒഴിവാക്കുക, അതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക
0: അതെ
1: വീടിൻ്റെയും സ്കൂളുകളുടെയും പരിസരങ്ങളിൽ.
0: അതെ
1: എന്തായാലും ഡെങ്കു ഫീവറിനെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
2: കുട്ടികളിൽ ഉണ്ടാകുന്ന ഡെങ്കിപ്പനി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ശിശുരോഗ വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ നിമിഷ എസുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: FM ഹെൽത്ത് ലൈൻ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ഒരറിയിപ്പ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, തെറ്റായ ഭക്ഷണശീലങ്ങൾ, ക്രമരഹിതമായ ജീവിതശൈലി, ഇവയെല്ലാം മൂലം അസന്തുലിതമായ ശരീരത്തെ എങ്ങനെ സാധാരണ നിലയിലെത്തിക്കെത്തിക്കാം എന്നതിന് ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. അതിനാൽ തന്നെ കർക്കിടക മാസത്തിൽ പിന്തുടരേണ്ട ഭക്ഷണക്രമവും ജീവിതശൈലിയും എങ്ങനെയായിരിക്കണം എന്നറിയുന്നത് വളരെ ഉചിതമാണ്. ആരോഗ്യകരമായ ജീവിതം കർക്കിടക മാസത്തിൽ എങ്ങനെ ശീലിക്കാം എന്നറിയാൻ ജൂലൈ 3 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളിക്കാം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തൃപ്പുണിത്തുറ ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ വിജയൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9444 5 5 8 8 8 0484 2 4 2 6 3 9 7 0484 2 4 2 6 3 8 7. ജൂലൈ 3 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിലെ വിഷയം ആരോഗ്യകരമായ ജീവിതം കർക്കിടക മാസത്തിൽ. വിളിക്കേണ്ട നമ്പറുകൾ 9 4 4 6 4 5 5 8 8 8 0 4 8 4 2 4 2 6 3 9 7 0 4 8 4 2 4 2 6 3 8 7. അറിയിപ്പ് കഴിഞ്ഞു.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: സേവന വാർത്തകൾ. പാലക്കാട് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ടാലി ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നു. യോഗ്യത 1-ാം ക്ലാസ് MCOM BCOM ബിരുദവും DCFA ടാലി സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവരും കോഴ്സിൽ 1 വർഷത്തിൽ കുറയാത്ത അധ്യാപന പരിചയം ഉള്ളവരും ബയോഡാറ്റയും മസിൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഈ മാസം 6 രാവിലെ 10 മണിക്ക് 100 അണിയിലെ LBS സെന്ററിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 0491-2-5-2-7-4-2-5. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0491-2-5-7-0491-2-5-2-7-4-2-5.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ

ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ഗസ് ഫാക്കൽറ്റി ഒഴിവിലേക്ക് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. യു ജി സി ചട്ടപ്രകാരമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളുമായി ഈ മാസം 6 രാവിലെ 10 കുസാറ്റ് ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ഹാജരാകണം. പ്രവൃത്തി പരിചയം, അഭികാമ്യം, കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 0484-2-8-6-2-4-6-1. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0484-2-8-6-2-4-6-1. ഇപ്പോൾ സമയം 8:30. ഈവനിംഗ് മെലഡി. ഏക് വില്ലൻ എന്ന ഹിന്ദി ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇന്നത്തെ ഈവനിംഗ് മെലഡി. മുഹമ്മദ് ഇർഫാൻ പാടിയത്. രചന, സംഗീത സംവിധാനം മൈത്തോൺ.

കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടില്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യരുത്. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്നയിടങ്ങളിൽ ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിൽ വാഹനമോടിക്കാൻ ശ്രമിക്കരുത്.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാസാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

സർക്കാർ ITIകളിൽ റെഗുലർ സ്കീമിലുള്ള വിവിധ ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ഈ മാസം 6 വരെ നീട്ടി. DET.kerala.gov.in എന്ന വെബ്സൈറ്റിലുള്ള ലിങ്ക് മുഖേന അപേക്ഷ സമർപ്പിക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04-868-272-216. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04-868-272-216. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി DET.kerala.gov.in. സേവന വാർത്തയാണ് നിങ്ങൾ കേട്ടത്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അപ്പോഴേക്കും കണ്ണച്ചന്റെ ഭാര്യയ്ക്ക് ബോധം തെളിഞ്ഞിരുന്നു. അവർ നിലവിളിച്ചുകൊണ്ട് കുഞ്ഞിനെ തിരക്കി. രാമർ കുഞ്ഞിനെ അവരോട് ചേർത്ത് നിർത്തി. അന്നേരമാണ് അവർക്ക് ആശ്വാസമായത്. നിന്നെ ആരാ രാമറെ ഇപ്പോ കൊളക്കരയിൽ എത്തിച്ചത്? ആരോ ചോദിച്ചു. പടച്ചോൻ, രാമർ പറഞ്ഞു. കണ്ണച്ചനെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. കോലായിൽ നോക്കിയപ്പോൾ ഓറില്ലാന്ന് തോന്നി. പിന്നെ വിചാരിച്ചു കൊളക്കരയിലുണ്ടാവുമെന്ന്. അങ്ങനെ വന്നപ്പോഴല്ലേ ഞാൻ ഈ കാഴ്ച കാണുന്നത്. കുറച്ച് വൈകിയിരുന്നെങ്കിൽ. കണ്ണച്ചന്റെ ഭാര്യയെ മോളെ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണച്ചൻ എവിടെയാണ് പോയത്? പോക്കർ ഹാജിക്ക് എന്തോ സുഖമില്ലെന്ന് കേട്ടപ്പോൾ കാണാൻ പോയതാണെന്ന് പറമ്പിലെ പുറംജോലി ചെയ്യുന്ന വേലുനായർ പറഞ്ഞു. ആൺമക്കൾ രണ്ടും അപ്പോഴും ഒന്നും അറിയാത്ത ഭാവത്തിൽ കുളക്കടവിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവിടെ നടക്കുന്നതൊന്നും അവർ അറിഞ്ഞിട്ടേയില്ല. ഞാനൊന്ന് പടിഞ്ഞാറേ മുറിയിലേക്ക് പോയ തഞ്ചത്തിന് കുട്ടികള് മോളെയും കൂട്ടി ഇങ്ങോട്ട് ഓടിപ്പോന്നതാ. ആരും കണ്ടുമില്ല. ഓറ് വന്നാൽ ഞാൻ എന്താ പറയുക എന്റെ പടച്ചോന്മാരെ? കണ്ണച്ചൻ വന്നാൽ എന്താണ് പറയേണ്ടതെന്നറിയാതെ അവർ കുഴങ്ങുകയാണ്. കണ്ണച്ചന് മൂക്കത്താണ് ദേഷ്യം. എന്താ ചെയ്യുകയെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. അതിനിടയിലാണ് കുളപ്പുരയുടെ അപ്പുറത്ത് കണ്ണച്ചന്റെ ശബ്ദം കേട്ടത്. ശബ്ദമല്ല, നിലവിളി. അത്രയും നേരം ഓടിയതിന്റെ കിതപ്പ് അദ്ദേഹത്തിന്റെ നിലവിളിയെ അപ്പാടെ കീറി മുറിച്ചതായും തോന്നി.
2: എന്റെ കുഞ്ഞുമോൾക്ക് എന്താ പറ്റിയത്?
1: രാമർ ഉടൻ തന്നെ കണ്ണച്ചന്റെ ഭാര്യയുടെ അടുത്തുനിന്നും മോളെയെടുത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, കണ്ണച്ചാ, നിങ്ങളെ മോക്കൊന്നും പറ്റിയിട്ടില്ല. ഇതാ നോക്ക്. കണ്ണച്ചൻ മകളെ ഇരു കൈകൾ കൊണ്ടും തടവിയ ശേഷം വിശ്വാസം വരാൻ വേണ്ടിയെന്നോണം അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് രാമറെ കെട്ടിപ്പിടിച്ചു.
2: രാമറെ, നീയാ എന്റെ മോളെ രക്ഷിച്ചത്, നീയാ രക്ഷിച്ചത്.
1: വളരെ ഉച്ചത്തിൽ അതുതന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. കണ്ണച്ചന്റെ കൈകൾക്കകത്തുനിന്നും എങ്ങനെ പുറത്തു കടക്കണമെന്നറിയാതെ രാമർ കുഴങ്ങി. എങ്കിലും അതയാളെ സന്തോഷിപ്പിച്ചു. അതിന് സ്നേഹത്തിന്റെ ഉറപ്പും മിനുപ്പുമുണ്ടായിരുന്നു. കണ്ണച്ചന്റെ മനസ്സിലെ സ്നേഹത്തിന്റെ ആഴവും വ്യക്തമായിരുന്നു. സ്നേഹത്തിന്റെ വിയർപ്പ് ഗന്ധവും അയാൾ അറിഞ്ഞു. മറ്റു മക്കൾ രണ്ടുപേരും അപ്പോഴും അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ കുളത്തിന്റെ ആഴങ്ങളിലേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരിപ്പായിരുന്നു. കണ്ണച്ചൻ അവരെ ദീനമായി ഒന്ന് നോക്കിയ ശേഷം അവരുടെ കൈകൾ പിടിച്ച് അവരെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. വൈകിട്ട് അങ്ങാടിയിലെത്തിയപ്പോൾ എല്ലാവരും രാമറിനെ പൊതിയുകയായിരുന്നു. എന്തോ ഒരു വലിയ കാര്യം ചെയ്തതുപോലെയാണ് പലരും തന്നെ നോക്കുന്നതെന്നും അയാൾക്ക് തോന്നി. എന്നാൽ താൻ ചെയ്ത വലിയ കാര്യം എന്താണെന്നും രാമറിന് ഒട്ടും ബോധ്യമായതുമില്ല. വെള്ളത്തിൽ മുങ്ങാൻ പോകുന്ന ഒരാളെ ആരും രക്ഷിക്കും? അതുമാത്രമേ താനും ചെയ്തുള്ളൂ. അതേസമയം മറ്റുള്ളവർക്ക് അത് വളരെ ധീരമായ ഒന്നാണ്. കാരണം നടുക്കുളത്തിൽ വീണ ആരും ഇതുവരെ അവിടെ രക്ഷപ്പെട്ടിട്ടില്ലത്രേ. വീഴുന്നവരെ താഴേക്ക് ആകർഷിക്കുന്ന ഏതോ ഒരു യക്ഷി അതിനുള്ളിൽ കുടിക്കൊള്ളുന്നുണ്ട്. കുളത്തിൽ വീഴുന്നയാളെ യക്ഷി താഴത്തേക്ക് കൊണ്ടുപോകും, പിന്നെ പൊങ്ങാൻ സമ്മതിക്കില്ല. ഈ കുളത്തിൽ വീണ ആരും രണ്ടാമതൊരു പ്രാവശ്യം മുകളിൽ പൊങ്ങി വന്ന് വെള്ളം കുടിച്ച ചരിത്രമില്ല. അവിടെയാണ് രണ്ടുപേരും രക്ഷപ്പെട്ടത്. അത് രാമറിന്റെ ദൈവാധീനമോ ഭാഗ്യമോ കൊണ്ടാണ്. ഒടുവിൽ രാമറിനും അത് നിശബ്ദമായി അംഗീകരിക്കേണ്ടി വന്നു. രാമറിനെ ഏറ്റവും അധികം വിസ്മയപ്പെടുത്തിയത് മീൻ കച്ചവടക്കാരൻ മൂസയുടെ സ്നേഹപ്രകടനമായിരുന്നു. വളരെ പിശുക്കനായ മൂസയെ അർക്കീസൻ മൂസ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. മീനിന് ഒറ്റ പൈസ കുറച്ചു കൊടുക്കില്ല, ആർക്കും കടവും അനുവദിക്കില്ല. സന്ധ്യ കഴിഞ്ഞ് മീൻ ബാക്കി വരുമെന്ന് കണ്ടാൽ പോലും വില കുറച്ച് വിറ്റൊഴിവാക്കില്ല. ബാക്കി വരുന്ന മീൻ കക്കുഴിയിൽ കൊണ്ടു കളയും. മൂസ ഒരു പ്രത്യേക കൊട്ടയിൽ ഏറ്റവും നല്ല കുറേ അയില എടുത്തുവെച്ചിട്ട് രാമറെ വിളിച്ചു.
2: രാമറേ, നിങ്ങളിങ്ങോട്ട് വരി.
1: എന്താ മൂസ?
2: ഇത് നിങ്ങളോടുള്ള എന്റെ ഒരു സ്നേഹത്തിന് സുവർക്കത്തിൽ വേണ്ട കാര്യം.

0: ഏതായാലും വേഗം പുരയിലേക്ക് പൊയ്ക്കോ, മീൻ ചീഞ്ഞു പോകൂ.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
3: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
4: കളനാടി എന്ന വാക്കിനെക്കുറിച്ച്: നാട്ടറിവുകളാണ്, നാട്ടറിവിൻ്റെ കളങ്ങളാണ് വാക്കുകളുടെ ഈറ്റില്ലങ്ങൾ. കൃഷി, വീട്, കളി, വിനോദം, ആരാധന, ഉത്സവം, കരവിരുത്, കല, ഇതിനൊക്കെ അതതിൻ്റേതായ കളങ്ങളുണ്ട്. ഉദ്ദിഷ്ടഭാവം ആരോപിതമായ ഇടങ്ങളാണ് അവ. ജീവനോപാധിയും ആസ്വാദനത്തിൻ്റെ ഉപാധിയുമാണ് അവ. ഉടൽ അനേകം കളങ്ങളുടെ സമുച്ചയമാണ്. ആത്മാവിൻ്റെ കളങ്ങളും അതിൽ തന്നെയാകുന്നു. കളങ്കാവലിന് ഭൗതികമോ ഭൗതികാതീതമോ ആയ മൂർത്തികളെയാണ് കൊണ്ടാടുന്നത്. ഈ സന്ദർഭത്തിലാണ് കളനാടി എന്ന, അല്ലെങ്കിൽ കളനാടി എന്ന വാക്കിനെക്കുറിച്ച് ആലോചിക്കുന്നത്. വടക്കൻ കേരളത്തിലെ കളനാടി എന്നൊരു വിഭാഗക്കാർ പാടുന്ന പാട്ട് ഇങ്ങനെയാണ്: ആരു നിനക്കു പാട്ടുപഠിപ്പിച്ചു പക്ഷി ചിലച്ച പോലെ, ആരു നിനക്കു ചോടു പഠിപ്പിച്ചു പക്ഷി പറന്ന പോലെ. ഇവിടെ വാമൊഴിക്കവിതയുടെ തെളിമയിൽ മനം കുളിർക്കുന്നു. കളനാടി എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി അഥവാ നിരുക്തി എന്താണ്? മറ്റനേകം പദങ്ങളുടേതെന്ന പോലെ അതിൻ്റെ നിരുക്തിയും തേടിച്ചെല്ലേണ്ടത് മാനവ വർഗ ചരിത്രത്തിലാണ്. കാവുകളുടെയും കഴകങ്ങളുടെയും തിരുമുറ്റത്തെ കളം എന്ന് പറയാറുണ്ട്. വയനാട്ടിലെ ആദിമ വർഗത്തിൽപ്പെട്ടവരും തിറയാട്ടം നടത്തുന്നവരുമായ വിഭാഗമാണ് കളനാടികൾ. ഈ വർഗനാമം ഉണ്ടായത് അവർ കളങ്ങളിൽ ആടുന്ന, അതായത് തിറയാട്ടം നടത്തുന്നവർ ആയതുകൊണ്ടാണ് എന്ന് ഒരു പ്രബലമായ ധാരണയുണ്ട്. ആടുക എന്ന തൊഴിലിനെയോ ധർമ്മത്തെയോ അടിസ്ഥാനമാക്കിയുള്ള ഒരു നിഷ്പത്തി അഥവാ നിരുക്തിയാണ് അത്. എന്നാൽ ഇത്തരം പദചിന്തയിൽ വേണ്ടത് പാണ്ഡിത്യം മാത്രമല്ല, ചരിത്രബോധം കൂടി ആവണം. കളനാടിപ്പാട്ടിൻ്റെ കാര്യം: വയനാട്ടിലെ കൃഷിയിടങ്ങളിൽ ഏറുമാടങ്ങൾ കാണാം. രാത്രികാലങ്ങളിൽ അവിടെയാണ് കാവൽക്കാർ ഇരിക്കുക. ഒരു ഏറുമാടത്തിൽ നിന്ന് പാടുന്ന പാട്ട് മറ്റൊരു ഏറുമാടത്തിലേക്കുള്ളതാണ്. ഇത് കേട്ട് അവിടെയുള്ളവർ മറുപാട്ടു പാടുന്നു. പുരാണകഥകളും പാടാറുണ്ട്. അപ്പോൾ മനസ്സിൽ തോന്നിയത് നിശ്ചിതമായ കെട്ടുമുറകളിൽ തൊടുത്തുവിടുകയാണ് ചെയ്യുന്നത്. അവയിൽ ശകാരവും മറ്റു പലതും ഉണ്ടാകാം. രാവൊടുങ്ങുവോളം പാട്ടും മറുപാട്ടും തുടരും അത്രേ. ജീവനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ദുർഘട സാഹചര്യങ്ങളിൽ നിന്ന് തോറ്റി ഉണർത്തപ്പെടുന്ന ജനവർഗ സംസ്കാരത്തെ നാം വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ ഭാഷയുടെയും കാവ്യശാസ്ത്രത്തിൻ്റെയും വേരുകൾ അതിലാണെന്നും മറന്നുകൂടാ.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
6: ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു: ലോകത്തിന്റെ വജ്ര തലസ്ഥാനമായി അറിയപ്പെടുന്ന നഗരം ഏത്? ഉത്തരം: ബെൽജിയത്തിലെ ആൻറ്റ്‌വെർപ്പ്. ലോകത്തെ പരുക്കൻ വജ്രങ്ങളുടെ 80% മിനുക്കിയ വജ്രങ്ങളുടെ 50% സെൻട്രൽ സ്റ്റേഷന് സമീപമുള്ള നഗരത്തിലെ 2.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഡയമണ്ട്

ഡിസ്ട്രിക്റ്റ് വഴിയാണ് കടന്നുപോകുന്നത്. ആഗോള വ്യാപാരത്തിലും വിലയേറിയ കല്ലുകളുടെ സർട്ടിഫിക്കേഷനിലും ആന്റ്വെർപ്പ് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഇന്ത്യയിലെ സൂററ്റ് അടക്കം മറ്റു പ്രധാന ആഗോള കേന്ദ്രങ്ങൾ വിതരണ ശൃംഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ലോകത്തിന്റെ വജ്രതലസ്ഥാനമായി അറിയപ്പെടുന്ന നഗരം ഏത്? ഉത്തരം: ബെൽജിയത്തിലെ ആന്റ്വെർപ്പ്. ലോകത്തെ പരുക്കൻ വജ്രങ്ങളുടെ ഏകദേശം 80% മിനുക്കിയ വജ്രങ്ങളുടെ 50% സെൻട്രൽ സ്റ്റേഷന് സമീപമുള്ള നഗരത്തിലെ 2.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഡയമണ്ട് ഡിസ്ട്രിക്ട് വഴിയാണ് കടന്നുപോകുന്നത്. ആഗോള വ്യാപാരത്തിലും വിലയേറിയ കല്ലുകളുടെ സർട്ടിഫിക്കേഷനിലും ആന്റ്വെർപ്പ് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഇന്ത്യയിലെ സൂററ്റ് അടക്കം മറ്റു പ്രധാന ആഗോള കേന്ദ്രങ്ങൾ വിതരണ ശൃംഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. നാളെ ഈ നിലയത്തിൽ നിന്ന് രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ വി എസ് സെബാസ്റ്റ്യൻ അവതരിപ്പിക്കുന്നു. 7:35 എഫ് എൻ ഡയറിയിൽ സമകാലികം മുട്ടയിൽ പൊട്ടുന്ന കുടുംബ ബജറ്റ്. 8:05 ചിത്രപതംഗം അഭിനേതാവ് ശ്രീജിത്ത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുക്കുന്നു. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സോപാന സംഗീതം കാവ്യ എസ് മേനോൻ അവതരിപ്പിക്കുന്നു, കൂടെ മാധവ് വിനോദ്.

നാളെ 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് FM ഹെൽത്ത് ലൈൻ. വൈകിട്ട് 6:50 കാർഷിക ജീവനം. 6.5 ഏക്കറിൽ വാഴകൃഷിക്കൊപ്പം വെണ്ടയും പയറും പിന്നെ കപ്പയും. മലയാറ്റൂർ മുളങ്കുഴിയിലുള്ള സോൾജി പീതാംബരന്റെ കൃഷി അനുഭവങ്ങൾ. കൃഷിയിലൂടെ ആരോഗ്യകരമായ വിശ്രമജീവിതം ആസ്വദിക്കുന്ന സുഹൃത്തുക്കൾ സുരേഷ്, പുഷ്പരാജൻ അപ്പുകുട്ടൻ, മുഹമ്മദ് ഹാഷിം എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ. രാത്രി 8:05 യുവവാണി തളികയ്ക്ക് പിന്നിലെ ജീവിതങ്ങൾ. ഹോട്ടൽ തൊഴിലുകൾ ചെയ്യുന്ന യുവാക്കൾ സംസാരിക്കുന്നു. 9:30 അക്ഷരശ്ലോക സദസ്, അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM Evening സമാപിക്കുന്നു. FM Evening ഇനി നാളെ വൈകിട്ട് 7:35.

FM Evening. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: DR Congo in round of 32 at Atlanta in US tonight. That is all in the news at 9. Good night.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കാതൽ കൊണ്ടേൻ എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് ഹരീഷ് രാഘവേന്ദ്ര, രചന നാം മുത്തുകുമാർ, സംഗീത സംവിധാനം യുവൻ ശങ്കർ രാജ.

അടുത്ത ഗാനം തിരുച്ചിത്രമ്പലം എന്ന ചിത്രത്തിൽ നിന്ന് ധനുഷ് പാടിയത്. രചന ധനുഷ്, ഇടമൊരുക്കിയത് അനിരുദ്ധ് രവിചന്ദർ.

അടുത്ത ഗാനം ധനുഷ്, എസ് ജാനകി എന്നിവർ പാടിയത്. രചന ധനുഷ്, സംഗീത സംവിധാനം അനിരുദ്ധ് രവിചന്ദർ. ചിത്രം വേലയില്ല പട്ടാതാരി.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫും 102.3. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 30:40. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ആദ്യം കോയി ആപ്സ എന്ന ചിത്രത്തിൽ നിന്ന് ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. രചന സമീർ, സംഗീത സംവിധാനം ഹിമേഷ് രേഷ്മിയ.

ചിത്രം കഭി ഖുഷി കഭി ഗം. പാടിയത് സോണു നിഗം, അൽക്ക യാഗ്നിക്. രചന സമീർ. സംഗീത സംവിധാനം സന്ദേശ് ശാന്തിദില്ല.

ചിത്രം ഫിർബി ദിൽ ഹൈ ഹിന്ദുസ്ഥാനി, പാടിയത് അഭിജിത്ത്, അൽക്ക യാഗ്നിക്. ഗാനശില്പികൾ ജാവേദ് അക്തർ, ജതിൻ ലളിത്.

അൾട്രാസ് എന്ന ചിത്രത്തിലെ ഗാനം ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. രചന സമീർ, സംഗീത സംവിധാനം ഹിമേഷ് രേഷ്മിയ.

ചിത്രം ദിൽ കാ റസ്ത, അൽക കുമാർ സാനു നയിച്ചത്, രചന സമീർ, ഈണമൊരുക്കിയത് നദീം ശ്രാവൺ.

ഉദിത് നാരായൺ, കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത് ദിൽ ഹൈ തുമാര എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനശില്പികൾ സമീർ, നദീം ശ്രാവൺ.

ഹമാര ദിൽ ആപ്കെ പാസ് ഹെ എന്ന ചിത്രത്തിലെ ഗാനം ഉദിത് നാരായൺ, അൽക യാഗ്നിക് എന്നിവർ പാടിയത്. ഗാനമൊരുക്കിയത് ജാവേദ് അക്തർ, സഞ്ജീവ് ദർശൻ.

അടുത്ത ഗാനം ബേവഫ എന്ന ചിത്രത്തിൽ നിന്ന്, ഉദിത് നാരായൺ പാടിയത്. രചന സമീർ, ഈണമൊരുക്കിയത് നദീം ശ്രാവൺ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
2: നാടകത്തിനായി യഥാർത്ഥ ആഭരണങ്ങൾ, അതായത് മുത്ത്, പവിഴം തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നടീനടന്മാർ ഉപയോഗിക്കില്ല. പൈശാചിക ശക്തികൾ ഈ ആഭരണങ്ങളിൽ ആകൃഷ്ടരായി വരുമെന്നും അത് കിട്ടാഞ്ഞാൽ അഭിനേതാക്കളുടെ വസ്ത്രങ്ങൾ കീറിക്കളയുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു.
1: തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
3: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
4: ഗാനത്താലവനീപതേ മധുരമം ചെമ്മുന്തിരിച്ചാറിനാലാനന്ദക്കതിർവീശിടുന്നു.
3: അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.
5: തെണ്ടേണം പല ദിക്കിൽ നാഥനു തുണയ്ക്കെന്നാലുമന്നുകോൽ കൊണ്ടേറെ പ്രഹരം.
3: നാളെ രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞ് 30 മിനിറ്റ് 10 സെക്കൻഡ്.

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: ദൂരെ താഴ്വരയിൽ പെയ്തിറങ്ങുന്ന മഴയുടെ സംഗീതം ചെവിയോർത്ത് കിടക്കുമ്പോൾ മഴ തന്റെ ജീവിതത്തിൽ എന്തെല്ലാമോ ആയ നിമിഷങ്ങളിലൂടെ മനസ്സ് പിന്നോട്ടു പായുകയാണ്. മഴയുടെ സംഗീതവും ഗന്ധവും ഒത്തുചേർന്ന് തന്നെ കൊതിപ്പിച്ചു കടന്നുപോയ നിമിഷങ്ങൾ. മഴനൂലുകളാൽ മൂടുപടം ചാർത്തിയ അവ്യക്തതയിൽ തെളിയുന്ന ചിത്രങ്ങൾ എനിക്ക് എങ്ങനെ വർണ്ണിക്കാനാകും? വാക്കുകൾക്കും ശബ്ദങ്ങൾക്കും പുനഃസൃഷ്ടിക്കാനാകാത്ത ഒരു വികാരമായി മഴ മാറുകയാണിവിടെ. മഴയുടെ ഓരം പറ്റി നിന്ന നാൾ ഞാൻ കണ്ട മഴയെ തിരിയുന്ന ആ കൈകൾ ആരുടേതായിരുന്നു? മഴയുടെ കുളിര് തൊട്ടറിയാനായി കൊതിച്ച് ആ മനസ്സ് തന്നെ വല്ലാതെ ആകർഷിച്ചു. മഴത്തുള്ളികൾ ആ കൈകളിൽ വീണ് പൊട്ടിച്ചിരിച്ച് കടന്നുപോയപ്പോൾ തന്റെ ചിന്തകൾക്ക് ഒരു മുഖമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. ഓരോ മഴ കടന്നുവരുമ്പോഴും തന്റെ ചിന്തകളിൽ തെളിയുന്ന മുഖത്തിനായി ഞാൻ തിരയുകയാണ്. തനിക്ക് ആ മുഖം എന്നെങ്കിലും തിരിച്ചറിയാനാകുമോ? മഴത്തുള്ളികളെ താലോലിക്കുന്ന ആ കൈകൾ ആരുടേതാവാം?

തിരിമുറിയാതെ പെയ്യുന്ന മഴ, നിറഞ്ഞൊഴുകുന്ന പാടത്ത് താളത്തിൽ ചിത്രമെഴുതിപ്പോകുന്ന മഴയുടെ വശ്യത, മയൽവരമ്പത്ത് മഴത്തുള്ളികളെ ചിതറിത്തെറിപ്പിച്ച് കടന്നുപോയ കാലടികൾ, കയ്യിൽ വർണ്ണത്തുള്ളികൾ ആലേഖനം ചെയ്ത കുട, തന്റെ കൗമാരചിന്തകൾക്ക് പ്രണയത്തിന്റെ വെള്ളിനുരകൾ സമ്മാനിച്ച് കടന്നുപോയ ആ കാലടികളെ ഇന്നും ഞാൻ ഓർക്കുന്നു. ചിതറിത്തെറിക്കുന്ന മഴത്തുള്ളികൾക്കൊപ്പം ഉയർന്ന ചെറുമണിനാദവും ഇന്ന് ഓർമ്മകളിൽ നിറയുന്നു.

മഴ ഇവിടെ ഒരാഘോഷമാവുകയാണ്. ചിതറിത്തെറിക്കുന്ന മഴത്തുള്ളികൾക്കൊപ്പം നൃത്തം വയ്ക്കുകയാണ് ഇവിടെ യുവത്വം. മഴയുടെ കുളിരും പ്രണയത്തിന്റെ ഊഷ്മാവും സമാസമം. മഴയുടെ താളത്തിൽ ഉയരുന്ന യുവത്വത്തിന്റെ ആഘോഷങ്ങൾക്കായി കാതോർക്കുകയാണ് ഞാൻ.

താഴ്വരയിൽ മഴമേഘം കനക്കുന്നു. തൊട്ടടുത്ത കാഴ്ചകൾ മറച്ചുകൊണ്ടാണ് മേഘത്തിന്റെ വരവ്. അതിവേഗം അത് തന്റെ അടുത്തേക്ക് വരുന്നതായി തനിക്ക് തോന്നി. ക്രമേണ അത് തന്റെ ചുറ്റും ഇരുൾ പരത്തി തന്നെ ആലിംഗനം ചെയ്ത് കടന്നുപോയി. താഴ്വരയിൽ മഴയുടെ താളം നിറയവേ തന്നെ പുതിഞ്ഞ മേഘത്തിന്റെ കുളിര് തന്നെ നനയ്ക്കുകയായിരുന്നു. പ്രണയാതുരനായി ഞാൻ ആ ഗിരിശൃംഖത്തിന് മുകളിൽ നിൽക്കുകയാണ്. തന്നെ കടന്നുപോയ മേഘം അവശേഷിപ്പിച്ചു പോയ സുഖാനുഭൂതിയിൽ ലയിച്ചു.

അടുത്തുവരുന്ന മഴയുടെ താളത്തിന് കാതോർത്ത് ഞാനിരിക്കുന്നു. പുതുമഴയുടെ ഗന്ധം പേറി വരുന്ന ഈ രാത്രി മഴ തന്റെ മനസ്സിന്റെ ചിമിഴിൽ ഒളിപ്പിച്ച് സ്വകാര്യ നിമിഷങ്ങളെ ഓർമ്മയിലേക്ക് ആനയിക്കുകയാണ്. ഒരു ചെറു തൂവൽ സ്പർശം പോലെ തോന്നിയ ആ നിമിഷങ്ങൾക്ക് കൂട്ടായി എന്നും മഴയുണ്ടായിരുന്നു. മഴയുടെ കുളിരണിഞ്ഞ ഈ ഓർമ്മകൾ എന്നും എനിക്ക് മാത്രം, അത് എന്റെ സ്വകാര്യതയും.

മഴനൂലുകളാൽ അലുക്കിട്ട ഓർമ്മകളുടെ ഓരം പറ്റി നമുക്കും മഴയെ ആസ്വദിക്കാം. കുളിരേകുന്ന അത്തരം ഓർമ്മകളുടെ തുടർച്ചയായി ചില്ലുജാലകം വീണ്ടും വരും. അതുവരെ വിടാം.

ചില്ലുജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം ബിന്ദു റോമി. സഹായം അർപ്പണ കൃഷ്ണരാജ്.

നാളെ രാവിലെ 8:05 ചിത്രപതംഗം. അഭിനേതാവ് ശ്രീജിത്ത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുക്കുന്നു. നാളെ രാവിലെ 8:05 ചിത്രപതംഗം.

നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സോപാന സംഗീതം കാവ്യ എസ് മേനോൻ അവതരിപ്പിക്കുന്നു. കൂടെ മാധവ് വിനോദ്.

നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം. 1.5 ഏക്കറിൽ വാഴകൃഷിക്കൊപ്പം വെണ്ടയും പയറും പിന്നെ കപ്പയും. മലയാറ്റൂർ മുളങ്കുടിയിലുള്ള സോൾജി പീതാംബരന്റെ കൃഷി അനുഭവങ്ങൾ. കൃഷിയിലൂടെ ആരോഗ്യകരമായ വിശ്രമജീവിതം ആസ്വദിക്കുന്ന സുഹൃത്തുക്കൾ സുരേഷ്, പുഷ്പരാജൻ അപ്പുക്കുട്ടൻ, മുഹമ്മദ് ഹാഷിം എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.

0: നാളെ രാത്രി 8-5 യുവവാണി തളികയ്ക്ക് പിന്നിലെ ജീവിതങ്ങൾ, ഹോട്ടൽ തൊഴിലുകൾ ചെയ്യുന്ന യുവാക്കൾ സംസാരിക്കുന്നു. നാളെ രാത്രി 8-5. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലെ.
1: നമസ്കാര. ആകാശവാണി സമാചാർ കെ സാത്ത് മേ അരുൺ കുമാർ.

0: And in men's cricket, India were 124 in 13.3 overs against England in the first T20 international of the five-match series at the Riverside Ground in Chester Street when reports last came in. Earlier, Indian skipper Shreyas Iyer won the toss and opted to bat first. Spinners Varun Chakravarti and Ravi Bishnoi have returned to the playing 11 for India, while Vaibhav Suryavanshi has been kept on bench. The men in blue will look to bounce back from the shocking 2-0 defeat to Ireland in the last series. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 10:04. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നലത്തിൽ നിന്ന് FM ബാൻഡിൽ 102.3 മെഗാഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്ന് FM ബാൻഡിൽ 102.3 മെഗാഹെർട്സിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.